ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ആണ്. കന്നി 25, 2026 ഒക്ടോബർ 11 ഞായറാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന

ശുഭചിന്തകൾ. ജീവിതത്തോട് ഇഴുകിച്ചേർന്ന് ജീവിക്കാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഭയം തോന്നുന്നത്. കഴിഞ്ഞതിനെക്കുറിച്ചോ വരാനുള്ളതിനെക്കുറിച്ചോ ഓർത്തോ ഉത്കണ്ഠപ്പെടാതെ ഇപ്പോൾ ഉള്ളത് എന്താണ് അതിൽ ശ്രദ്ധ ചെലുത്തുക. ഭയത്തെ മറികടക്കാനുള്ള മാർഗം അതുതന്നെയാണ്. ഭയപ്പെടാതെ ഇന്നിൽ ജീവിക്കുക. പോയത് പോയത് തന്നെയാണ്, വരാനുള്ളവ വരട്ടെ. നാം ജീവിക്കുന്നത് ഇന്നാണ്.

0: രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് അരങ്ങും ജീവിതവും, ഉച്ചയ്ക്ക് 12 മണിക്ക് ഗാനമന്ദാരം, 3 മണിക്ക് നിയമവീഥി, വൈകുന്നേരം 5:30 ഗാനവീഥി, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് പാട്ടും വർത്താനവും, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. ഇന്ത്യൻ സമയം വെളുപ്പിനെ 3 മണിക്കും അമേരിക്കൻ സമയം വൈകുന്നേരം 5:30 പ്രവാസ വിശേഷങ്ങൾ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് 11 ഒക്ടോബർ. ഇന്ത്യയുടെ പീസ് ആർമി ശ്രീലങ്കയിൽ ഓപ്പറേഷൻ പവൻ ആരംഭിച്ചതും കാതറിൻ ഡി സള്ളിവർ ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിതയായി മാറിയതും മേഘാലയയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതുമൊക്കെ ഒരു 11 ഒക്ടോബർ. ഒക്ടോബർ 11 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് 11 ഒക്ടോബർ. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനത്തിനും എതിരെ ബോധവൽക്കരണം നൽകുന്നതിനുമായി എല്ലാ വർഷവും 11 ഒക്ടോബർ അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നു. 2012 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെയൊരു ദിനം ആചരിച്ചു തുടങ്ങിയത്. ന്യൂയോർക്കിനും ന്യൂജേഴ്സിയിലെ ഹോബോക്കിനും ഇടയിൽ നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഫെറി ബോട്ട് സർവീസ് ആരംഭിച്ചത് 1811 ഒക്ടോബർ 11 ആയിരുന്നു.

കാതറിൻ ഡി സള്ളിവർ ചലഞ്ചർ ബഹിരാകാശ കപ്പലിൽ ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയായി മാറിയത് 1984 ഒക്ടോബർ 11 ചരിത്ര ദുഃഖങ്ങൾ നിറഞ്ഞ ഒക്ടോബർ 11 200,000 ജനങ്ങൾ മരിച്ച സിറിയൻ ഭൂകമ്പം നടന്നത് 1138 ഒക്ടോബർ 11 300,000 ആളുകൾ മരിച്ച കൽക്കത്ത ഭൂകമ്പം ഉണ്ടായതും ഒക്ടോബർ 11 1737 ഇന്നേ ദിവസമായിരുന്നു ഭൂകമ്പം ഉണ്ടായത്. കരീബിയൻ സുനാമി ദുരന്തം സംഭവിച്ചതും ഒരു ഒക്ടോബർ 11 1918 ഈ ദിവസം ഉണ്ടായ കരീബിയൻ ദുരന്തത്തിൽ നിരവധി ആളുകളാണ് മരിച്ചത്. മേഘാലയയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് 1991 ഒക്ടോബർ 11 ഇന്ത്യയുടെ പീസ് ആർമി ശ്രീലങ്കയിൽ ഓപ്പറേഷൻ പവൻ ആരംഭിച്ചത് 1987 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു. എൽ ജി ടിയിൽ നിന്നോ തമിഴ് കടുവകളിൽ നിന്നോ ശ്രീലങ്കൻ ജാഫ്ന ഉപദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇന്ത്യൻ സമാധാന സേന 1987 ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് നടത്തിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ പവൻ. നാസയുടെ സ്പേസ് ഷട്ടിലിൽ പ്രോഗ്രാമിന്റെ 100-ാമത്തെ ദൌത്യം നടപ്പാക്കിയത് 2000 ഇന്നേ ദിവസമായിരുന്നു. നാസ അപ്പോളോ 7 വിക്ഷേപിച്ചത് 1968 ഒക്ടോബർ 11 1968 ഒക്ടോബർ 11 അപ്പോളോ 7 ഒരു സാറ്റേൺ എബി റോക്കറ്റിൽ വിക്ഷേപിച്ചു. ഇത് ആദ്യത്തെ വിജയകരമായ ക്രൂഡ് അപ്പോളോ ദൌത്യവും സാറ്റേൺ എബി റോക്കറ്റ് ഉപയോഗിക്കുന്ന ഏക ക്രൂഡ് അപ്പോളോ ദൌത്യവുമാക്കി മാറ്റി. ഒരു ക്രൂ

ഇതിനൊപ്പം കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂളിന്റെ ആദ്യ പരീക്ഷണമായിരുന്നു അപ്പോളോ 7. ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

மனசின் தாளம் துள்ளி குழும்பிய நேரம் சங்கம்

വെള്ളത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈ സന്ദർശിക്കും. 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. റോഡ് വികസനം, തുറമുഖം, ശാസ്ത്ര ഗവേഷണം എന്നീ മേഖലകളിലെ പ്രമുഖ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: 4,900 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ മെട്രോ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് പോരൂർ ബൈപ്പാസ് സ്റ്റേഷനിൽ നിന്ന് പൂനമല്ലി ബൈപ്പാസ് സ്റ്റേഷനിലേക്കും തിരിച്ചും അദ്ദേഹം മെട്രോയിൽ യാത്ര ചെയ്യും. ഡ്രൈവറില്ലാതെ പ്രവർത്തിക്കാവുന്ന അത്യാധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങളും 3.7 കിലോമീറ്റർ നീളത്തിൽ ഡബിൾ ഡെക്കർ ഘടനയും പൂനമല്ലി പോരൂർ ഇടനാഴിയുടെ പ്രത്യേകതയാണ്. പഴനി, വെല്ലൂർ കന്റോൺമെന്റ്, അമ്പസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5

0: ലഹരിമുക്ത ഇന്ത്യ എന്നീ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ 94 പതിപ്പ് വാരണാസിയിൽ ആരംഭിച്ചു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന സൈക്കിൾ റാലി രാവിലെ 6 നമോഘാട്ടിൽ നിന്നാണ് ആരംഭിച്ചത്. സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ ദീക്ഷാ മണ്ഡപത്തിൽ സൈക്കിൾ റാലി അവസാനിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം, സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, രാഹഗിരി ഫൌണ്ടേഷൻ, മൈ ഭാരത് എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാരണാസിക്ക് പുറമെ സായി ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങൾ വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരേ സമയം സൈക്കിൾ റാലികൾ പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കാർഷിക ജില്ലകൾ എന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച 6 പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഒക്ടോബർ 11 ഉദ്ഘാടനം ചെയ്തത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 11 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിലെ 36 കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഈ പദ്ധതി ഏകോപിപ്പിച്ചു. ആഫ്രിക്കയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. എത്യോപ്യയിൽ അഡിസ് അബാബയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇ കൊമേഴ്സ് ഡെലിവറി സേവനങ്ങൾക്ക് പുതുതായി 5% GST ഏർപ്പെടുത്തിയെന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണം തെറ്റാണെന്ന് PIB വസ്തുത പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. 57 GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 17% നിന്ന് 5% ക്രമീകരിച്ചതായി കസ്റ്റംസ് സെൻട്രൽ ബോർഡ് വ്യക്തമാക്കിയതായും PIB അറിയിച്ചു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിന് ദേശീയ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICR സിഫ്റ്റിൽ കൂടിയാലോചന നടത്തി. മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുൻഗണനകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് ഡ്രോൺ പറത്തി നന്ദി അറിയിച്ച അദ്ദേഹം അടുത്ത വർഷം സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടത്തുന്ന കൊക്കൂണിന്റെ 20 പതിപ്പിനെ സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ബദൽ ഊർജ്ജമാർഗങ്ങളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. പാലക്കാട് അട്ടപ്പാടി ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ ഭാഗമായ മണ്ണാർക്കാട് അഗളി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലകളിലെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഈ പദ്ധതികൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയവും ആസുരിക ശക്തികൾക്കുമേൽ ദൈവിക ശക്തിയുടെ പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. 9 രാവുകളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ തിഥി മുതലാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 18 പൂജവയ്പ്, 20 മഹാനവമിയും 21 വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും നടത്തും. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സംഗീത നൃത്ത ചുവടുകളാലും അരങ്ങേറ്റം കുറിക്കുന്ന കുരുന്നുകളാലും നഗരത്തിലെ വിവിധ കോവിലുകൾ ഈ മാസം 21 വരെ ശബ്ദമുഖരിതമാകും. മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കലക്ട്രേറ്റ് മൈതാനിയിൽ നാളെ വൈകുന്നേരം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നഗരത്തിന്റെ ഇനിയുള്ള രാവുകൾ വർണ്ണ വെളിച്ചത്താൽ പ്രകാശപൂരിതമാകും.
0: ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന വിദ്യാരംഭ ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. സീനിയർ പീഡിയാട്രിക് കാർഡിയാക് സർജൻ ഡോക്ടർ വി സൗമ്യരമണൻ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, കുസാറ്റ് മുൻ മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സി വി ജയമണി എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ്

0: മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും തുല്യ നിലയിലാണ്. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തി. 2-3 ബംഗളൂരുവിന്റെ ജയം. ഗോവ ചെന്നൈ മത്സരം ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിൽ അവസാനിച്ചു. കൊച്ചിയിൽ നടന്ന 6th ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5th മത്സരത്തിൽ പള്ളാത്തുരുത്തി മേൽപ്പാടം ചുണ്ടൻ 1st കരസ്ഥമാക്കി. വിയപുരം ചുണ്ടൻ 2nd നടുഭാഗം ചുണ്ടൻ 3rd നേടി. മന്ത്രി റോജി എം ജോൺ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പുല്ലാട് ഉപജില്ല ജേതാക്കളായി. തിരുവല്ല ഉപജില്ല 2nd പത്തനംതിട്ട ഉപജില്ല 3rd കരസ്ഥമാക്കി. തലശ്ശേരിയിൽ സമാപിച്ച കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല ജേതാക്കളായി. 17th പയ്യന്നൂർ ചാമ്പ്യന്മാരാകുന്നത്. തലശ്ശേരി നോർത്ത് ഉപജില്ല 2nd മട്ടന്നൂർ ഉപജില്ല 3rd കരസ്ഥമാക്കി. കോഴിക്കോട് സൌത്ത് മണ്ഡലം MLA ഫൈസൽ ബാബുവിന്റെ നേതൃത്വത്തിൽ തീരദേശ വികസനത്തിനായി നടപ്പാക്കുന്ന സ്നേഹസാഗരം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന് കീഴിലെ സാഫ്, അക്ഷരസമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയുള്ള സർവേയുടെ 2nd ഇന്ന് സൌത്ത് ബീച്ച് തീരപ്രദേശത്ത് നടത്തും. രാവിലെ പള്ളിക്കണ്ടി GLP സ്കൂളിലാണ് തുടക്കം. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് സർവേയിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 crore രൂപയുടെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക റിച ജ.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകി.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
5: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
4: നിന്റെ മുടി കാണാൻ എന്തിനും ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
5: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
4: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
5: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
4: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
5: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
4: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
5: 6282529527. എങ്ങനെ?
4: 6282529527.
5: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
4: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
6: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗ്ലോബൽ സൌത്ത് ഐക്യത്തിലും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭാ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈയിൻ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 4,900 കോടി രൂപ മുതൽ മുടക്കുള്ള ചെന്നൈ മെട്രോ റെയിൽ പദ്ധതി അദ്ദേഹം നാടിന് സമർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച പളനി, വെല്ലൂർ കന്റോൺമെന്റ്, അംബാസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ല്യൂബ് ഓയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിളിന്റെ 94th പതിപ്പ് വാരാണസിയിൽ നടക്കുന്നു. രാവിലെ 6 സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ടിൽ നിന്നാരംഭിച്ച റാലി ദീക്ഷാമണ്ഡപിൽ സമാപിക്കും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലും പരിപാടി നടക്കും. വികസിത ഭാരതത്തിനായുള്ള നശാമുക്തി യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സംരംഭം. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യമായ ഇടപെടലാണതെന്നും ഇന്ത്യ വ്യക്തമാക്കി. നിഷ്പക്ഷതയും വിവേചനരഹിതവുമായ സമീപനവും പാലിക്കണമെന്ന ഉത്തരവാദിത്തത്തിനനുസൃതമായി മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന വൻ പ്രതിഷേധങ്ങളിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണം.

0: വന്ന് ജനീവയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സംഘം പ്രസ്താവനയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എത്യോപ്യയിലെ അദിസ് അബാബയിൽ നടന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര ദൌത്യത്തലവന്മാരുടെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ സൌത്ത് ഐക്യം, തന്ത്രപരമായ സ്വയംഭരണാധികാരം, പൊതുവായ വികസന ലക്ഷ്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മറ്റൊരു ചടങ്ങിൽ ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ആഫ്രിക്കയ്ക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ പരിഷ്കരണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
1: India and Africa cannot remain unrepresented in global decision making. This decade has seen the UN slide steadily into irrelevance, helpless in the face of major challenges. Our objective is to make global governance more democratic, more responsive, and more representative. And in doing so, make the United Nations itself more capable and more credible.
0: പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. രാജ്യത്ത് മുത്തലാഖ് സമ്പ്രദായം നിരോധിച്ചതും അത് ക്രിമിനൽ കുറ്റമാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിയമ പരിഷ്കാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും 2019 ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിൽ റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അയൽരാജ്യമായ യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ സൌദി നേതൃത്വത്തിലുള്ള സഖ്യം അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളുടെ തുടർച്ചയാണിത്. വിമാനത്താവള ആക്രമണത്തെക്കുറിച്ച് ഹൂതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29 സമ്മേളനം അവസാനിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. 2027 സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടക്കുന്ന കൊക്കൂണിന്റെ 20th പതിപ്പിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ദുർഗാദേവിയെ ആരാധിക്കുന്ന 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം ഭക്തിനിർഭരമായ തുടക്കം. നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഭക്തർ ആരാധിക്കുന്നത്. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കളക്ടറേറ്റ് മൈതാനത്ത് നാളെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ISL ഫുട്ബോളിന്റെ 13th സീസണിന് തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-2 തോൽപ്പിച്ചു. ഗോവയും ചെന്നൈയും ഫുട്ബോളും ക്ലബും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാഷിയെയും ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയെയും നേരിടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7 മത്സരം. ഓൺലൈൻ ഷോപ്പിംഗ് ഡെലിവറി സേവനങ്ങൾക്ക് പുതിയതായി 5% GST ഏർപ്പെടുത്തിയെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 57th GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 18% നിന്ന് 5% ക്രമീകരിച്ചിട്ടുണ്ടെന്ന് PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്

ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പശ്ചിമ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം കണക്കിലെടുത്ത് ഡൽഹി പോലീസ് ഗതാഗത സംബന്ധമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. നിലവിലെ സാഹചര്യമനുസരിച്ച് രാവിലെ 6 മണി മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങളും വഴിതിരിച്ചുവിടലുകളും ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിരുന്ന 45 മെട്രോ സ്റ്റേഷനുകളിലെയും കവാടങ്ങൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഇന്നലെ രാത്രി 10 മണി വരെ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു. എല്ലാ ട്രെയിൻ സർവീസുകളും ഇന്ന് സാധാരണ സമയക്രമം അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് നോർത്തേൺ റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ന്യൂഡൽഹി ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തേണ്ടിയിരുന്ന മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ റദ്ദാക്കാൻ റെയിൽവേ നേരത്തെ തീരുമാനിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് വെടിയുതിർത്തു എന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളുടെ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗ്ലോബൽ സൌത്ത് ഐക്യത്തിലും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യ. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈയിൻ മത്സരം സമനിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഇനി ശ്രോതാക്കളെ, പുലർവട്ടം തുടരും. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: കവിയും സംസ്കൃത പണ്ഡിതനുമായ പ്രൊഫസർ പി സി ദേവസ്യ എന്ന പി ചാക്കോ ദേവസ്യ 1906 മാർച്ച് 24 കോട്ടയം ജില്ലയിലെ കുടമാളൂരിൽ ജനിച്ചു. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് മലയാളത്തിലും സംസ്കൃതത്തിലും MA ബിരുദം നേടി. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ മലയാളം അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാന

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാധനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രഹാതുരതി ഉണർത്തുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ തിരുശേഷിപ്പുകളാണ് ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ആ ജീവിതത്തിന്റെ അടയാളമായി മാറുന്ന ചിലത് നമുക്കെന്നും പ്രിയങ്കരവുമാണ്. അന്ന് ഏറെ പ്രചാരത്തിലുണ്ടായിരുന്നതും എന്നാൽ ഇന്ന് ഗ്രാമീണതയുടെ തിരുശേഷിപ്പായി മാറിയതുമായ നിരവധി വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരത്തിലൊന്നാണ് ചുമട് താങ്ങികൾ. ചുമട് താങ്ങികൾക്ക് ഭൂതകാലത്ത് വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നു. ചുമട് താങ്ങികൾ അത്താണികൾ എന്നും അറിയപ്പെട്ടിരുന്നു. ഒരു സംസ്കാരത്തിന്റെയും കാലഘട്ടത്തിന്റെയും അവശേഷിപ്പുകളാണ് അത്താണികൾ. ഇന്ന് നമുക്ക് അത്താണി വിശേഷങ്ങൾ ആസ്വദിച്ചാലോ?

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രഹാതുരതയുണർത്തുന്ന ഗ്രാമവിശേഷങ്ങളാണ് ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നത്. ഇന്ന് അത്താണികളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വാഹന ഗതാഗതത്തിന് മുൻപ് ദീർഘദൂരം തലച്ചുമടായി ചരക്കുകൾ കൊണ്ടുപോയിരുന്നവർക്ക് വഴിയിൽ ചുമടിറക്കി വെച്ച് വിശ്രമിക്കാൻ പാതയോരങ്ങളിൽ നിർമ്മിച്ചിരുന്ന കരിങ്കൽ സംവിധാനമാണ് ചുമട് താങ്ങി അഥവാ അത്താണികൾ. കാലക്രമേണ വാഹന ഗതാഗതം വ്യാപകമായതോടെ ഇവയിൽ പലതും അപ്രത്യക്ഷമായെങ്കിലും പഴയകാല സംസ്കൃതിയുടെ ശേഷിപ്പായി ചില ഗ്രാമങ്ങളിൽ ഇവ ഇപ്പോഴും കാണപ്പെടുന്നു. രാജഭരണകാലം മുതൽ ബ്രിട്ടീഷ് കോളനി ഭരണം വരെ കാളവണ്ടികളിലും ഉന്തുവണ്ടികളിലും തലച്ചുമടായുമാണ് ചരക്ക് നീക്കം നടന്നിരുന്നത്. തലച്ചുമടായി വരുന്നവർക്ക് പരസഹായമില്ലാതെ ചുമടിറക്കി വെച്ച് വിശ്രമിക്കാനുള്ള ഇടമായിരുന്നു അത്താണികൾ. ചരക്കു നീക്കം സുഗമമാക്കാൻ രാജാക്കന്മാരാണ് അത്താണികൾ സ്ഥാപിച്ചിരുന്നത്. നാട്ടുപ്രമാണിമാരും പലയിടത്തും പങ്കാളികളായി. ജന്മ ചരമദിന ഓർമ്മയ്ക്കായി അത്താണികൾ സ്ഥാപിച്ചിരുന്നുവെന്ന് അവയിൽ കൊത്തിവെച്ച എഴുത്തുകൾ വ്യക്തമാക്കുന്നു. പ്രസവിക്കുന്നതിന് മുൻപ് മരിച്ച ഗർഭിണികളുടെ ഓർമ്മയ്ക്കായും അത്താണികൾ സ്ഥാപിച്ചിരുന്നു. ഗർഭഭാരം ഇറക്കി വെക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടതുപോലെ തലച്ചുമടിന്റെ ഭാരം കൊണ്ട് ഒരാളും സങ്കടപ്പെടരുതെന്ന ആശയമായിരുന്നു ഇതിനു പിന്നിൽ. ചുമടുമായി വരുന്നവർക്ക് അത്താണികൾക്ക് സമീപം തണൽ മരങ്ങളും ദാഹം തീർക്കാനായി തണ്ണീർ പന്തലും ഉണ്ടായിരുന്നു. അത്താണി, തണ്ണീർ പന്തൽ തുടങ്ങിയ സ്ഥലനാമങ്ങളായും പിന്നീട് ഇവ രൂപാന്തരപ്പെട്ടു. അത്താണികൾ നിലനിന്നിരുന്ന ചില സ്ഥലങ്ങൾ കാലാന്തരത്തിൽ ചെറു കച്ചവട കേന്ദ്രങ്ങളായി മാറി. ഏകദേശം 5 മുതൽ 6 അടി വരെ ഉയരത്തിൽ ലംബമായി നാട്ടിയിട്ടുള്ള രണ്ട് കല്ലുകൾക്ക് മുകളിൽ മറ്റൊരു കല്ല് തിരശ്ചീനമായി വെച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. ചുമട് കൊണ്ടുപോകുന്നവർക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ തലയിൽ നിന്ന് ചുമട് ഇതിലേക്ക് ഇറക്കി വെക്കാനും വിശ്രമത്തിന് ശേഷം തിരികെ തലയിൽ വെക്കാനും ഇതിലൂടെ സാധിച്ചിരുന്നു. അതിർത്തിക്കല്ലിന് സമാനമായി ഒറ്റക്കല്ലിൽ മാത്രമൊരുക്കിയ അത്താണികളും അന്ന് നിലവിലുണ്ടായിരുന്നു. അത്താണികൾ അല്ലെങ്കിൽ ചുമട് താങ്ങികൾ ഇന്നൊരു കൗതുകം പേറുന്ന കാഴ്ചവസ്തുവാണ്. എന്നാൽ നിരവധി ഭാരം താങ്ങിയ അത്താണികൾക്ക് കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്ക് ദീർഘകാലം സാക്ഷ്യം വഹിച്ച ഈ ചുമട്

0: ഭാഗികൾക്ക് ഒരു കാലഘട്ടത്തിലെ സാധാരണക്കാരുടെ ഒരുപാട് കഥകൾ നമ്മോട് പറയാനുണ്ടാകും. ഇന്നത്തെ അത്താണി വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: കേൾവിയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
3: വിവാഹം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്തായിരിക്കും? വിശേഷം വല്ലതുമായോ? ഇത് ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം, പക്ഷേ ആ ചോദ്യം കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ അത് എത്ര വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് ഒരു ദമ്പതികളുടെ കുറവല്ല, വന്ധ്യത ഒരു കുറ്റവുമല്ല. പക്ഷേ സമൂഹത്തിന്റെ ചോദ്യങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും അതിനെ ഒരു കുറ്റം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ തുടങ്ങും. പിന്നെ വർഷങ്ങൾ കഴിയും തോറും ആ ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാകും. ഒടുവിൽ സമൂഹത്തിന്റെ വാക്കുകൾ തന്നെ ഒരു ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറും. ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ വളരെ ശക്തമായി പറയുകയാണ് കൊല്ലം ചൈതന്യയുടെ 46-ാമത് നാടകം അതിജീവനത്തിന്റെ മാധുര്യം. പ്രദീപ് ആശ്രാമം രചനയും ഉഷ ഉദയൻ ചൈതന്യ സംവിധാനവും നിർവഹിക്കുന്ന ഈ നാടകം വന്ധ്യതയുടെ വേദനയിലൂടെ കടന്നുപോകുന്ന ദമ്പതികളുടെ ജീവിതവും അവർ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളും നമ്മിലേക്ക് എത്തിക്കുന്നു. കുട്ടികളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ ചോദ്യം ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് പകരുന്ന നാടകമാണ് അതിജീവനത്തിന്റെ മാധുര്യം. കൊല്ലം ഫാസ് കലാ സംയുക്ത പരിപാടിയുടെ ഭാഗമായി 11 ഞായറാഴ്ച വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ ഈ നാടകം അരങ്ങേറുകയാണ്. ചില നാടകങ്ങൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് കരയിക്കും, പക്ഷേ ചില നാടകങ്ങൾ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരായി ചിന്തിക്കാൻ പഠിപ്പിക്കും. അതിജീവനത്തിന്റെ മാധുര്യം അത്തരമൊരു അനുഭവമാകട്ടെ. മറക്കരുത്, 11 വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ. കൂടുതൽ വിവരങ്ങൾക്കായി 9447-01-4825 നമ്പർ ഒരിക്കൽ കൂടി 9447-01-4825.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

സൗരഭ്യം ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനം.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
4: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
7: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഇന്ന് October 11 അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണിത്. 2026 അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൻ്റെ പ്രമേയം വളരെ പ്രസക്തമാണ്. End child marriage and invest in girls' rights. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ഈ വാക്കുകൾ നമ്മെ ഒരു നിമിഷം ചിന്തിപ്പിക്കുന്നു. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അവളുടെ മുന്നിൽ ഒരു വലിയ ലോകമുണ്ട്. പഠിക്കാനുള്ള അവകാശം, കളിക്കാനുള്ള അവകാശം, സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള അവകാശം, തൻ്റെ കഴിവുകൾ തിരിച്ചറിയാനുള്ള അവസരം, സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം അവളുടെ ബാല്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അനേകം പെൺകുട്ടികൾക്ക് അവരുടെ ബാല്യം പൂർണ്ണമായി അനുഭവിക്കാനാകുന്നില്ല. ബാലവിവാഹം അവരുടെ ജീവിതത്തിലെ പല സാധ്യതകളുടെയും വാതിലുകൾ വളരെ നേരത്തെ അടച്ചു കളയുന്നു. ഓരോ വർഷവും ലോകത്തെ കോടിക്കണക്കിന് പെൺകുട്ടികൾ 18 വയസ്സ് തികയുന്നതിന് മുൻപ് വിവാഹിതരാകുന്നു. സ്കൂളിൽ തുടരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി, ഒരു ഡോക്ടറാകാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു കുട്ടി, ഒരു അധ്യാപികയാകാനോ ശാസ്ത്രജ്ഞയാകാനോ കലാകാരിയാകാനോ കായിക താരമാകാനോ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ ഒന്നുപോലും ഇനി

0: ഇനിയും കണ്ടു തുടങ്ങാത്ത ഒരു കൊച്ചു പെൺകുട്ടി. അവൾക്ക് വേണ്ടിയിരുന്നത് വിവാഹമല്ല, വളരാനുള്ള സമയമായിരുന്നു. ബാലവിവാഹം ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അവളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും സ്വാതന്ത്ര്യത്തെയും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശത്തെയും അത് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ പ്രമേയത്തിലെ രണ്ടാമത്തെ ഭാഗവും ഏറെ പ്രധാനപ്പെട്ടത്, പെൺകുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക, അവളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുക, അവളുടെ കഴിവുകൾ വളർത്താനുള്ള അവസരങ്ങൾ നൽകുക, അവൾക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുക, അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ അവളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകുക. അവൾ പെൺകുട്ടിയായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അവളുടെ സ്വപ്നങ്ങൾക്ക് അതിരുകൾ നിശ്ചയിക്കാതിരിക്കുക. ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയുടെ അവകാശങ്ങൾ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുട്ടികളാണ് നാളെയുടെ ഭാവി എന്ന്. പക്ഷേ പെൺകുട്ടികൾ നാളെയുടെ ഭാവി മാത്രമല്ല, അവർ ഇന്നിൻ്റെ ഭാഗമാണ്. അവർ ഇന്ന് വിദ്യാർത്ഥികളാണ്, ഇന്ന് കലാകാരികളാണ്, ഇന്ന് കായിക താരങ്ങളാണ്. അവരുടെ കഴിവുകൾ വളരാൻ അവസരം നൽകുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുകയല്ല, അവർക്കുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം അവളുടെ ജനനം, കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചില പഴയ ധാരണകൾ എന്നിവ കൊണ്ട് മാത്രം നിർണയിക്കപ്പെടരുത്. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളെ കുറിച്ച് ഇപ്പോഴും ചില മുൻവിധികൾ നിലനിൽക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഇത് വേണ്ട, അത് പെൺകുട്ടികൾക്ക് ചേരില്ല, ഇത്രയും പഠിച്ചിട്ട് എന്താണ് കാര്യം, വിവാഹം കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടിവരില്ല. ഇത്തരം ചെറിയ വാക്കുകൾ പോലും ചിലപ്പോൾ ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ മുറിച്ചു കളയാം. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? അവൾക്ക് അവളായിരിക്കാനുള്ള സ്വാതന്ത്ര്യം, അവൾക്ക് സ്വന്തം കഴിവുകൾ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം, സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അവൾ പറയുന്നത് കേൾക്കുക, അവളുടെ അഭിപ്രായത്തെ മാനിക്കുക, അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ അവളെയും പങ്കാളികളാക്കുക. ഈ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൽ നമുക്ക് പെൺകുട്ടികളോട് മാത്രം ഒരു സന്ദേശം പറയേണ്ടതില്ല, നമ്മൾ മുതിർന്നവരോടാണ് ഒരു സന്ദേശം പറയേണ്ടത്. അവരുടെ ബാല്യം കാത്തു സൂക്ഷിക്കുക, അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക, അവരുടെ സ്വപ്നങ്ങളെ ചെറുതാക്കരുത്, അവർക്കു വേണ്ടി തീരുമാനങ്ങൾ എടുക്കാതെ സ്വന്തം ഭാവി രൂപപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഓരോ പെൺകുട്ടിക്കും നൽകുക. കാരണം ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തിന് ചിറകുകൾ നൽകുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ മാത്രം ജീവിതമല്ല മാറ്റുന്നത്, ഒരു കുടുംബത്തിൻ്റെ ഭാവിയും ഒരു സമൂഹത്തിൻ്റെ ഭാവിയും ഒരുപക്ഷെ ഒരു ലോകത്തിൻ്റെ ഭാവിയും മാറ്റുകയാണ്. ഈ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൽ നമുക്ക് ഒരു പെൺകുട്ടിയോട് പറയാം, നിനക്ക് സ്വപ്നം കാണാം, നിനക്ക് പഠിക്കാം, നിനക്ക് ചോദിക്കാം, നിനക്ക് തിരഞ്ഞെടുക്കാം, നിനക്ക് നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാം. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ, നന്ദി. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.5 FM ഫോർ സോൾഫുൾ മ്യൂസിക്, തോട്ട്ഫുൾ ടോക്സ് ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് ടച്ച് ദ ഹാർട്ട്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
3: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
3: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
3: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
3: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറു, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
3: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
3: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.

0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്?
4: അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി.
3: LIC ബീമാ സഖിയോ? അതെന്താണ്?
4: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
3: ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
4: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
3: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയോ?
4: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
3: ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
4: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്കനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
3: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
0: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ. 9846011686.
1: ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
5: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
8: Community Radio Santhanam 90.4 FM il ippol kelkam arangum jeevithavum ഏകോപനം. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമ പ്രവർത്തകനുമായ ഷാനവാസ് എച്ച്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
9: റേഡിയോ സാന്ദനം 90.4 FM സ്വാഗതം. ഇന്ന് റേഡിയോ സാന്ദനത്തിൽ ശ്രോതാക്കൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് അരങ്ങും ജീവിതവും എന്ന നാടക സംബന്ധിയായ പരിപാടിയാണ്. നാടക കലാകാരന്മാരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും നാടക ചരിത്രം വ്യക്തമാക്കുന്നതുമായ പരിപാടിയാണ് അരങ്ങും ജീവിതവും. ഞാൻ ഷാനവാസ്, കൊല്ലം സിറ്റി പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്തു. കൊല്ലത്തെ സാംസ്കാരിക സംഘടനയായ മാർസ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡ് സേഫ്റ്റി കൗൺസിലിൻ്റെ എക്സ്പെർട്ട് മെമ്പറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ പ്രിയ കവി ONV നാമധേയത്തിലുള്ള ONV മലയാള പഠന കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 14 വർഷമായിട്ട് കൊല്ലത്ത് നിലനിൽക്കുന്ന ട്രാക്ക് എന്ന് പറയുന്ന സംഘടനയുടെ 2 വർഷക്കാലത്തെ സെക്രട്ടറിയായും ഇപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും പ്രവർത്തിച്ചു വരുന്നു. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്ന പരിപാടിയുടെ വോളണ്ടിയറായിട്ടും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രവുമല്ല റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏകദേശം 5000 ബോധവൽക്കരണ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ന് അരങ്ങും ജീവിതം എന്ന പരിപാടിയിൽ എന്നോടൊപ്പം വർത്തമാനം പറയാനെത്തിയിട്ടുള്ളത് സച്ചിൻ കലാനിലയമാണ്. കലാനിലയം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. സ്ഥിരം നാടകവേദിയാണ്. സച്ചിൻ എന്ന് പറയുന്നത് തികച്ചും നാടകവുമായി ബന്ധപ്പെട്ട് നാടക ജീവിതമായി കൊണ്ടു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഏറെ നാളായിട്ട് പ്രവാസിയായിരുന്നു. ഒപ്പം ബാങ്കിൽ ജോലി ഉണ്ടായിട്ട് പോലും ആ ജോലിയോടൊപ്പം തന്നെ നാടക ജീവിതവും കൊണ്ടുപോയിട്ടുള്ള ഒരു കലാകാരനാണ്. ഏറെ നാളായി 2003 കാലഘട്ടം മുതൽ കലാനിലയത്തിൽ അതിൻ്റെ പിന്നണി പോരാളിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. കേരളത്തിലെ സ്ഥിരം നാടകവേദി എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടത് കലാനിലയകം എന്ന് പറയുന്ന നാടക സമിതിയോടുകൂടിയാണ്. 1952 കൃഷ്ണനായർ എന്ന് പറയുന്ന ആ അപൂർവ കലാകാരൻ, അപൂർവ എന്ന് പറയുന്നത് വളരെ റിസ്ക് എടുത്ത് ആ കാലഘട്ടത്തിൽ ഒരു നാടക സമിതി രൂപീകരിക്കുകയും ഇവിടെ തിരുവിതാംകൂറിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന KPSC നാടകം കളിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു നാടക സമിതി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ചേർന്ന് രൂപീകരിക്കുകയും അതിനെ 1963 ഒരു സ്ഥിരം നാടകവേദിയാക്കി മാറ്റുകയും തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് ആദ്യമായിട്ട് കാവാലം നാരായണ പണിക്കരുടെ കുരുക്ഷേത്ര എന്ന് പറയുന്ന നാടകത്തിൻ്റെ അവതരണത്തോടുകൂടി കേരളത്തിൻ്റെ നാടകരംഗത്ത് ഒരു സ്ഥിരം നാടകവേദി രൂപപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് കലാനിലയം കൃഷ്ണനായർ എന്ന് പറയുന്നത്. ആ നാടക പ്രസ്ഥാനത്തിലാണ് എന്നോട് ഇന്ന് വർത്തമാനം പറയുന്ന ശ്രീ സച്ചിൻ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച് വരുന്നത്. ഒട്ടനവധി നാടകങ്ങളാണ് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കേരളത്തിലെ പ്രേക്ഷകർക്കായിട്ട് കലാനിലയം കൃഷ്ണനായർ ഒരുക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ, നാരദൻ കേരളത്തിൽ, അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ, അത്താത്മകൾ, അങ്ങനെയുള്ള നാടകങ്ങൾ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് മാസങ്ങളോളം അവതരിപ്പിക്കുന്ന, നാടക പ്രേക്ഷകർക്കായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സ്ഥിരം നാടകവേദി സംവിധാനമാണ് അദ്ദേഹം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 1979 പുത്തരിക്കണ്ടം മൈതാനത്ത് അവസാനമായിട്ട് കളിച്ച് ആ പ്രസ്ഥാനം സ്ഥിരം നാടകവേദി എന്ന് പറയുന്ന കലാനിലയം നാടകവേദിയുടെ ആദ്യ പകുതി അവസാനിക്കുകയായിരുന്നു. 1980 കലാനിലയം കൃഷ്ണനായർ മരണപ്പെടുകയുണ്ടായി. പിന്നീട് നിരന്തരമായിട്ട് ആദ്യ കാലഘട്ടത്തിൽ കാവാലം എഴുതിയ നാടകത്തോടുകൂടി തുടർന്നുവെങ്കിലും പിന്നീട് ജഗതി എൻ കെ ആചാര്യ എന്ന് പറയുന്ന നാടക രചയിതാവ് അദ്ദേഹം കലാനിലയത്തോട് ചേരുകയും പിന്നീടുള്ള നാടകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പേനത്തുമ്പിൽ നിന്നാണ് ഉതിർന്നു വീണിട്ടുള്ളത്. പിന്നീട് ഈ നാടക ഈ കലാനിലയത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി അദ്ദേഹത്തെ കലാനിലയം കൃഷ്ണനായരുടെ മകനായ അനന്തപത്മനാഭനും അതുപോലെ ജഗതി എൻ കെ ആചാര്യയുടെ മകനായ ജഗതി ശ്രീമാറും കഠിനമായി ശ്രമിക്കുകയും 2003 എറണാകുളത്തെ മണപ്പാട്ടിൽ പറമ്പിൽ വീണ്ടും കലാനിലയത്തിൻ്റെ നാടകം പുനരാവിഷ്കരിക്കുകയായിരുന്നു. അന്നു മുതലാണ് എന്നോട് വർത്തമാനം പറയാനെത്തിയ സച്ചിൻ കലാനിലയം ഈ കലാനിലയത്തിൻ്റെ നാടക പ്രസ്ഥാനവുമായിട്ട് ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയർ കമ്പനിയും അതുപോലെ ബാങ്കിലെ ഉദ്യോഗമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കലയെ സ്നേഹിച്ചുകൊണ്ട് നാടകത്തെ പ്രേമിച്ചുകൊണ്ട് അദ്ദേഹം ഈ കലാനിലയത്തിൽ അതിൻ്റെ പിന്നണിയിലേക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളതാണ്. വളരെ സ്നേഹത്തോടെയും വളരെ ആദരവോടെയും ഞാൻ സച്ചിൻ കലാനിലയത്തിനെ അരങ്ങും ജീവിതം എന്ന് പറയുന്ന റേഡിയോ സാന്ദനത്തിന്റെ നാടക സംബന്ധിയായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
10: നമസ്കാരം ചേട്ടാ, ഈ പരിപാടിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്യും. ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു.
9: ഒന്നാമതായിട്ട് എനിക്ക് സച്ചിനോട് ചോദിക്കാനുള്ളത് സച്ചിന്റെ പേരിനോടൊപ്പമുള്ള കലാനിലയം എന്ന് പറഞ്ഞ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ പ്രസ്ഥാനത്തിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഈ പേര് ചേർക്കാനുള്ള അല്ലെങ്കിൽ കലാനിലയത്തിലെ എന്ന് പറയുന്ന നാടക പ്രസ്ഥാനത്തിലേക്ക് എത്താനുള്ള വഴി എങ്ങനെയാണ് തെളിഞ്ഞത്? അല്ലെ, വളരെ വലിയ പ്രവാസ ജീവിതത്തിലും വിദേശത്തും ഒക്കെ ജോലി ചെയ്ത് ബാങ്കിലും ജോലി ചെയ്ത് നിന്നിരുന്ന താങ്കള് ഒരു നാടകത്തോടുള്ള ഭ്രമം കൊണ്ട് ഇവിടെ എത്തപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എത്താനുള്ള ഒരു സാഹചര്യം എന്താണ്?
10: അത് പറയുകയാണെങ്കിൽ കുറച്ച് പുറമോട്ടുള്ള ഒരു ചരിത്രം പറയേണ്ടതായിട്ട് വരും. ഞാൻ അവിടെ പഠിച്ചത് ദേവമാത സ്കൂളിലായിരുന്നു. എൻ്റെ ചെറിയ കാലഘട്ടമൊക്കെ ഞാൻ പഠിച്ചത് അപ്പം അന്നേരം ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മുടെ അന്ന് പുത്തരിക്കണ്ടല്ലോ നമ്മുടെ
9: ആദ്യം നാടകം അവതരിപ്പിക്കപ്പെട്ടത് നമ്മുടെ കൊല്ലത്തെ കണ്ടോൺമെന്റ് മൈതാനം.
10: അതെ, കണ്ടോൺമെന്റ്
9: മൈതാനം
10: അവിടുത്തെ കാര്യമായിരുന്നു. അപ്പം അവിടെ നാടകം അവതരിപ്പിക്കാൻ ഈ കലാനില അന്ന് കലാനിലയമാണെന്നോ നാടകമാണെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ നാടകം കണ്ടിട്ടുണ്ട്.

0: എൻ്റെ ചെറിയ മനസ്സിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെ മുത്തശ്ശൻ വർക്കല വെച്ച് എന്നെ ഒരു ചെറിയൊരു നാടൻ കാണിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എനിക്കന്ന് ഓർമ്മയുള്ളത് ചെറിയൊരു ചുമന്ന കർട്ടനും ഈ നീല ബോർഡറും ഒക്കെ ഉള്ളത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ ഈ കലാനിലയത്തിൻ്റെ നാടകം കാണാനായിട്ട് പോകുന്നത്. അപ്പം അന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് അന്ന് ഞാൻ കണ്ട നാടകം നാരദൻ കേരളത്തിൽ എന്ന് പറയുന്ന നാടകമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊരു പോലീസ് സ്റ്റേഷനുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ജീപ്പ് വരുന്ന ഒരു രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നമ്മളിത് അന്ന് സിനിമയിൽ മാത്രമേ ഇങ്ങനെയുള്ള സീനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, പെട്ടെന്ന് പെട്ടെന്ന് ഈ രംഗം മാറുന്നതും ഒക്കെ. അപ്പൊ എന്റെ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 75-77 കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്.
1: അതെ അതെ, വിസ്മയിപ്പിക്കുന്ന നാടക രംഗങ്ങളാണ് കലാനിലയത്തിന്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. അതായത് കൊടുങ്കാടാകുന്നു, തലയ്ക്കുമീതെ വിമാനം പറന്നിറങ്ങുന്നു, അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റേജില് വിസ്മയിപ്പിക്കുന്ന രീതിയിൽ, അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ സെറ്റിംഗ്സ് ഉണ്ടാകുന്നു, കൊട്ടാരം ഉണ്ടാകുന്നു, രാജാവ് ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു വിസ്മയം കുട്ടികൾക്ക് വളരെ ഈ എന്തു പറയുന്ന പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ രക്തരക്ഷസ് പോലുള്ള നാരദൻ കേരളത്തിൽ എന്ന് പറയുന്നത് ഒരു
0: ആക്ഷേപഹാസ്യമായ
1: നാടകമാണ്.
0: അതില് നമ്മൾ ആദ്യം കാണുന്നത് ഈ ദേവലോകവും ദേവന്മാരും അതും ഇതൊക്കെയാണ്. അത് കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ കാണുന്നത് ഇന്ന് നാട്ടിൽ നടക്കുന്ന പോലീസ് സ്റ്റേഷനും ട്രെയിൻ വരുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്നെ ഇതെന്തോ ഏതോ ഒരു ഘടകം അന്ന് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മനസ്സിൽ കടന്നു. പിന്നീട് വർഷം കുറേ കഴിഞ്ഞു, നമ്മൾ ഈ കലാനിലയത്തിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് വലുതായി. ഇന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കലാനിലയത്തിൻ്റെ നാടകം ഇപ്പം എവിടെയാണ് അവതരിപ്പിക്കുന്നതെന്നോ ഒന്നും അറിയില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്ന അവർ സർക്കസ് ചെയ്യുന്നത് പോലെ ഒരു സ്ഥലത്ത് വന്ന് ഒന്നും ഒന്നരയും 2 മാസത്തോളം നാടകം അവതരിപ്പിച്ചിട്ട് വീണ്ടും വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് കലാനിലയത്തിൻ്റെ നാടകം എവിടെയാണ്. പക്ഷേ 1980 ആയപ്പോഴേക്കും അതിൻ്റെ സ്ഥാപകനും സംവിധായകനുമായ കലാനിലയം കൃഷ്ണൻ നായർ മരണപ്പെടുകയും ഇത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ പിന്നീടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മൾ വലുതായി, ബാങ്കിലെ ജോലിയൊക്കെ കിട്ടി. ഞാൻ ഒരു ദിവസം എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് മാതൃഭൂമി പത്രത്തിൻ്റെ ബാക്കിൽ വലിയ സൺഡേ സപ്ലിമെൻറ്റിൽ കലാനിലയം വീണ്ടും വരുന്നു എന്നുള്ള വലിയൊരു വാർത്തയാണ് ഞാൻ കണ്ടത്. അപ്പം അതിൽ നിന്നാണ് കലൂര് മണപ്പാട്ടി പറമ്പിൽ വീണ്ടും നാടകം അവതരിപ്പിക്കാൻ തുടങ്ങുന്നു എന്നുള്ള വാർത്ത നമുക്ക് കിട്ടുന്നത്.
1: അല്ല, അവിടെ ഒരു സംഗതിയുണ്ട്. ഈ നാടകത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഏറെ നാൾ കൂടുതലായിട്ട് കളിച്ചത് ആ മൈതാനത്ത് ആയിരുന്നു.
0: അത് മണപ്പാട്ടി പറമ്പിലല്ല, അത് മെറൈൻ ഡ്രൈവിലായിരുന്നു. അത് വർഷങ്ങളല്ല മാസങ്ങളോളം അവിടെ നാടൻ കളിച്ചിരുന്നു. അത് വർഷത്തിൽ ഒരു പ്രാവശ്യം, അന്ന് ഓല തിയേറ്റർ ആയിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം നമ്മളെ നാടകം നിർത്തിവെക്കും. കാരണം ഓല പൊടിഞ്ഞു പോയതിനു ശേഷം പുതിയ ഓല മേയാനട്ട്, അന്ന് ഓല തിയേറ്റർ ആയിരുന്നല്ലോ, മേയാനട്ടുള്ള സമയത്ത് മാത്രമാണ് ഈ നാടകം നിർത്തി വെച്ചിരുന്നത്. അപ്പം കലൂരിൽ നമ്മൾ നാടകം നടക്കുന്നതായിട്ടത് അറിഞ്ഞു. അപ്പം ഇതിൽ ആരാണ് എന്താണെന്നും അറിയത്തില്ല. നമുക്ക് പപ്പേട്ടനെ നമുക്ക് പരിചയമില്ല, ആരുമില്ല. പക്ഷേ പപ്പേട്ടൻ്റെ ഫോട്ടോ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നാടകത്തിൻ്റെ വിവരങ്ങളും അതും ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നാടകം കാണാനായിട്ട് ഫസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കയറാൻ പറ്റാത്ത അത്ര തിരക്ക്, ഐ മീൻസ് ടിക്കറ്റ് എടുക്കാൻ, നാടകം കാണാൻ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള തിരക്കിൽ പോലെ ആദ്യത്തെ ദിവസം പോയിട്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ അന്ന് അവിടെ നിന്നിട്ട് ടിക്കറ്റ് റിസർവ് ചെയ്ത്, അപ്പം അന്ന് ഞാൻ എറണാകുളത്ത് ബാങ്കിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ബാങ്കിൽ ഈ സമയം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ നാടകം കാണാനായിട്ട് പോകാൻ. ഞാനത് ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന 4-ാമത്തെ ദിവസമാണ് എനിക്ക് അതിൻ്റെ ടിക്കറ്റിൻ്റെ ഷോയ്ക്ക്, അതും മാറ്റിനി ഷോയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ഷോയ്ക്കും സെക്കൻഡ് ഷോയ്ക്കൊക്കെ ഫുള്ളാണ് അവിടെ. അപ്പം നാടകം കാണാനായിട്ട് ചെന്നു, അന്ന് കണ്ട അത്ഭുതത്തിനെയും കാട്ടി 4 ഇരട്ടി. എന്താ പറയുക, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി. അന്ന് ചെറിയ കുട്ടിയാണ് നമ്മൾ ആസ്വദിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ അന്ന് കാണുന്ന നാടകം രക്തരക്ഷസാണ്. അതും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തു. അപ്പം നമുക്ക് ഒരു നാടകത്തിനൊരു പാഷൻ എന്ന് പണ്ടേ രക്തത്തിലുണ്ടായിരുന്നിരിക്കാം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള അനന്തപത്മനാൻ പപ്പേട്ടനെ കാണണം എന്നുള്ള, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. ഈ നാടകം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇന്ന് നമ്മൾ ഓരോ സൂപ്പർ സ്റ്റാർസിനെ ആൾക്കാർ പൊതിയുന്നത് പോലെ പപ്പേട്ടൻ്റെ അടുത്ത് വന്ന് ഇന്ന് സംസാരിക്കുവാൻ ആൾക്കാർ. അപ്പോൾ ഒരാൾ സംസാരിച്ച് കഴിയുന്നു, അടുത്ത ആൾ വരുന്നു, നമുക്കങ്ങോട്ട് കയറാനേ പറ്റുന്നില്ല. പിന്നെ വളരെ ഹതഭാഗ്യനായി ഞാൻ തിരിച്ചു പോവുകയോ ചെയ്തു. വീണ്ടും നാടകം മാറി, അത് കഴിഞ്ഞിട്ട് അടുത്ത നാടകം വന്നു. നാരദൻ, അന്ന് നാരദൻ കേരളത്തിൽ അവിടെ കളിച്ചില്ല എന്ന് തോന്നുന്നു, കത്തനാരായിരുന്നു തോന്നുന്നു, കത്തനാരായിരുന്നു 2-ാമത് കളിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, പിന്നെ നാടകം കലൂരിൽ നിന്ന് പോയി. എന്നിട്ടും പപ്പേട്ടൻ എനിക്ക് പരിചയപ്പെടാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നാടകം വീണ്ടും തൃപ്പൂണിത്തറ വന്നു. തൃപ്പൂണിത്തറയിൽ അന്ന് രക്തരക്ഷസും കളിക്കുന്നുണ്ടായിരുന്നു. രക്തരക്ഷസ് നാളെ ഞാൻ ഓൾറെഡി കണ്ടതുകൊണ്ട് അത് കണ്ടില്ല. 2-ാമത് നാരദൻ കേരളത്തിലാണ് അവിടെ വെച്ച് വീണ്ടും കണ്ടത്. അപ്പോൾ ആ നാടകം കാണാനായിട്ട് ഞാനും വൈഫും കൂടി ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് പപ്പേട്ടനോട്ട് ജസ്റ്റ് ഒരു 2 വാക്ക് നാടകം നന്നായിരുന്നു, ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിഞ്ഞു. അന്ന് ഫോൺ നമ്പർ ചോദിച്ചിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. വീണ്ടും അന്നത്തെ പോലെ നല്ല തിരക്കായിരുന്നു, അത് കഴിഞ്ഞിട്ട് പോയി. പിന്നീട് ഞാനൊരു ദിവസം ബാങ്കിൻ്റെ ആവശ്യത്തിന് നമ്മൾ തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിലേക്ക് പോകുന്ന വഴിയാണ്, ആറ്റിങ്ങൽ വെച്ച് അവിടെ അവിടുത്തെ ഗ്രൗണ്ടിൽ നാടകം നടക്കുന്നതായിട്ട് കണ്ടു. അവിടെ പോയിരുന്ന് പപ്പേരനോട്ട് അന്ന് സംസാരിക്കാനായിട്ട് പറ്റി. ആ സംസാരത്തിലൂടെയാണ് നമ്മുടെ നാടകങ്ങളും ഞങ്ങളുടെ ചിന്തകളും ഒക്കെ ഏകദേശം ഒരേ രീതിയിലാണ് പോകുന്നതെന്നും മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ ഈ കലാനിലയത്തിലേക്ക് എൻ്റെ എൻട്രി എന്ന് പറയുന്നത് അവിടെ ഘട്ടത്തിൽ അവിടെയാണ്.
1: ഈ രണ്ടാമത്തെ പകുതിയിൽ നാടകത്തിൻ്റെ സംവിധാനവും ഒക്കെ ചെയ്തത് കലാനിലയം കൃഷ്ണനാരായണ മകനെന്ന് നമ്മൾ പപ്പേട്ടൻ എന്ന് വിളിക്കുന്ന അനന്ത പത്മനാഭനാണ്. ഈ രണ്ട് കലാനിലയത്തിലെ ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അവിടെ എത്തപ്പെട്ടപ്പോൾ അതിലേക്കുള്ള ഈ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഈ സംഗതികളാണല്ലോ നാടകത്തിലുള്ളത്. അപ്പോൾ അതിലേക്ക് എത്തപ്പെടുമ്പോൾ അത് ഉണ്ടായ ഒരു അനുഭവം എങ്ങനെയാണ്? താങ്കൾ അവിടെ എത്തി ആദ്യം നാടകം കാണുന്നു, പല സ്ഥലങ്ങളിലായിട്ട് പോയി. ഈ നാടകത്തിൻ്റെ പിന്നിലുള്ള സംഗതികളെക്കുറിച്ച് മനസ്സിലാകുന്നത് അവിടെ എത്തപ്പെട്ടതിന് ശേഷമാണ്. അപ്പോൾ ആ എത്തപ്പെട്ട ശേഷം ഉണ്ടായ ആ അനുഭവം എങ്ങനെയാണെന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാമോ?
0: നമ്മൾ തീർച്ചയായിട്ടും ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഓരോ സീൻ മാറുന്നത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതേപോലെ നമ്മൾ കലാനിലയത്തിൻ്റെ നാടകത്തിലെ ടെക്നിക്സിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്.
1: അത് അവിടെ അത് ടെക്നിക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് എനിക്ക് തോന്നുന്നു 1952 അദ്ദേഹം, അതായത് കലാനിലയം കൃഷ്ണനായർ എന്ന് പറയുന്ന ആ നാടകാചാര്യൻ, റഷ്യയുടെ സാങ്കേതിക വിദ്യയാണ് ഈ നാടകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പപ്പേട്ടനുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ നാടകത്തോടുള്ള ആ ആർജവം കൊണ്ട് അദ്ദേഹം അവിടെ പോയി അതിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കിയാണ് ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള ഒരു നാടക സംവിധാനം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, സച്ചിൻ ആ നാടകത്തിലേക്ക് എത്തുമ്പോൾ ഈ സ്റ്റേജിൽ ഉണ്ടാകുന്ന വിസ്മയങ്ങൾ രക്തരക്ഷത്തിൻ്റെ ആയാലും നാരദൻ കേരളത്തിൻ്റെ ആയാലും അതുപോലെ തന്നെ കടമറ്റത്ത് കൊത്തനാരെന്ന് പറയുന്ന ആ മാന്ത്രിക സംഗതികളൊക്കെ തന്നെ സ്റ്റേജിൽ പല തരത്തിലുള്ള അത്ഭുതങ്ങളാണ് കാണിക്കുക. ആ അത്ഭുതങ്ങൾ കാണിക്കുന്നതിൻ്റെ പിന്നിൽ വളരെ ഏറെ പ്രവർത്തനമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പം അത് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കണ്ടതെന്നുള്ളതാണ്.
0: അതെ, ഈ കലാനിലയത്തിൻ്റെ പിന്നിൽ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അന്ന് മെയിനായിട്ട് തൃപ്പൂണിത്തുറ കുമാരൻ നായർ എന്ന് പറയുന്ന വളരെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ആളാണ് ഇതിൻ്റെ ടെക്നിക്സ് ഒക്കെ ഡയറക്റ്റ് ചെയ്തിരുന്നത്.
1: അപ്പം
0: ആദ്യകാലഘട്ടങ്ങളിൽ അദ്ദേഹമായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോഴും നമ്മളും ഏകദേശം അന്ന് പുള്ളി ചെയ്ത് വെച്ചതിൻ്റെ ആ ഒരു എന്താ പറയുന്ന പ്ലാറ്റ്ഫോം പാറ്റേൺ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ മോഡേൺ ടെക്നോളജീസ്, ഇപ്പം സൗണ്ടിലായാലും ലൈറ്റിങ്ങിലായാലും ഇതൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്ന കലാനിലയത്തിൻ്റെ നാടകം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവിൽ ലോകത്തിൽ ആദ്യമായിട്ട് 5.1 നാടകം ചെയ്യുന്നത് കലാനിലയമാണ്. പിന്നെ പലരും ചോദിക്കുന്ന ഇതിൽ നമ്മൾ വിജയിക്കുന്ന നമ്മൾ വിജയിച്ചു എന്ന് മനസ്സിലാക്കുന്നത് ആൾക്കാർ നാടകം കണ്ടു കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കും നിങ്ങൾ ഡയലോഗ് റെക്കോർഡഡ് ആണോ എന്ന് ചോദിക്കും. അപ്പം ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇന്റർവൽ ആകുമ്പോൾ ഇത് അനൗൺസ് ചെയ്യാൻ തുടങ്ങി, ഇത് റെക്കോർഡഡ് അല്ല, ഇത് ലൈവായിട്ട് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് അഭിമാനം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പ്രശസ്ത നാടകക്കാരനും സിനിമ സംവിധാനക്കെ ശ്രീ ജോസ് തോമസ് അദ്ദേഹം നാടകം കാണാൻ വന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റാണ്, ഇത്രയും കാലമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡയലോഗ് കേട്ടൊരു നാടകം ആസ്വദിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ ഇത് നമ്മൾ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെയും പുതിയ പുതിയ സാധനങ്ങൾ നാടകത്തിൽ വന്ന് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ നാടകം ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ള ഇനി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ബാക്കിയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഫ്രണ്ടിലിരുന്ന് കണ്ട് വിസ്മയപ്പെച്ച അല്ലെങ്കിൽ ഭ്രമിപ്പിച്ച സാധനങ്ങൾ ഇതെങ്ങനെയാണ് അറിയുന്നതിനെന്ന് നമ്മൾ സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ അത് വലിയൊരു വിസ്മയം തന്നെയാണത്, വലിയൊരു ടാസ്ക്കാണത്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഫസ്റ്റ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ ഈ ഇത്രയും 120 ആൾക്കാരും ഇത് ഒരു ഷോ വിജയിപ്പിക്കണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ പിന്നിലുള്ള ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റ്, ഫ്രണ്ടിലിരിക്കുന്നവർ ഇതുമായിട്ട് ഇവരെല്ലാവരും ഒരേ മനസ്സോട് കൂടി വന്ന് ഒരു പോയിന്റിൽ ഇവരുടെ മനസ്സുകൊണ്ട് വരണം. ഈ ആ പോയിന്റിൽ വരുമ്പോഴാണ് അവിടെ ഒരു മാജിക് സംഭവിക്കുന്നത്. ഈ മാജിക്കാണ് പ്രേക്ഷകർക്ക് അത്ഭുതവും വിസ്മയവും ഒക്കെ ആയിട്ട് തോന്നുന്നത്. അപ്പം ഇത് നടപ്പാക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ എന്താ പറയുന്ന രാപ്പകൽ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് അവർക്ക് പോവാം, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല, നമ്മൾ നാളത്തെ ഷോയ്ക്ക് വേണ്ടി വീണ്ടും പ്രിപ്പയർ ചെയ്യുകയാണ്.
1: മാത്രമല്ല ഇതിൻ്റെ സ്റ്റേജിൻ്റെ കാൽനാട്ട് കർമ്മം നടക്കുന്നത് മുതൽ ടെക്നിക്സ് അപ്ലൈ ചെയ്തു
0: തുടങ്ങും,
1: അതിൻ്റെ സ്റ്റേജ് എത്ര വീതിക്ക് നീളത്തിൽ.
0: ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഇനിയിപ്പോൾ അടുത്ത ഷോ വരാൻ പോകുന്നത് കോട്ടക്കിലാണ്, ഓണത്തിന് കോട്ടക്കിലാണ്. ഇപ്പോൾ ഒരു മാസം മുമ്പേ അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഒന്ന് ഇപ്പോൾ 10th നാടകം അവതരിപ്പിക്കണമെങ്കിൽ കഴിഞ്ഞ മാസം 10th തൊട്ടേ ഇതിൻ്റെ പരിപാടി നടക്കുവാണ്. ഇതെല്ലാം നടന്ന് ഈ ഒരു 30 മുതൽ 45 ദിവസത്തേക്ക് നാടകം അവതരിപ്പിക്കാൻ വേണ്ടി ഒരു മാസം മുമ്പേ ഇത് തുടങ്ങുന്നു. അപ്പോൾ അന്ന് മുതലേ അതിൻ്റെ ടെക്നിക്ക് തുടങ്ങുന്നുണ്ട്. നമ്മളെ സ്റ്റേജിന് ചേട്ടൻ പറഞ്ഞതുപോലെ സ്റ്റേജിൻ്റെ കാൽനാട്ട് കർമ്മം തൊട്ടേ അവിടെ അളവുകൾ, ഈ അളവുകൾ കൃത്യമായില്ല എന്നുണ്ടെങ്കിൽ

0: മാറിപ്പോ ഫൗണ്ടേഷൻ ഇടുന്നത് തൊട്ട് ഇതിന്റെ പരിപാടി തുടങ്ങുകയാണ്.
1: ചെറിയൊരു പാളിച്ച വന്ന നാടകത്തിന് ഭയങ്കരമായിട്ട് ബാധിക്കും. കാര്യം ആൾക്കാർ ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ ടെക്നിക്സ് മനസ്സിലാക്കാൻ. അപ്പൊ അതിനകത്ത് ചെറിയൊരു കാറ് അതിലൂടെ സ്റ്റേജിലൂടെ ഓടി പോകുന്നു, അതുപോലെ തന്നെ പ്ലെയിൻ പറന്നു പോകുന്നു, തലയ്ക്ക് മേളിൽ പോകുന്നു, പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യപ്പെടുന്നു, അതിന് ആൾക്കാർ ഇറങ്ങുന്നു. അപ്പൊ അത് ആ കാലഘട്ടത്തിൽ നമ്മൾ നാടകം വന്ന 1952-63 അപ്പൊ 63 തൊട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ജനങ്ങൾ അത്ഭുതപ്പെടുത്തിയ സംഗതിയാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരുമ്പോൾ ഇപ്പോഴും ടെക്നോളജി എന്ന് പറയുന്നത് വളരെ IT യുഗമാണ്, ഇൻഫർമേഷൻ ടെക്നോളജി, വിരൽത്തുമ്പിലാണ് വിജ്ഞാനം. അപ്പൊ ഈ വിരൽത്തുമ്പിൽ വിജ്ഞാനം ഇരിക്കുന്ന ഈ കാലഘട്ടത്തിലും അല്പം പോലും കോട്ടം തട്ടാതെ ഈ പ്രേക്ഷകർക്ക് നൽകുക എന്ന് പറയുന്നത് ഹൈലി റിസ്ക് സംഗതിയാണ്. അവിടെയാണ് സച്ചിനെ പോലുള്ള പിന്നണിയിലുള്ള ആൾക്കാരുടെ ഒരു വലിയ പ്രയത്നം നമ്മൾ കാണേണ്ടത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്റ്റേജിൽ മാത്രം വെളിച്ചം ഉണ്ടാകുകയും സ്റ്റേജിലെ വെളിച്ചം നാടകത്തിന്റെ ചില നിമിഷങ്ങളിൽ അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ ആ സ്റ്റേജിന് പിന്നിൽ കൂരിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു വലിയ സ്റ്റേജാണ്. അപ്പൊ ഓരോ പാർട്ടിലും ഈ പറഞ്ഞ കൊട്ടാരത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക വാതിൽ, അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേക വാതിൽ. അപ്പൊ ഈ വാതിലുകളിലൂടെ തന്നെ കഥാപാത്രങ്ങൾ സ്റ്റേജിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഇരട്ടത്ത് വരിക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു ടാസ്ക്കാണ്. അതിന് എന്ത് പരിശീലനമാണ് നിങ്ങൾ ആദ്യം അഭിനയിപ്പിക്കുകയല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അഭിനയത്തിന് മുമ്പ് ഈ സ്റ്റേജ് ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കലാനിലയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നടീ നടന്മാർക്ക് പകർന്നു കൊടുക്കുന്നത്, ടെക്നീഷ്യൻസിന് പകർന്നു കൊടുക്കുന്നത്?
0: ഇത് സ്റ്റേജിന്റെ അളവ് മണപ്പാടമാക്കുക എന്നതുകൊണ്ടാണ് ആദ്യത്തെ ഒരു പരിപാടി. അപ്പൊ ഇത് നടന്ന് പരിശീലിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരടി മാറിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സാധനമുണ്ട്, മൂന്നാമത്തെ 3 കാല് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് ആദ്യം വരുന്ന ആളിന് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റേജിൽ കയറ്റില്ല, അവർ ഫസ്റ്റ് നാടകം കാണാൻ പറയും. ഫസ്റ്റ് നാടകം കണ്ടു കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ സ്റ്റേജിൽ അവരെ സ്റ്റേജിൽ കയറ്റി കഴിഞ്ഞ് ഈ അളവുകൾ, കൃത്യമായ അളവുകൾ മനഃപ്പാടമാക്കുക. ഇത് നമ്മൾ മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ കറണ്ട് പോകും, അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാത്ത സമയത്തും ഇരുട്ടത്തും നമുക്ക് കൃത്യമായിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുവെക്കാനായിട്ട് നമുക്കത് പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കലാപ്രവർത്തനം എന്ന് പറയാൻ നമുക്കൊരു ജോലിയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ഉള്ളിൽ ഇതിനായിട്ട് അങ്ങേയറ്റം ഒരു പാഷൻ ഉണ്ടാവണം, അർപ്പണബോധം ഇതിൻ്റെ അകത്ത് വളരെ വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അങ്ങനെയല്ല. ഇതിപ്പം 6 ഒരു ഷോ കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഷോയും കഴിഞ്ഞ് ഏകദേശം കഴിയുമ്പോൾ 12 സമയം. അപ്പം ഈ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയാൽ കിട്ടിയെന്നല്ല, നമുക്ക് പോയി കഴിക്കാനുള്ള സമയം കിട്ടില്ല നമുക്ക്. അപ്പം അതൊക്കെ എല്ലാം മാറ്റി വെച്ച് ഇതെല്ലാം നാടകം കഴിയുമ്പം ആൾക്കാരെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു ഓരോരോ സമയമുണ്ട്.
1: അത്
0: അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൈയടി, അതാണ് ഭക്ഷണം, നമ്മളുടെ ഭക്ഷണം.
1: നമുക്ക് ആ ഒരു ഊർജ്ജമാണ് നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി, നമ്മളെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനം.
0: ഇത് ഓരോ ദിവസം ഓരോ ഷോ കഴിയുമ്പോഴേ നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ആ ഒരു കൈയടിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റും എല്ലാ ടെക്നീഷ്യൻസും കൂടെ നിൽക്കുന്നവരും ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കും.
1: ഇതിൻ്റെ ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, സച്ചിൻ പറഞ്ഞതുപോലെ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് സ്ഥാപിക്കുക എന്നുള്ളത് വളരെ വലിയ ടാസ്ക്കാണ്. എവിടൊക്കെ എന്ത് വെച്ചേക്കുന്നു, ഏതൊക്കെ സമയത്താണ് അത് പ്രവർത്തിക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് ഈ കർട്ടൻ മാറി മാറി വരേണ്ടത്. അപ്പൊ അതിന്റെ അരങ്ങിലേക്കാളും അരങ്ങിന് പിന്നിലാണ് ഈ വളരെ വലിയ പ്രയത്നം നടക്കുന്നത്. ഒരു നിമിഷം പോലും അതിനകത്തൊരു പാളീച്ച ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കൊട്ടാരം വരേണ്ട സമയത്ത് വേറെ എന്തെങ്കിലും വന്നുപോയാൽ തീർന്നില്ലേ. അപ്പൊ അതിന് ഈ അരങ്ങിന്റെ പിന്നിലുള്ളവരുടെ ആ ഒരു പ്രയത്നം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റുന്ന സംഗതിയല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു 2 എനിക്ക് സച്ചിൻ ആ മേഖലയിൽ, കലാനിലയം എന്ന് പറയുന്ന ആ മേഖലയിൽ, അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരു ഊർജം എന്താണ്, ഈ അവിടെ നിന്ന് കിട്ടിയ ഈ ടെക്നിക്സുമായി ബന്ധപ്പെട്ട്. താങ്കളും ഒരു സോഫ്റ്റ്വെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ആധുനിക സംവിധാനം ഈ ഇതിനകത്ത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, ടെക്നോളജി ഉപയോഗിക്കും. ഇപ്പൊ സൗണ്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു, സൗണ്ട് വളരെ നമുക്ക് ഇന്ന് ലഭിക്കാവുന്ന അത്രയും മനോഹരമായ ശബ്ദ ഗാംഭീര്യമാണ് അതിനകത്തുള്ളത്. മാത്രവുമല്ല, നാടകത്തിന്റെ തുടക്കം തന്നെ സൽക്കലാദേവി തൻ ചിത്രഗോപുരങ്ങൾ എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നത് ദക്ഷിണാമൂർത്തി അദ്ദേഹമാണ് സംഗീതം ചെയ്തത്. അതിന്റെ വരികൾ എന്ന് പറയുന്നത് പപ്പനം കൂടി പറഞ്ഞ ആ വരികളാണ്. ആ ഗാനം ഇപ്പോഴും ഇത്ര മനോഹരമായ ഗാനമാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു വലിയ അനുഭവം ഉണ്ടാകും. അപ്പൊ അത് കേട്ട് കഴിഞ്ഞ് അതിൽ തുടങ്ങി അവിടെ നിന്ന് കിട്ടിയ ആ ടെക്നിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി

0: പങ്കുപോയി.
1: ഈ നാടകം ആൾക്കാര് പ്രേക്ഷകരിരുന്ന് കാണുന്നുണ്ടെങ്കിലും സ്റ്റേജിന്റെ പിന്നിൽ സത്യം പറഞ്ഞാൽ അതോടൊരു യുദ്ധക്കളമാണ്. അപ്പൊ ഏത് നിമിഷവും നമുക്ക് എന്തും സംഭവിക്കാം. പ്രത്യേകിച്ച് ഒരു ലൈവ് ഷോയുടെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. പിന്നെ ഈ കലാനിലയത്തിന്റെ എന്താ പറയുന്നത്, ഇത്രയും ഭീമാകാരമായിട്ടുള്ള സെറ്റും ഇതൊക്കെ കൃത്യമായിട്ട് വരികയും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരികയും ഇതൊക്കെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവരുടെ മാജിക്ക് സംഭവിക്കണം, ഇതൊക്കെ സംഭവിക്കണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പല ടെക്നിക്കലായിട്ട് എറേഴ്സ് വരാം, ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം വരാം, ഇതൊക്കെ വരാം. പക്ഷെ ഇതെല്ലാം നമ്മൾ ആ ഫസ്റ്റ് ചേട്ടൻ പറഞ്ഞതുപോലെ സൽക്കലാദേവതയെ കേട്ട് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം നമ്മൾ വന്നാലും ലൈവായിട്ട് നമ്മളപ്പോൾ അത് പരിഹരിക്കും. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഫ്രണ്ടിൽ പ്രേക്ഷകർ അറിയേയില്ല. അപ്പൊ ഈ ഒരു അടുക്കും ചിട്ടയും എന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ജീവിതത്തിലും കൊണ്ടുവരാൻ പറ്റും. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് മനസാന്നിധ്യം കൈവിടാതെ നമുക്കത് പരിഹരിക്കാൻ പറ്റും. കാരണം നമുക്കൊരു നാടകം നടക്കുമ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ ഈ നമുക്ക് ആലോചിച്ച് നിൽക്കാനൊന്നും സമയം ഉണ്ടാവില്ല, എന്താണ് അതിന്റെ ഉത്തരം, അങ്ങനെ പോയി ഇങ്ങനെ നമുക്കവിടെ അതിനുള്ള സാവകാശവും ഇല്ല, സമയവും ഇല്ല. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ തീർത്തോളണം. കാരണം ഇപ്പൊ ഫസ്റ്റ് ഷോയ്ക്ക് നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഷോ നമുക്ക് 9:30 തുടങ്ങണം. അപ്പം ഈ 9:45 ആകുമ്പോഴായിരിക്കും ഫസ്റ്റ് ഷോ കഴിയുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഷോ തുടങ്ങാനായിട്ട് ഏകദേശം നമുക്കൊരു 10-15 മിനിറ്റിന്റെ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ചിലപ്പം നമുക്ക് ലേറ്റ് ആവുന്ന വെച്ചാൽ ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പ്രേക്ഷകർ അവര് പോവില്ല, അവര് നമ്മളടുത്ത് നിന്നത് എങ്ങനെയാണ് നാടകം. അപ്പൊ നമ്മൾ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും, ചേട്ടാ അടുത്ത നാടകം തുടങ്ങാൻ സമയമായി, ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇത്രയും ടൈം ലിമിറ്റിന്റെ ഗ്യാപ്പിലാണ് നമ്മൾ അടുത്ത സാധനം അടുത്ത ഷോയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ചിലവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് സിനിമയിലെ പോലെ നമ്മളൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് ശരിയാവും, അങ്ങനെയല്ല. ഇത് കഴിഞ്ഞിട്ട് ഈ സെറ്റ് ഈ സ്റ്റേജ് മുഴുവൻ നമ്മൾ റീസെറ്റ് ചെയ്യണം.
2: അതെ, നമ്മുടെ ഈ റിഹേഴ്സലിനകത്തൊക്കെ ആണെങ്കിൽ ഈ ലാസ്റ്റ്
1: ട്രപ്പീസിംഗ്
2: കളിയാണെങ്കിൽ അടുത്ത ഷോയിൽ ആദ്യം ട്രപ്പീസിംഗ് കളി എന്നാണ് തുടങ്ങുന്ന കാര്യം. അവരുടെ ഒരു അറേഞ്ച്മെന്റ്സ് സംവിധാനം
1: അങ്ങനെയാണ്
2: സർക്കസും. ഇപ്പോ അതിന്റെ അവസാന നാളുകളിലേക്ക് ഏറ്റവും വലിയ ഒരു കലാ പ്രസ്ഥാനമാണ് സർക്കസ്. ഈ ഓണക്കാലത്ത് കൊല്ലത്തിന്റെ മൈതാനത്ത് സർക്കസ് ഒരു കല ഉണ്ടായിട്ടില്ലെന്നുള്ളൂ. അതേപോലെ ഇത് ഈ നാടകത്തിൽ അങ്ങനെ പറ്റില്ലല്ലോ. അവസാന രംഗത്തിന്റെ തൊട്ട് ആദ്യം
1: നമ്മുടെ ആർട്ടിസ്റ്റിന്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം, അങ്ങനെ എല്ലാം ഒന്നേന്ന് പറഞ്ഞ് റീസെറ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള സമയം ഇത്രേ ഉണ്ടാവുള്ളൂ, ഷോർട്ട് ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഷോ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചാലും നമ്മൾ അത് പരിഹാരം നമ്മൾ കണ്ടിരിക്കണം. അപ്പൊ ഇതിനെല്ലാത്തിനും നമ്മൾ ഒരു ബാക്കപ്പ് പ്ലാൻ വെക്കും. ചിലപ്പോൾ ഫസ്റ്റ് ഷോയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റ് ചിലപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് സുഖമില്ലാതാകും. ഫസ്റ്റ് ഷോയ്ക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ, പിന്നെ ചിലപ്പോൾ ചെറിയ ആക്സിഡന്റ്സ് പറ്റും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അടുത്ത ഷോയ്ക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതും ഇതൊക്കെ അതിന്റെ പാരലൽ ആയിട്ട് നടക്കും. ഒരു സംവിധാനം അവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എന്ത് സംഭവിച്ചാലും ഫ്രണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആസ്വാദനത്തിന് യാതൊരു കുറവോ ഒന്നും സംഭവിക്കില്ല.
2: സച്ചിൻ അവിടെ പറഞ്ഞ് നിർത്തിയതായിട്ടാണ് എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാൻ തോന്നുന്നത്. ഇപ്പം ഈ 2 പതിറ്റാണ്ട് ഇങ്ങനെ നടന്നപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഗതികൾ സ്റ്റേജിലുണ്ടായി കാണും ഈ പ്രസ്ഥാനത്തിൽ. മനസ്സിലായില്ലേ കാര്യം? വളരെ ടെൻഷൻ സംഭവിച്ചതും അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും സച്ചിൻ തന്നെ പറഞ്ഞു ഇതുപോലെ ഒരു കഥാപാത്രം ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഷോ നടന്നേ പറ്റൂ, അതിനെ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങൾ എടുത്തു പറയാൻ പറ്റും?
1: സംഭവങ്ങൾ അങ്ങനെ മറക്കാൻ പറ്റാത്ത എല്ലാ ദിവസവും ഓരോന്നും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഏതാണ് ഇപ്പൊ പറയാവുന്നുള്ളതാണല്ലോ.
2: അതെ അതെ,
1: നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ സംഭവിക്കും. ഈ ആർട്ടിസ്റ്റുകൾക്ക് സുഖമില്ലാതെ വരുന്ന കാര്യങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് ഈ മെയിൻ ആർട്ടിസ്റ്റിന് എന്താ പറയുന്ന, ചിലപ്പം അവർക്ക് സ്ത്രീകളായതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് കാരണം അവർക്ക് സ്റ്റേജിൽ കയറാൻ പറ്റാത്തതൊക്കെ ആയിട്ടൊക്കെ വരും. പെട്ടെന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ തിരിച്ച് സ്റ്റേജിൽ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റാറായിട്ടുണ്ട്. ടെക്നിക്കലായിട്ടും ചില പ്രശ്നങ്ങൾ പറ്റാറുണ്ട്.
2: എറേഴ്സ് വരും.
1: പിന്നെ ഇനി ഇതിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാൽ നമ്മൾ നാടകം ഇതുവരെ നിർത്തിയിട്ടില്ല, അത് നടക്കും. അത് എല്ലാത്തിനും ബാക്കപ്പ് ഉണ്ട്. പിന്നെ നമ്മളിപ്പം ഈ മോഡേൺ കാലത്തിൽ നമ്മൾ ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ, നേരത്തെ നമുക്ക് അത്ര ഇലക്ട്രോണിക് സാധനങ്ങൾ ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ എല്ലാത്തിനും ഇലക്ട്രോണിക് സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ എന്താ പറയുക ആശ്രയിക്കുന്നത് ഇത് വരുത്താനായിട്ട്. ശബ്ദത്തിന്റെ കേസിലൊക്കെ ആണെങ്കിലും അപ്പൊ ചില കേസിൽ നമുക്ക് മൈക്ക് പണി വരും, ചിലപ്പോൾ ചില സമയത്ത് അത് വരും. അപ്പൊ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യും. ചില സമയത്ത് ചില കമ്പോണൻസ് കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇതിനൊക്കെ നമുക്ക് ബാക്കപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ എത്രയും ബാക്കപ്പ് വെച്ചാലും എന്താ പറയാ, ചില സമയത്ത് നമുക്ക് നമ്മൾ വിയർത്തു പോകും. പക്ഷെ എല്ലാം നമ്മൾ മാനേജ് ചെയ്യും.
2: തുടങ്ങി അവസാനിക്കുന്നത് വരെ അതിന്റെ പിന്നിലുള്ളവരുടെ വളരെ എന്തോ പറയുന്നു, വളരെ
1: ജാഗ്രതയോടെ
2: എന്ത് സംഭവിക്കും പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് തയ്യാറായിരുന്നെങ്കിൽ മാത്രമേ. പക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകന് അവൻ മനസ്സിലേക്ക് ഈ നാടകം കൊണ്ടുവരുമ്പോൾ ഇതിന്റെ പിന്നിൽ ഇത്രയും ഒരു എഫർട്ട് ഉണ്ടോ, താങ്കളെ പോലുള്ള ലീഡിംഗ് ആയിട്ടുള്ള പിന്നെ

0: പ്രവർത്തിക്കുന്നവരുടെ ഒരു പ്രയത്നം. അവര് ചിലപ്പോ രക്തരക്ഷസിനെ അഭിനന്ദിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റേ ഉണ്ണിത്താൻ സൂര്യകാലടി എന്ന് പറയുന്ന മന്ത്രവാദിയെ അഭിനന്ദിച്ചേക്കാം അവരുടെ അഭിനയത്തെ. പക്ഷെ അവരുടെയൊക്കെ അരങ്ങിലേക്ക് കൊണ്ടുവരുന്നത് പിന്നണിയിൽ സച്ചിനെ പോലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും എന്ന റേഡിയോ സാന്ത്വനത്തിന്റെ നാടക സമിതിയായ പരിപാടിയാണ്. എന്നോടൊപ്പം ഉള്ളത് സച്ചിനാണ്. സച്ചിന്റെ അനുഭവങ്ങളാണ്, നാടകവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ അറിയാം. എ ഷോർട്ട് ബ്രേക്ക്.
1: കോട്ടയം അങ്കമാലി.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763
1: കോട്ടയം
3: അങ്കമാലി.
5: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
6: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദ്രം 90.4 FM ഇപ്പോൾ കേൾക്കാം അരങ്ങും ജീവിതവും. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമ പ്രവർത്തകനുമായ ഷാനവാസ് എച്ച്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതം എന്ന നാടക സമിതിയായ പരിപാടിയാണ്. നാടക കലാകാരന്മാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും നാടകത്തിൻ്റെ ചരിത്രം പങ്കുവയ്ക്കുന്നതുമായ പരിപാടിയാണ്. ഇന്ന് എന്നോടൊപ്പം ഈ വർത്തമാനം പറയുന്നത് കലാനിലയം സച്ചിനാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് കൂടുതൽ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ എനിക്ക് അടുത്തത് പറയാനുള്ളത് ഈ ഇത് ഒരു തലത്താണല്ലോ ക്യാമ്പ് ചെയ്യുന്നത്. അപ്പം ആ ക്യാമ്പ് ചെയ്യുന്ന അവസരത്തിൽ ഒരു ദിവസം പോലും അവിടെ നിന്നും വിട്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. നമുക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അങ്ങനെ ഒരു വലിയ സെറ്റപ്പിലാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ കുടുംബത്തിനെയും ഈ നാടകത്തിനെയും കൂടെ എങ്ങനെയാണ് ഒരേ വലിയ വഴിയിൽ നയിച്ചു കൊണ്ടുപോകുന്നത്, ഒരു കേടുപാടും ഇല്ലാതെ രണ്ടിനെയും കൂടെ നയിച്ചുകൊണ്ട് പോകുന്നതിനുള്ള വലിയ ശ്രമമാണ്. നാടകത്തിൽ പിന്നിൽ നടത്തുന്ന ശ്രമത്തിനേക്കാളും വലിയൊരു ശ്രമമാണ് കുടുംബം. ഞാനെപ്പോഴും പറയാറുണ്ട് ഈ സ്ത്രീകളെന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള വാഹനം ഓടിക്കുന്നവരെന്ന്. ഒന്ന് കുടുംബം എന്ന് പറയുന്ന വാഹനത്തിനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത് സ്ത്രീകളായിരിക്കും. അതിന് ആ ഡ്രൈവിങ്ങിൽ എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ കുടുംബം തകർത്തു പോകും. അതുപോലെ തന്നെ അവരുടെ സാധാരണഗതിയിലുള്ള വാഹനം ഓടിക്കൽ. അപ്പൊ ഈ കുടുംബം എന്ന് പറയുന്ന വാഹനത്തിന് നാടകം എന്ന് പറയുന്ന വാഹനവും തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് താങ്കൾ കൈക്കൊള്ളുന്നത്?
7: അല്ല, തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ
0: പറ്റില്ല,
7: ഒരിക്കലും പറ്റില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ നല്ല ശീലങ്ങളും ദുശീലങ്ങളും ഒക്കെ ഉണ്ടാവും. എന്റെ നല്ല ശീലവും ദുശീലവും എന്ന് പറയുന്നത് ഈ ഒരു നാടകം മാത്രം.
0: അതെ, നാടകമാണ് താങ്കളുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത്.
7: അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കുന്നവരാണ് എന്റെ കുടുംബത്തിലുള്ളവർ, പ്രത്യേകിച്ച് എന്റെ വൈഫും എന്റെ അമ്മയും എന്റെ അച്ഛനും പിന്നെ എന്റെ മകനുമാണ്. പിന്നെ അനിയനുണ്ട്.
0: ഒന്നും കൂടെ ഇടപെടുകയാണ്, ഈ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ

0: അവരുടെ പേര് ഒക്കെ പറഞ്ഞാല്
1: അച്ഛന്റെ പേര് പി ജെ ബാസി എന്നാണ്. അച്ഛനിപ്പം റിട്ടയർഡ് ലൈഫാണ്, വീട്ടിൽ തന്നെ ഉണ്ട്. അമ്മയുടെ പേര് ലളിത ബാസി. പിന്നെ വൈഫുണ്ട്, വൈഫിന്റെ പേര് പ്രിൻസി സച്ചിൻ എന്നാണ്. അപ്പം അവള് ഫാർമസിസ്റ്റ് ആയിട്ട്, ഐ മീൻ നമ്മുടെ സ്റ്റോർ മാനേജറായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുകയാണ്. പിന്നെ മകനുണ്ട്, മകനിപ്പം ബി ടെക്കിന് പഠിക്കുകയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവനും എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ബ്രദറും, ബ്രദറിന്റെ കുടുംബമാണ്, അവർ മൈസൂരാണ്. അപ്പം
0: അവരുടേതായിട്ടുള്ള
1: ഞാൻ ജനിച്ചത് ഇവിടെ തന്നെയാണ്, കൊല്ലത്ത് തന്നെയാണ് ഞാൻ ജനിച്ചത്. പിന്നെ ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനും ജോലി എറണാകുളത്തായിരുന്നു. അപ്പം അത് സംബന്ധമായിട്ട് എറണാകുളത്തായിരുന്നു. പിന്നെ ഇപ്പം തിരിച്ച് വീണ്ടും ഇപ്പം കൊല്ലത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 10 വർഷമായിട്ട് കൊല്ലത്ത് തന്നെയാണ് നമ്മുടെ വീടുള്ളത്.
0: തങ്കശ്ശേരി,
1: തങ്കശ്ശേരി തന്നെയാണ്, കാവല്ല തങ്കശ്ശേരിയിലാണ് നമ്മൾ താമസിക്കുന്നത്.
0: ഇതാണ് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് തങ്കശ്ശേരി.
1: പിന്നെ ഈ നാടകത്തിനോട് താല്പര്യം വന്നാൽ ചിലപ്പോൾ കൊല്ലത്ത് ജനിച്ചതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൂടുതൽ. കാരണം കൂടുതൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നാടക പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൊല്ലമായിരുന്നല്ലോ.
0: അതെ അതെ അതെ. അപ്പം മാത്രമല്ല, നാടകത്തിന്റെ ബുക്കിംഗ് നമ്മുടെ താലൂക്ക് ഓഫീസിന്റെ അവിടെ ജില്ലാ ആശുപത്രിയുടെ മുമ്പിലുള്ള ആ ലോഡ്ജിൽ ഉറങ്ങാത്ത ഒറ്റ നാടക കലാകാരനും കേരളത്തിൽ ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തോട്ടുവാസ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും ആ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം നാടകത്തിന്റെ ഈറ്റില്ലോ എന്ന് പറഞ്ഞത്, ഏറ്റവും കൂടുതൽ നാടക സമിതികൾ ഉണ്ടായിരുന്നത് കൊല്ലത്തായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ അതുണ്ടോ ഇല്ലെന്നുള്ളത് സംശയമാണ്. എങ്കിലും ഇപ്പോഴും നാടകത്തിന് ഒട്ടും കുറവില്ല. കാര്യം ഏറ്റവും കൂടുതൽ ഫൈൻ ആർട്സ് സൊസൈറ്റികൾ ഇവിടെയാണ്. മാസ് ആർട്സ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് സാംസ്കാരികമായി ജനങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് മാസ് ആർട്സ് സൊസൈറ്റിയുടെ. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ നാടക കലാകാരന്മാരെ സഹായിക്കുന്നത്. കോവിഡ് സമയത്ത് നാടക കലാകാരന്മാരുടെ അവരുടെ വീടുകളിലെത്തി അവർക്ക് കൈനീട്ടം നൽകുകയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സംവിധാനം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് മാസ് ആർട്സ് സൊസൈറ്റി. ഞാൻ അതിനകത്തൊരു പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് എനിക്ക് ആധികാരികമായി അതിനെക്കുറിച്ച്. എല്ലാ മാസവും മാസ് ആർട്സ് സൊസൈറ്റി നാടകം നടത്തുന്നുണ്ട്. കല എന്ന് പറയുന്ന പ്രസ്ഥാനം, ഫൈൻ ആർട്സ് സൊസൈറ്റി, ബാങ്കിൻ്റെ ബീസ്, ബാങ്ക് എംപ്ലോയീസ് സൊസൈറ്റി ഉണ്ടായിരുന്നു ബീസ്. അപ്പോൾ ഇതെല്ലാം തന്നെ വിവിധങ്ങളായ മാറി മാറി ഓരോ സ്ഥലത്തും. പിന്നെ മാത്രവുമല്ല, കൊല്ലത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ സോഫാനം എന്ന് പറയുന്നത് നാടകത്തിൻ്റെ കേന്ദ്രമായിരുന്നു. പെർഫോമിംഗ് ആയിട്ട് നാടക പഠന കേന്ദ്രം ഉണ്ടായിരുന്നു നേരത്തെ. ഇവിടുത്തെ അച്ചാണി രവി എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ എല്ലാ മാസവും അവിടെ ഒന്നിൽ കൂടുതൽ തവണ നാടകങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലും ഒക്കെ നാടകമുണ്ട്. അപ്പോൾ നാടകത്തിൻ്റെ ഈറ്റില്ലമായതുകൊണ്ട് ആയിരിക്കും നാടകത്തോടുള്ള ഒരു സ്നേഹം താങ്കളിൽ ഉണ്ടാകുകയും അത് വളർന്ന് വളർന്ന് തീർച്ചയായിട്ടും അങ്ങോട്ട് എത്താതെ. അപ്പം നമ്മൾ പറഞ്ഞു പോകുന്നത് കുടുംബവും ഇതും കൂടെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ്.
1: അതെ, കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും കൂടുതലായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അവരുടെ നിന്നുള്ള വളരെ വളരെ എന്താ പറയുക, എല്ലാവരും എന്നെ മനസ്സിലാക്കി എൻ്റെ ഒരു ഈ പാഷന് പിന്നാലെ നിൽക്കുന്ന ആൾക്കാരാണ് എൻ്റെ കുടുംബത്തിലുള്ളവർ. ഇനിയിപ്പം നമ്മൾ എൻ്റെ ഈ നാടകത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് കുറേ നാളായിട്ട് മാറി നിൽക്കേണ്ടതായിട്ട് വരും. അന്നേരം വീട്ടിൽ ഇനിയിപ്പം കോട്ടയ്ക്കലാണ് നമ്മുടെ നാടകം അടുത്തായിട്ട് വരാൻ പോകുന്നത്. അപ്പം ഞാൻ നാളെ മറ്റന്നാൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ട്, നാടകം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു വരാനായിട്ട് പറ്റുള്ളൂ. അപ്പം വീട്ടിൽ ഇപ്പം നാളെ എന്നെ അച്ഛനെ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അച്ഛൻ ഏകദേശം വയസ്സായിരിക്കുകയാണ്, 81 വയസ്സിനായിട്ടുണ്ട്. ആരോഗ്യത്തിന് കുറവൊന്നുമില്ല, എന്നാലും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം അതിൻ്റെ ഇപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്ത് വെക്കും. കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനായിട്ട് നാടകത്തിനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ കാര്യം ചില സമയത്ത് നമ്മൾ മറന്നുപോകും. കാരണം അത്രയ്ക്ക് നമ്മൾ നാടകത്തിൻ്റെ അകത്ത് നമ്മൾ എൻഗേജ്ഡ് ആയി
0: പോകും.
1: സമയം കിട്ടുള്ളൂ. കാരണം നമ്മൾ രാവിലെ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രിയത്തെ സെക്കൻഡ് ഷോയും കഴിഞ്ഞ് നമ്മൾ റൂമിൽ ചെന്ന് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 2 മണിയാകും, വെളുപ്പാങ്കാലത്ത് 2 മണിയാണ് നമ്മൾ കിടന്നുറങ്ങും. പക്ഷെ നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഇതേ ഊർജ്ജത്തോടു കൂടിയാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ SMS അല്ലെങ്കിൽ ഐ മീൻ നമ്മുടെ വാട്സപ്പിലോ ഫോണിലോ അവരും എന്നെ വിളിച്ച് ശല്യപ്പെടുത്താറില്ല. കാരണം അറിയാം അത്രയ്ക്ക് അവിടെ തിരക്കായിരിക്കും എന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ വിളിക്കുക എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പം വീട്ടിൽ നിന്ന് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ, അത് ശനി ഞായർ ദിവസങ്ങളിൽ വിളിക്കില്ല, മിക്കവാറും തിങ്കളാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ അവർ ഇത്രയും നാളത്തേതായിട്ട് അവരും യൂസ്ഡ് ആണ്.
0: അതെ അതെ, അവർ ആ തലത്തിലേക്ക് എത്തപ്പെട്ടു. മകൻ ഇങ്ങനെ ഒരു സംഗതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സാഹചര്യങ്ങൾ ഇന്നതൊക്കെ ആണ് എന്ന് അവർക്കറിയാം. അച്ഛനും അറിയാം, അമ്മയ്ക്കറിയാം, ഭാര്യയ്ക്കറിയാം, മകനറിയാം. തീർച്ചയായിട്ടും അവരുടെ ഒരു വലിയ പിന്തുണ
1: തന്നെയാണ്. അവർക്കും അറിയാം, ഇപ്പം കലാനിലയം പോലെ ഒരു വലിയൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പം ഇപ്പം കലാനിലയത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും അവർ അഭിമാനത്തോടുകൂടി ഇപ്പം അമ്മയൊക്കെ പല ആൾക്കാർ ആൾക്കാരടുത്തും അഭിമാനത്തോടു കൂടി. ഇപ്പം അമ്മ ഇപ്പം ലാസ്റ്റ് നാടകം കണ്ടത് ഇവിടെ ആശ്രമ മൈതാനത്ത് വന്നപ്പോഴായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം വിളിക്കുന്നിടത്ത് അമ്മ ഇങ്ങനെ ഭയങ്കര അഭിമാനത്തോടുകൂടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാവരും നാടകം പോയി കാണണം നല്ലത് അടിപൊളി എന്നൊക്കെ പറയുമ്പം. കാരണം അമ്മ ഇപ്പം ഇത്രയും വയസ്സായി, അച്ഛനും അതൊക്കെ തന്നെയാണ്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുന്നത് നമ്മളുടെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ ഈ കലാനിലയത്തിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെട്ടുന്നു, ഒരു പ്രാവശ്യമെങ്കിലും ആ സ്റ്റേജ് ഒന്ന് കയറി കാണാൻ ആഗ്രഹിക്കാത്ത ഈ നാടകം കണ്ട ഒരാൾ പോലും ഉണ്ടാവില്ല.
0: അല്ല, അത് നിങ്ങളുടെ ഒരു രഹസ്യം തന്നെയാണ്, മനസ്സിലായില്ലേ? ആ സ്റ്റേജ് എന്ന് പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെ, അതായത് 63 തുടങ്ങി ഇപ്പോൾ വരെയും ആ സ്റ്റേജിന്റെ പിന്നിൽ പലപ്പോഴും ഒട്ടനവധി രഹസ്യങ്ങൾ ഒളിപ്പിച്ചു
1: വെച്ചിട്ടുണ്ട്.
0: അത് തന്നെയാണ് ആ പ്രസ്ഥാനത്തിന്റെ ഒരു കരുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആധുനിക ടെക്നോളജികൾ നിങ്ങൾ അതിനകത്തേക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോൾ പുതിയ കാലഘട്ടത്തിന്റെ ടെക്നോളജീസ് ഈ സൗണ്ട് അല്ലാതെ മറ്റു തരത്തിൽ സ്റ്റേജിൽ ശബ്ദ സംവിധാനത്തിൽ അത് നേരത്തെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രകാശ സംവിധാനത്തിൽ. പിന്നെ അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മുടെ AI സംവിധാനത്തെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കരമായ സംവിധാനങ്ങൾ ചെയ്യാൻ കഴിയും. ഇതൊക്കെ ചെയ്താലും ആ നാടകത്തിൻ്റെ പ്രധാന തന്തു എന്ന് പറയുന്നത് അതിൻ്റെ കഥയും അതിൻ്റെ ഒരു സാഹചര്യവും ഒരു പഴയ കാലഘട്ടമാണല്ലോ. പലപ്പോഴും രക്തരക്ഷസം എന്ന് പറയുന്നത് ഒരു പഴയ കാലഘട്ടമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ കടമറ്റത്ത് കത്തനാരായാലും അതുപോലെ നാരദൻ കേരളത്തിലായാലും പഴയ കാലഘട്ടത്തിലുള്ള സംഗതികളാണ്. പക്ഷേ അത് ഈ പഴയ കാലഘട്ടത്തിലുള്ള ആ നാടകത്തിൻ്റെ ഈ ദൈർഘ്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. 3.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. അതിനെ നിങ്ങൾ ഡ്രിം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് ചോരാതെ ഡ്രിം ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഒട്ടനവധി ഈ നാടകം കണ്ടിറങ്ങുന്നവർ അത്ഭുതത്തിൽ അപ്പുറത്തേക്ക് അതിൻ്റെ ഈ ആക്ഷേപ ഹാസ്യങ്ങൾ ഉണ്ടായിരുന്നു. നിലവിലുള്ള സാഹചര്യങ്ങൾ ഞാൻ പലപ്പോഴും ആ നാടകം പഴയ കാലത്ത് കണ്ടപ്പോൾ നാടകത്തിൽ ഈ നാടകരചയിതാവ് എഴുതാത്തത് തന്നെ അരങ്ങിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കും. ഒരു സ്ഥലപ്പേര് പറയാറുണ്ട്, പോലീസ് സ്റ്റേഷൻ, അത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കൊല്ലത്ത് അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ, എറണാകുളത്ത് അവതരിപ്പിക്കുക അവിടുത്തെ കാര്യങ്ങൾ, പാലക്കാട് വരുമ്പോൾ അങ്ങനെ. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള സ്ഥലത്തെയും സംഭവങ്ങളെയും ഈ നാടകത്തിൽ കോർത്തിണക്കാറുണ്ട് പഴയ കാലഘട്ടത്തിൽ. ഇപ്പോഴും അങ്ങനെ ഉണ്ടോ എന്നെനിക്ക് അറിയാൻ മേല. അപ്പോൾ അങ്ങനെയുള്ള ആ നാടകത്തിനെ ഡ്രിം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ എന്തൊക്കെയാണ് അത് ചോരാതെ അത് കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ആ ശ്രമങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: നമ്മുടെ രക്തരക്ഷസ് നാടകത്തിൽ പണ്ടൊരു സീനുണ്ടായിരുന്നു. രക്ഷസ് ഒരു സ്ഥലത്ത് സുന്ദരിയായിട്ടുള്ള പെണ്ണ് ആയിട്ട് നിൽക്കുകയും ഒരു പാലത്തിൻ്റെ അടിയിൽ വന്നിട്ട് ഒരാളിട്ട് സംസാരിച്ചിരിക്കാം അയാളെ കൊല്ലുകയും ചെയ്യുന്നൊരു സീനുണ്ട്. സീന് മഹസൽ എഴുതാനായിട്ട് പോലീസുകാർ വരുമ്പം ഇതിന് സാക്ഷിയായിട്ടുള്ള ഒരാളിനെ വിളിക്കും. അപ്പോൾ ഇയാൾ പോലീസിനെ കണ്ടിട്ട് പേടിച്ച് ഇയാൾ മൂത്രം ഒഴിക്കും. മൂത്രം ഒഴിക്കുമ്പോൾ പോലീസ് ചോദിക്കുന്നത്, ഇപ്പോൾ കൊല്ലത്താണ് ആ നാടകം കളിക്കുന്നതെങ്കിൽ പോലീസുകാരും തിരിച്ചു ചോദിക്കുന്നൊരു സീന്, ഇതെന്താടോ അഷ്ടമുടി കായൽ ഇത് വഴിയാണോ ഒഴുകുന്നത്? അപ്പോൾ ഇതേപോലത്തെ കുറേ സാധനം അന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം നാടകത്തിൽ നമ്മൾ കുറച്ചുകൂടെ അത് ട്രിം ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള നാടകം ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് നാരദൻ കേരളത്തിൽ എന്ന് പറയുന്ന നാടകത്തിലായിരുന്നു ഇങ്ങനെയുള്ള ഡയലോഗുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അതിന് മെയിനായിട്ട് അന്ന് നടക്കുന്ന കാലിക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അന്നത്തെ പത്രത്തിൽ വരുന്ന മെയിൻ വാർത്തകൾ എന്തൊക്കെയാണോ തിരുനന്ദനം കൃഷ്ണനായിരുന്നും കൂടെ ഒരു പേരുണ്ടായിരുന്നു. അപ്പം ആ അന്ന് വരുന്ന വാർത്തകൾ വെച്ചിട്ട് നമ്മൾ ഡയലോഗ് ഉണ്ടാക്കിയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്നിപ്പം അതിന് അത്രയ്ക്കൊരു പ്രാധാന്യം ഇല്ല, മാത്രമല്ല നമുക്കതിനുള്ള സമയം അതിൻ്റെ അകത്ത് കിട്ടാറില്ല. കാരണം ഇത് ഒരുപാട് നീണ്ടുപോകും നാടകം അല്ലെങ്കിലും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സീനുകളൊന്നും ഇനി ഇല്ല. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ അതിനായിട്ടൊരു നാടകം എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് നമ്മളത്
0: ചിന്തിക്കും. ഇടയ്ക്ക് കലാനിലയം അനന്തപത്മാവിൻ്റെ മകളെ ചേർത്തുകൊണ്ട് ഒരു നാടകം,
1: നമ്മളൊരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹിഡിംബി എന്നായിരുന്നു ആ നാടകത്തിൻ്റെ. രണ്ട് നാടകങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഹിഡിംബി എന്ന് പറയുന്ന നാടകമായിരുന്നു, രണ്ടാമത് പിന്നെ ഞാൻ ഉടൽ മനസ്സ് എന്ന് പറയുന്ന നാടകം കൂടി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടെക്നോളജിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാം, പക്ഷെ ഇന്നിപ്പം നമ്മൾ ടെക്നോളജിയുടെ അതിപ്രസരമാകാൻ പാടില്ല. അപ്പം നമ്മൾ ഈ ഹിഡുംബി എന്ന് പറയുന്ന നാടകം നമ്മൾ അന്ന് ചെയ്യുമ്പോൾ അന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻ്ററാക്റ്റീവ് LED വെച്ചിട്ട് നാടകം ചെയ്യുന്നത് കലാനിലയമാണ്. കലാനിലയം കൃഷ്ണനായർ ഫൗണ്ടേഷൻ്റെ പേരിലായിരുന്നു നമ്മളന്ന് ആ നാടകം ചെയ്തിരുന്നത്.
0: സോപാനത്തിലായിരുന്നു
1: അതിൻ്റെ റിഹേഴ്സൽ ഇനോഗ്രേഷനും അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ നാടകത്തിൽ നമ്മൾ ഈ സെറ്റിങ്സ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് LED വാളിൽ തന്നെയാണ് ആ നാടകം ചെയ്യുന്നത്. അന്നും ആ നാടകം ചെറിയൊരു അത്ഭുതമായിരുന്നത്, കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. ആൾക്കാർക്ക് വലിയൊരു സിനിമ കാണുന്നൊരു വേറൊരു പ്രതീതിയായിരുന്നു അന്നത് ലഭിച്ചത്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ഒരു ഈ സമിതികളും ഒക്കെ എൽ ഇ ഡി ബോളിൻ്റെ അത് ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷെ കലാനിലയം ഇപ്പം അത് ഉപയോഗപ്പെടുത്താറുണ്ട്, പക്ഷെ നമ്മളത് ഫുള്ളായിട്ട് എൽ ഇ ഡി ബോളിൽ ഇപ്പം നമ്മളിപ്പോൾ നാടകം ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു എന്നാണ്

0: എനിക്ക് എന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം അതാണ്. അപ്പം കാരണം നമ്മൾ ഈ സെറ്റ് കൈകൊണ്ട് വരച്ച സെറ്റിൻ്റെ അത്രയും ഭംഗി നമുക്ക് എൽ ഇ ഡി ബോർഡിൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്, നാടകത്തിന് ഡെപ്ത് കാണിക്കാനും അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എന്ത് ടെക്നോളജി മാറി മാറി വന്നാലും നമ്മുടെ കഥയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിനും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ടെക്നോളജിയിൽ നമ്മൾ ഉൾപ്പെടുത്താവൂ. അതിപ്രസരം നമ്മൾ വരാനായിട്ട് പാടില്ല എൻ്റെ ഒരു പേഴ്സണൽ. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ലൈറ്റിൽ നമ്മളുടെ സെറ്റ് കാണുമ്പോഴാണ്, പിന്നെ നമ്മുടെ കലാനിലത്തിൻ്റെ സെറ്റെല്ലാം 3D ഡൈമെൻഷനാണ് നമ്മൾ വരച്ചിരിക്കുന്നതല്ല. അപ്പം അതിൻ്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ അത് നമ്മൾ എൽ ഇ ഡി കാണിച്ചിട്ട് കാര്യമില്ല. എൽ ഇ ഡിയിൽ നമുക്ക് 3D കാണിക്കാൻ പറ്റില്ല. അപ്പം അപ്പം അങ്ങനെ അതിന് ആവശ്യമായിട്ടുള്ള നാടകത്തിന് ആവശ്യമായിട്ട ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പം സൗണ്ടിന് നമ്മൾ അടുത്തൊരു അപ്ഗ്രേഡേഷൻ കൊണ്ടുവരുന്നുണ്ട്. അടുത്ത പ്രൊഡക്ഷൻ ഇപ്പം 2-3 പ്രൊഡക്ഷൻ നമ്മൾ പൈപ്പ് ലൈനിലുണ്ട് നമ്മുടെ. അതിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കടമറ്റത്ത് കത്തനാർ ചോദിക്കുന്നുണ്ട്, കത്തനാർ വരാം. പിന്നെ 2-3 ഉണ്ട്, അപ്പോൾ ഏതൊക്കെയാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എൻ്റെ വർക്ക് നടക്കുന്നതായിട്ടില്ല. ഇനി രക്ഷസിൻ്റെ സെക്കൻഡ് പാർട്ട് വരും. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്ന ശബ്ദം ഇപ്പം കേട്ട ശബ്ദമായിരിക്കില്ല, അതിന് വേറെ അടുത്ത അപ്ഗ്രേഡേഷൻ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യം വരാൻ നേരത്ത് പുതിയ പുതിയ, അപ്പം ഇപ്രാവശ്യം രക്ഷസ് കണ്ട ആൾക്കാർ അടുത്ത പ്രാവശ്യം കാണുമ്പം കഴിഞ്ഞ പ്രാവശ്യം കണ്ട രക്ഷസായിരിക്കില്ല പുള്ളി അന്ന് കാണുന്നത്.
1: അതെ അതെ,
0: അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം.
1: അതെ അതെ, ഈ സിനിമയും ഡിജിറ്റൽ മീഡിയയും സജീവമായ ഈ കാലഘട്ടത്തിലും ഈ നാടകത്തോടുള്ള ജനങ്ങളുടെ സ്നേഹവും പ്രതികരണവും എങ്ങനെയാണെന്ന്, അതായത് നമ്മളിപ്പം സിനിമയിൽ തന്നെ ടെക്നോളജി വളരെയേറെയായി, നാടകവും അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തിൽ നിന്ന് വളരെ വലിയ മാറ്റങ്ങളിലേക്ക് വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ കലാനിലയത്തിൻ്റെ ആ നാടകത്തിൻ്റെ പ്രസക്തി, ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് പുതിയ തലമുറയിലേക്ക്, ജനങ്ങളിലേക്ക്, ജെൻസി വിഭാഗമാണല്ലോ, അപ്പോൾ ജെൻസി വിഭാഗത്തിന് അവർ കൂടുതൽ നേരം ഇതിനെ ആസ്വദിക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള സംഗതികളാണ് ഈ മൊബൈലിൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ അവർ ഇത് എത്രത്തോളം എങ്ങനെയാണ് ആസ്വദിക്കുന്നത്, കാര്യം അതുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് അവരുടെ മനസ്സറിയാനും താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ജെൻസി വിഭാഗം, പുതിയ തലമുറ ഈ നാടകം കണ്ടിട്ട് അവർക്കുണ്ടായ അനുഭവം എങ്ങനെയാണ് പങ്കുവച്ചിട്ടുള്ളത്?
0: ഇത് കലാനിലയത്തിൻ്റെ നാടകമാണെങ്കിലും മറ്റുള്ള സമിതികളുടെ നാടകമാണെങ്കിലും അമച്ചർ നാടകമാണെങ്കിലും നാടകം അസ് എ ഹോൾ ഇന്നും കാണാൻ പ്രേക്ഷകരുണ്ട്. അത് വളരെ നഗ്നമായിട്ടുള്ളൊരു സത്യമാണ്, പരമാർത്ഥമാണത്. പിന്നെ ചില ആൾക്കാർ ഇപ്പോഴും ചില ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം നാടകം മരിച്ചു, നാടകം തിരിച്ചു വന്നു. നാടകം തിരിച്ചു വരാനായിട്ട് നാടകം എങ്ങും പോയിട്ടില്ല, നാടകം ഇവിടെ തന്നെ ഉണ്ട്. അത് കൊടുക്കേണ്ട രീതിക്ക് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഉണ്ട്, അത് അന്നും ആൾക്കാരുണ്ട്, ഇന്നും പ്രേക്ഷകരുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് കേരളത്തിലുള്ള നാടക സമിതികൾക്കാണെങ്കിലും അവർക്ക് കൂടുതൽ ബുക്കിംഗ് കിട്ടും. നല്ല നല്ല നല്ല ഒത്തിരി നാടകങ്ങൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഇറങ്ങിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും നല്ല പ്രമേയവും അതുപോലെ തന്നെ നല്ല അവതരണ ശൈലിയും ഉള്ള ഒട്ടനവധി നാടക സമിതികൾ, പുതിയതും പഴയതുമായതുള്ള നാടക സമിതി, പഴയ കാലഘട്ടം KPSC നിലനിൽക്കുന്നുണ്ട്, കാളിദാസ് കലാകേന്ദ്രം നിലനിൽക്കുന്നുണ്ട്, വൈക്കം മാളവിക, അങ്ങനെ പോലുള്ള പ്രഗത്ഭരായ നാടക സമിതികൾ നിലനിൽക്കുകയും പുതിയ പുതിയ നാടക സമിതികൾ
0: വരികയും
1: പുതിയ എഴുത്തുകാർ വരുന്നു, സംവിധായകർ വരുന്നു,
0: ഒരുപാട് നടക്കുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്, ഇതിനൊക്കെ ആൾക്കാരും കാണാനുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നു ഇപ്പോഴത്തെ ജെൻസി കുട്ടികൾ അവർ ഫോണിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് തെറ്റാണത്.
1: തീർച്ചയായിട്ടും
0: അത് അവരും മൊബൈലിൽ നോക്കുന്നുണ്ട്. അത് ഇപ്പം നമുക്ക് പണ്ട് അറിവ് കിട്ടാനായിട്ട് നമ്മൾ അന്ന് പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അറിവ് കിട്ടാൻ പുസ്തകമുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, മൊബൈലുണ്ട്, എന്തിനും. അപ്പം അത് അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ എന്റർടൈൻമെന്റ്
1: പഴയ കാലഘട്ടത്തിലുള്ളവരുടെ സംഗതിയിലുള്ളതല്ല മൊബൈൽ, പുതിയ കാലഘട്ടത്തിലുള്ള കുഞ്ഞുങ്ങളിൽ അമ്മമാർ വരെ പഠനം കൊടുക്കാൻ ഈ സാധനങ്ങൾ കുട്ടികളെ കാണിച്ചുകൊണ്ട് ഇതിലെ റീൽസ് ഒക്കെ കാണിച്ച ഭക്ഷണവും കൊടുക്കുക. അപ്പൊ അവൻ കണ്ട് വളരുന്നത് ഇതിലെ ഈ മിന്നായം പായുന്ന സംഗതികളാണ്. അപ്പോൾ അതിൻ്റെ അവൻ്റെ മനസ്സിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വലിയ അളവിൽ ചെല്ലുകയും ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ നമ്മളെ പോലുള്ള പഴയ തലമുറ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഈ നാടകം കാണുമ്പോൾ തന്നെ ഇതിനകത്ത് പുതുതായിട്ട് ഇന്നത് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായേനെ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പങ്കുവെച്ച് കാണുമല്ലോ പുതിയ ആൾക്കാർ. കുട്ടികൾ വന്ന് കാണുമ്പോൾ അവർ തുറന്നു പറയുന്ന സമീപനമോ കുഞ്ഞുങ്ങളുടെ, നാടകമായാലും സിനിമയായാലും സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് അതിനകത്ത് തുറന്ന എഴുത്തുകൾ, ഞാൻ പലപ്പോഴും നിങ്ങളുടെ പേജുകൾ പരിശോധിക്കപ്പെടുമ്പോൾ പലരുടെയും അഭിപ്രായം ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ തലമുറയെപ്പെട്ട സിനിമാ മേഖലയിലുള്ളവർ, നാടക മേഖലയിലുള്ളവർ, പുതിയ തലമുറയെപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെയൊക്കെ അഭിപ്രായങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പുതിയ തലമുറയിലുള്ള ആൾക്കാർ ഈ നാടകത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, കാണുന്നത്, അവരെന്ത് എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വളരെ വലിയ അനുഭവങ്ങൾ സച്ചിൻ ഉണ്ടാകും. അതൊന്ന് പറയുക.
0: നമ്മളെ 2 വർഷം മുമ്പ് രക്തരക്ഷസ് വീണ്ടും പുനർ ആവിഷ്കരിക്കാനായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ, അത് 2 അല്ല 3 വർഷങ്ങൾക്കും 2 വർഷം മുമ്പാണ് വീണ്ടും അവതരിപ്പിച്ച് തുടങ്ങിയത്. അപ്പോൾ അന്ന് പലരുമായിട്ടും ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞ തിരിച്ചിങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്, നാടകമൊക്കെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാണാൻ ആൾക്കാരുണ്ടാകുമോ? പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾ, കുട്ടികൾ കാണാൻ അവർക്ക് ഇൻ്റർനെറ്റും മൊബൈലും സിനിമയും അതൊക്കെയല്ലേ, റീൽസൊക്കെ അല്ലേ അവർക്ക് പ്രാധാന്യമുള്ളൂ.

0: ഇതിൻ്റെ കേസ് വന്നപ്പോൾ പലരും പറഞ്ഞു ഇനിയിപ്പം ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇത്രയും വലിയ ഇതിൽ ചെയ്ത് മാത്രമല്ല ഇത്രയും വലിയൊരു ടീമിനെയൊക്കെ കൊണ്ട് ഈ നാടകം ഓരോ സ്ഥലത്ത് പോയി അവതരിപ്പിക്കാൻ ആൾക്കാർ കുറവായിരിക്കും, ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ രണ്ടാമത് തുടങ്ങുമ്പം നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പും ആദ്യത്തെ അവതരണവും ഒക്കെ കൊടുങ്ങല്ലൂരായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ ആദ്യത്തെ ഷോ കാണാനായിട്ട് ആൾക്കാരിരിക്കുമ്പം ഇവർ ഈ പറഞ്ഞ ചോദ്യമായിരുന്നു നമ്മുടെ മനസ്സിലെടുത്തുണ്ടായിരുന്നത്. കുട്ടികൾക്ക്, ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് ഈ നാടകം ഇഷ്ടപ്പെടുമോ? കാരണം ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് നമ്മൾ ഏത് കാലഘട്ടത്തിലും ഏത് കല അവതരിപ്പിച്ചാലും അന്നത്തെ ആ പ്രായത്തിലുള്ള യുവജനങ്ങളെ ഇത് ആകർഷിക്കണം, ഇല്ലെങ്കിൽ ഇത് പാസ് ഓൺ ചെയ്ത് പോകില്ല. ഇപ്പം പഴയ ആൾക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് കലാനിലയം എന്താണെന്ന് അറിയാം, സ്വാഭാവികമായിട്ടും കലാനിലയത്തിന്റെ നാടകം ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ അവർ കാണാൻ വരും. പക്ഷെ പുതിയ കുട്ടികൾക്ക് ഇത് അറിയില്ല. അപ്പം ഇവരിത് മനസ്സിലാക്കി ഇത് കാണാൻ വന്ന് അവര് കണ്ട് 10 ആൾക്കാരടുത്ത് പറഞ്ഞു എങ്ങനെ ഇത് പാസ് ഓൺ ചെയ്ത് പോവുള്ളൂ. അപ്പൊ ഈ ആദ്യത്തെ ഷോ നടക്കുമ്പം പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കുട്ടികളെയാണ് ശ്രദ്ധിച്ചിരുന്നത്. ഈ നാടകം തുടങ്ങി കഴിഞ്ഞാൽ, അതിപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മൊബൈലില് ഒന്ന് നോക്കുന്ന പരിപാടി അവർക്കില്ല. ഇവരെല്ലാം ഈ 2.5 മണിക്കൂറും ഈ നാടകത്തിൽ തന്നെ, നമ്മൾ അതിനകത്ത് CCTV വെച്ചിട്ടുണ്ട്, CCTV നമുക്ക് റെക്കോർഡിംഗ് ഉണ്ട്. ഇവർ അത്ഭുതത്തോടെ ഇരുന്ന് കൈയടിക്കേണ്ട സ്ഥലത്ത് കൈയടിക്കും, അത്ഭുതത്തോടെ ഇരുന്ന് നാടകം കാണും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ബാക്കി നേരത്തെ കണ്ട ആൾക്കാർ വന്നിട്ട് അഭിപ്രായം പറയും. പക്ഷേ കുട്ടികളാണ് വന്നിട്ട്, ഈ ഇന്നത്തെ ജെൻസി കുട്ടികളാണ്, ചേട്ടൻ ഇത് വലിയൊരു ഗംഭീര സംഭവമാണ് കേട്ടോ, ഇത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്ത്? എൻ്റെ എറണാകുളത്തുള്ളൊരു ഫ്രണ്ട്, ആ മോള് അവളിപ്പം 9th പഠിക്കുന്നത്, അവള് ജന്മത്ത് നാടകം കണ്ടിട്ടില്ല. തൃപ്പൂണിത്തുറ നാടകം കണ്ടപ്പോൾ, നാടകം കാണാനായിട്ട് ഈ കുട്ടി വന്നിരുന്നു. ഈ കുട്ടി കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അതിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് മോളെന്ന് ചോദിച്ചപ്പോൾ, സത്യം പറഞ്ഞാൽ അതിന് അത്ഭുതം, അതിന് സംസാരിക്കാൻ വാക്കുകളില്ലായിരുന്നു, അത് കൊള്ളാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ മാത്രം പിടിച്ചു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ അമ്മ വിളിച്ചു, എനിക്ക് ഫോൺ തന്നു. ആ കുട്ടി വാതോരാതെയാണ് നാടകത്തിനെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് ഏറ്റവും സംഭവം ചേട്ടാ ഒന്നും പറയാനില്ല, എപ്പോഴും സാധാരണ നമുക്ക് എപ്പോഴും കേൾക്കുന്ന കുറേ വാക്കുകളാണ് നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താ ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ പ്രത്യേകിച്ച് ഈ പുതിയ കുട്ടികളിത് പറയുമ്പം നമുക്ക് ഇരട്ടി സന്തോഷമാണ്, ഇവരിലേക്ക് ഇത് നാടകം എത്തുന്നുണ്ട്, ഇവർക്ക് ഇത് കണക്റ്റ് ആകുന്നുണ്ട്, ഇവർക്ക് ഇത് എത്തുന്നുണ്ട്, ഇവർക്ക് ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ നാടകമൊക്കെ ചെയ്തെന്ന് വെച്ചാൽ അത്രയും ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അന്നത് ചെയ്ത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇതിന്റെ സംവിധായകൻ കലാനിലയം കൃഷ്ണനായിരുന്നു, അദ്ദേഹം വലിയൊരു പാഷനേറ്റ് ആയിരുന്നു നാടകത്തെ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ അന്ന് പുള്ളി മാറി ചിന്തിച്ചത് കൊണ്ടാണ് കലാനിലയം പോലെ ഒരു കലാപ്രസ്ഥാനം കേരളത്തിന് കിട്ടിയത്. ഇന്നിപ്പോ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇതേപോലൊരു സംഗതി അവതരിപ്പിക്കുന്ന വേറെ ഇല്ല.
1: ഇല്ല, മാത്രമല്ല അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു.
0: അന്ന് നമ്മുടെ ഈ ട്രാവലിംഗ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് ഇന്ത്യ മുഴുവൻ ഈ പ്രസ്ഥാനം കൊണ്ട് ബോംബെയിലും ഡൽഹിയിലും അവിടെയൊക്കെ മാസങ്ങളോളം നാടകം കളിച്ചൊരു ആളാണ്. അപ്പം പാഷനേറ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഡിസൈൻ ചെയ്തത് കൊണ്ട് തന്നെ ഇത് അതിലെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പം നമ്മളിതിൻ്റെ കലാനിലയത്തിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ അന്വേഷിച്ചു ഇതിൻ്റെ എഴുതാനായിട്ട്. നമ്മൾ സിനിമയിലും നാടകത്തിൽ എഴുതിയ പല പ്രഗത്ഭന്മാരടുത്തും സ്ക്രിപ്റ്റ് കാണിച്ചിട്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എഴുതാനായിട്ട് പറഞ്ഞു. ഇവർ പറഞ്ഞത് ജഗതി എൻ കെ ആചാര്യ പോലൊരു മഹാനായ എഴുത്തുകാരൻ ചെയ്ത സാധനത്തിന് കൈവയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല.
1: അതെ അതെ അതെ, വളരെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള വർക്കുകളാണ്. ഇതിന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഈ നമ്മുടെ കണ്ടോൺമെന്റ് മൈതാനത്ത് രക്തരക്ഷസ് എന്ന് പറയുന്ന നാടകം എൻ്റെ അച്ഛനോടൊപ്പം വന്നിരുന്നതാണ് ഞാൻ കാര്യം. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു എന്താണെന്ന് കുഞ്ഞുനാളല്ലേ, അതിനുശേഷം ദിവസങ്ങളോളം എനിക്ക് ഇരുട്ടെന്ന് പറയുന്നു രാത്രിയാകുമ്പോൾ പേടിയായിരുന്നു. ഞാൻ എൻ്റെ ഇളയ എൻ്റെ മക്കളുമായിട്ട് വന്ന് ഞാൻ 2-ാമത് നമ്മുടെ ആശ്രാമ മൈതാനത്ത് രക്തരക്ഷസ് നാടകം നടക്കുമ്പോൾ കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ എൻ്റെ അനുഭവത്തിനേക്കാളും ഭയങ്കര അനുഭവമാണ് എൻ്റെ മക്കൾ ആ നാടകം പേടിയായിരുന്നു. കഥക് തുറന്ന് സന്ധി കഴിഞ്ഞ് തുറന്നിട്ടിരുന്ന് അടയ്ക്കാൻ പറയും, എച്ചി വരും എന്നുള്ള ആ ഒരു സങ്കല്പം. അപ്പോൾ അതിൻ്റെ അത്രത്തോളം ഫീലിങ്സ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റി. ഇപ്പം ഇതിനകത്തുള്ള ഏറ്റവും വലിയ നമ്മളിപ്പോഴത്തെ നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നടീ നടന്മാരുടെ ഒരു ക്ഷാമമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ പുതിയ തലമുറയിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചു കൊണ്ടാണ് ഈ അഭിനയ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൂടി പുതിയ തലമുറയിലുള്ള ആൾക്കാർ അഭിനയ രംഗത്തേക്ക് അല്ലെങ്കിൽ നാടക രംഗത്തേക്ക്, ഈ നാടകം അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ പ്രേക്ഷകനുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒരു സംഗതിയാണ്. സിനിമയിലാണെങ്കിൽ റീടേക്ക് ഉണ്ട്, നാടകത്തിന് അതില്ല. അപ്പൊ അങ്ങനെ ഇല്ലാതെ ഇത്തരത്തിലുള്ള പുതിയ തലമുറയിലുള്ള ആൾക്കാരെ കണ്ടെത്തി അഭിനയിപ്പിച്ചെടുക്കാൻ

0: എത്രത്തോളം പ്രയാസമാണ്, അല്ലെങ്കിൽ അവർ ഇതിനകത്ത് പെട്ടെന്ന് വഴങ്ങുന്ന സ്വഭാവക്കാരാണ്, അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആ പ്രയത്നം എന്തൊക്കെയാണ്?
1: ഇതെന്ന് പറഞ്ഞാലേ, നമുക്ക് ഈ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഈ നാടകം എന്നുള്ളത് കുറേ മുമ്പ് കാലഘട്ടങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണല്ലോ.
0: അതെ,
1: നാടകത്തിലേക്ക് അഭിനയിക്കുന്നത് മോശമാണ്, അല്ലെങ്കിൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ
0: എന്താ പറയുക,
1: ഇതൊക്കെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനൊരു, ഇന്ത്യയിൽ പോലും ഇല്ല, കേരളത്തിൽ മാത്രമാണ് ഇതുള്ളത്. നമ്മൾ പുറത്തോട്ട് നമ്മൾ കൽക്കട്ടയിലോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയൊരു മാറ്റം നമുക്ക് കാണാം.
0: പിന്നെ വിദേശ രാജ്യങ്ങളിൽ സ്റ്റേജ്
1: ഉണ്ട്, അപ്പം അവിടെ സിനിമാ നടനെ കാട്ടി കിട്ടുന്ന റെസ്പെക്ട് ആണ് അവിടുത്തെ ആക്ടേഴ്സിന് കിട്ടുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ടിക്കറ്റ് മുഴുവൻ ബുക്ക് ചെയ്ത് പോകുന്നു, അങ്ങനെയൊക്കെയാണ് അവിടെയുള്ളത്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അപ്പം നമുക്ക് അതിനൊരു മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഹിഡുമ്പിയിലെ നാടകത്തിലായാലും ഇതിലൊക്കെ ആയാലും നമ്മൾ പറഞ്ഞു തുടങ്ങി. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കിട്ടുന്ന ഇന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വളരെ കുറവാണ്. ഫസ്റ്റ് നമ്മൾ അതിന് തന്നെ നമ്മൾ ഓരോരോ പൊളിച്ചെടുത്ത് നടത്താമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒരു IT കമ്പനിയിൽ എവിടെ വർക്ക് ചെയ്യുന്നതാണ്, ഞാൻ ഇന്ന് IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നു വയ്ക്കുമ്പോൾ ഞാൻ കലാനിലയത്തിൽ ഇന്ന ഇതിലെ ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് അഭിമാനത്തോടു കൂടി പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവണം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ തീരുമാനിച്ചു നല്ല സാലറി പാക്കേജ് നമ്മൾ വെക്കുക.
0: തീർച്ചയായിട്ടും
1: അത് വലിയൊരു അട്രാക്ഷൻ തന്നെ. അപ്പം എല്ലാവരും എൻഡ് ഓഫ് ദി ഡേ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം ഒന്നത്, രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഈ അഭിനയം എന്ന് പറയുന്നത് നമുക്കൊരു ഒരു തൊഴിലല്ല, നമുക്കൊരു ഒരു കുറച്ച് പാഷനേറ്റ് ആയിരിക്കണം അതിൽ.
0: തൊഴിലുമാണ്, പക്ഷേ അതൊരു അതിനകത്തൊരു അർപ്പണബോധം.
1: അപ്പം അത് ഇനി നമുക്ക് ഈ തൊഴിലെന്ന് പറയുന്നത് ഇത് ഈ ഈ നാടകത്തിലേക്ക് അഭിനയിക്കാൻ വരുന്നത് അവരുടെ എന്താ പറയുന്നത് ഒരു ഒരു മെയിൻ പാർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന പോലെ നാടകത്തിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റും എന്നൊരു സംഗതി നമ്മൾ കലാനിലയം അത് വഴി കാണിച്ചു കൊടുത്തു. നമ്മൾ തുടങ്ങിയപ്പം എല്ലാവർക്കും പലർക്കും ഇപ്പം നേരത്തെ ഉള്ള ആൾക്കാർക്ക് ഈവൻ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ കമ്പനിയായിട്ട് തന്നെ അവർക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്തു കൊടുത്തു, അവർക്ക് വേണ്ടുന്ന ബാക്കി എന്താ കോർപ്പറേറ്റ് കമ്പനിയിൽ എന്തൊക്കെ കൊടുക്കുന്നു ആ ഫെസിലിറ്റീസൊക്കെ നമ്മൾ ഫസ്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്തു. പിന്നെ ഇപ്പോഴും എന്താ പറയുന്നത് ഒരുപാട് യുവതലമുറ നമ്മുടെ നാടകത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മളത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രീൻ ചെയ്യും.
0: എങ്ങനെയാണ്
1: ഇതിൻ്റെ ക്യാമ്പ്? നമ്മൾ കൊടുങ്ങല്ലൂർ വെച്ച് നമ്മൾ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം 600-700 ആപ്ലിക്കേഷൻ നമ്മൾ കിട്ടിയതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ക്യാമ്പ് നടത്തിയിരുന്നു. ക്യാമ്പ് നടത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാരും അതിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെയാണ് നമ്മൾ പിന്നെ സ്റ്റേജിലേക്ക് വരുന്നത്. പിന്നെ ഇപ്പം ആർക്കെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അഭിനയിക്കാനുള്ളതാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
0: തീർച്ചയായിട്ടും അത് ഒന്നുകൂടെ നമുക്ക് പറയാം. അതായത് കലാനിലയം എന്ന് പറയുന്ന നാടക പ്രസ്ഥാനത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള
1: ടെക്നിക്കലുണ്ട്, ഓഫീസ് സ്റ്റാഫിനൊക്കെ ഇപ്പം ഏകദേശമായിട്ടുണ്ട് അഭിനയിക്കാനുള്ളവരും ടെക്നിക്കൽ സൈഡായിട്ടും. ഇതിനൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പം കലാനിലയത്തിന്റെ കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന നാടകത്തിന്റെ കുറിച്ച് ഒരു പെൺകുട്ടി PhD ചെയ്ത് അത് ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. കലാനിലയത്തിന്റെ നാടക അവതരണവും കടമറ്റത്ത് കത്തനാർ എന്ന നാടകത്തിനും കുറിച്ച് അത് പഠിച്ച് അതിന് എന്റെ കുട്ടിയുടെ പേര് ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞു. അപ്പം ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഇതിനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് അപ്പം അതിന് തോന്നാൻ കാരണം എന്തായിരിക്കും? അതിന് ഈ നാടകം ചെറുപ്പത്തിൽ എവിടെയെങ്കിലും
0: കണ്ടിട്ടുണ്ടോ?
1: അപ്പൊ സാധാരണ വ്യത്യസ്തമായിട്ടുള്ള അവതരണം. അപ്പൊ എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിനെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിക്കുന്നു. താൽക്കാലികമായിട്ട് നാടകം അവതരിപ്പിക്കാനാണെങ്കിലും ഇത്രയും വലിയൊരു സന്നാഹം, ഇതിന്റെ പറഞ്ഞുള്ള എഫേർട്ട്, ഇതിന്റെ വർക്ക് ഫോഴ്സ്, ഇതിന്റെ സ്ട്രാറ്റജി എന്താണ്, ഇതിന്റെ ബാക്കിലുള്ള ഇക്കോണമി എന്താണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതൊക്കെ അത് പഠിച്ചിട്ടാണ് PhD നേടിയിരിക്കുന്നത്.
0: വലിയ കാര്യമാണ്. നിങ്ങളോടൊപ്പം സഞ്ചരിച്ചായിരിക്കണം, പല മേഖലകളിൽ സഞ്ചരിച്ചു നാടകത്തിന്റെ അത് മനസ്സിലാക്കി. അപ്പം PhD ചെയ്യണമെങ്കിൽ വളരെ ആധികാരികമായിട്ട്
1: പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്യാനായിട്ടുണ്ടാവും, ഡോക്യുമെന്റ് എവിഡൻസ് വേണം, ഇതൊക്കെ ചെയ്ത് അത് ചെയ്ത് അതിന് PhD നേടിയിട്ടുണ്ട്, ഡോക്ടറായിട്ടുണ്ട്.
0: അതെ അതെ. അപ്പൊ അത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രചോദനം കൂടിയാണ് ഈ സാധനം. അതെ, കലാനിലയം ഒന്ന് സെർച്ച് ചെയ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഗതിയും ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം. അത് ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട, എന്തെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ തന്നെ അതിനെ വിളിച്ച്
1: അത് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് തൃശ്ശൂര് നാടകം നമ്മളെ നടക്കുമ്പോൾ അതിനെ വേദിയിൽ വിളിച്ച് അതിനെ ആദരിക്കുകയും
0: തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. അതിന്റെ ഒരു പ്രയത്നം എന്ന് പറയുന്നത് കലാനിലയം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എക്കാലത്ത് നിലനിൽക്കത്തക്ക രീതിയിലുള്ള ഒരു

0: സ്റ്റഡിയാണ് അത് നടത്തിയിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്ന പുതിയ തലമുറയുടെ ഒരു ആർജവം തന്നെയാണ്. പുതിയ തലമുറ ഇതിനോട് കാണിക്കുന്ന ഒരു പ്രതിപത്തി, ഇത് ഇതിനോടുള്ള താല്പര്യം, അതുകൊണ്ടാണല്ലോ ആ നാടകത്തിനെ കുറിച്ച് ആ കുട്ടി അങ്ങനെ എത്രയോ മേഖലകളിൽ പുസ്തകങ്ങളുണ്ട്. കാക്കനാടനെ കുറിച്ചോ അല്ലെങ്കിൽ എം ജിയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ചോ ഒക്കെ പഠിക്കാം. അത് മാത്രമേ നാടകത്തിനെ കുറിച്ച് തന്നെ ചെയ്യും. എസ്പെഷ്യലി ഈ നാടകത്തിനെ കുറിച്ച്, കലാനിലയത്തിന്റെ ആ നാടകത്തിനെ കുറിച്ച്, ഒരു നാടകത്തിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഈ കാലഘട്ടത്തിലും ഈ കലാനിലയം എന്ന് പറയുന്ന പ്രസ്ഥാനം നിലനിൽക്കുന്ന കാര്യം, അത് നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്ന നിങ്ങൾ നൽകുന്ന റെമ്യൂണറേഷൻ, ജീവിക്കാൻ അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു വേതനം, പിന്നെ കലയോടുള്ള ഒരു പാഷൻ. അപ്പൊ ഇങ്ങനെ പുതിയ തലമുറ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് ഈ പ്രസ്ഥാനം വീണ്ടും വീണ്ടും ഉന്നതങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ച് നമ്മുടെ ഈ വർത്തമാനം തൽക്കാലത്തേക്ക് നിർത്താമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അനുഭവങ്ങൾ, അതായത് താങ്കൾക്ക് ഈ മേഖലയിൽ നിന്നുകൊണ്ട്, അതായത് ഈ നാടക മേഖലയിൽ നിൽക്കുന്ന ഈ താങ്കൾ ഈ പുതിയ തലമുറയോട്, താങ്കൾക്ക് ഈ നാടകരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? മാത്രവുമല്ല നിങ്ങളുടെ അഭിനയ താല്പര്യമുള്ളവർക്ക് ആ വെബ്സൈറ്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിരിക്കും. അവർക്ക് പലപ്പോഴും പല ആൾക്കാർക്ക് ഇത് അറിയാൻ കഴിയില്ല, ഏത് വഴി എത്തണം എന്നുള്ളത്. സച്ചിൻ തന്നെ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ആളിനെ എത്താൻ വളരെ വലിയ ബുദ്ധിമുട്ടി. അപ്പം പുതിയ തലമുറയിൽ നമുക്ക് വിരൽത്തുമ്പി സാധനം കിട്ടും. അപ്പം അത് എങ്ങനെ എത്താൻ പറ്റും? അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വന്നാൽ അതിനുള്ള അവസരങ്ങളുണ്ടോ? ടെക്നീഷ്യൻസിന് അവസരമുണ്ടോ? അതും കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്.
1: അതെ, നമ്മളുടെ പുതുതലമുറയിലും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവർക്കൊക്കെ, എല്ലാവരും പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ജോലി എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ വല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലികൾ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ടും, അതേപോലെ തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അഭിനയം എന്ന് ഇപ്പോൾ പറയുന്നത്. പാഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല, നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വെബ്സൈറ്റിൽ aeriskalanilayam.com aeriskalanilayam.com ഈ വെബ്സൈറ്റ്
0: aeriskalanilayam.com
1: ഇതിൻ്റെ അകത്ത് തന്നെ നമ്മളെ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. ഇതിലൊക്കെ വഴി നമുക്ക് ബന്ധപ്പെടാം. ഞാൻ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ തന്നെ നല്ലതാണെന്ന് കാണുമ്പോൾ ഞാൻ തന്നെ തിരിച്ച് വിളിച്ച് നമ്മൾ ചെയ്യാം, ആവശ്യത്തിനുള്ള ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് വരാനായിട്ട് വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പ്രശ്നമല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടുന്നത് നമുക്ക് ഉള്ളിൽ കല എന്ന് പറയുന്ന രണ്ടക്ഷരം മാത്രം മതി.
0: അതെ അതെ.
1: പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളത് തന്നെ എന്താ പറയുന്നത്, നല്ല വിദ്യാഭ്യാസം നേടിയ ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. ഇപ്പം നേരത്തെ മോഹൻലാൽ ഒരു അദ്ദേഹം ഒരു ഇതിൽ പറഞ്ഞതുപോലെ, പുള്ളിയെടുത്ത് പണ്ട് ആൾക്കാർ പറയായിരുന്നു, മകന് പഠിത്തമൊക്കെ ആയി ഒന്നും ചെയ്യുന്നില്ല, വെറുതെ അവൻ കമ്പനി അടിച്ച് നടക്കുവാണ്, ഇപ്പം സിനിമയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം, ഒരു സംഗതി പുള്ളി പറഞ്ഞു
0: ഓർക്കുവാണ്.
1: അതെ, അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാടകത്തിലേക്ക് വരാനായിട്ട് വിദ്യാഭ്യാസമുള്ളവർക്കും വിദ്യാഭ്യാസമില്ലവർക്കും ഈ കല എന്നുള്ള രണ്ടക്ഷരം ഉള്ളവർക്ക് എല്ലാവർക്കും കലാനിലയം, ഈ കലാനിലയം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, കലകളുടെ ഒരു നിലയം, അതാണ് കലാനിലയം. ഇപ്പം ഞാനിത് പറയാൻ നേരത്ത് ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ നമ്മളെ വളരെ പാഷനേറ്റ് ആയിരുന്നു, ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു, ഇപ്പം നല്ല ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഇപ്പം നമ്മുടെ രക്ഷസായിട്ട് അഭിനയിക്കുന്ന കുട്ടി, അത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, സെക്കൻഡ് ഹീറോനായിട്ട് അഭിനയിക്കുന്ന കുട്ടി, അതിന് നല്ല വിദ്യാഭ്യാസ യോഗ്യത, അങ്ങനെ എല്ലാം വിദ്യാഭ്യാസ, ഇപ്പം ഞാൻ പറയുന്നത് നല്ല വിദ്യാഭ്യാസ അല്ലെങ്കിൽ നാടകത്തിലേക്ക് ചെല്ലുന്നവർക്ക് അങ്ങനെ ഒരു രണ്ടാം കിട അങ്ങനെയൊന്നും ഇല്ല, ഇതെല്ലാം എല്ലാവർക്കും ഇതിലേക്ക് കടന്നു വരാം. പിന്നെ നമ്മൾ ഒരു സ്ഥിരം നാടകവേദിനെ കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ഇല്ലാത്തത് അതാണ്.
0: അപ്പം
1: ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ 365 ദിവസം നാടകം കളിക്കാനായിട്ട് ഉള്ള ഒരു സംവിധാനത്തിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിലേക്കൊക്കെ നമുക്ക് ആൾക്കാർ വേണം. അപ്പം അതിനുള്ള ട്രെയിനിങ്ങൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.
0: അപ്പൊ പുതിയ തലമുറയ്ക്ക് വളരെ വലിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കലാനിലയം വളർന്നിരിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അരങ്ങും ജീവിതവും എന്ന് പറയുന്ന റേഡിയോ സാന്ദനത്തിന്റെ ഈ പരിപാടിയിൽ കലാനിലയം എന്ന പ്രസ്ഥാനത്തിനെ കുറിച്ചും നാടകത്തിനെ കുറിച്ചും വളരെ ആഴത്തിൽ പറഞ്ഞ അങ്ങയുടെ ആ ഒരു അത് തുറന്ന മനസ്സിന് ഒരു നന്ദി പറയുകയാണ്. ഇനിയും നാടകവും അതുപോലെ നാടക സംബന്ധിയായ നാടക കലാകാരന്മാരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവച്ച് നാടക നാടകത്തിന്റെ ചരിത്രം പറയുന്ന ഒട്ടനവധി ആൾക്കാർ ഇനിയും ഇവിടേക്ക് വരാറുണ്ട്. വീണ്ടും അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഈ വീണ്ടും നമുക്ക് സംവദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം എന്നോടും ശ്രോതാക്കളോടും പങ്കുവച്ച താങ്കൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അനുഭവവുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അരങ്ങും ജീവിതവും, ഏകോപനം, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
5: ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ രാജി നിനക്കൊരു വിഷമം?
6: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
5: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
6: അർച്ചന ഫൈനാൻസോ?
5: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
6: വിശ്വസിക്കാവുന്നതാണോ?
5: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
7: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
5: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
7: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രാമം. കോൺടാക്ട് 9947708997.
6: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ. നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല? ആ, അതൊക്കെ ഒരു സീക്രട്ടാ. എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല. നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
5: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
6: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
5: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
6: 6282529527. എങ്ങനെ?
5: 6282529527.
6: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
4: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
8: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
9: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840.
10: 0. Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
11: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
2: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതൽ

0: അയവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്?
2: അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC വിമാസഖി.
1: ഭീമാസഖിയോ? അതെന്താണ്?
2: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
1: ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധിയുണ്ടോ?
2: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
2: തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
1: ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
2: തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
1: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
4: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. പ്രണയഗാനം പാടുമ്പോൾ ശരിക്കും കാമുകനായി മാറും ഈണങ്ങളുടെ സംവിധായകൻ MG രാധാകൃഷ്ണൻ. മനസ്സുകൊണ്ട് മാത്രമല്ല, രൂപഭാവങ്ങൾ കൊണ്ടും. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, താങ്കൾ ഈണം നിർവഹിച്ച പാട്ടുകളിൽ ഏറ്റവും പ്രയാസമേറിയതായി തോന്നിയത് ഏത് ഗാനം ചിട്ടപ്പെടുത്തിയപ്പോഴാണ്? MG രാധാകൃഷ്ണൻ മനസ്സു തുറന്നു. ജാലകം എന്ന ചിത്രത്തിൽ യേശുദാസിന് വേണ്ടി താൻ സൃഷ്ടിച്ച ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ, മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു എന്ന മനോഹര ഗാനം. തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ, തഴുകാതെ ഞാൻ നോക്കി നിന്നു എന്ന വരിയെത്തുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകളടയും, MG പറയുന്നു. ഏതോ ആത്മനിർവൃതിയുടെ ലഹരി നുകർന്ന് പ്രണയിനിയെ ആരാധനയോടെ നോക്കി നിൽക്കുന്ന കൗമാര കാമുകനായി മാറും അപ്പോൾ ഞാൻ. മറക്കാനാവാത്ത നിമിഷങ്ങൾ, MG പ്രണയാതുരനാകുന്നു. ആ വരിയാണ് ആ പാട്ടിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു രാധാകൃഷ്ണൻ. എന്നെ ഏറ്റവുമധികം കുഴക്കിയതും ആ വരി തന്നെ. ട്രിവാൻഡ്രം ക്ലബ്ബിലെ കോട്ടേജിലിരുന്ന് ആ ഗാനമൊരുക്കുമ്പോൾ രചയിതാവായ ONV ഇല്ല ഒപ്പം. പക്ഷേ കവിതയുടെ കവിൾത്തടങ്ങൾ നുള്ളി നോവിക്കാതെ വേണം പാട്ട് ചിട്ടപ്പെടുത്താനെന്ന് പല്ലവിയിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട് കവി. അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയും. ഞാൻ ഏറ്റവുമധികം സമയമെടുത്ത്

ഇഷ്ടപ്പെടുത്തിയ വരികളിൽ ഒന്നായിരിക്കണം അത്. എം ജി രാധാകൃഷ്ണന്റെ വാക്കുകൾ. ജീവിതത്തിൽ പരാജിതനാണ് പാട്ടിലെ കാമുകൻ, പ്രണയത്തിൽ ദുർബലനും. ഒന്ന് തഴുകിയാൽ പോലും കാമുകിക്ക് നോവുമോ എന്ന് സംശയിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ ഈണത്തിൽ കാമത്തിൻ്റെ അംശമേ പാടില്ല. പ്രണയം ഉള്ളിലൊതുക്കി വേണം പാടാൻ. മാത്രമല്ല, തീവ്ര പ്രണയത്തിൽ തുടങ്ങി പ്രണയനഷ്ടത്തിൽ എത്തിച്ചേരുന്ന പാട്ടാണ്. പലതവണ മാറി മാറി ഈണമിട്ട ശേഷമാണ് എനിക്ക് തൃപ്തിയായത്. ഇന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ അധ്വാനം വെറുതെയായില്ലല്ലോ എന്ന് തോന്നാറുണ്ട്, എം ജി ഓർക്കുന്നു. ട്യൂൺ തയ്യാറായ ശേഷമാണ് ഒ എൻ വിയെ വിളിച്ചത്. ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നറിയില്ലല്ലോ. വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒട്ടും പ്രസാദാത്മകമല്ല കവിയുടെ മുഖം. പക്ഷേ പാട്ട് പാടി കേൾപ്പിച്ചപ്പോൾ മുഖത്തെ കാർമേഘം നീങ്ങി, പകരം സുന്ദരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവിടെ. തരള കപോലങ്ങൾക്ക് പോറലേൽക്കാതെ തൻ്റെ കവിതയെ സംഗീത സാന്ദ്രമാക്കിയതിലുള്ള സന്തോഷം മുഴുവൻ ഉണ്ടായിരുന്നു ആ ചിരിയിൽ. പാട്ടെഴുതിയ ഒ എൻ വിയും ഈണമിട്ട എം ജി രാധാകൃഷ്ണനും ചിത്രീകരിച്ച സംവിധായകൻ ഹരികുമാറുമൊക്കെ ഇന്ന് ഓർവ. എങ്കിലും ഒരു തലം മാത്രം വിടർന്ന ആ ചെമ്പനീർപ്പൂവിൻ്റെ സൗരഭ്യം ഇന്നും പഴയതുപോലെ. നമുക്ക് ആസ്വദിക്കാം ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.

നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതു മതി എന്ന് തുടങ്ങുന്ന പൊന്മുടി പുഴയോരം എന്ന ചിത്രത്തിലെ ആ പാട്ട് പിറന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മികച്ച ഛായാഗ്രാഹകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ അഴകപ്പൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തെളിയുക മറ്റൊരു മുഖമാണ്, ഇശൈ ഞാനി ഇളയരാജയുടെ പുഞ്ചിരിക്കുന്ന മുഖം. 2 ദശകം മുമ്പത്തെ കഥ. സംഗീത സർവഭൗമനായ ഇളയരാജയെ കാണാൻ പ്രസാദ് സ്റ്റുഡിയോയിൽ ചെന്നതാണ് അഴകപ്പൻ. കാണാൻ ചെല്ലുമ്പോൾ പുതിയ സിനിമയിലെ ഗാനസൃഷ്ടിയുടെ തിരക്കിലായിരുന്നു ഇളയരാജ. പാട്ടുകൾ എഴുതേണ്ട ഗിരീഷ് പുത്തഞ്ചേരി എത്തിയിട്ടില്ല. കാലത്ത് തുടങ്ങിയ കാത്തിരിപ്പ് നീണ്ടുപോകുന്നതിൻ്റെ ചെറിയൊരു അസ്വാസ്ഥ്യം രാജാസാറിൻ്റെ മുഖത്തുണ്ട്. അതിനിടയ്ക്കും ഹാർമോണിയത്തിൽ ഈണങ്ങൾ മാറി മാറി വരുന്നു. കേൾവിക്കാരനായി മുറിയുടെ ഒരു കോണിൽ അഴകപ്പൻ ഇരുന്നു. ട്യൂണിടുന്ന മുറിയിൽ ഒപ്പമിരിക്കാൻ അദ്ദേഹം സമ്മതിച്ചു എന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. അവിശ്വസനീയമായി തോന്നിയ അനുഭവം, അഴകപ്പൻ്റെ ഓർമ്മ. 4-5 ഈണങ്ങൾ ഹാർമോണിയത്തിൽ വായിച്ച ശേഷം രാജാസാർ ചോദിക്കുന്നു, ഇതിൽ ഏത് ട്യൂണാണ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത്? അപ്രതീക്ഷിതമായ ആ ചോദ്യത്തിന് മുൻപിൽ പകച്ചുപോയെന്ന് അഴകപ്പൻ. ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കുമെന്നല്ലാതെ സംഗീതത്തെക്കുറിച്ച് ആധികാരികമായി അഭിപ്രായം പറയാനുള്ള അർഹതയൊന്നുമില്ലല്ലോ നമുക്ക്. കൂടുതൽ ഇഷ്ടപ്പെട്ടത് 2-ാമത് വായിച്ച ട്യൂണാണെന്ന് പറഞ്ഞപ്പോൾ രാജാസാറിന് ആശയക്കുഴപ്പം. അതേത് ട്യൂൺ? ഓർമ്മയിൽ നിന്നു ഒന്ന് മൂളാമോ എന്നായി അദ്ദേഹം. സകല ദൈവങ്ങളെയും ധ്യാനിച്ച് എൻ്റെ മനസ്സിൽ വന്ന ഈണം ഞാനൊന്ന് മൂളി. അത്രയും മതിയായിരുന്നു രാജാസാറിന് അതോർത്തെടുക്കാൻ. ഇന്നോർക്കുമ്പോൾ എല്ലാം സ്വപ്നം പോലെ. ഏറെ വൈകി. 12 മണിയോടെ ഗിരീഷ് പുത്തഞ്ചേരി സ്ഥലത്തെത്തുന്നു. പശ്ചാത്താപ വിവശനായാണ് വരവ്. രാജാസാറുടെ മുഖത്തും ഭാവഭേദമൊന്നുമില്ല. അത്രയും നല്ല മൂഡിലല്ല അദ്ദേഹം എന്നും വ്യക്തം. ഇനി എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷയിലായിരുന്നു ഞാൻ അഴകപ്പൻ്റെ വാക്കുകൾ. സമയനിഷ്ഠയുടെ കാര്യത്തിൽ ട്യൂൺ തയ്യാറായ ശേഷമാണ് ONV വിളിച്ചത്. ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നറിയില്ലല്ലോ. വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒട്ടും പ്രസാദാത്മകമല്ല കവിയുടെ മുഖം. പക്ഷേ പാട്ട് പാടിക്കേൾപ്പിച്ചപ്പോൾ മുഖത്തെ കാർമേഘം നീങ്ങി. പകരം സുന്ദരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തരള കപോലങ്ങൾക്ക് പോറലേൽക്കാതെ തൻ്റെ കവിതയെ സംഗീതസാന്ദ്രമാക്കിയതിലുള്ള സന്തോഷം മുഴുവൻ ഉണ്ടായിരുന്നു ആ ചിരിയിൽ. നമുക്ക് ആസ്വദിക്കാം. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതു മതി.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. വർഷം 1992. സംഗീതത്തിനും നൃത്തത്തിനും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സിബി മലയിൽ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു. ചിത്രത്തിൻ്റെ പേര് കമലദളം. തിരക്കഥ ലോഹിതദാസ്. കൈതപ്പുറം രവീന്ദ്രൻ മാസ്റ്റർ ഒന്നിക്കുന്ന അത്യുഗ്രൻ പാട്ടുകളുടെ റെക്കോർഡിംഗ് നടക്കുന്നു. ചെന്നൈയിലെ സ്റ്റുഡിയോവിൽ യേശുദാസ് പാടേണ്ട സോളോ സോങ്ങിൻ്റെ റെക്കോർഡിംഗ് രാവിലെയും ദാസേട്ടനും ചിത്രചേച്ചിയും പാടേണ്ട സോങ് ഉച്ചയ്ക്കുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷ് തന്നെയാണ് യേശുദാസിന് വേണ്ടി ട്രാക്ക് പാടുന്നത്. പക്ഷേ ഉച്ചയായിട്ടും രാവിലെ മുതൽ നടന്ന സോങ്ങിൻ്റെ ട്രാക്ക് റെക്കോർഡിംഗ് തീർന്നിട്ടില്ല. രവീന്ദ്രൻ മാഷ് ഒരുപാട് ടേക്കുകളെടുത്ത് ക്ഷീണിച്ചു. തൊണ്ടയിൽ നിന്നൊന്നും വരുന്നില്ല. അവസാനം അവശനായി കസേരയിൽ ഇരുപ്പായി. ഉച്ചയ്ക്ക് ശേഷം പാടാനെത്തിയ KS ചിത്ര രവീന്ദ്രൻ മാഷിൻ്റെ അവസ്ഥ കാണുന്നു. അങ്ങ് വിശ്രമിക്കുക, പകരം ഞാൻ പാടാമെന്ന് പറഞ്ഞ് ചിത്ര ട്രാക്ക് പാടുന്നു. അതൊരതിശയമാണ്. കാരണം ഒരു ഗായകനോ അല്ലെങ്കിൽ ഒരു ഗായികയോ ഒരു സിനിമയിലെങ്കിലും പാടിക്കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റൊരു ഗായകനോ ഗായികയ്ക്കോ വേണ്ടി ട്രാക്ക് പാടില്ല. അന്ന് തെന്നിന്ത്യ മുഴുവൻ തിരക്കുള്ള ഗായികയാണ് ചിത്ര. ചിത്ര ട്രാക്ക് പാടാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. രവീന്ദ്രൻ മാഷ് ഔട്ട്ലൈൻ പറഞ്ഞുകൊടുത്തു. ചിത്ര പാടി ആ പാട്ടേതാണെന്നറിയാമോ? സായന്തനം ചന്ദ്രികാ ലോലമായി എന്ന് തുടങ്ങുന്ന ഗാനം. ഗംഭീരമായി ചിത്ര യേശുദാസിന് വേണ്ടി ട്രാക്ക് പാടുന്നു. റെക്കോർഡിംഗ് കഴിഞ്ഞ് ചിത്രയുടെ ആലാപനം കേട്ടപ്പോൾ സംവിധായകൻ അത് ട്രാക്കായി മാത്രം കാണാൻ ഒരു മടി. കാരണം ചിത്ര അതിമനോഹരമായാണ് അത് പാടിയത്. സിബിമലയിൽ ആ ഗാനം സിനിമയിലെ പല ഭാഗങ്ങളിലും ഉൾപ്പെടുത്തി. നമുക്ക് കേൾക്കാം സായന്തനം ചന്ദ്രികാലോലമായി എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

വീണ്ടും നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരേ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടിയേ അദ്ദേഹം പാട്ട് എഴുതിയിട്ടുള്ളൂ. ആ പാട്ട് സിനിമയേക്കാളേറെ പ്രശസ്തി നേടി. പാട്ടെഴുതിയ കവിയെ അക്കാലത്താരും തിരിച്ചറിഞ്ഞില്ല. ഇപ്പോഴും അദ്ദേഹത്തെ അറിയുന്നവർ ചുരുക്കമാണ്. കവിയുടെ പേര് കോട്ടയ്ക്കൽ കുഞ്ഞ് മൊയ്തീൻകുട്ടി. മലപ്പുറം ജില്ലക്കാരൻ, ബിസിനസ്സുകാരൻ, നാടകര ജയിതാവ്. എന്നാൽ ഇദ്ദേഹം എഴുതിയ ഗാനം ഒരു കാലത്ത് മലയാള സിനിമാ രംഗത്തെ പ്രശസ്തമായ ഗാനമാണ്. പാട്ടേതാണെന്നറിയാമോ? ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി എന്ന് തുടങ്ങുന്ന ഗാനം 4 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. വർഷം 1987. സംവിധായകൻ മോഹൻ രൂപ്. വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നു. കൗമാരക്കാരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ വേദനയും വേർപാടുമൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പാട്ട് വേണം. സംവിധായകൻ മോഹൻ രൂപ് ഈണങ്ങളുടെ സംവിധായകൻ മോഹൻ സിതാരയെ വിളിക്കുന്നു. പഠിക്കുന്ന കാലത്ത് നന്നായി കവിതയും നാടകവുമൊക്കെ എഴുതുന്ന കൂട്ടുകാരൻ ഒരു കുഞ്ഞു മൊയ്തീൻകുട്ടിയെ മോഹൻ സിതാരയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ ആ കൂട്ടുകാരനെ വിളിക്കാൻ യാതൊരു നമ്പരോ അഡ്രസ്സോ കയ്യിലില്ല. അന്നൊന്നും മൊബൈൽ ഫോൺ പ്രചാരത്തിലില്ലാത്ത കാലമാണ്. അപ്പോഴാണ് ഒരു റംസാൻ കാലത്ത് ദൂരദർശനു വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ മോഹൻ സിതാരയ്ക്ക് അവസരം കിട്ടുന്നത്. അതിശയമെന്ന് പറയട്ടെ, ദൂരദർശനിൽ ചെന്ന മോഹൻ സിതാര കണ്ടത് ആ ഡോക്യുമെൻ്ററിക്ക് ഗാനരചന നിർവഹിക്കുന്ന താൻ തേടി നടന്ന കുഞ്ഞു മൊയ്തീൻകുട്ടിയെയാണ്. പിന്നെ പിറന്നത് സംഗീത സംഗമം. മോഹൻ സുതാരയും കോട്ടയ്ക്കൽ കുഞ്ഞു മൊയ്തീൻകുട്ടിയും ഒന്നിച്ച ആ ഗാനം സൂപ്പർ ഗാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി. ഒരു തലമുറയെ മുഴുവൻ വിരഹത്തിൻ്റെ വേദന ഉയർത്തിയ പാട്ട് യുവാക്കളുടെ ഇഷ്ടഗാനമായി മാറുകയും ചെയ്തു. നമുക്ക് കേൾക്കാം യേശുദാസിൻ്റെ സ്വരമാധുരിയിൽ ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി.

ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പോ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈ

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ് ഒരു റിപ്പോർട്ട്.
2: വനിതാ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള രാജ്യത്തെ സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. രാജ്യത്ത് മുത്തലാഖ് സമ്പ്രദായം നിരോധിച്ചതും അത് ക്രിമിനൽ കുറ്റമാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിയമ പരിഷ്കാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും 2019 ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 സ്ഥാപനങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. നിഷാമുക്ത് യുവ അഭിയാന്റെ വിജയകരമായ 1 മാസത്തിന് ശേഷം 2 മാസത്തിൽ ഫിറ്റ് യൂത്ത്, ആസക്തിരഹിത യുവത്വം എന്ന പ്രമേയത്തിൽ ശാരീരിക ക്ഷമതയിലും കായിക വിനോദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൌദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നലെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിനൊപ്പം പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സാധാരണക്കാർക്കും അവർ ആശ്രയിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ തികച്ചും അസ്വീകാര്യമാണെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. റിയാദിൽ വിമാനത്താവളത്തിന് നേരെ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതിനുമാണ് ഒക്ടോബർ 11 പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം തുടക്കം. നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഭക്തർ ആരാധിക്കുന്നത്. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്തു നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ചു. സംയുക്ത സേനയുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നവരാത്രി പൂജ കഴിഞ്ഞ് ഈ മാസം 23-ന് വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ദക്ഷിണ മൂകാംബികയായി അറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിജയദശമി ദിനത്തിൽ പുലർച്ചെ പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭവും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: അക്ഷരത്തിന്റെയും കലോപാസനയുടെയും കേന്ദ്രമായ പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി. ഈ മാസം 21 വരെ നീളുന്ന ഉത്സവനാളുകളിൽ 3000-ലധികം കലാകാരന്മാരാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. കലാമണ്ഡപത്തിൽ തുടർച്ചയായി വിവിധ കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് 18-ാം തീയതി വൈകിട്ട് 6:30 ഗ്രന്ഥമെഴുന്നള്ളത്തും പൂജവെപ്പും നടക്കും. തുടർന്ന്

0: 19 ദുർഗാഷ്ടമിയും 20 മഹാനവമി ദർശനവും മൂകാംബിക സംഗീതോത്സവവും നടക്കും.
1: കോഴിക്കോട് കേസരി ഭവനിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി സർഗോത്സവം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 16 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന മാധ്യമ വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ മാസം 13 തന്നെ അരവണ നിർമ്മാണം ആരംഭിക്കുമെന്നും ആശങ്കപ്പെടേണ്ട ആ സാഹചര്യമില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലം മണ്ഡലത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ഹെൽത്തി കുന്ദമംഗലം പദ്ധതിക്ക് തുടക്കമായി. കുന്ദമംഗലത്തിന്റെ സമഗ്ര പുരോഗതിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കുന്ദമംഗലം മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളെയും ഏകോപിപ്പിച്ച് ജനങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷി ക്ഷേമം, മുതിർന്ന പൌരന്മാരുടെ സുരക്ഷ, ജീവിതശൈലി രോഗപ്രതിരോധം, ശുചിത്വം എന്നിവയിൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഇടപെടലുകളാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച NSS വിദ്യാർത്ഥികൾ വഴി സോഫ്റ്റ്വെയർ മുഖേന വാർഡ് തലത്തിൽ വിവരശേഖരണം നടത്തി ഡിജിറ്റൽ ഡാഷ്ബോർഡ് തയ്യാറാക്കുകയും കുന്ദമംഗലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിച്ചുള്ള കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും.
1: ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 5 പൂനെയിലാണ് മത്സരം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7 മത്സരം. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 3 പേർ മരിച്ചു. ഇന്ന് പുലർച്ചെ 2 ഉണ്ടായ അപകടത്തിൽ വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സുള്ളിയ സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ സുഹേൽ സജീവ് മദ്യപിച്ചിരുന്നതായി ആലുവ DYSP പറഞ്ഞു. നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു. പ്രതിയെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18 നടക്കുന്ന വലിയ കാണിക്കും 19 നടക്കുന്ന പള്ളിവേട്ടയ്ക്കും ശേഷം ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറോട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഈ മാസം 26 മുതൽ നവംബർ 2 നടക്കുന്ന പരുമല പെരുന്നാളുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ മന്ത്രി PC വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ വിലയിരുത്തി. പരുമല പള്ളി സെമിനാരി ഹാളിൽ ചേർന്ന യോഗത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെത്തി. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. 9 നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. പെൺകുട്ടികളെ ആദരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാനും ആവശ്യപ്പെട്ട് ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മോട് കൊല്ലം.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഉറക്കം, അതുപോലെ തന്നെ എക്സർസൈസ്, ഫുഡിന്റെ സമയങ്ങളെല്ലാം ക്രമീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, നമുക്ക് ലൈഫിനെ കുറിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ റിയാലിറ്റിയിൽ നിന്ന് ഒരുപാട് അകലെയാണെങ്കിൽ, അല്ലെങ്കിൽ
1: പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായ സൂചന, ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനശേഷം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു. വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ലൂബോയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. അഭിജിത് ദീപ്കെ ഉൾപ്പെടെ കരുതൽ തടങ്കലിലായിരുന്ന CJP നേതാക്കളെ ഡൽഹിയിൽ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി വിട്ടയച്ചു. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ അഭിജിത് ദീപ്കെ, അശുതോഷ് രംഗ, സൌരഭ് ദാസ് എന്നിവരെ ഉപാധികളോടെ വിട്ടയക്കുകയായിരുന്നു. അതേസമയം അഭിജിത് ദീപ്കെയുടെ മുത്തശ്ശിയുടെ മരണവാർത്ത അർഹമായ പരിഗണനയോടെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ നിലവിലെ ക്രമസ്

0: ന്യായ വ്യവസ്ഥ എന്നിവയുടെ പിന്തുണയോടെ സമാധാനപരമായ ഒത്തുചേരലിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സാധാരണ ഷെഡ്യൂൾ പ്രകാരം തന്നെ എല്ലാ ട്രെയിനുകളും ഇന്ന് സർവീസ് നടത്തുമെന്ന് ഉത്തര റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ന്യൂഡൽഹിയിലും ഹസ്രത്ത് നിസാമുദ്ദീനിലും എത്തുന്ന എല്ലാ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളും റദ്ദു ചെയ്തിരുന്നു. അതേസമയം 45 മെട്രോ സ്റ്റേഷനുകളുടെയും എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 സ്ഥാപനങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിലാണ് പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധന നിയമത്തെക്കുറിച്ചാണ്. 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും അതേ വർഷം ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. തലമുറകളായി നിലനിന്നിരുന്ന അനീതിയാണ് മുത്തലാഖ് നിരോധനത്തിലൂടെ അവസാനിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടു.
1: കിത്തിനെ ഉത്താർ ചഢാവ് സേമാരി മുസ്ലിം ബഹനെ ഇന്തജാർ കറി തീൻ തലാഖ് സെ മുക്തി കാ ബഹുത് മഹത്വപൂർണ്ണ ഓർ നാരി ശക്തി കെ സമ്മാൻ കാ കാം 17വീ ലോക്സഭാനെ കിയാ ഹൈ സഭി മാന്യ സാംസദ് ഉൻകെ വിചാർ കുഛ് ഭീ രഹേ ഹോ ഉൻകാ നിർണയ കുഛ് ഭീ രഹാ ഹോ ലേക്കിൻ കഭി നെ കഭി തോ കഹേംഗേ കെ ഹാ ഇൻ ബേട്ടിയോ കോ ന്യായ ദേനെ കാ കാം ഭീ കർനെ കെ സമയ ഹം വഹാ पीढ़ियों से होता या न्याय हमने पूरा किया है और वो बहने हमें आशीर्वाद दे रही है.
0: യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94 പതിപ്പിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വികസിത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് പരിപാടി. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസം സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29ന് സമ്മേളനം അവസാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സാധാരണക്കാർക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കട്ടെയെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7നാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5 പൂനെയിലാണ് മത്സരം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം ഭക്തിനിർഭരമായ തുടക്കം. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നു. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒരു റിപ്പോർട്ട്.
2: നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത്. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തുനിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര സംയുക്ത സേനയുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലെത്തുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപരമായ വരവേൽപ്പ് നൽകും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കെരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം

0: ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എറണാകുളം നെടുമ്പാശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 3 മരണം. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ റിപ്പോർട്ട് തേടി. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതിനുമാണ് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. പെൺകുട്ടികളുടെ അവകാശങ്ങളെ സമഗ്രമായി അംഗീകരിക്കുന്നതിനും അവയ്ക്കായി നിലകൊള്ളുന്നതിനുമുള്ള ബോധവൽക്കരണത്തിന് ദിനാചരണം പ്രാധാന്യം നൽകുന്നു. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിക്ഷേപിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരൈക്കൽ എന്നിവിടങ്ങളിൽ നാളെ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലും ഇതേ കാലാവസ്ഥ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ തീരദേശ കർണാടകം, കൊങ്കൺ മേഖല, ഗോവ എന്നിവിടങ്ങളിൽ ചൂട് അനുഭവപ്പെടാൻ ഇടയുണ്ടെന്നും IMD അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ 8-ാമത് ഈ ലേലം ഈ മാസം 31 വരെ നീട്ടിയതായി സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. 30 വ്യത്യസ്ത സ്മരണികകളാണ് ഇത്തവണ ഈ ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോട്ടോ ഫ്രെയിമുകൾ, വിഗ്രഹങ്ങൾ, ശില്പങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ pmmementos.gov.in ലഭ്യമാണ്. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2-ാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് 1 വർഷം പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
5: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
4: നിന്റെ മുടി കാണാൻ എന്തിനും ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
5: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
4: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. സ്കാൽപ്പും കാണാം, എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
5: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
4: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
5: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
4: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ,
5: 6282529527. എങ്ങനെ?
4: 6282529527.
5: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
4: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല.
6: പിന്നെ

0: ആരാണ് അടിച്ചത്?
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really? We can grow together.
2: By the way, നമ്മളെന്താ പറഞ്ഞുണ്ട്?
3: Buy 2 get 1 free ഉണ്ടെന്ന്. Jolly Silksila. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ Buy 2 get 1 ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ Buy 1 get 1 ഓഫറിൽ. Don't miss out.
4: Jolly Silks, the destination of silks. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
2: അർച്ചന ഫൈനാൻസോ?
1: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
2: വിശ്വസിക്കാവുന്നതാണോ?
1: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
3: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
3: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
4: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
1: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാസഖി. LIC ബീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC യും ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011.

0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഇന്ന് October 11 അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണിത്. 2026 അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൻ്റെ പ്രമേയം വളരെ പ്രസക്തമാണ്. എൻഡ് ചൈൽഡ് മാരേജ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ഗേൾസ് റൈറ്റ്സ്. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ഈ വാക്കുകൾ നമ്മെ ഒരു നിമിഷം ചിന്തിപ്പിക്കുന്നു. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അവളുടെ മുന്നിൽ ഒരു വലിയ ലോകമുണ്ട്. പഠിക്കാനുള്ള അവകാശം, കളിക്കാനുള്ള അവകാശം, സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള അവകാശം, തൻ്റെ കഴിവുകൾ തിരിച്ചറിയാനുള്ള അവസരം, സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം അവളുടെ ബാല്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അനേകം പെൺകുട്ടികൾക്ക് അവരുടെ ബാല്യം പൂർണ്ണമായി അനുഭവിക്കാനാകുന്നില്ല. ബാലവിവാഹം അവരുടെ ജീവിതത്തിലെ പല സാധ്യതകളുടെയും വാതിലുകൾ വളരെ നേരത്തെ അടച്ചു കളയുന്നു. ഓരോ വർഷവും ലോകത്തെ കോടിക്കണക്കിന് പെൺകുട്ടികൾ 18 വയസ്സ് തികയുന്നതിന് മുൻപ് വിവാഹിതരാകുന്നു. സ്കൂളിൽ തുടരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി, ഒരു ഡോക്ടറാകാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു കുട്ടി, ഒരു അധ്യാപികയാകാനോ ശാസ്ത്രജ്ഞയാകാനോ കലാകാരിയാകാനോ കായികതാരമാകാനോ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ ഒന്നുപോലും ഇനിയും കണ്ടു തുടങ്ങാത്ത ഒരു കൊച്ചു പെൺകുട്ടി, അവൾക്ക് വേണ്ടിയിരുന്നത് വിവാഹമല്ല, വളരാനുള്ള സമയമായിരുന്നു. ബാലവിവാഹം ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അവളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും സ്വാതന്ത്ര്യത്തെയും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശത്തെയും അത് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ പ്രമേയത്തിലെ രണ്ടാമത്തെ ഭാഗവും ഏറെ പ്രധാനപ്പെട്ടത്, പെൺകുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക, അവളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുക, അവളുടെ കഴിവുകൾ വളർത്താനുള്ള അവസരങ്ങൾ നൽകുക, അവൾക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുക, അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ അവളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകുക. അവൾ പെൺകുട്ടിയായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അവളുടെ സ്വപ്നങ്ങൾക്ക് അതിരുകൾ നിശ്ചയിക്കാതിരിക്കുക. ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയുടെ അവകാശങ്ങൾ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികളാണ് നാളെയുടെ ഭാവി എന്ന്. പക്ഷേ പെൺകുട്ടികൾ നാളെയുടെ ഭാവി മാത്രമല്ല, അവർ ഇന്നിൻ്റെ ഭാഗമാണ്. അവർ ഇന്ന് വിദ്യാർത്ഥികളാണ്, ഇന്ന് കലാകാരികളാണ്, ഇന്ന് കായിക താരങ്ങളാണ്. അവരുടെ കഴിവുകൾ വളരാൻ അവസരം നൽകുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുകയല്ല, അവർക്കുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം അവളുടെ ജനനം

0: കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സമൂഹത്തിന്റെ ചില പഴയ ധാരണകൾ എന്നിവ കൊണ്ട് മാത്രം നിർണയിക്കപ്പെടരുത്. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളെ കുറിച്ച് ഇപ്പോഴും ചില മുൻവിധികൾ നിലനിൽക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഇത് വേണ്ട, അത് പെൺകുട്ടികൾക്ക് ചേരില്ല, ഇത്രയും പഠിച്ചിട്ട് എന്താണ് കാര്യം, വിവാഹം കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടിവരില്ല. ഇത്തരം ചെറിയ വാക്കുകൾ പോലും ചിലപ്പോൾ ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ മുറിച്ചു കളയാം. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? അവൾക്ക് അവളായിരിക്കാനുള്ള സ്വാതന്ത്ര്യം, അവൾക്ക് സ്വന്തം കഴിവുകൾ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം, സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അവൾ പറയുന്നത് കേൾക്കുക, അവളുടെ അഭിപ്രായത്തെ മാനിക്കുക, അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ അവളെയും പങ്കാളികളാക്കുക. ഈ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൽ നമുക്ക് പെൺകുട്ടികളോട് മാത്രം ഒരു സന്ദേശം പറയേണ്ടതില്ല, നമ്മൾ മുതിർന്നവരോടാണ് ഒരു സന്ദേശം പറയേണ്ടത്. അവരുടെ ബാല്യം കാത്തു സൂക്ഷിക്കുക, അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക, അവരുടെ സ്വപ്നങ്ങളെ ചെറുതാക്കരുത്. അവർക്കു വേണ്ടി തീരുമാനങ്ങൾ എടുക്കാതെ സ്വന്തം ഭാവി രൂപപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഓരോ പെൺകുട്ടിക്കും നൽകുക. കാരണം ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തിന് ചിറകുകൾ നൽകുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ മാത്രം ജീവിതമല്ല മാറ്റുന്നത്, ഒരു കുടുംബത്തിൻ്റെ ഭാവിയും ഒരു സമൂഹത്തിൻ്റെ ഭാവിയും ഒരുപക്ഷെ ഒരു ലോകത്തിൻ്റെ ഭാവിയും മാറ്റുകയാണ്. ഈ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൽ നമുക്ക് ഒരു പെൺകുട്ടിയോട് പറയാം, നിനക്ക് സ്വപ്നം കാണാം, നിനക്ക് പഠിക്കാം, നിനക്ക് ചോദിക്കാം, നിനക്ക് തിരഞ്ഞെടുക്കാം, നിനക്ക് നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാം. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ, നന്ദി. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.5 FM ഫോർ സോൾഫുൾ മ്യൂസിക്, thoughtful talks and programs that touch the heart.
1: Feel the music with Radio Santhvanam 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: കോട്ടയം, അങ്കമാലി.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനമന്ദ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്?
1: അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി.
0: LIC ബീമാ സഖിയോ, അതെന്താണ്?
1: വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്.
0: ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ?
1: SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
0: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
1: തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
0: ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
1: തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
0: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.0.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.

0: കാറു നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.
2: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
4: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം.
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
4: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
4: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
4: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
4: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
4: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
4: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
4: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
5: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
6: ശ്രോതാക്കളെ നമസ്കാരം, ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഇന്ന് October 11 അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണിത്. 2026 അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൻ്റെ പ്രമേയം വളരെ പ്രസക്തമാണ്. End child marriage and invest in girls' rights. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ഈ വാക്കുകൾ നമ്മെ ഒരു നിമിഷം ചിന്തിപ്പിക്കുന്നു. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അവളുടെ മുന്നിൽ ഒരു വലിയ ലോകമുണ്ട്. പഠിക്കാനുള്ള അവകാശം, കളിക്കാനുള്ള അവകാശം, സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള അവകാശം, തൻ്റെ കഴിവുകൾ തിരിച്ചറിയാനുള്ള അവസരം, സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം അവളുടെ ബാല്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അനേകം പെൺകുട്ടികൾക്ക് അവരുടെ ബാല്യം പൂർണ്ണമായി അനുഭവിക്കാനാകുന്നില്ല. ബാലവിവാഹം അവരുടെ ജീവിതത്തിലെ പല സാധ്യതകളുടെയും വാതിലുകൾ വളരെ നേരത്തെ അടച്ചു കളയുന്നു. ഓരോ വർഷവും ലോകത്തെ കോടിക്കണക്കിന് പെൺകുട്ടികൾ 18 വയസ്സ് തികയുന്നതിന് മുൻപ് വിവാഹിതരാകുന്നു. സ്കൂളിൽ തുടരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി, ഒരു ഡോക്ടറാകാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു കുട്ടി, ഒരു അധ്യാപികയാകാനോ ശാസ്ത്രജ്ഞയാകാനോ കലാകാരിയാകാനോ കായികതാരമാകാനോ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ ഒന്നുപോലും ഇനിയും കണ്ടു തുടങ്ങാത്ത ഒരു കൊച്ചു പെൺകുട്ടി, അവൾക്ക് വേണ്ടിയിരുന്നത് വിവാഹമല്ല, വളരാനുള്ള സമയമായിരുന്നു. ബാലവിവാഹം ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അവളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും സ്വാതന്ത്ര്യത്തെയും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശത്തെയും അത് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ പ്രമേയത്തിലെ രണ്ടാമത്തെ ഭാഗവും ഏറെ പ്രധാനപ്പെട്ടത്, പെൺകുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവൾക്ക് നല്ല വിദ്യാഭ്യാസം

0: ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയുടെ അവകാശങ്ങൾ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുട്ടികളാണ് നാളെയുടെ ഭാവി എന്ന്. പക്ഷേ പെൺകുട്ടികൾ നാളെയുടെ ഭാവി മാത്രമല്ല, അവർ ഇന്നിൻ്റെ ഭാഗമാണ്. അവർ ഇന്ന് വിദ്യാർത്ഥികളാണ്, ഇന്ന് കലാകാരികളാണ്, ഇന്ന് കായിക താരങ്ങളാണ്. അവരുടെ കഴിവുകൾ വളരാൻ അവസരം നൽകുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുകയല്ല, അവർക്കുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം അവളുടെ ജനനം, കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചില പഴയ ധാരണകൾ എന്നിവ കൊണ്ട് മാത്രം നിർണയിക്കപ്പെടരുത്. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളെ കുറിച്ച് ഇപ്പോഴും ചില മുൻവിധികൾ നിലനിൽക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഇത് വേണ്ട, അത് പെൺകുട്ടികൾക്ക് ചേരില്ല, ഇത്രയും പഠിച്ചിട്ട് എന്താണ് കാര്യം, വിവാഹം കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടിവരില്ല. ഇത്തരം ചെറിയ വാക്കുകൾ പോലും ചിലപ്പോൾ ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ മുറിച്ചു കളയാം. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? അവൾക്ക് അവളായിരിക്കാനുള്ള സ്വാതന്ത്ര്യം, അവൾക്ക് സ്വന്തം കഴിവുകൾ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം, സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അവൾ പറയുന്നത് കേൾക്കുക, അവളുടെ അഭിപ്രായത്തെ മാനിക്കുക, അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ അവളെയും പങ്കാളികളാക്കുക. ഈ അന്താരാഷ്ട്ര ബാലിക ദിനത്തിൽ നമുക്ക് പെൺകുട്ടികളോട് മാത്രം ഒരു സന്ദേശം പറയേണ്ടതില്ല, നമ്മൾ മുതിർന്നവരോടാണ് ഒരു സന്ദേശം പറയേണ്ടത്. അവരുടെ ബാല്യം കാത്തു സൂക്ഷിക്കുക, അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക, അവരുടെ സ്വപ്നങ്ങളെ ചെറുതാക്കരുത്. അവർക്കു വേണ്ടി തീരുമാനങ്ങൾ എടുക്കാതെ സ്വന്തം ഭാവി രൂപപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഓരോ പെൺകുട്ടിക്കും നൽകുക. കാരണം ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തിന് ചിറകുകൾ നൽകുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ മാത്രം ജീവിതമല്ല മാറ്റുന്നത്, ഒരു കുടുംബത്തിൻ്റെ ഭാവിയും ഒരു സമൂഹത്തിൻ്റെ ഭാവിയും ഒരുപക്ഷെ ഒരു ലോകത്തിൻ്റെ ഭാവിയും മാറ്റുകയാണ്. ഈ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൽ നമുക്ക് ഒരു പെൺകുട്ടിയോട് പറയാം, നിനക്ക് സ്വപ്നം കാണാം, നിനക്ക് പഠിക്കാം, നിനക്ക് ചോദിക്കാം, നിനക്ക് തിരഞ്ഞെടുക്കാം, നിനക്ക് നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാം. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ, നന്ദി. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.5 FM ഫോർ സോൾഫുൾ മ്യൂസിക്, തോട്ട്ഫുൾ ടോക്സ് ആൻഡ് പ്രോഗ്രാംസ് ദറ്റ് ടച്ച് ദ ഹാർട്ട്.
1: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
8: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഈ പ്രാഥമിക വിവരണത്തിലേക്ക് റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്

0: സംസ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26 ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖപുര, ആമുഖം, പ്രിഫേസ് അഥവാ പ്രിയാമ്പിൾ. ഭരണഘടനയുടെ സത്ത അടങ്ങിയിരിക്കുന്ന രേഖയാണ് പ്രിയാമ്പിൾ. ആമുഖം അഥവാ പ്രിയാമ്പിൾ എന്ന ആശയം ഭരണഘടനയുടെ ഭാഗമായി ഉപയോഗിച്ച ആദ്യ ഭരണഘടന അമേരിക്കയുടേതാണ്. പ്രിയാമ്പിൾ എന്ന ആശയത്തിന്റെ ഉദ്ഭവം US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖവും US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടംകൊണ്ടിരിക്കുന്നതാണ്. ഭാരതവും പ്രിയാമ്പിൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് എന്ന് പറഞ്ഞല്ലോ. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ, നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യനിർണയ രേഖ, ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ എന്ന രേഖയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ നിലവിൽ വന്നിരിക്കുന്നത്. ജനുവരി 22, 1947 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ പാസാക്കിയത്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 1, ഭരണഘടനയുടെ പരമാധികാരത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണ് എന്ന് പ്രിയാമ്പിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, എല്ലാ അധികാരത്തിന്റെയും സ്രോതസ് ജനങ്ങൾ തന്നെയാണ്. നമ്മുടെ ഭരണഘടനയുടെ ശില്പികൾ നമ്മൾ തന്നെയാണ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുമ്പോഴും ഇന്ത്യൻ ഭരണഘടനയുടെ സൃഷ്ടാക്കൾ നമ്മൾ ഇന്ത്യയിലെ പൗരന്മാർ ആണെന്ന് തന്നെയാണ് ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത്. 2, ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ഘടനാ പ്രകൃതം എന്തായിരിക്കണം എന്നാണ് പ്രിയാമ്പിളിൽ മുഖവുരയിൽ 2 പറയുന്നത്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നതായിരിക്കണം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഘടന എന്ന് ആമുഖം വിഭാവനം ചെയ്യുന്നു. 3, നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ചാണ് ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത്. ജസ്റ്റിസ്, ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഇക്വാളിറ്റി, നീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം, ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഉദ്ദേശ്യമാണ്. ആമുഖം ഒരു പ്രമാണം, ചട്ടം, ബില്ല് അല്ലെങ്കിൽ നിയമം എന്നിവയ്ക്ക് വേദി ഒരുക്കുമെന്ന് പറയപ്പെടുന്നു. ഭരണഘടനയുടെ മൂല്യങ്ങൾ, ലക്ഷ്യങ്ങൾ, തത്വങ്ങൾ എന്നിവ അടിവരയിടുന്ന ഒരു ആമുഖം അല്ലെങ്കിൽ ആവിഷ്കാര പ്രസ്താവനയാണ് ഇത്. നിയമത്തിന്റെ ഉദ്ദേശ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന ഉപാധിയായി ആമുഖം വ്യാഖ്യാനിക്കപ്പെടുന്നു. അത് ചട്ടം മനസ്സിലാക്കുന്നതിനുള്ള ഒരു താക്കോലാണ്. ഒരു ആമുഖത്തിന് പ്രധാനമായും ഒരു വ്യാഖ്യാന മൂല്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് പിന്നിലെ ഉദ്ദേശ്യം അവതരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ പ്രചോദനവും സത്തയും ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ ലക്ഷ്യങ്ങളും തത്വങ്ങളും ഉയർത്തിക്കാട്ടുന്ന ഭാഗമാണിത്. ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ സർ അല്ലാടി കൃഷ്ണസ്വാമി അഭിപ്രായപ്പെട്ടത്, ഇത്രയും നാളായി നമ്മൾ ചിന്തിച്ചതോ സ്വപ്നം കണ്ടതോ പ്രകടിപ്പിക്കുന്ന ഒന്നാണ് ഭരണഘടനയുടെ പ്രിയാമ്പിൾ അഥവാ ആമുഖം എന്നാണ്. ഇന്ത്യയിലെ ജനങ്ങളാണ് അധികാരത്തിന്റെ ഉറവിടമെന്നും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ജനതയുടെ ഇച്ഛാശക്തിയുടെ ഫലമാണെന്നും ആമുഖത്തിന്റെ പ്രാരംഭ വാക്കുകൾ കാണിക്കുന്നു. അതിനർത്ഥം തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം പൗരന്മാർക്കാണെന്നും അവരുടെ പ്രതിനിധികളെ വിമർശിക്കാനുള്ള അവകാശവും പൗരന്മാർക്ക് ഉണ്ട് എന്നുള്ളതുമാണ്. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് മദൻ ഗോപാൽ കബ്ര എന്ന 1954 കേസിൽ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഉറവിടം ഇന്ത്യയിലെ ജനങ്ങളാണെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിൽ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നതിലെ എല്ലാ പദങ്ങളും ഉൾപ്പെടുത്തിയിരുന്നില്ല. 1977 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ പദങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണെന്ന് ഭരണഘടനയുടെ ആമുഖം പറയുന്നു. പരമാധികാരി എന്ന പദത്തിന്റെ അർത്ഥം ഭരണകൂടത്തിന്റെ സ്വതന്ത്ര അധികാരം എന്നാണ്. എല്ലാ വിഷയങ്ങളിലും ഭരണകൂടത്തിന് നിയന്ത്രണമുണ്ടെന്നും മറ്റേതെങ്കിലും അധികാരത്തിനോ ബാഹ്യശക്തിക്കോ അതിന്മേൽ നിയന്ത്രണമില്ലെന്നും ഇതിനർത്ഥം. അതിനാൽ നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണ സഭയ്ക്ക് ഭരണഘടന അനുശാസിക്കുന്ന നിയന്ത്രണങ്ങളോടെ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. സോഷ്യലിസ്റ്റ് എന്ന പദം ജനാധിപത്യ സോഷ്യലിസത്തെയാണ് സൂചിപ്പിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി പ്രദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥ എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഭരണകൂടത്തിന് ഔദ്യോഗികമായ മതമില്ലാത്തതിനാൽ ഇന്ത്യയെ മതേതര രാഷ്ട്രമായി ഭരണഘടന പ്രസ്താവിക്കുന്നു. പൗരന്മാർക്ക് ജീവിതത്തെക്കുറിച്ച് അവരവരുടേതായ കാഴ്ചപ്പാടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാം. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതു മതവും ആചരിക്കുന്നതിന് ഭരണകൂടം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. രാഷ്ട്രം എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്നു. തുല്യ ബഹുമാനത്തോടെയാണ് അവർക്കിടയിൽ വിവേചനം കാണാൻ കഴിയില്ല. ജനങ്ങൾക്ക് അവരുടെ മതമോ വിശ്വാസമോ ആരാധനാ വിഗ്രഹമോ തിരഞ്ഞെടുക്കുന്നതിൽ ഇടപെടാൻ ഭരണകൂടത്തിന് അവകാശമില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് ആമുഖത്തിൽ പറയുന്നു. കാരണം ജനങ്ങൾ അവരുടെ സർക്കാരിനെ എല്ലാ തലങ്ങളിലും തിരഞ്ഞെടുക്കുന്നു. അതായത് യൂണിയൻ, സംസ്ഥാനം, പ്രാദേശിക തലം എന്നീ മേഖലകളിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ ജനാധിപത്യ അവകാശ പ്രകാരമാണ്. ജാതി, മത, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. അതിനാൽ ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ ഓരോ വ്യക്തിക്കും ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ട്. രാഷ്ട്രത്തലവൻ തെരഞ്ഞെടുക്കപ്പെടുന്നതിനാൽ ഇന്ത്യക്ക് ഒരു റിപ്പബ്ലിക് ഗവൺമെന്റാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ സുരക്ഷിതമാക്കാൻ ആമുഖം പ്രഖ്യാപിക്കുന്നു. നീതി എന്ന പദം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയെ ഉൾക്കൊള്ളുന്നു. സാമൂഹ്യ നീതി അർത്ഥമാക്കുന്നത് ജാതി, മതം, ലിംഗഭേദം തുടങ്ങി യാതൊരു വിവേചനവുമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഭരണഘടന ആഗ്രഹിക്കുന്നു എന്നതാണ്. സമൂഹത്തിലെ എല്ലാ സമത്വത്തെ ഹനിക്കുന്ന എല്ലാ ചൂഷണങ്ങളും സമൂഹത്തിലെ എല്ലാ അസമത്വത്തെ ഹനിക്കുന്ന എല്ലാ ചൂഷണങ്ങളും ഇല്ലാതാക്കാനാണ് ഭരണഘടന ശ്രമിക്കുന്നത്. സാമ്പത്തിക നീതി അർത്ഥമാക്കുന്നത് ആളുകൾക്ക് അവരുടെ സമ്പത്ത്, വരുമാനം, സാമ്പത്തിക നില എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ്. രാഷ്ട്രീയ നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയ അവസരങ്ങളിൽ ഒരു വിവേചനവുമില്ലാതെ തുല്യവും സ്വതന്ത്രവും നീതിയുക്തവുമായ അവകാശമുണ്ട് എന്നാണ്. സ്വാതന്ത്ര്യം എന്ന വാക്കിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, ആരാധന എന്നിവ ഉൾപ്പെടുന്നു. സമത്വം എന്ന പദം ഓരോ വ്യക്തിക്കും തുല്യ പദവിയും അവസര സമത്വവും ഉറപ്പാക്കുന്നു. സാഹോദര്യം എന്ന പദം ഓരോ വ്യക്തിയുടെയും അന്തസ് സംരക്ഷിക്കുന്നതിനുള്ള പ്രതിജ്ഞയോടൊപ്പം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയും പ്രിയാമ്പിളും എന്ന വിഷയത്തെ അധികരിച്ചുള്ള ഹ്രസ്വവും ലളിതവുമായ ഈ പ്രഭാഷണം ഇവിടെ സമാപിക്കുന്നു. ഈ വിവരണം ശ്രവിച്ച റേഡിയോ സ്വാന്തനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
1: റേഡിയോ സ്വാന്തനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാസഖി. LIC ബീമാസഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LICയും ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
3: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
4: കോൺടാക്ട് സുബ്രായുലജി ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ 9846011686.
5: ഇത്തവണ ജോയ് വാലി ദീവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യം.

0: ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം. ഹേ നിഷ, എവിടേക്കാ ഇത്ര തിരക്കിട്ട്?
1: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
0: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
0: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
0: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
1: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
0: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
1: 6282529527. എങ്ങനെ?
0: 6282529527.
1: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
0: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
2: ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.

0: அனைவருக்கும் தீபாவளி ஆசம்சகள்.
1: ஜோயால் காஸ் வேர்ல்ட்ஸ் ஃபேவரட் ஜுவல்லர்.
2: காயத்ரி கல்யாண பெண்ணினെക്കാൾ சுந்தரியാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
1: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
6: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
7: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
8: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM. നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഉത്സവകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറു വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ.

0: വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really? We can grow together.
2: By the way, what are we going to
3: say? Buy 2, get 1 free. Undan. Jolly Silchila. Navratri special sale. Daily wear sarees, churidar, churidar materials, kurta, trendy tops, midi, stylish kids wear, men's wear, enniva. Buy 2, get 1 offeril. Vangam. Bed sheet gal, buy 1, get 1 offeril. Don't miss out.
4: Jolly Silks, the destination of silks. Kollam, Thiruvalla, Kottayam, Angamali.
5: Priya Shrodakale, Namaskaram. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഇന്ന് October 11 അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണിത്. 2026 അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൻ്റെ പ്രമേയം വളരെ പ്രസക്തമാണ്. End child marriage and invest in girls' rights. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ഈ വാക്കുകൾ നമ്മെ ഒരു നിമിഷം ചിന്തിപ്പിക്കുന്നു. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അവളുടെ മുന്നിൽ ഒരു വലിയ ലോകമുണ്ട്. പഠിക്കാനുള്ള അവകാശം, കളിക്കാനുള്ള അവകാശം, സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള അവകാശം, തൻ്റെ കഴിവുകൾ തിരിച്ചറിയാനുള്ള അവസരം, സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം അവളുടെ ബാല്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അനേകം പെൺകുട്ടികൾക്ക് അവരുടെ ബാല്യം പൂർണ്ണമായി അനുഭവിക്കാനാകുന്നില്ല. ബാലവിവാഹം അവരുടെ ജീവിതത്തിലെ പല സാധ്യതകളുടെയും വാതിലുകൾ വളരെ നേരത്തെ അടച്ചു കളയുന്നു. ഓരോ വർഷവും ലോകത്തെ കോടിക്കണക്കിന് പെൺകുട്ടികൾ 18 വയസ്സ് തികയുന്നതിന് മുൻപ് വിവാഹിതരാകുന്നു. സ്കൂളിൽ തുടരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി, ഒരു ഡോക്ടറാകാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു കുട്ടി, ഒരു അധ്യാപികയാകാനോ ശാസ്ത്രജ്ഞയാകാനോ കലാകാരിയാകാനോ കായിക താരമാകാനോ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ ഒന്നുപോലും ഇനിയും കണ്ടു തുടങ്ങാത്ത ഒരു കൊച്ചു പെൺകുട്ടി, അവൾക്ക് വേണ്ടിയിരുന്നത് വിവാഹമല്ല, വളരാനുള്ള സമയമായിരുന്നു. ബാലവിവാഹം ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അവളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും സ്വാതന്ത്ര്യത്തെയും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശത്തെയും അത് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ പ്രമേയത്തിലെ 2-ാമത്തെ ഭാഗവും ഏറെ പ്രധാനപ്പെട്ടത്. പെൺകുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക, അവളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുക, അവളുടെ കഴിവുകൾ വളർത്താനുള്ള അവസരങ്ങൾ നൽകുക, അവൾക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുക, അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ അവളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകുക. അവൾ പെൺകുട്ടിയായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അവളുടെ സ്വപ്നങ്ങൾക്ക് അതിരുകൾ നിശ്ചയിക്കാതിരിക്കുക. ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയുടെ അവകാശങ്ങൾ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികളാണ് നാളെയുടെ ഭാവി എന്ന്. പക്ഷേ പെൺകുട്ടികൾ നാളെയുടെ ഭാവി മാത്രമല്ല, അവർ ഇന്നിൻ്റെ ഭാഗമാണ്. അവർ ഇന്ന് വിദ്യാർത്ഥികളാണ്, ഇന്ന് കലാകാരികളാണ്, ഇന്ന് കായിക താരങ്ങളാണ്. അവരുടെ കഴിവുകൾ വളരാൻ അവസരം നൽകുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുകയല്ല, അവർക്കുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം അവളുടെ ജനനം, കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചില പഴയ ധാരണകൾ എന്നിവ കൊണ്ട് മാത്രം നിർണയിക്കപ്പെടരുത്. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളെക്കുറിച്ച് ഇപ്പോഴും ചില മുൻവിധികൾ നിലനിൽക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഇത് വേണ്ട, അത് പെൺകുട്ടികൾക്ക് ചേരില്ല, ഇത്രയും പഠിച്ചിട്ട് എന്താണ് കാര്യം, വിവാഹം കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടിവരില്ല. ഇത്തരം ചെറിയ വാക്കുകൾ പോലും ചിലപ്പോൾ ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ മുറിച്ചു കളയാം. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും?

0: അവൾക്ക് അവളായിരിക്കാനുള്ള സ്വാതന്ത്ര്യം, അവൾക്ക് സ്വന്തം കഴിവുകൾ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം, സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അവൾ പറയുന്നത് കേൾക്കുക, അവളുടെ അഭിപ്രായത്തെ മാനിക്കുക, അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ അവളെയും പങ്കാളികളാക്കുക. ഈ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൽ നമുക്ക് പെൺകുട്ടികളോട് മാത്രം ഒരു സന്ദേശം പറയേണ്ടതില്ല, നമ്മൾ മുതിർന്നവരോടാണ് ഒരു സന്ദേശം പറയേണ്ടത്. അവരുടെ ബാല്യം കാത്തു സൂക്ഷിക്കുക, അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക, അവരുടെ സ്വപ്നങ്ങളെ ചെറുതാക്കരുത്, അവർക്കു വേണ്ടി തീരുമാനങ്ങൾ എടുക്കാതെ സ്വന്തം ഭാവി രൂപപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഓരോ പെൺകുട്ടിക്കും നൽകുക. കാരണം ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തിന് ചിറകുകൾ നൽകുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ മാത്രം ജീവിതമല്ല മാറ്റുന്നത്, ഒരു കുടുംബത്തിൻ്റെ ഭാവിയും ഒരു സമൂഹത്തിൻ്റെ ഭാവിയും ഒരുപക്ഷെ ഒരു ലോകത്തിൻ്റെ ഭാവിയും മാറ്റുകയാണ്. ഈ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൽ നമുക്ക് ഒരു പെൺകുട്ടിയോട് പറയാം, നിനക്ക് സ്വപ്നം കാണാം, നിനക്ക് പഠിക്കാം, നിനക്ക് ചോദിക്കാം, നിനക്ക് തിരഞ്ഞെടുക്കാം, നിനക്ക് നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാം. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ, നന്ദി. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.5 FM ഫോർ സോൾഫുൾ മ്യൂസിക്, തോട്ട്ഫുൾ ടോക്സ് ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് ടച്ച് ദ ഹാർട്ട്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% off.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
7: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
8: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
7: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
8: അർച്ചന ഫൈനാൻസോ?
7: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
8: വിശ്വസിക്കാവുന്നതാണോ?
7: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
9: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
7: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
9: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
10: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
11: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
12: തമിഴ് റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
13: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. സെപ്റ്റംബർ 27 മലയാളികളുടെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് കൊല്ലങ്കാരുടെ സ്വകാര്യ അഹങ്കാരമായ ദേവരാജൻ മാസ്റ്ററുടെ ഓർമ്മദിനമായിരുന്നു. അദ്ദേഹത്തിന്റെ കുറച്ച് ഗാനങ്ങൾ കോർത്തിണക്കിയാവാം ഇന്നത്തെ ഗാനവീഥി. കൊല്ലം പരവൂറാണ് അദ്ദേഹം ജനിച്ചത്. കൊച്ചുഗോവിന്ദനാശാനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ലീലാമണിയാണ് ഭാര്യ. 300-ലേറെ മലയാള ചലച്ചിത്രങ്ങൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചതും ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ സൃഷ്ടിച്ചതും അദ്ദേഹമാണ്. JC ഡാനിയൽ അവാർഡ്, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എന്നിവ നേടിയിട്ടുണ്ട്. നദി, കുമാരസംഭവം, കടൽപ്പാലം, ത്രിവേണി, ചെമ്പരത്തി എന്നീ സിനിമയിലെ പാട്ടുകൾക്കാണ് അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്തത്. ഗായത്രി. 1973 പുറത്തിറങ്ങിയ ഗായത്രി എന്ന സിനിമയുടെ കഥ മലയാറ്റൂർ രാമകൃഷ്ണന്റേതായിരുന്നു. തിരക്കഥയും സംഭാഷണവും അദ്ദേഹം തന്നെ എഴുതി. സിനിമ സംവിധാനം ചെയ്തത് P.N. മേനോനാണ്. MG സോമൻ, രാഘവൻ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജയഭാരതി, ശുഭ, ചെമ്പരത്തി ശോഭന എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. സുചീന്ദ്രത്തിന്റെയും അവിടുത്തെ പുരാതന ക്ഷേത്രത്തിന്റെയും അവിടെയുള്ള ബ്രാഹ്മണ അഗ്രഹാരങ്ങളുടെയും പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച സിനിമയാണ് ഗായത്രി. 1973 മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് KJ യേശുദാസിന് ലഭിച്ചു. മികച്ച രണ്ടാമത്തെ ചിത്രം, മികച്ച നടി ജയഭാരതി എന്നീ കേരള സംസ്ഥാന അവാർഡുകളും ഈ ചിത്രം നേടി. ഇതിൽ വയലാർ രാമവർമ്മ രചിച്ച് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ ദാസേട്ടൻ ആലപിച്ച അവാർഡ് വിന്നിംഗ് ഗാനം ശുദ്ധ സന്യാസി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: നദി. 1969 സുപ്രിയ പിക്ചേഴ്സിന് വേണ്ടി ഹരിപ്പോത്ത് നിർമ്മിച്ച് എ വിൻസെന്റ് സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം. പി ജെ ആന്റണിയുടെ രചനയ്ക്ക് തോപ്പിൽ ഭാസിയാണ് തിരക്കഥ എഴുതിയത്. പ്രേം നസീർ, ശാരദ, മധു, തിക്കുറിശി, അംബിക, പി ജെ ആന്റണി, അടൂർ ഭാസി, ശങ്കരാടി, ബേബി സുമതി, കവിയൂർ പൊന്നമ്മ, ടി ആർ റോമന, അടൂർ ഭവാനി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഏറ്റവും നല്ല സംവിധായകൻ എ വിൻസെന്റ്, ഏറ്റവും നല്ല ഗാനരചയിതാവ് വയലാർ രാമവർമ്മ, ഏറ്റവും നല്ല ബാലതാരം ബേബി സുമതി എന്നീ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നദി കരസ്ഥമാക്കി. നദിയിലെ എല്ലാ ഗാനങ്ങളും മികച്ചവയാണ്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന് കെ ജെ യേശുദാസ് പാടി അനശ്വരമാക്കിയ ആ ഗാനത്തിലേക്ക്

0: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. ത്രിവേണി എ വിൻസെന്റ് സംവിധാനം ചെയ്ത് സി വി ശ്രീധർ നിർമ്മിച്ച 1970 മലയാള ചലച്ചിത്രമാണ് ത്രിവേണി. ജി വിവേകാനന്ദന്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണം എഴുതിയത് തോപ്പിൽ ബാസിയായിരുന്നു. സത്യൻ, പ്രേംനസീർ, ശാരദ, സവിതാജി തമ്പി, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന ഈ മനോഹര യുഗ്മഗാനം ആലപിച്ചിരിക്കുന്നത് ദാസേട്ടനും മാധുരിയമ്മയും ചേർന്നാണ്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കാലം മാറുന്നു. കഥ, തിരക്കഥ, സംഭാഷണം NP ചെല്ലപ്പൻ നായർ. സംവിധാനം R വേലപ്പൻ നായർ. 1955 April 21 ഈ മലയാള ചലച്ചിത്രം റിലീസായത്. സത്യൻ, തിക്കുറിശി, കാമ്പിശ്ശേരി കരുണാകരൻ, TS മുത്തയ്യ, O മാധവൻ, KPC സുലോചന, KPC സുധർമ്മ, ആറമ്മുള പൊന്നമ്മ എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. ONV കുറുപ്പുമാഷിന്റെ വരികൾക്ക് ദേവരാജ സംഗീതം. KPC സുലോചനയും KS ജോർജും ചേർന്ന് ആലപിച്ച ആ ഗാനത്തിലേക്ക്.

0: வித்துணம் 90.4 FM. Stay tuned.
1: ഗാനവീതിയിലെ അവസാന ഗാനത്തിലേക്ക്. ചെമ്പരത്തി മലയാറ്റൂർ രാമകൃഷ്ണന്റെ രചനയിൽ വി എൻ മേനോൻ സംവിധാനം ചെയ്ത് 1972 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ചെമ്പരത്തി. രാഘവൻ, റോജ, രമണി, മധു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം മലയാളനാട് വാരികയുടെ സ്ഥാപകനായ എസ് കെ നായരാണ് നിർമ്മിച്ചത്. ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ അദ്ദേഹത്തിന്റെ തന്നെ കൊല്ലത്തുള്ള വീടിനടുത്തുള്ള പരിസര പ്രദേശമായിരുന്നു. ശരണമയ്യപ്പ സ്വാമി എന്ന ഗാനം പാടുന്നതായി ചിത്രീകരിച്ച ക്ഷേത്രം തുമ്പറ ക്ഷേത്രവുമായിരുന്നു. ഈ സിനിമയിലെ നായികയെ അഭിനയിച്ച റോജ രമണി പിന്നീട് ചെമ്പരത്തി ശോഭന എന്നാണ് അറിയപ്പെട്ടത്. വയലാർ രചിച്ച് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ ഈ ഗാനം സൂപ്പർ ഹിറ്റായിരുന്നു. ഹമീർ കല്യാണി രാഗത്തിലുള്ള ഈ ഗാനം കെ ജെ യേശുദാസും പി മാധുരിയും പാടിയിട്ടുണ്ട്. ഇന്ന് മാധുരിയമ്മയുടെ സ്വരമാധുരി ആസ്വദിക്കാം.

ഗാനവീതി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: You're listening to Radio Swandanam 90.4 FM.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
2: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ, ചങ്ങംകുളങ്ങര.
7: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം.
4: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
7: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
4: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
7: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
4: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
7: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
4: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
7: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
4: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
7: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
4: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
7: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
4: RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. കോണ്ടാക്ട് 8547025367.
7: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര.
8: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 11. ഇന്ത്യയുടെ പീസ് ആർമി ശ്രീലങ്കയിൽ ഓപ്പറേഷൻ പവൻ ആരംഭിച്ചതും കാതറിൻ ഡി സള്ളിവർ ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിതയായി മാറിയതും മേഘാലയയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതുമൊക്കെ ഒരു ഒക്ടോബർ 11. ഒക്ടോബർ 11 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 11. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർ നേരിടുന്ന ലിംഗവിവേചനത്തിനും എതിരെ ബോധവൽക്കരണം നൽകുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നു. 2012 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഇങ്ങനെയൊരു ദിനം ആചരിച്ചു തുടങ്ങിയത്. ന്യൂയോർക്കിനും ന്യൂജേഴ്സിയിലെ ഹോബോക്കിനും ഇടയിൽ നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഫെറി ബോട്ട് സർവീസ് ആരംഭിച്ചത് 1811 ഒക്ടോബർ 11.

0: കാതറിൻ ഡി സള്ളിവർ ചലഞ്ചർ ബഹിരാകാശ കപ്പലിൽ ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയായി മാറിയത് 1984 ഒക്ടോബർ 11 ചരിത്ര ദുഃഖങ്ങൾ നിറഞ്ഞ ഒക്ടോബർ 11 200,000 ജനങ്ങൾ മരിച്ച സിറിയൻ ഭൂകമ്പം നടന്നത് 1138 ഒക്ടോബർ 11 300,000 ആളുകൾ മരിച്ച കൽക്കത്ത ഭൂകമ്പം ഉണ്ടായതും ഒക്ടോബർ 11 1737 ഇന്നേ ദിവസമായിരുന്നു ഭൂകമ്പം ഉണ്ടായത്. കരീബിയൻ സുനാമി ദുരന്തം സംഭവിച്ചതും ഒരു ഒക്ടോബർ 11 1918 ഈ ദിവസം ഉണ്ടായ കരീബിയൻ ദുരന്തത്തിൽ നിരവധി ആളുകളാണ് മരിച്ചത്. മേഘാലയയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് 1991 ഒക്ടോബർ 11. ഇന്ത്യയുടെ പീസ് ആർമി ശ്രീലങ്കയിൽ ഓപ്പറേഷൻ പവൻ ആരംഭിച്ചത് 1987 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു. എൽ ജി ടിയിൽ നിന്നോ തമിഴ് കടുവകളിൽ നിന്നോ ശ്രീലങ്കൻ ജാഫ്ന ഉപദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇന്ത്യൻ സമാധാന സേന 1987 ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് നടത്തിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ പവൻ. നാസയുടെ സ്പേസ് ഷട്ടിലിൽ പ്രോഗ്രാമിന്റെ 100-ാമത്തെ ദൌത്യം നടപ്പാക്കിയത് 2000 ഇന്നേ ദിവസമായിരുന്നു. നാസ അപ്പോളോ 7 വിക്ഷേപിച്ചത് 1968 ഒക്ടോബർ 11. 1968 ഒക്ടോബർ 11 അപ്പോളോ 7 ഒരു സാറ്റേൺ എബി റോക്കറ്റിൽ വിക്ഷേപിച്ചു. ഇത് ആദ്യത്തെ വിജയകരമായ ക്രൂഡ് അപ്പോളോ ദൌത്യവും സാറ്റേൺ എബി റോക്കറ്റ് ഉപയോഗിക്കുന്ന ഏക ക്രൂഡ് അപ്പോളോ ദൌത്യവുമാക്കി മാറ്റി. ഒരു ക്രൂവിനൊപ്പം കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂളിന്റെ ആദ്യ പരീക്ഷണമായിരുന്നു അപ്പോളോ 7.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം.

അവതരണം സമ്പൂത്ത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: नमः।
1: हरि ओम। यद्यद् विभूतिमत्सत्त्वम् श्रीमदुर्जितमेव वा तत्तदेवावगच्छत्वम् मम तेजोंश संभवम्। ഇതാണ് ഈ അധ്യായത്തിന്റെ മുഖ്യമായ പാഠം. യത് യത് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതമേവ വാ. യത് യത് യാവ ചില വിഭൂതികളുണ്ടോ, വിഭൂതിയുക്തം എന്തൊക്കെ വിഭൂതികളുണ്ടോ, വിഭൂതിയോട് വിഭൂതിയൊത്തതായിട്ട് ഏതൊക്കെയുണ്ടോ അത് സത്വം. സത്വം എന്ന് പറഞ്ഞാൽ സത്വഭാവം, സത്വഭാവത്തിന്റെ പ്രകടനമായിട്ട്. ശ്രീമത് ഊർജിതമേവ വാ ലക്ഷ്മീതയാ സഹിതം ഉത്സാഹേന ഉപേതം. ഒരു ഡൈനാമിസം കാണുമ്പോൾ, എന്തൂസിയാസം കാണുമ്പോൾ, സേവന സന്നദ്ധത കാണുമ്പോൾ, അങ്ങനെയുള്ള രജപ്രഭാവങ്ങളും അതുപോലെ തന്നെ സത്വപ്രഭാവങ്ങളും ഇതിലൊക്കെയും തത്തദേവ അവഗച്ഛത്വം, അതൊക്കെ ഭവാൻ മനസ്സിലാക്കിയാലും. എന്ത് മനസ്സിലാക്കിക്കൊള്ളണം? മമ തേജോംശ സംഭവം, എന്റെ തേജസ്സിന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളതല്ല എന്നല്ല കേട്ടോ, എല്ലാം ഭഗവാന്റെ തേജസ് തന്നെ. പക്ഷെ ഇവിടെ പ്രത്യേകം ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, പലതും മാതൃകയായിട്ട് ഉപയോഗിക്കാം, ചിലത് സാധനാ നിർദ്ദേശമായി പരിഗണിക്കാം. ഇതൊക്കെയാണ് വിഭൂതി വിസ്തരിച്ചതിന്റെ ഗുണം. ചിലത് സാധനാ മാതൃകയാണ്, ചിലത് ആരാധ്യമാണ്, ചിലത് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. മനസ്സിലായില്ലേ? ആ പ്രകാരമൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഭഗവാൻ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്? അർജുന എവിടെ എവിടെ ഇനി കേട്ടില്ലേ? ഇപ്പൊ ചില അത്ഭുതമൊക്കെ കാണുമ്പോ നമ്മൾ ഉടനെ ഇതെടുത്ത് മറച്ചു വെക്കണം, ഇത് ലിസ്റ്റിൽ വന്നിട്ടില്ലല്ലോ, അത് അങ്ങനെ വ്യാകുലപ്പെടണ്ടെന്ന് പറയും. കെട്ടിടങ്ങളിൽ ഞാൻ ബുർജ് ഖലീഫയാണ്, അത് ഇതിൽ പറഞ്ഞിട്ടില്ല. ഡോണ്ട് വറി, യു ക്യാൻ കാൽക്കുലേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ യു ക്യാൻ അക്കൗണ്ട് ഇറ്റ്. ഇതുപോലെ എവിടെ എവിടെ അത്ഭുതകരമായ ആവിഷ്കാരങ്ങൾ കാണുന്നുവോ, കേട്ടില്ലേ, ചിലരുടെ ചിത്രരചനാശേഷി, ചിലരുടെ ഗാന ആലാപന ശേഷി, ചില സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ എത്ര ഗംഭീരായിട്ട് പഠിച്ചവരെ അതിശയിക്കും പ്രകാരമാണ് ആവിഷ്കാരം എന്ന് പറയാ, ഒക്കെ തൊഴുതോളൂ എന്ന് പറയാ. സർവേശ്വരന്റെ ഒരു ആവിഷ്കാരമേ, അവനവന്റെ കഴിവുകളെയും അവഗണിച്ചു കളയരുത്. ഐശ്വര്യം, കാന്തി, ശക്തി, ശോഭ, ഉത്സാഹം ഇതൊക്കെ കാണുമ്പോൾ മമ തേജോംശ സംഭവം, എന്റെ തേജസ് തേജോംശമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം അർജുന. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവ അർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവ അർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത് അഥവാ ബഹുനൈതേന. എന്താ ഇപ്പൊ കുറെ വിസ്തരിച്ചിട്ട് കാര്യം? 75 വിഭൂതികളെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കിം ജ്ഞാതേന തവ അർജുന, ഇതറിഞ്ഞിട്ട് ഭവാൻ എന്ത് ഗുണം? ഒന്ന് പറഞ്ഞാ തീരില്ല, വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞിട്ട് എന്താ ഭവാന് ഗുണം? ഇതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. വീട്ടിലെ പറഞ്ഞതിൽ കുടുങ്ങി പോകരുത് എന്ന് പറയുക, പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി ആരാധനയെ ദൈവം ഇത് ചുരുക്കി കളയരുത്. വാട്ട് ഐ വാണ്ട് ടു കൺവേ ഈസ്, അതാണ് ഭഗവാൻ ഒടുവിൽ പറഞ്ഞിരുന്നത്. എന്താ അത്? വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്, ഈ ജഗത്ത് മുഴുവൻ ഞാൻ വ്യാപിച്ചിരിക്കുകയാണ്, കേട്ടില്ലേ, അത് പക്ഷേ എൻ്റെ ഏകമായ അംശം കൊണ്ടാണ്.

0: ചെറിയൊരു അംശം കൊണ്ടാണ് ഹോൾ യൂണിവേഴ്സ് വ്യാപിച്ചിരിക്കുന്നത്. ഇപ്പൊ സയൻസിന്റെ ഒരു കണ്ടെത്തലും അതിനോട് വളരെ യോജിക്കുന്നതാണ്. സയൻസ് എന്താ പറയുന്നത്? ഇവിടെ നമ്മുടെ പെർസെപ്ഷന് കോംപ്രിഹെൻഷന് വിധേയമായിട്ടുള്ള ലോകം എന്ന് പറയുന്നത്, അതിലെ മാറ്റർ എന്ന് പറയുന്നത് കമ്പയർ ടു ദി ഹോൾ ഇറ്റ് ഇസ് നത്തിങ്. കേട്ടില്ലേ? ആകെ വസ്തു അല്ലെങ്കിൽ ഊർജം അഥവാ ആന്റി മാറ്റർ എന്നിങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൂടി പരിഗണിക്കുമ്പോ ദിസ് ഇസ് നത്തിങ്. ആ ഓർമ്മയിൽ ഇവിടെ ജീവിക്കാം. അതുകൊണ്ട് ഒന്നിനെയും അവഗണിക്കാതിരിക്കൂ, ആക്ഷേപിക്കാതിരിക്കൂ, അപമാനിക്കാതിരിക്കൂ. പിന്നെയോ, സർവേശ്വര പ്രേമ പ്രചോദനത്താൽ ജീവിതത്തെ ഉജ്ജ്വലമാക്കൂ. എങ്ങനെ ഒരു അധ്യായം. പാദോ ഓസ്യ വിഷ്ഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. പാദരേണുവിന്റെ കോടിയിൽ ഒരു അംശം കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഈ ഭൂതജാലങ്ങളൊക്കെ സർവേശ്വരന്റെ പാദമേ ആയിട്ടുള്ളൂ. ത്രിപാദൂർധ്വം മൂന്നിലൊന്നാണിത്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് നമ്മുടെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്താൻ പറ്റിയതല്ല, അതിനും അപ്പുറത്താണ്. ഏതായാലും ഫലത്തിൽ എന്താ ഉദ്ദേശിച്ചത്? നമുക്ക് ഓരോരുത്തർക്കും അന്തര്യാമി പ്രഭുവിനെ സംബന്ധിച്ച് ആനന്ദഭദ്രമായ അന്തർമുഖതയുണ്ടാവട്ടെ. ബാഹ്യപ്രപഞ്ചം ആ പ്രഭുവിന്റെ വിസ്താരമാണെന്ന് ഓർമ്മിച്ച് ഊർജസ്വല ആവിഷ്കാരം ഉണ്ടാവട്ടെ. യോഗേശ്വരഃ കൃഷ്ണഃ ധനുർധരഃ പാർത്ഥഃ. വെൻ വി ഇന്ററാക്ട് വിത്ത് ദി എക്സ്റ്റേണൽ വേൾഡ്, അവിടെ കർമ്മയോഗത്തിന്റെ സേവന തത്പരതയുടെ ഊർജസ്വല ആവിഷ്കാരം സംഭവിക്കട്ടെ. വെൻ വി ഇന്ററാക്ട് വിത്ത് ദി സെൽഫ്, അന്തര്യാമി പ്രഭുവിന്റെ അനുധ്യാനത്തിൽ ആനന്ദ ഭദ്രത ഉറപ്പാക്കും. ഓക്കെ, അങ്ങനെ ഒരു ജീവിതം ഉപകാരപ്പെടില്ലേ? പെടുത്തു, ഇല്ലെങ്കിൽ പോയി പെടൂ. ഇത് ഉപകാരപ്പെടുത്തിയില്ലെങ്കിൽ പെടൽ എന്നെയായിരിക്കും. എന്നിട്ട് ജീവിതത്തെ കുറിച്ച് എന്ത് പറയും? പെടാ പാട് പെടുകയാണ്. ആര് പറഞ്ഞു എന്ന് ചോദിക്കുക. യു ആർ നോട്ട് റെഡി ടു മേക്ക് ഇറ്റ്. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. Listening and entertainment world. Radio Santhanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യ പുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ മുതൽ. സമ്മേളനം ഈ മാസം 29 വരെ. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ഗതാഗത മന്ത്രി CP ജോൺ. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യ പുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഈ പദ്ധതികൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This is a historic day for Tamil Nadu. We are inaugurating many completed projects and laying foundations for new ones. Some will make daily travel easier, others will strengthen industry and trade. Together they will create jobs for young people across Tamil Nadu. I congratulate the people of the state on this occasion.
0: സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്കനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 9 ദിവസമാണ് സമ്മേളനം. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29th സമ്മേളനം അവസാനിക്കും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എറണാകുളം എൻഫോഴ്സ്മെന്റ് RTOയിൽ നിന്ന് റിപ്പോർട്ട് തേടി. അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് ഇന്ന് പുലർച്ചെയാണ് 3 പേർ മരിച്ചത്. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാറുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി എക്സൈസ് മന്ത്രി M. ലിജു. പ്രതിയായ 19-കാരൻ വിവിധ ബാറുകളിൽ നിന്നായി മദ്യപിച്ചിരുന്നെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായി മദ്യം നൽകിയ ബാറുകൾ തിരിച്ചറിഞ്ഞ് അടിയന്തരമായി കേസെടുക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചെട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവത്കരണ ക്യാമ്പയിന് നാളെ തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും ഉറപ്പാക്കും. തിരുവനന്തപുരം ജില്ലയിൽ ചിക്കൻഗുനിയ രോഗപ്രതിരോധത്തിനായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതി പുനഃസ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ കവചം 2026 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ആരോഗ്യ പ്രവർത്തകർ പോകുന്ന നിലവിലെ രീതി ഒഴിവാക്കി എല്ലാ വീടുകളിലും നേരിട്ടെത്തി പരിശോധനയും ബോധവത്കരണവും ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AIR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും

0: പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ബേളൂർ സബ്സ്റ്റേഷന് ബദൽ വൈദ്യുതി വിതരണത്തിനുള്ള 33 KV ഫീഡറിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: കാസർഗോഡ് ജില്ലയിലെ മാവുങ്കാലുള്ള 110 KV സബ്സ്റ്റേഷനിൽ നിന്നുള്ള 33 KV ലൈനിലൂടെയാണ് ബേളൂർ 33 KV സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. ഈ ലൈനിന് ബദൽ വൈദ്യുതി വിതരണ സംവിധാനം ഒരുക്കുന്നതിനായി അമ്പലത്തറയിൽ നിന്ന് ബേളൂരിലേക്ക് പുതിയ 33 KV ഫീഡർ നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയിട്ടുണ്ട്. ജില്ലയ്ക്ക് പ്രത്യേക ട്രാൻസ്മിഷൻ സർക്കിൾ അനുവദിക്കുന്നത് പദ്ധതികളുടെ ആസൂത്രണത്തിനും നിർവഹണത്തിനും കൂടുതൽ സഹായകരമാകുമെന്നും അധികൃതർ പറഞ്ഞു.
0: തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. അരവണ നിർമ്മാണം മറ്റന്നാൾ ആരംഭിക്കും. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18 വലിയ കാണിക്ക. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 10 നീണ്ടു നിൽക്കുന്ന അൽപ്പശി ഉത്സവത്തിനാണ് ഇന്ന് കൊടിയേറിയത്. 9 ദിവസമായ ഈ മാസം 19 രാത്രി സുന്ദരവിലാസം കൊട്ടാരത്തിലാണ് പ്രധാന ചടങ്ങുകളിൽ ഒന്നായ പള്ളിവേട്ട നടക്കുന്നത്. ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടുകൂടിയാണ് ഈ വർഷത്തെ അൽപ്പശി ഉത്സവം സമാപിക്കുന്നത്. ആറാട്ട് ഘോഷയാത്ര.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഇന്ന് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണിത്. 2026 അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൻ്റെ പ്രമേയം വളരെ പ്രസക്തമാണ്. End child marriage and invest in girls' rights. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ഈ വാക്കുകൾ നമ്മെ ഒരു നിമിഷം ചിന്തിപ്പിക്കുന്നു. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അവളുടെ മുന്നിൽ ഒരു വലിയ ലോകമുണ്ട്. പഠിക്കാനുള്ള അവകാശം, കളിക്കാനുള്ള അവകാശം, സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള അവകാശം, തൻ്റെ കഴിവുകൾ തിരിച്ചറിയാനുള്ള അവസരം, സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം അവളുടെ ബാല്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അനേകം പെൺകുട്ടികൾക്ക് അവരുടെ ബാല്യം പൂർണ്ണമായി അനുഭവിക്കാനാകുന്നില്ല. ബാലവിവാഹം അവരുടെ ജീവിതത്തിലെ പല സാധ്യതകളുടെയും വാതിലുകൾ വളരെ നേരത്തെ അടച്ചു കളയുന്നു. ഓരോ വർഷവും ലോകത്തെ കോടിക്കണക്കിന് പെൺകുട്ടികൾ 18 വയസ്സ്

0: തികയുന്നതിന് മുൻപ് വിവാഹിതരാകുന്നു. സ്കൂളിൽ തുടരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി, ഒരു ഡോക്ടറാകാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു കുട്ടി, ഒരു അധ്യാപികയാകാനോ ശാസ്ത്രജ്ഞയാകാനോ കലാകാരിയാകാനോ കായികതാരമാകാനോ ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ ഒന്നുപോലും ഇനിയും കണ്ടു തുടങ്ങാത്ത ഒരു കൊച്ചു പെൺകുട്ടി, അവൾക്ക് വേണ്ടിയിരുന്നത് വിവാഹമല്ല, വളരാനുള്ള സമയമായിരുന്നു. ബാലവിവാഹം ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അവളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും സ്വാതന്ത്ര്യത്തെയും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശത്തെയും അത് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ പ്രമേയത്തിലെ രണ്ടാമത്തെ ഭാഗവും ഏറെ പ്രധാനപ്പെട്ടത്, പെൺകുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക, അവളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുക, അവളുടെ കഴിവുകൾ വളർത്താനുള്ള അവസരങ്ങൾ നൽകുക, അവൾക്ക് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകുക, അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ അവളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകുക. അവൾ പെൺകുട്ടിയായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അവളുടെ സ്വപ്നങ്ങൾക്ക് അതിരുകൾ നിശ്ചയിക്കാതിരിക്കുക. ഇവയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയുടെ അവകാശങ്ങൾ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുട്ടികളാണ് നാളെയുടെ ഭാവി എന്ന്. പക്ഷേ പെൺകുട്ടികൾ നാളെയുടെ ഭാവി മാത്രമല്ല, അവർ ഇന്നിൻ്റെ ഭാഗമാണ്. അവർ ഇന്ന് വിദ്യാർത്ഥികളാണ്, ഇന്ന് കലാകാരികളാണ്, ഇന്ന് കായിക താരങ്ങളാണ്. അവരുടെ കഴിവുകൾ വളരാൻ അവസരം നൽകുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുകയല്ല, അവർക്കുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം അവളുടെ ജനനം, കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചില പഴയ ധാരണകൾ എന്നിവ കൊണ്ട് മാത്രം നിർണയിക്കപ്പെടരുത്. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളെ കുറിച്ച് ഇപ്പോഴും ചില മുൻവിധികൾ നിലനിൽക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഇത് വേണ്ട, അത് പെൺകുട്ടികൾക്ക് ചേരില്ല, ഇത്രയും പഠിച്ചിട്ട് എന്താണ് കാര്യം, വിവാഹം കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടിവരില്ല. ഇത്തരം ചെറിയ വാക്കുകൾ പോലും ചിലപ്പോൾ ഒരു കുട്ടിയുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ മുറിച്ചു കളയാം. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? അവൾക്ക് അവളായിരിക്കാനുള്ള സ്വാതന്ത്ര്യം, അവൾക്ക് സ്വന്തം കഴിവുകൾ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം, സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അവൾ പറയുന്നത് കേൾക്കുക, അവളുടെ അഭിപ്രായത്തെ മാനിക്കുക, അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളിൽ അവളെയും പങ്കാളികളാക്കുക. ഈ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൽ നമുക്ക് പെൺകുട്ടികളോട് മാത്രം ഒരു സന്ദേശം പറയേണ്ടതില്ല, നമ്മൾ മുതിർന്നവരോടാണ് ഒരു സന്ദേശം പറയേണ്ടത്. അവരുടെ ബാല്യം കാത്തു സൂക്ഷിക്കുക, അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക, അവരുടെ സ്വപ്നങ്ങളെ ചെറുതാക്കരുത്, അവർക്കു വേണ്ടി തീരുമാനങ്ങൾ എടുക്കാതെ സ്വന്തം ഭാവി രൂപപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഓരോ പെൺകുട്ടിക്കും നൽകുക. കാരണം ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തിന് ചിറകുകൾ നൽകുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ മാത്രം ജീവിതമല്ല മാറ്റുന്നത്, ഒരു കുടുംബത്തിൻ്റെ ഭാവിയും ഒരു സമൂഹത്തിൻ്റെ ഭാവിയും ഒരുപക്ഷെ ഒരു ലോകത്തിൻ്റെ ഭാവിയും മാറ്റുകയാണ്. ഈ അന്താരാഷ്ട്ര ബാലികാ ദിനത്തിൽ നമുക്ക് ഒരു പെൺകുട്ടിയോട് പറയാം, നിനക്ക് സ്വപ്നം കാണാം, നിനക്ക് പഠിക്കാം, നിനക്ക് ചോദിക്കാം, നിനക്ക് തിരഞ്ഞെടുക്കാം, നിനക്ക് നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാം. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ, നന്ദി. സ്റ്റേറ്റ് യൂണ്ടു റേഡിയോ സാന്ത്വനം 90.5 FM ഫോർ സോൾഫുൾ മ്യൂസിക്, തോട്ട്ഫുൾ ടോക്സ് ആൻഡ് പ്രോഗ്രാംസ് ദറ്റ് ടച്ച് ദ ഹാർട്ട്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: അധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം പാട്ടും വർത്താനവും. ആശയം അവതരണം ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ആർജെമാരായ ആതിര, അതുൽ, രജനി, ഗിരീഷ്, ശ്രീലക്ഷ്മി ആർ, എല്ലാവർക്കും സ്വാഗതം. ഭരത്, സ്വാഗതം.
1: നമസ്കാരം.
0: ഭരത് നാട്ടിലുണ്ടോ? ഇപ്പം കൊല്ലത്തൊക്കെ ഉണ്ടോ?
1: നാട്ടിൽ തന്നെ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ചെന്നൈയിലാണ് ഇപ്പോൾ സെറ്റിൽഡ്.
0: ചെന്നൈയിലാണ് സെറ്റിൽഡ്. പഠനവുമായിട്ട് ബന്ധപ്പെട്ട്,
1: പഠനവും പിന്നെ മ്യൂസിക്കിനും എല്ലാത്തിനുമായിട്ട് അവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്.
0: അല്ല, സംഗീതം പഠിച്ചത് ഓമനക്കുട്ടി ടീച്ചർ അല്ലേ ഗുരു?
1: അതെ, ടീച്ചറിന്റെ അടുത്ത് പഠിച്ചു. ഒരു
0: അതെവിടെ കൊല്ലത്തും തിരുവനന്തപുരത്ത് പോവാൻ
1: പോവും. ഞാനും അമ്മൂമ്മയും അപ്പൂപ്പനും കൂടെ കാറിലങ്ങ് പോവും, രാവിലെ അങ്ങ് പോവും. എന്നിട്ട് ക്ലാസ്സും കഴിഞ്ഞ് വൈകിട്ട്.
0: എത്ര വർഷം അങ്ങനെ പഠിച്ചു?
1: അങ്ങനെ ഒരു നാലഞ്ചു വർഷം പഠിച്ചു.
0: ഓക്കെ. ഭരതിന്, എല്ലാവർക്കും ഇപ്പൊ വലിയ ചലച്ചിത്ര പിന്നണി ഗായകനൊക്കെ ആയി, എന്നാലും എല്ലാവർക്കും, മലയാളികൾക്കും എല്ലാവർക്കും കൂടുതൽ പരിചയം റിയാലിറ്റി ഷോ ഇല്ല, തീരെ കൊച്ചിലോട്ടെ റിയാലിറ്റി ഷോയിൽ, പല റിയാലിറ്റി ഷോയിലും ഇല്ലേ? ആദ്യം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമൃത ടിവിയുടെ
1: സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫോർ,
0: അതിന്റെ ഒക്കെ വിശേഷങ്ങൾ നമുക്ക് പറയണം. അതിനുശേഷം പിന്നെ ഏതായിരുന്നു റിയാലിറ്റി ഷോ?
1: പിന്നെ തമിഴില് സൂപ്പർ സിംഗർ ജൂനിയർ ഫോർ.
0: അത് ശരി. പിന്നെ ഹിന്ദിയിൽ ഇല്ലായിരുന്നു?
1: ഹിന്ദിയിലും ഉണ്ടായിരുന്നു. അതിപ്പോ അത് ഞാൻ ഇപ്പോ പങ്കെടുത്ത് ജൂനിയർ സീസൺ കഴിഞ്ഞിട്ട് ഒരു 2018 സരിഗമപ്പ.
0: ഓക്കെ.
1: അത് ഹിന്ദിയില്. അതിനുശേഷം പിന്നെ സൂപ്പർ സിംഗർ എന്ന് പറഞ്ഞിട്ട് ഷോ ഉണ്ട് ഇവിടെ തമിഴ്നാട്ടില്. അതിപ്പോ 2021 അത്.
0: ഓക്കെ. ശ്രോതാക്കളുടെ അറിവിലേക്കാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന. കൊല്ലം സ്വദേശിയായ യുവഗായകൻ ഭരത് കെ രാജേഷുമായിട്ടാണ്. രജനീകാന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യൻ സിനിമയിൽ രജനീകാന്ത് തുല്യം മറ്റാരും ഇല്ല. എത്ര വലിയ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹം അഭിനയിച്ച തെലുങ്ക് സിനിമ ലാൽ സലാം, ആ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എന്താണ് ഒരു സംഗീത ലോകത്തെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന AR റഹ്മാൻ സാറാണ്. ആ AR റഹ്മാൻ സാർ സംഗീത സംവിധാനം നൽകിയ ലാൽ സലാം എന്ന ചിത്രത്തിൽ ഏറ്റവും വലിയ, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഗായകരിലുള്ള ഒരാളായ ശങ്കർ മഹാദേവനോടൊപ്പം ഒരു ഗാനം ആലപിച്ച കൊല്ലം സ്വദേശിയെ, കൊല്ലത്തിന്റെ തന്നെ ഏറ്റവും വലിയ അഭിമാനമായ ഭരത് കെ രാജേഷ് താങ്കൾക്ക് സാന്ത്വനം. 90.4 FM സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ RJമാരിലേക്ക് നമുക്ക് പോകാം. ആതിര, അതുൽ, എന്ത് പറയുന്നു ഭരതിനോട്, എന്താണ്
1: ചോദിക്കാനുള്ളത്?
0: ഒരു മുൻകൂട്ടി ഒരു കാര്യം പറഞ്ഞു, നമുക്ക് സ്വാഭാവികമായിട്ടും ഭരതിനെ കൈ കിട്ടുമ്പോൾ രണ്ട് പാട്ട് പാടിക്കണം എന്നൊക്കെ തോന്നും. അപ്പൊ ഒരു മുൻകൂർ ജാമ്യം ഉണ്ട്, വലിയ തുമ്മലും ചുമയും എന്താണ് ജലദോഷവും ഏതാണ്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ കൈ കിട്ടിയ ആളിനെ അങ്ങ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അന്വേഷിച്ചപ്പോൾ ഓസ്ട്രേലിയയിലാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ നിൽക്കുന്ന നീപ്പിനെ ചിലപ്പോൾ സിംഗപ്പൂരിൽ പോകും, വേറെ എവിടെയെങ്കിലും ഒക്കെ പോകും. അങ്ങ് ലോകം മുഴുവൻ പറന്ന് പാടി നടക്കുന്ന നമ്മുടെ ഒരു അഭിമാനമാണ്. അപ്പോൾ നമ്മുടെ കൈ കിട്ടിയ സ്ഥിതിക്ക് ചുമയും ജലദോഷവും ഒന്നും നമുക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പാട്ട് പാടാൻ പറയാം. അപ്പൊ ശ്രോതാക്കളോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞേക്കണം, എന്തെങ്കിലും ചെറിയ കുറവ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഭരതിന് പനിയായതുകൊണ്ടാണെന്ന് ഞാൻ.
2: എനിക്ക് ചോദിക്കാനുള്ളത്, ഹോം ടൗൺ ഇവിടെ ആണെങ്കിൽ കൂടിയും ചെന്നൈ മണ്ണാണ് കൂടുതൽ ഇഷ്ടമല്ലേ? അപ്പോൾ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഒരു കേരളത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കൾച്ചർ, ഇവിടുത്തെ പാട്ടുകൾ, അപ്പം അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതോ ചെന്നൈ മണ്ണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റൈൽ, അതൊക്കെയാണോ കൂടുതൽ ഇഷ്ടം?
1: ആദ്യമേ പറയാ, ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇത് പക്ഷേ ഈസി, കുഴപ്പമില്ല. അല്ല, ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ലെവലിൽ കൂട്ട് കൂടുമോ എന്നൊരു പേടി.
0: അല്ല, അത് പറഞ്ഞു തുടങ്ങുന്ന എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കൊല്ലത്ത് കാവനാട് ചിന്നകളിലൊക്കെ പോയി നിന്നാൽ ഭരത് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ആരും ചോദിക്കത്തില്ല. അതേസമയം ചെന്നൈയിൽ ചെന്നിറങ്ങിയ വിമാനത്താവളം തൊട്ടേ ആൾക്കാർ പുതിയും. ഞാൻ അറിഞ്ഞത് ടോൾ ഗേറ്റിൽ കൂടെ ഒക്കെ ഭരത് കടന്നു പോയി കഴിഞ്ഞാൽ അവർ ടോൾ വാങ്ങിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കാതിരിക്കുന്ന ആൾ വന്ന് സെൽഫി എടുക്കും. ആ സമയത്ത് 2-3 വണ്ടി അതിലേ പാസ് ചെയ്ത് പോകുന്നു. ശരിയാണ്, ഇതൊക്കെ
1: അത്രയില്ല, കുറച്ച് തള്ളു.
0: ഫാൻ ബേസ് ഭയങ്കര കൂടെ തമിഴ്നാട്ടിലാണ്. ഇത്രയും വലിയ ഫാൻസ് അവിടെ നിൽക്കുമ്പം നാട്ടിലോട്ട് വരെ എങ്ങനെ
2: തോന്നും? ആയതുകൊണ്ട് ആൾക്കാർക്ക് റെക്കഗ്നിഷൻസ് ഉണ്ട്. പക്ഷെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഹോം ടൗണിൽ എങ്ങനെയാണ് ആൾക്കാർ, അതിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്?
1: എനിക്ക് എന്താ പറയാ, എനിക്ക് ഇവിടുത്തെ മണ്ണ് തന്നെ ഇഷ്ടമുള്ള മണ്ണ്. അവിടുത്തെ മണ്ണാണ് ആഗ്രഹമൊന്നുമില്ല,
0: കുഴപ്പമുണ്ട്. പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്ത മണ്ണാണ്. അപ്പൊ ഇവിടെ ഇത്രയും വലിയൊരു ഗായകൻ കൊല്ലത്തുണ്ടെന്ന് വസതി ഭരതിന്റെ അടുത്ത വീട്ടിലുള്ളവർക്ക് പോലും അറിയത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്.
1: അങ്ങനെയല്ല, എനിക്ക് ഇവിടെ കുറെ കൂടെ എന്താ പറയാ, മ്യൂസിക് ഇൻഡസ്ട്രിയിൽ കുറെ കൂടെ ആദ്യമൊക്കെ അറിയണം എന്നുള്ള ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയണം എന്നുള്ള ആഗ്രഹം ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ അവസരം, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എനിക്ക് ദൈവാനുഗ്രഹിച്ച് എനിക്ക് അവിടെയാണ് കിട്ടിയത്. എനിക്കിവിടെ എന്ന് വെച്ചാൽ ഞാൻ തുറന്നു പറയാം, എനിക്ക് സൂപ്പർ സ്റ്റാർ ജൂനിയർ ഞാൻ ഫസ്റ്റ് ചെയ്തത്, അതെനിക്ക് എന്താ പറയുക, ഒരു ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പുഷും കാര്യങ്ങളൊക്കെ ഭയങ്കര, പ്രൊമോഷൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അന്ന് ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് ആ ഷോയ്ക്ക് അത്രയും ഒരു റീച്ച് ഇല്ലാത്തൊരു ടൈമായിരുന്നു. ഇപ്പോൾ അമൃത ടിവിയിൽ ശരത് സാറ് അങ്ങനെ കുറേ പേരുണ്ട്. അന്നേരം ഇപ്പോൾ

0: അതിന് അത്രയും റീച്ച് വേണം. അന്നേരം ഞാൻ പിന്നെ അത് തമിഴിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടു പോയതാണ്. ഞാൻ ചുമ്മാതെ എന്താ പറയുക, അമ്മ ഇങ്ങനെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ചുമ്മാ സംസാരിക്കുമായിരുന്നു. അന്നേരം ഇങ്ങനെ പോലെ തമിഴിൽ ഇങ്ങനെ ഒരു ഓഡിഷൻ നടപ്പുണ്ട്, ചുമ്മാ ഒന്ന് ഒന്ന് പോയി നോക്കുന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു നോക്കി, ഫൈനൽ ഓഡിഷൻ നാളെയാണ് ഇങ്ങനെ പറഞ്ഞു. അന്നേരം പെട്ടെന്ന് അമ്മയും അച്ഛനും കൂടെ വഴക്കുണ്ടാക്കി. എന്നുവെച്ചാൽ അച്ഛൻ ഡോക്ടറും കൂടെയാണ്, അച്ഛന് ഡ്യൂട്ടി ലീവ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കും ഇതൊക്കെ ഉണ്ടാക്കി ബസ്സും പിടിച്ച് അങ്ങനെ ഓഡിഷൻ പങ്കെടുക്കാൻ പോയി. അങ്ങനെ ഒരു ആ ഓഡിഷൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു ക്യൂ ആയിരുന്നു, അത്ര വലിയ ക്യൂ. അന്നേരം ഒരു ആകപ്പാടെ ഒരു പാട്ടോ രണ്ട് പാട്ടോ മാത്രമേ എനിക്കറിയാവൂ. അപ്പോൾ പിന്നെ ഞാൻ ആകപ്പാടെ പറയാമെന്ന് ഒരു വാക്കെന്ന് വെച്ചാൽ തിരിയാതെ, ഈ ഒരു ഇത് മാത്രമേ എനിക്കറിയാം, തിരിയാതെ.
1: ഇപ്പോൾ ഒരു പകുതി തമിഴ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ നമ്മുടെ സ്റ്റുഡിയോയിൽ നമസ്കാരം എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് തിരിച്ച് വണക്കം.
0: എല്ലാവർക്കും വണക്കം.
1: പഠിച്ചത് തമിഴ്നാട്ടിലാണ് കുറച്ച് ഹയർ സ്റ്റഡീസ്.
0: ഞാൻ അവിടെ 9th and 10th ഞാൻ അവിടെ പഠിച്ചത്. അവിടുത്തെ
1: ഇതിനു വേണ്ടി പഠിച്ചാണല്ലേ ഈ റിയാലിറ്റി ഷോയുടെ സൗകര്യത്തിന് വേണ്ടി
0: ഇതിനു വേണ്ടി പഠിച്ചത്. അത് മാത്രമല്ല, ആ സമയത്ത് അവിടെ തമിഴ് കമ്പൽസറി ആയിരുന്നു, സെക്കൻഡ് ലാംഗ്വേജ്. അങ്ങനെ ഞാൻ പെട്ടുപോയത് അവിടെ. അങ്ങനെ തമിഴ് പഠിച്ച് നേരം അങ്ങനെ ഇങ്ങനെ പോയി എത്തിപ്പെട്ട് അങ്ങനെ അവിടുത്തെ വേൾഡ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു. അത് ഭയങ്കര സന്തോഷം. പിന്നെ പയ്യെ അവിടെ അതൊക്കെ ആയി തുടങ്ങി. അതിനുശേഷമാണ് എനിക്ക് ഇവിടെ എന്താ പറയുക, ഇവിടെ എനിക്കിപ്പോൾ രാഘു ചേട്ടൻ്റെ കൂടെ നിറയെ എനിക്ക് പ്രോജക്ട്സ് ഇപ്പോൾ ചെയ്തായിരുന്നു. ചേട്ടൻ്റെ കോക്കോ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി അത് കഴിഞ്ഞു. ഞാൻ അപ്പോഴും ജൂനിയർ സീസണിലായിരുന്നു അപ്പോൾ പോയത്. അപ്പോൾ അതിന് ശേഷം എനിക്ക് നല്ലൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആയിരുന്നു, ഇവിടെ വന്ന് ഞാൻ +1 +2 ഒക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ എന്താണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് രാഘു ചേട്ടൻ എനിക്ക് കോക്കോയിൽ ഒരു പാട്ട് തരുന്നത്. എനിക്ക് ഒരു പ്ലേ ബാക്ക് മലയാളത്തിൽ ഞാൻ ഫസ്റ്റ് പാടിയ സോങ് അതായിരിക്കും കോക്കോ എന്ന് പറഞ്ഞ പാടത്തിൽ. അങ്ങനെ അത് പിന്നെ അതാണ് എനിക്ക് കിട്ടിയത്, അതൊരു മലയാളത്തിൽ. പിന്നെ അങ്ങോട്ട് ഇവിടെ ഇനിയും നിറയെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അതിപ്പോ ഇപ്പൊ ദൈവം അനുഗ്രഹിച്ച് വന്നോണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇതായിരുന്നു ചോദിച്ച ചോദ്യം.
2: അതെ, അതിൻ്റെ അത് നമ്മൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോയേ,
0: അതാ എന്റെ കുഴപ്പം.
1: എന്റെ കുഴപ്പമാണോ, ഞാൻ ഇടയ്ക്ക് കയറി എന്താ പറഞ്ഞു?
2: നമ്മള് ഹോം ടൗണിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിലേക്ക് വന്ന് കണക്ട് ചെയ്ത്. അപ്പോ കൂടുതലും SPB സാറിന്റെ പാട്ടുകളാണ് റിയാലിറ്റി ഷോസിൽ പാടിയിട്ടുള്ളത്. അപ്പൊ SPB സാറിന്റെ ഒരു പാട്ട് നമുക്ക്.
1: അയ്യോ, ആദ്ര SPB സാറിന്റെ എന്താണ്, ഭയങ്കര വലിയ പെറ്റാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടില്ലേ, എത്രയും വലിയ മഹാനായ ഗായകനില് എന്ത് എത്ര വലിയ പെറ്റാണെന്ന് അറിയാം ഭരത്.
2: ആണല്ലേ? അതെ, അതാണ് കൂടുതൽ SPB സാറിന്റെ പാട്ടുകളാണ്.
1: പക്ഷെ ഭരതിന്റെ കേട്ടിട്ടുള്ള പാട്ട് എനിക്ക് SPB സാറിന്റെ ഭരത് പാടി കേട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ട് മലരേ മൗനമാണ്.
0: മലരേ മൗനമാറിന്റെ മുമ്പിൽ പാടാൻ കഴിയും,
1: അതെനിക്ക് സാറിന്റെ മുമ്പിൽ പാടി.
2: അപ്പൊ ആ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം.
1: അതിരിക്കും, അത് മതിയല്ലോ, ഞാൻ പറഞ്ഞോണ്ടല്ലോ.
2: അല്ല, അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പറയാം.
1: അല്ല, ജലദോഷം.
0: അതും ഇതൊരു ഡ്യുവറ്റ് സോങ്ങാണ്, ഇപ്പൊ സോളോ ആയിട്ട് പാടണം.
1: അല്ല, ഞാൻ പറഞ്ഞോ വേണ്ടല്ലോ.

0: ഓ
1: റിയാലിറ്റി ഷോസിൽ എസ് പി ബി സാറിന്റെ പാട്ട് പാടുമ്പോൾ പലരും പറഞ്ഞു ഇങ്ങനെ കേട്ടിട്ടുണ്ട് എസ് പി ബി സാറിന്റെ സൗണ്ടുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ലിസൺ ചെയ്യായിരുന്നു. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ആ പാട്ട് തന്നെ പാടിയത്.
0: രജനി ഗിരീഷ്,
2: ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, കാരണം തുറന്നു പറയുന്നുണ്ടെന്നും തോന്നരുത്, എനിക്ക് ഒത്തിരി പുറകെ മാത്രമേ ഇങ്ങനൊരു ഗായകനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞുള്ളൂ. അത് കുറച്ച് വൈകിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാനിപ്പോൾ ഈ ഒരു വരികൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും ആർദ്രവും മനോഹരവുമായി പാടുന്ന നമ്മുടെ കൊല്ലത്തിൻ്റെ അഭിമാനമായ ഒരു വ്യക്തിയെ ഇപ്പോൾ അറിയാമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പിറകോട്ട് പോയോ എന്ന് ചിന്തിച്ച് തോന്നുന്നു. അതുപോലെ

0: ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു വേറെന്തോ ചില പേരുകൾ ഭാഗു അങ്ങനെ അങ്ങനെ
1: വിളിക്കും.
2: അയ്യോ, അതൊക്കെ പണ്ടത്തെ സംഭവങ്ങളാണ്.
0: അങ്ങനെ എന്തോ പേരുകളില്,
2: അത് ചുമ്മാതെ അത് ഞങ്ങളുടെ കസിൻസ് എങ്ങോട്ടോ ഇടയ്ക്ക് എങ്ങോട്ടോ ഒന്ന് ചുമ്മാ അങ്ങനെ വിളിച്ച ഒരു സംഭവമാണ്. അത് അത്രേ ഉള്ളു. അത് അപ്പോഴത്തെ ഒരു ഒരു തീപ്പൊരി. അതിനുശേഷം അത് അത് പോയില്ല.
3: പിന്നെ തമിഴ് ഫാൻസ് എന്തെങ്കിലും ചെല്ല പേരിട്ട് വിളിക്കുന്നുണ്ടോ?
2: ചെല്ല പേര് എന്നെ ബട്ടുകുട്ടി എന്നാ വിളിക്കുന്നത്.
3: ബട്ടുകുട്ടി എന്തത്?
2: അതൊരു വേറൊരു കെമിസ്ട്രി.
3: അത് നമ്മുടെ റിയാലിറ്റി ഷോ ജഡ്ജസ് എല്ലാം പറഞ്ഞ പോലെയാണോ അങ്ങനെ? അല്ലോ,
2: അത് ഇത് സിംഗിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമല്ല. ഇത് കുക്ക് വിത്ത് കോമാളി എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട്. അതില് ജഡ്ജായിട്ടുള്ള ആണ് ഷെഫാണ് വെങ്കടേഷ് ഭട്ട് എന്ന് പറഞ്ഞിട്ട്. അന്നേരം ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു ഒരു ഒരു കണക്ഷൻ ഉണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്. അങ്ങനെ ഇവിടെ നമുക്ക് കുറെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കുട്ടി ഇന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ വിളിക്കുന്നത്. അന്നേരം പുള്ളിയുടെ ഉള്ളിൽ ഒരു കുട്ടിത്തം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ബട്ട് കുട്ടി എന്നങ്ങ് വിട്ട്. അത് അതൊരു റിയാലിറ്റി ഷോ ആണ്. സംഭവം കുക്കിംഗ് റിയാലിറ്റി ഷോ. ഇപ്പോ ചേച്ചി ഒരു കുക്കാണെങ്കിൽ കൂടെ ഒരാൾക്ക് കുക്കിംഗ് അറിഞ്ഞൂടാത്ത ഒരാൾ ആയിരിക്കും കൂടെ. സോ കുക്ക് വിത്ത് കോമാളി. നേരം അദ്ദേഹമായിരിക്കും കോമാളി എന്ന് പറഞ്ഞിട്ട്. നേരം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കുക്ക് ചെയ്ത് പ്രസന്റ് ചെയ്ത്, അതൊരു നല്ല റിയാലിറ്റി ഷോ,
0: നല്ലൊരു
2: എന്റർടൈൻമെന്റ് ആണ്, നല്ല ഇതാണ്.
0: താൻ സരിത്തിലെ അങ്ങനെ എന്തോ ഒരു ബ്രേക്ക് നൽകിയതുണ്ടല്ലോ, ഒരു ഹിപ് ഹോപ്പ് സംഗീതം ഉണ്ടല്ലോ.
2: അത് തമിഴില് ഞാൻ ആദ്യമായിട്ടും ഞാൻ ഇവിടുന്ന് എല്ലാം വിട്ട് ഞാൻ അവിടെ ചെന്നൈ പോയി എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു സമയത്ത് എനിക്ക് അവിടെ ഈ സൂപ്പർ സിംഗറിൽ തന്നെ ഞാൻ കോറസ് പാടുമായിരുന്നു ആ സമയത്ത്, കോറസ് പാടാനായിട്ട്. അങ്ങനെ കോറസ് പാടിയപ്പോൾ ആ കോറസ് ടീമിലുള്ള ഒരു ചേട്ടൻ മോസ്റ്റ്ലി റെക്കോർഡിങ്സ് ഒക്കെ പോകുമായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ എന്നെ വിളിച്ചോണ്ട് പോയതായിരുന്നു, ഹിപ്പ് ഹോപ്പ് തമിഴ ആദി എന്ന് പറഞ്ഞിട്ട്. ആ ചേട്ടൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന. അന്നേരം ആ ചേട്ടൻ്റെ ഒരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ടായിരുന്നു, ആ സോങ്ങിലാണ് ഞാൻ ഫസ്റ്റ് പാടുന്നത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു തമിഴില്.
3: ഭരത് റഹ്മാൻ സാറിനെ, റഹ്മാൻ സാറിന് ഏത് പാട്ട് പാടുന്ന ഏതൊരാളിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും റഹ്മാൻ സാറിനെ ഒന്ന് കാണുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലൂടെ കയറി പോകാൻ ഒന്നും അറിയൊണ്ട് സാധിക്കത്തില്ല. അഥവാ കയറിയതെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ ഒക്കത്തില്ല, വീഡിയോ കണ്ട് തൃപ്തിപ്പെടാനേ ഒക്കൂ. അപ്പോൾ എങ്ങനെയാണ് റഹ്മാൻ സാറിൻ്റെ മനസ്സിനകത്ത് കയറി പറ്റിയത്?
2: അയ്യോ, സാറിൻ്റെ എന്നുവെച്ചാൽ എൻ്റെ ചെറുപ്പം തൊട്ടേയുള്ള സ്വപ്നമാണ് സംഭവം സാറിൻ്റെ സ്റ്റുഡിയോ. ഞാൻ ഇപ്പോ പറഞ്ഞ പോലെ കോറസ് ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ
3: ആട് ജീവിതത്തിന്റെ പാട്ടിൽ കോറസിനകത്ത് പാടിഞ്ഞ ലൈവ് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്.
2: മറ്റേ ആട് ജീവിതത്തിൽ പാടിയതാണ്, ഒറിജിനൽ പാടിയിട്ടില്ല. അതിലുള്ള RR വർക്ക്സ് എന്ന് വെച്ചാൽ അതിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഫുൾ വോക്കൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ വരും.
3: പെരിയോനെ എന്നുള്ള പാട്ടിന്
2: പെരിയോനിൽ വരും. അന്നേരം അതിന്റെ ബാക്കിംഗ് വോക്കൽസിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, അതൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നേരം അത് അതിന്റെ റെക്കോർഡിംഗ് അങ്ങ് പോകും. ഒരു രാത്രി തുടങ്ങിയ വെളുപ്പാങ്കാലം വരെ
3: അറിഞ്ഞോണ്ടിരുന്ന കാര്യം പറഞ്ഞു.
2: അതെ, ഇന്നപോലെ എന്താ പറയാ, ഞാൻ ഈ കോറസ് പാടിക്കുന്ന സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഗേറ്റ് ആണ് അവിടെ, ഞാൻ എപ്പോഴും പോകുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എന്തെങ്കിലും ഈ ഗേറ്റ് കടന്നൊന്ന് അകത്തൊന്ന് പോകാൻ പറ്റൂലേ, ഞാൻ അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ആയാലും അതൊരു വലിയൊരു ഭാഗ്യമായിരിക്കുമല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, എനിക്ക് അത്രയും ആഗ്രഹമായിരുന്നു. അന്നേരം അത് എൻ്റെ ഒരു ഞാൻ അത്രയും മാനിഫെസ്റ്റ് ചെയ്ത് നടക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന അതെല്ലാം ചെയ്ത് പിന്നെ ഈ സൂപ്പർ സിംഗർ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അവിടുന്ന് കോള് വരുന്നത്. എന്നെപോലെ എനിക്ക് അറിയില്ല, സാറിന് ആരോ റെഫറൻസ് ആയിട്ട് എന്നെ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും സാർ എന്നെ വിളിക്കാനായിട്ട് ഇങ്ങനെ. അവിടെ അരവിന്ദ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, അന്നേരം അവരൊക്കെ സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ്. അന്നേരം ആ ചേട്ടനാണ് ഓരോ സിംഗേഴ്സിനെ പിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം അങ്ങനെ ആണ് അത് സാറിനെ കേൾപ്പിച്ചു, സാറിന് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന സിംഗറിനെ വിളിച്ച് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറേ ട്രാക്സ് അങ്ങനെ പാടിയതും പിന്നെ ഓരോ ലാംഗ്വേജസ് പാടിയതും ഒക്കെ ചെയ്തത്.
3: ഇപ്പോൾ
2: നേരിട്ട് സാറിന് അവിടെ സ്റ്റുഡിയോയിൽ തന്നെ കണ്ടത്. ആദ്യമായിട്ടും കാണുന്നത് സാറ് ഞാനിങ്ങനെ കയറി പോകുമ്പോൾ അവിടെ ഒരു സാറിൻ്റെ സ്റ്റുഡിയോ റൈറ്റ് സൈഡിലുണ്ട്, ഒരു സിറ്റ് ഔട്ട് പോലെയുണ്ട്. സാർ അവിടെ ഊനാലിരുന്ന് ഫോണൊക്കെ ഇടച്ചിങ്ങനെ ആടി ഇങ്ങനെ ഇരിപ്പുണ്ട്. സാർ ഇങ്ങനെ ഞാനാണെങ്കിൽ ഒരു സെക്കൻഡ് അവിടെ തന്നെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അല്ലെ ഒരു ചേട്ടൻ മുതൽ ഇങ്ങനെ നോക്കാൻ പെട്ടെന്ന് പോയോ വെളി പോയോ റെക്കോർഡിംഗ് റെപ്പോ പോ അങ്ങനെ നോക്കിയിരിക്കില്ലേ, സാർ ഊനാലാടിക്കൊണ്ടിരിക്കുക പോയോ. അങ്ങനെ പോയി അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടത്, അതാ ആദ്യത്തെ ദർശനം. പിന്നെ അതിനുശേഷം ഞാൻ പാടി വെച്ചത് കൊണ്ടോ സാർ കേൾക്കാനായിട്ട് സാറിന് വീടും സ്റ്റുഡിയോ ഒന്നും ഭയങ്കര അടുത്തെടുത്ത അന്നേരം പാടിയിട്ട് ഞാൻ ഡോറ് പറഞ്ഞ് ഇറങ്ങുമായിരുന്നു. ഞാൻ ചെരുപ്പ് വിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സാറ് വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ പാടി ഇറങ്ങി. അന്നേരം സാറ് വീട്ട് വിട്ട് സ്റ്റുഡിയോയിൽ കയറുക, ഞാൻ പാടി വെച്ചത് കേൾക്കാനായിട്ടാണെന്ന് തോന്നുന്നത്. അതിന് അന്നേരം അങ്ങനെ പോയപ്പോഴത്തേക്ക് ഞാൻ ചെരുപ്പ് ഊരി ഇങ്ങനെ നിൽക്കുക. അന്നേരം സാറ് പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു എന്ത് പറ്റി എന്താന്ന് പറഞ്ഞു, ഞാൻ ഒരുപാട് ഫ്രീസായിട്ട് നിൽക്കുവരുന്നത് കണ്ടിട്ട്. അന്നേരം ഒന്നുമില്ല, ഞാനാണ് ഈ ചെരുപ്പും വെച്ചിട്ട് ഇങ്ങനെ സാറിന് തൊഴുതോണ്ടിരിക്കുന്നത്. എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂടാ. അന്നേരം സാറിന് മനസ്സിലായി, അന്നേരം ഇങ്ങനെ തോളത്തിട്ട് ഓക്കെ ഓക്കെ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി. സാറ് എന്താ പറയുക, സാറ് കൂടുതൽ അങ്ങനെ സംസാരവും അങ്ങനെ ഒന്നുമില്ല, പക്ഷെ സാർ ഭയങ്കര ഒന്ന് ഇടപഴകിയാൽ നമുക്ക് നല്ല ഒരു കമ്പനിയാവും.
3: ഷോയില് ഫിനാലേക്ക് മറ്റോ ഗസ്റ്റ് ആയിട്ട് വന്ന് പാടുന്നത് കേട്ടിട്ടില്ലേ, അങ്ങനെ ഉണ്ടോ?
2: ഞാൻ സാറിന് മുമ്പ് ഈ ഏതാ ഞാൻ ഒരു പാട്ട് പാടിയായിരുന്നു, ഞങ്ങളുടെ റിയാലിറ്റി ഷോയിൽ വന്നായിരുന്നു, സൂപ്പർ സിംഗറിൽ വന്നായിരുന്നു. അത് ഏത് പാട്ടായിരുന്നു? അതിൽ മറ്റേ ദിൽസേ എന്ന് പറഞ്ഞിട്ട്
3: രജനിക്ക് ആ പാട്ട് കേട്ടാ മതിയോ?
2: അയ്യോ, അത് ഭയങ്കര
1: അല്ലാതെ സാരില്ല, നമുക്കൊന്ന് പിച്ച് കുറച്ച് പാടിയാ മതി.

0: നമ്മളിങ്ങ ഏതോ ഒരു ലോകത്തോട്ട് കൊണ്ടുപോകും അല്ലേ സാറേ, ഇത്ര അതിമനോഹരം.
1: നമ്മളെ തമിഴ് മണ്ണിലേക്ക് അല്ലെങ്കിൽ റഹ്മാൻ സാറിന്റെ ആ ഒരു സ്ഥലത്തെത്തിയ പോലെ ഒരു ഫീൽ ഉണ്ട്.
2: പിന്നെ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി ഗായികയാണ് കേട്ടോ, ഇവരെല്ലാം ഗായികമാരാണ്.
3: എന്നാൽ നമുക്കൊരു
2: ഗാനവിളം.
1: ഒരുപാട് സന്തോഷം. നമ്മളിപ്പോ ശങ്കർ മഹാദേവൻ സാറുമായിട്ടും എ ആർ റഹ്മാൻ സാറുമായിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കലാകാരനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് കാണുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ റേഡിയോയിലോട്ട് വന്നതിലും ഒക്കെ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഖോഖോയിൽ പാടിയല്ലോ, അപ്പോൾ നമുക്കൊരു ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മളുടെ ശബ്ദം ആദ്യമായിട്ട് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവരെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നതെന്നൊക്കെ അറിയാനൊക്കെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ?
3: എനിക്ക് സിദ്ധാർത്ഥ പ്രദീപ് എന്ന് പറഞ്ഞിട്ടാണ് മ്യൂസിക് കമ്പോസർ, ആ ചേട്ടനാണ്, രാഘുചേട്ടൻ്റെ ഫ്രണ്ടാണ്, രാഹുൽ രജി. എനിക്ക് ഇപ്പോഴും അത് എന്താ പറയുക, എന്ത് ധൈര്യത്തിലാണ് എന്നെ പാട്ട് പാടാൻ വിളിച്ചത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ആ ഒരു എന്താ പറയുക, ഞാൻ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ കൂടുതൽ ഞാൻ എനിക്ക് അത്ര എക്സ്പീരിയൻസും ഇല്ല, അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ്. സോ ആ ഒരു അറ്റംപ്റ്റ്, ആ അതിലേക്കുള്ള ഒരു അപ്രോച്ച്, എനിക്ക് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം എങ്ങനെയാവും, എൻ്റെ ശബ്ദം വെളിയിൽ വരുമ്പോഴെങ്ങനെയായിരിക്കും എന്നുള്ളൊക്കെ ഉള്ള തോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിദ്ധാർത്ഥ ചേട്ടനും രാഘു ചേട്ടനും കൂടെ ആണ്, നീ അത് നല്ല സൂപ്പറായിട്ട് നീ പാടും, നിനക്ക് അതുകൊണ്ടാണ് നിനക്ക് ആ ഒരു കേപ്പബിൾ ആണ്, അതുകൊണ്ടാണ് നിനക്ക് ആ സോങ് തന്നത്, നീ നല്ലൊരു ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു കോൺഫിഡൻസും ആ ഒരു പുഷും അവർ രണ്ടുപേരും തന്നു. നേരം പിന്നെ സ്റ്റുഡിയോ റെക്കോർഡിങ്ങും നല്ലപോലെ പോയി. നേരം അങ്ങനെ ഔട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഹാപ്പിയായിരുന്നു.
1: അതിന്റെ എല്ലാവരും അത് ഏറ്റെടുത്തു, അല്ലെങ്കിൽ അവരൊക്കെ പാടുന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ?
3: അത് പിന്നെ തീർച്ചയായിട്ടും
1: ഒരു എക്സ്പീരിയൻസ്
3: ഇല്ലല്ല, അത് നമുക്ക് അത് എങ്ങനെ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. അത് വലിയൊരു സന്തോഷം എനിക്ക്, അത് എപ്പോഴും നമുക്ക്, അതും ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എനിക്ക്. എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സോങ്, ആൾക്കാർ അതിൽ എനിക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ അത് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് എപ്പോഴും ലൈഫ് ലോങ് നമുക്ക്
2: ഫ്ലാസ്ക് മലയാള സിനിമ പാടിയില്ലേ, നത്തിങ് ഡൂയിങ് അറിയാമോ പാട്?
3: എനിക്ക് അതിന് അതൊരു സ്പെഷ്യൽ സോങ്. അതിന് ആ പാട്ട് എന്താ പറയുക, ഡി എസ് പി സാർ കേട്ടു, ദേവിശ്രീ പ്രസാദ് സാർ ആ പാട്ട്, അത് എന്ന് വെച്ചാൽ ഈ പാട്ട് റെഫറൻസ് ആയിട്ട് അയച്ചു കൊടുത്തു. ഈ പാട്ട് നല്ലപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു. അന്നേരം അത് ഒരു ഭയങ്കര സ്പെഷ്യൽ സോങ് ആണല്ലേ ഫ്ലാസ്കില്.
2: ബി കെ ഹരിനാരായണനാണ് അത് എഴുതിയിരിക്കുന്നത്.
3: സൂപ്പർ, ഒരു നല്ലൊരു സമാന്തരം.
1: അടുത്ത ഒരു മലയാളത്തിലോട്ടുള്ള തിരിച്ചുവരവ് എങ്ങനെയാണ്?
3: തിരിച്ചുവരവെന്ന് വെച്ചാൽ അങ്ങനല്ല, ഞാൻ ഒന്ന് ഫസ്റ്റ് അത് അത് അതൊന്ന് ഹാപ്പനിങ് ആയിട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അതെ, നമുക്കിപ്പോൾ അങ്ങനൊരു ഒരു സൂപ്പർ സിംഗർ പോലൊരു പ്ലാറ്റ്ഫോം നമുക്കിവിടെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടെ ഇതിൽ ഇവിടെ ഇതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഞാൻ പയ്യെ പയ്യെ കയറിക്കൊണ്ടിരിക്കുക, അതുമാത്രമല്ല ഇപ്പോൾ

0: പയ്യെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കും. സോ അങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ ഇവിടെ അങ്ങ് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്.
1: ഉറപ്പായിട്ടും എനിക്കിപ്പോ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു തമിഴ് ടച്ച് നല്ല പോലെ
0: തമിഴ് വരുന്നുണ്ട്.
1: ആ ഒരു
2: തമിഴിന്റെ എന്താണ് തമിഴിന്റെ വളർത്ത് ദത്തുപുത്രൻ നിങ്ങള് പക്ഷെ കൊല്ലത്തുള്ളവരെ അംഗീകരിച്ചില്ലേ പിന്നെ എന്ത് വേണം?
0: അങ്ങനല്ല അത് സംഭവം. അത് ഞാൻ തമിഴ് പക്ഷെ അതെങ്ങനെ വരുന്ന ഇടയ്ക്ക് വരാൻ വേണ്ടി ഞാൻ അവിടെ അവിടെ പോയാൽ ഫുൾ ടൈം തമിഴാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ ഇവിടെ വന്നാലേ ഉള്ളൂ അച്ഛനും അമ്മയും പിന്നെ എല്ലാവരും ഉള്ള ഇവിടെ വന്നാലേ ഉള്ളൂ നമ്മൾ മലയാളം സംസാരിക്കുന്നത്. അവിടെ പോയാൽ പിന്നെ ഫുള്ള തമിഴ്
2: തന്നെ തമിഴ്
1: അടിക്കടി തമിഴ് പേസിക്കിട്ടേ
0: ഇരിക്കും. അപ്പൊ നിങ്ങളും തമിഴ് പേസിക്കോ? അളകാ
1: പേസിക്കും.
0: ഭയങ്കര

0: ഓ, ഇനി മലയാളത്തിന് ഇങ്ങനെ കൂടുതൽ കൂടുതൽ അവസരങ്ങളൊക്കെ വരട്ടെ അല്ലേ. മലയാളികൾക്ക് കുറച്ചുകൂടെ
1: സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, ചിലപ്പോ തമിഴ് കയറി വരുന്ന മലയാള പാട്ടുകളൊക്കെ നല്ല പോലെ പ്രൊണൗൺസിയേഷൻ വരുന്നുണ്ട്.
2: അത് വരണം, അവിടെ ഉള്ള ലാംഗ്വേജ് പാടാൻ വിളിക്കേണ്ട മലയാളമൊക്കെ പാടും.
1: ഇപ്പോൾ മലയാളം പാട്ട് പാടിയെങ്കിലും ഞാൻ എപ്പോഴും എന്താ ഇപ്പോഴും ആ എ റഹ്മാനിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. റഹ്മാൻ സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ പാട്ടുകളൊക്കെ. ഒരു ദിവസം എ റഹ്മാന്റെ പാട്ടുകൾ ഇല്ലാതെ ഇപ്പോൾ മലയാളിയാണെങ്കിൽ കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ സാറിൻ്റെ ഒരു എന്താ അഭിനന്ദനമൊക്കെ എങ്ങനെയാണ് മുമ്പിൽ നിന്നൊന്ന് പാടുമ്പോഴൊക്കെ? സാർ ഓക്കെ എന്നാണോ അതോ ഒന്ന് ജസ്റ്റ് നോക്കത്തുള്ളൂ? എങ്ങനെയാണ് ഒരു റിയാക്ഷൻ, എങ്ങനെയാണ് ഒരു പാട്ടൊക്കെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ?
2: സാർ കൂടുതലൊന്നും പറയത്തില്ല, വെരി ഗുഡ്, ഒരു വാക്ക് കാണത്തോളൂ, നൈസ്, ഓക്കെ, വെരി ഗുഡ്, ഇത് മാത്രമേ ഉള്ളൂ. വേറെ അത് തന്നെ ഒരു വലിയ ഇതാണ്
1: പറയുമ്പോ തന്നെ അതിലെല്ലാം ഉണ്ട്,
2: എല്ലാം ഉണ്ട്. സാർ വാവ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഭയങ്കര സംഭവമായിരിക്കും, ആ വാവിൽ എല്ലാം ഉണ്ട്, അത്രേ ഉള്ളൂ. ഒരു ആ ഒരു വാക്കിലേ ഉള്ളു, അല്ലാതെ കൂടുതലൊന്നും സാർ സംസാരിക്കത്തില്ല. പിന്നെ ഇടയ്ക്ക് ചിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു കൊറേ സംസാരിച്ച്
0: പക്ഷെ ഭയങ്കര ലവിങ് ആണ് അല്ലേ, ഭയങ്കര സ്നേഹം വാത്സല്യം ഒക്കെ കാണിക്കുന്ന ആളായിരുന്നു.
2: ഭയങ്കര ഒരു
0: അങ്ങനത്തെ ഒരു അനുഭവം ഷെയർ ചെയ്യാമോ റിയാലിറ്റി ഷോ എസ് പി ബി സാർ?
2: സാർ എന്നെ വന്ന് ആ ഞാൻ സാറിന്റെ മൂവി മലരേ മൗനമാ പാടിയത്, പിന്നെ നമ്മ ഊര് സിംഗാരി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. സാറ് പറഞ്ഞത് എന്ന് വെച്ചാ ഒരു ഒരു കമന്റ് അതിൽ പറയും, ഇവളോ ബൈനോക്കുലേഴ്സ് എടുത്ത് പാത്താലോ ഇവളോ എടുത്ത് പാത്താലോ ശരി, ഒരു ചിന്ന തവർ കൂടെ എന്നാലും കണ്ടുപിടിക്കും ഉള്ള എന്നിട്ട് പറയാം. എന്നുവെച്ചാ അത്രയും സാർ ഡീപ്പായിട്ട് നോക്കിയാൽ പോലും എനിക്കൊരു ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടാ നീ പാടിയെന്ന് പറയാം. അതും അത്രയും വലിയൊരു മഹാൻ ഒരു കേൾക്കുമ്പോഴ് ഭയങ്കര നമ്മള് ഒരു സ്വർഗത്തിൽ നിന്ന ഒരു ഫീൽ ആയിരുന്നു ആ സമയത്ത് എനിക്ക് അത്. പിന്നെ സാറിന്റെ കൂടെ ലണ്ടനിലൊരു ടൂർ ഉണ്ടായിരുന്നു, അതൊക്കെ ബെസ്റ്റ് ബെസ്റ്റ് മൊമെന്റ്സ് മൈ ലൈഫ്.
0: അപ്പൊ ഒരുപാട് പേഴ്സണൽ ആയിട്ടും ഇന്ററാക്ട് ചെയ്യാൻ സമയം കിട്ടും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര പോകുമ്പോൾ.
2: യാത്ര പോകുമ്പോഴും സംസാരിക്കും, എനിക്ക് അപ്പോ തമിഴ് ഒട്ടും അങ്ങോട്ട് വരത്തില്ല. സാർ ഇങ്ങനെ ഒരുമാതിരി സാർ മലയാളത്തിൽ സംസാരിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ഒരു കളിയാക്കലും ഒരു തമാശ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സാറിന്റെ ഒരു ഇതില്.
1: നേരത്തെ ഞാൻ പറഞ്ഞപ്പോ രജിസ്റ്റർ സമ്മതിക്കാതാണ് മലരേ മൗനത്തിലോട്ട് പോയത്. ഈ സൂപ്പർ സിംഗറിന്റെ ഒരു പെർഫോമൻസില് ഏറ്റവും കൂടുതൽ കയ്യടി നേടിയിട്ടുള്ളത് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോ കാണുന്നത് മുത്തു എന്ന ചിത്രത്തിലെ ഒരുവൻ ഒരുവൻ ആ ഒരു സോങ്ങിന് എസ് പി ബി സാർ ഭയങ്കരമായിട്ട് കയ്യടിക്കുകയും അങ്ങനെ ഒരുപാട് അപ്രീഷിയേറ്റ് കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ടൊന്ന് പാടാം, ഒരു ഫസ്റ്റ് നമ്പർ ആണ്.
2: അത് ഞാൻ സാറിന്റെ മുമ്പിൽ പാടിയിട്ടില്ല,
1: ഇല്ല
2: സാറിന്റെ മുമ്പിൽ പാടിയിട്ടില്ല. അല്ലാതെ ഞാൻ ഫിനാലെ സൂപ്പർ സിംഗർ ഫിനാലിൽ പാടി, അങ്ങനെ ഒരു എല്ലാം ടഫ് സോങ്സ് ആണ്. ഒരുവൻ ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി വിധിയെ നിനയിപ്പവയേ മാളി അതി വെണ്ടു മുടിപ്പവൻ അരിവാളി ഭൂമിയവല്ല ആയുധം എതുക്ക് പൂപ്പരിക്ക കോടരി എതുക്ക് പൊന്നോ പൊരുളോ പോർക്കളം എതുക്ക് ആശി തുറന്ത ലഹിലമുനക്ക് ഒരുവൻ ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി വിധിയെ നിനയിപ്പവയേ മാളി അതി വെണ്ടു മുടിപ്പവൻ അരിവാളി.
0: രജനി, എന്താ നമ്മള് പാട്ട് കേട്ടോണ്ട് അടുത്ത ചോദ്യം ചോദിക്കാൻ നമ്മളൊക്കെ മറന്നുപോയി അല്ലേ?
3: ഞാൻ ചോദിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ മലയാളത്തിൽ നിന്ന് മലയാളമാണല്ലോ ഒറിജിൻ, അവിടുന്ന് നമ്മൾ തമിഴിലേക്ക് എത്തപ്പെട്ടപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മലയാളത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് തമിഴിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാനും പാടാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു?
2: തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, ഭയങ്കര പാടായിരുന്നു. എന്നുവെച്ചാ ഒന്നും അറിയാണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്, രണ്ടേ രണ്ട് പാട്ട് മാത്രമേ അറിയാവുള്ളൂ. അന്നേരം ഷോയിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് നിറയെ സോങ്സ് അറിയാം, എനിക്ക് രണ്ട് സോങ് വെച്ച് മാത്രം പോയി. പിന്നെ ലാംഗ്വേജ് സംസാരിക്കാൻ പ്രശ്നമായിരുന്നു, പാട്ടുകൾ പഠിക്കാൻ ഭയങ്കര ടഫായിരുന്നു, പാട്ടിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാവത്തില്ല നമ്മൾ. അങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ ഒരു വല്ലാത്ത സ്ട്രഗിളായിരുന്നു അവിടുത്തെ. നമ്മൾ ഒരു ദിവസം മൂന്ന് പാട്ട് പാടുന്ന അവസ്ഥ, മൂന്ന് പാട്ടായിരിക്കും നമ്മൾ പാടേണ്ടത്. അങ്ങനെ ഭയങ്കര വല്ലാത്ത മൊമെന്റ്സ് നടന്നിട്ടുണ്ട് എനിക്കവിടെ. എന്നുവെച്ചാ കയ്യിലൊക്കെ ലിറിക്സ് എഴുതും, കയ്യിൽ ലിറിക്സ് എഴുതി വെച്ചിട്ട് ബീജിഎം ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പാടിയടിക്കുകയൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ ആ സമയത്ത് നമുക്ക് സമയമേ ഇല്ല, തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും നമുക്ക് അതിന്റെ ടെലികാസ്റ്റ് വരുന്നത്. അന്നേരം നമ്മള് ഒരു വീക്കില് മൂന്ന് ഷൂട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരുന്നു.
0: പാട്ടും വർത്തമാനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയിൽ ഇനിയൊരു ഇടവേള ആവശ്യമായി വന്നിരിക്കുന്നു. ശ്രോതാക്കൾ എങ്ങോട്ടും പോകണ്ട, ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചു വരും.

0: Music with Radio Santhvanam 90.4 FM.
1: പാട്ടും വർത്തമാനവും മ്യൂസിക്കൽ

0: ചാറ്റ് ഷോയിൽ പ്രശസ്ത യുവ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ഭരത് കെ രാജേഷുമായി നടത്തിയ സംഭാഷണം തുടരുന്നു.
1: ഒരു കലയുടെ ഒരു ഡെഡിക്കേഷനാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. ഒത്തിരി സ്ട്രഗിൾസിലൂടെ ഇങ്ങനെ കടന്നു വന്ന് ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അനുഭവിച്ചതൊക്കെ, അതായത് എന്തെങ്കിലും അങ്ങനെ നേരിട്ടതൊക്കെ ഈ വിജയത്തിൻ്റെ ഈ പടവുകളിൽ നിൽക്കുമ്പോൾ ഒത്തിരി മധുരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ തന്നെ മലയാളം, നമ്മുടെ ഈ മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടാവുമല്ലോ, തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് അതേതാണ്?
2: ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് നിറയെ സോങ്സ് ഉണ്ട്. ഇപ്പം എനിക്ക് ഇത് ഞാൻ ഇത് കുറച്ച് ക്ലോസ് ആയിട്ടുള്ളൊരു സോങ്ങാണ് എനിക്ക് ഭയങ്കര. എനിക്ക് ഈ സോങ് ശങ്കർ മാധവൻ സാറുമായിട്ട് ലൈവിൽ ഷെയർ ചെയ്യാൻ, സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞ ഒരു സോങ്ങാണ് ഇത്. നേരം അത് വിശ്വരൂപം എന്ന് പറഞ്ഞ മൂവിയിൽ കമൽ സാറിൻ്റെ ഒരു പാട്ടാണ്. അത് പാടല്ലേ, ട്രൈ ചെയ്യാം.

0: ശങ്കർ മഹാദേശന്റെ കൂടെ പിന്നെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടോ? കൺസേർട്സ് ഒക്കെ വിദേശത്തൊക്കെ ചെയ്തിട്ടുണ്ടോ?
1: ചെയ്തിട്ടുണ്ട്. ഞാൻ കാനഡ ചെയ്തിട്ടുണ്ട്, ശ്രീലങ്ക ചെയ്തിട്ടുണ്ട്, മലേഷ്യ, അതെ കുറെ ചെയ്തിട്ടുണ്ട്.
0: അല്ല, ഞങ്ങൾക്ക് അറിയേണ്ടത് ശങ്കർ മഹാദേശ് സാർ എങ്ങനെയുണ്ട്, എങ്ങനെയൊക്കെ
1: അദ്ദേഹം എന്താ പറയാ,
0: ഡൗൺ ടു എർത്ത് ആണല്ലേ, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്.
1: അദ്ദേഹമൊക്കെ എന്ന് വെച്ചാൽ ലെജൻഡ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു ഷോക്കാണ്. എന്നുവെച്ചാൽ വിജയപ്രകാശ് സാറും ശങ്കർ മാധവൻ സാറും കൂടെ ഒരു ഓം ശിവോഹം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടാൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അവരവരുടെ ഫുഡ്വെയർ അവർ ഊരിയിട്ടാണ് അവർ സ്റ്റേജിൽ കയറുന്നതും. അന്നേരം അവരെ സ്റ്റേജിന് കൊടുക്കുന്ന ആ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ട് ഞെട്ടിപ്പോയി. നമ്മൾ അത് മാത്രമല്ല, ഓരോ ആർട്ടിസ്റ്റ് കൊടുക്കുന്ന ഒരു ഒരു വാല്യൂ ആവട്ടെ, ആ സ്നേഹം, അവർക്ക് കൊടുക്കുന്ന ഓരോരോ ടിപ്സ് സജഷൻസ് എല്ലാം ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ഒരു പുണ്യം ഒരിതാണ് നമുക്ക് ശരിക്കും. അദ്ദേഹം ചിലപ്പോൾ നമ്മൾ പാടുന്നതിന് ചിലപ്പോൾ പറയും പാടിക്കോ, ഇമ്പ്രോവൈസ് ചെയ്യും, നമുക്കൊരു ഫ്രീഡമാണ് അദ്ദേഹമൊക്കെ തരുന്നത്. അതുപോലെ സ്റ്റേജിൽ ഒരു രസമാണ്. ശങ്കർ സാറും ഒക്കെ ആയിട്ട് പാടുമ്പോഴത്തേക്ക് നമ്മൾ കളിച്ചും തിരിച്ചും ഒക്കെ നമുക്ക് ചെറുതായി പെർഫോം ചെയ്യാം. സാർ ഫുൾ ഫ്രീഡം തരും നമുക്ക്, നല്ല എൻജോയ് ചെയ്യാൻ
0: പറ്റും.
1: അതെ അതെ അതെ, അദ്ദേഹമൊക്കെ ആ സ്റ്റേജ് ഫുള്ള് ഫയറാക്കി കളയും. അമ്മാരി എനർജിയാണ് അവർ അവർ പെർഫോം ചെയ്ത. അത് ഒരു ഭയങ്കര, അത് നമുക്ക് നേരിൽ കാണാൻ കഴിയുന്ന വെച്ചാൽ അത് നമുക്ക് ഇപ്പൊ പറയുമ്പോ പോലും എനിക്ക് ആ ഒരു എനർജി
0: കേട്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾക്കുണ്ട്.
1: ഭയങ്കര ഗൂസ് ബംസ് ആണ്.
0: ശങ്കർ മാധവ് സാർ ജഡ്ജായിട്ട് ഇരുന്നിട്ടുണ്ടോ റിയാലിറ്റി ഷോയിലും, ഭരത് പാടുന്ന റിയാലിറ്റി ഷോയില്?
1: ഈ ഞാൻ ഇപ്പൊ പാടിയ പാട്ടാണ് സാറിന് മുമ്പിൽ ഞാൻ പാടിയത്, അന്ന് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ സൊല്ല പോകിരായി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് സാറിന് മുമ്പിൽ പാടിയായിരുന്നു. ആ രണ്ട് പാട്ട് പാടിയപ്പോഴത്തേക്കും സാർ എനിക്ക് ബാക്കിയുള്ള സ്റ്റാൻഡിങ് ഓവേഷനാ തന്നത്. സാർ എനിക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് സ്റ്റേജ് വന്ന് കെട്ടിപ്പിടിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത്. അതൊക്കെ ഒരു വലിയ ഒരു മൊമെന്റ്. നമ്മള് ഒരു ജന്മത്ത് പോലും നമുക്ക് അങ്ങനത്തെ ഒരു ഇത് നമുക്ക് കിട്ടത്തില്ല, ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ല. അത് അത് കഴിഞ്ഞ് സാറിന്റെ കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത് ഒരു സംഭവം.
0: അതൊക്കെ മേലെയല്ലേ അദ്ദേഹത്തിന്റെ കൂടെ സിനിമയില് പിന്നണി പാടിയത്.
1: അത് അത് എനിക്കിപ്പോഴും
0: അത് ഭയങ്കര സോങ്,
1: ഭയങ്കര ലെങ്തി ഒരു സോങ്, നല്ല ലെങ്തി സോങ്. അതും ഞാൻ തെലുഗു സോങ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു.
0: നമ്മുടെ മലയാളത്തിൽ അത് പടകാളി അങ്ങനത്തെ പാട്ടിന്റെയൊക്കെ
1: അതേ ഒരു ചെറിയ ചെറിയ ആ ഒരു സീക്വൻസും കാര്യങ്ങളും ഭയങ്കര ടഫായിരുന്നു എനിക്ക്. ഞാൻ സാറിന്റെ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിലാണ് ഫസ്റ്റ് തെലുഗു ട്രൈ ചെയ്യുന്നത്. അതും ഈ സാറിന്റെ സോങ്, സാറിന്റെ ഒപ്പം ഉള്ള സോങ്. തെലുഗു പാടായിരുന്നു ഭയങ്കര.
0: സിനിമയിൽ രജനി സാറാണോ?
1: അതെ അതെ,
0: ആ സീനില്
1: രജനി സാർ തന്നെ. രജനി സാർ അതൊരു സിറ്റുവേഷൻ കൈൻഡ് ഓഫ് സോങ് ആയിരുന്നു. ഒരു ഫെസ്റ്റിവൽ പോലെ എന്തോ ഒരു സീക്വൻസ് ആ മൂവിയിൽ വരും. അങ്ങനെ വന്ന ഒരു നല്ല പാട്ടത് അല്ല,
0: കേട്ടിട്ടുണ്ട്. ശ്രീലക്ഷ്മി
1: ചേച്ചി, ചേച്ചി പാടണം കേട്ടാ,
2: ഞങ്ങൾ പാടിപ്പിക്കാറേ ഉള്ളൂ.
1: എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടം.
2: അപ്പോ ഞാൻ നേരത്തെ മറ്റേ കോക്കോയിലൊരു പാട്ട് പാടിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ മറ്റേ വിശ്വരൂപത്തിന്റെ പാട്ട് കേട്ടപ്പോൾ ഞാനത് മാറ്റി. ഞാൻ ആഗ്രഹിക്കുന്നു മറ്റേ നമ്മുടെ യമുനയാട്ടൂര് എന്നൊരു പാട്ടില്ലേ, ആ പാട്ടെന്ന് പാടാവോ? അതിനുശേഷം ഞാൻ ചോദിക്കാം.
1: നല്ല പാട്ടത്, പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് എനിക്കറിയാം, പാട്ട് കേട്ടിട്ടുണ്ട്. യമുനയാറ്റിലെ കണ്ണനോട്
2: കണ്ണനോട്
1: പാടിക്കോട്ടോ.

0: ആച്ചിരിയോട് കൂടി നമ്മൾ ഒരു കാര്യം ഭരത് ഞാൻ ചോദിക്കാൻ വെച്ചത്, നേരത്തെ പാട്ട് അറിഞ്ഞുകൂടാതെ പാടി എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ കേട്ടുള്ള റിയാലിറ്റി ഷോയിലൊക്കെ ഗ്രൂമിംഗ് സെഷൻസ് ഉണ്ട്, ഗ്രൂമേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഇല്ലേ? അവർ പാട്ട് പഠിപ്പി അങ്ങനെ സംഭവം ഉണ്ടോ? അവര് അറിയാത്ത നമ്മൾ ഓരോ ദിവസം പാടിന്റെ പാട്ട് അവരാദ്യം പാടി കേട്ട് എല്ലാം ഇത് ചെയ്തു തരും. നമ്മളിപ്പം ടി വി കാണുമ്പം ഫൈനൽ ഔട്ട്പുട്ട് ആണോ കാണുന്നത്, അതോ ആദ്യം കയറി അങ്ങ് പാടുകയാണോ ചെയ്യുന്നത് റിയാലിറ്റി?
1: എന്ന് വെച്ചാൽ അത് ഗ്രൂമിംഗ് സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഫൈനൽ ഔട്ടാണ് തീർച്ചയായിട്ടും റിയാലിറ്റി ഷോയിൽ വരുന്നത്. അത് അതിന് മുമ്പ്
0: പക്ഷേ ഫസ്റ്റ് ആൻഡ് ഫൈനൽ അല്ല. അതായത് ഞാൻ ചോദിക്കുന്ന ഒരു പാട്ട് വേണമെങ്കിൽ നേരെ കയറി സ്റ്റേജ് കയറി പാടുമ്പോഴാണോ ജഡ്ജസ് അത് കേൾക്കുന്നത്?
1: ജഡ്ജസ് അപ്പോഴായിരിക്കും നമ്മുടെ കേൾക്കുന്നത്.
0: പക്ഷേ ഗ്രൂമേഴ്സിന് അറിയാം,
1: ഗ്രൂമേഴ്സിന് അറിയാം. പിന്നെ ജഡ്ജസിന് കൂടുതൽ അറിയാൻ ചാൻസ് എന്ന് വെച്ചാൽ അവർ ഏത് പാട്ടാ പാടാൻ പോകുന്നത്.
0: അതുകൊണ്ട് പറയുമോ അവർക്ക്
1: ഗ്രൂമേഴ്സ് ആ ലിസ്റ്റ് അവർക്ക് കൊടുക്കും.
0: ജഡ്ജസ് പാടുന്ന പാട്ട്
1: പാട്ട് ഇന്ന കണ്ടസ്റ്റൻസ് ഇന്ന സോങ്സ് ആയിരിക്കും പാടുന്നത്. പിന്നെ ഇപ്പൊ വന്ന് വന്ന് വന്ന് നമുക്കിപ്പോ ജഡ്ജസുമായിട്ട് ഭയങ്കര ഇപ്പൊ ഓരോ ടീംസായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തും അങ്ങനെയൊക്കെ വരും. അന്നേരം ഞാൻ ബെന്നി ഡയാൽ സാറിന്റെ ടീമിലായിരുന്നു. അന്നേരം സാറിന്റെ അടുത്ത് കറക്ഷൻസിന് വേണ്ടി സാറിന് ഞാൻ പാടിയത് റിഹേഴ്സൽ ഓഡിയോ ഒക്കെ ഞാൻ അയച്ചു കൊടുക്കും, സാറ് കറക്ഷൻസ് പറയും. അങ്ങനെയായിരുന്നു. അങ്ങനെ എനിക്ക് ഗ്രൂമർ ഇല്ലായിരുന്നു ഞാൻ ഉള്ള സമയത്ത് സൂപ്പർ സിംഗറിൽ. അത് കോവിഡ് സംഭവമൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഗ്രൂമേഴ്സായിട്ടായിരിക്കും കൂടുതൽ കണക്ഷനും. ഗ്രൂമേഴ്സ് നമുക്ക് ട്രെയിൻ ചെയ്യും. അവർക്ക് പാട്ട് നല്ലപോലെ അറിയായിരിക്കും. അവർ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ഈ സംഗതി ഇത് ഇത് എന്നൊക്കെ അവരെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിരുന്ന് പറഞ്ഞു തരികയൊക്കെ അവരാ ചെയ്യുന്നത്.
0: അങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ്
1: റിഹേഴ്സലൊക്കെ എടുത്തത്. പിന്നെ ചിലതൊക്കെ നമുക്ക് റിഹേഴ്സൽ ചെയ്തിട്ടും എന്താ പറയാ സ്റ്റേജിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡേ അനുസരിച്ചിരിക്കും. ചിലപ്പോ ആ ഡേ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പോവും, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും. എനിക്ക് ഏതൊരു സമയം ബാക്ക് ടു ബാക്ക് ഷൂട്ട് ചെയ്തു വെക്കണം അവർക്ക്. സംഭവം കോവിഡ് ചിലപ്പോൾ ലോക്ക്ഡൗൺ പിന്നെയും വരുമെന്ന് പറഞ്ഞിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിത്രാമ്മയായിട്ടാണ് റൗണ്ട് അടുത്തത് എന്ന് പറഞ്ഞാൽ ഡിവറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് സോങ് സെലക്ട് ചെയ്യുന്നത് നാളെ പാടുന്നത്. എനിക്ക് സോങ് കേട്ടിട്ട് പോലും ഇല്ല. ഞാൻ അന്നേരം റിഹേഴ്സലിന് തന്നെ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാതെ പാടി. പിന്നെ നാളെ ശരി ദൈവത്തിന് വിട്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ചിത്രാമ്മ ഭയങ്കര സ്വീറ്റ് ആയിട്ടൊരു പേഴ്സൺ. എന്നുവെച്ചാൽ ചിത്രാമ്മ ലിറിക്സ് സ്റ്റാൻഡ് വെച്ചേക്കും. അതിൻ്റെ അടുത്ത് ചിത്രാമ്മ പറയും, മോനെ ലിറിക്സ് സമയമൊന്നും കിട്ടില്ലല്ലോ, മോനൊരു കാര്യം ചെയ്യും, ലിറിക്സ് ഇവിടെ പയ്യെ അങ്ങ് എഴുതി വെച്ചു, ആരും നോക്കത്തില്ല, നമ്മൾക്ക് ആരും അറിയാണ്ട് നമുക്ക് പാടാം. നമ്മുടെ ചിത്രാമ്മ ഇത്രയും ക്യാമറ ഇരിക്കും ചിത്രാമ്മ ഇതൊക്കെ എക്കരുത്. എന്നിട്ട് ഞാൻ എത്ര വലിയ മണ്ഡലാന്ന് വെച്ചാൽ ഭൂലോക മണ്ഡലാണ്. ആ സമയത്ത് എഴുതി വെച്ചിട്ട് പോലും ആ ഭാഗത്തേക്ക് ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല, നോക്കാതെ നിന്ന് അവസാനം വായില് എന്തൊക്കെയോ ലിറിക്സ് ഒക്കെ ഇട്ട് ഓൺ ദ സ്പോട്ട് വേറൊരു ലിറിസിസ്റ്റായി മാറുമായിരുന്നു ആ നിമിഷം. ഞാൻ അങ്ങനെ എഴുതി അങ്ങനെ പാടി അത്. പക്ഷെ ഭയങ്കര റീച്ച് പോയി ആ പാട്ട്, ഭയങ്കര റീച്ച്. അതിപ്പോ എവിടെ പോയാലും ആ പാട്ട് ഇത് പാടും എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് ചോദിക്കും. അങ്ങനെ അത് നടക്കേണ്ടത് അങ്ങ് നല്ലപോലെ അങ്ങ് നടന്നു. അതൊക്കെ ഒരു ഇത്. അത് അതെ, ചില സമയത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് അധികം സമയം കിട്ടത്തില്ല. പിന്നെ ടേക്ക് പറഞ്ഞാൽ ടേക്കാണ് അവിടെ. ഇപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് വിഴുങ്ങുന്നു എന്ന് വെച്ചാൽ ഇതേപോലെ തൂപ്പല ഇറങ്ങുന്ന പാടുന്ന ഇടയ്ക്ക് നമ്മളല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പാട്ട് നിന്നു പോകുന്നു, അതെല്ലാം അതേപടി എടുത്ത് അവർ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യും. ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നുമില്ല. എന്നുവെച്ചാൽ ആ നിമിഷം എന്ത് നടക്കുന്നോ അതാണ് സംഭവം.
0: പിന്നെ എഡിറ്റിംഗ്
1: ഒന്നുമില്ല. എന്നുവെച്ചാൽ അത് ഇവർക്ക് ടി വിക്കാർക്ക് ഇതായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് എനിക്ക് അവർ പണി എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതേപോലെ ഓം ശിവോഹം പാടുമായിരുന്നു, അണ്ട ബ്രഹ്മണ്ട കോടി ആ ചരണമായിരുന്നത്. എനിക്ക് ആ പോഷം വന്നപ്പോൾ ഞാൻ ബ്ലാങ്കായി, എനിക്കൊന്നും ഓർമ്മയില്ല. വിജയപ്രകാശ് സാറായിരുന്നു കൂടെ, സാറിനുമായിട്ട് ഡ്യുവറ്റ്. ഞാൻ എന്തൊക്കെയോ പാടുമായിരുന്നു ആ നിമിഷം, എല്ലാം തെറ്റായിരുന്നു. വിജയപ്രകാശ് സാർ പറഞ്ഞു, നിർത്തു, ഇത് പാടുന്ന ഫുള്ള് ലിറിക്സ് എല്ലാം മറന്നെന്ന് തോന്നും, വരത്ത് നിർത്തു നിർത്തു എന്നൊക്കെ പറയാം. ഇതെല്ലാം നിർത്തു എന്ന് പറയുന്നതും എല്ലാം അതേപടി എടുത്ത് ടി വിയിൽ, എന്നിട്ട് ഒരു പ്രോമോയും ഭരത്ക്ക് എന്നാച്ച് ഭരത്ത് എന്നാച്ച് ഭരത്ക്ക് ലിറിക്സ് മറന്നു വിട്ടാനാ ഇല്ല ഭരത് എലിമിനേറ്റ് ആവാ പോറാ ഇതായിരുന്നു. അതിന് എന്നെയാണോ വേണ്ടത് എന്നെ വെച്ചിട്ട് അവര് നല്ല പണി. ഇതാണ് സംഭവം. നേരം ഇങ്ങനെ ഒരു അവർക്കൊരു നല്ല പ്ലസ് ഉണ്ട് മനസ്സിലായില്ലേ, പക്ഷെ നമുക്കത് മൈനസ് ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് സംഭവം. അവിടെ എന്ത് നടക്കുന്നു അതാണ് സംഭവം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാട്ടും വർത്താനവും. ആശയം അവതരണം ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഞമ്മളെ മജിനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്തി

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്,
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്

ആത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പോൾ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു കാട്ടിൽ വലിയ ഒരു ഗുഹ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകതയുണ്ട് ആ ഗുഹയ്ക്ക്. എന്താണെന്നോ? ഒരു തവണ മാത്രമേ കൊല്ലത്തിൽ അത് തുറക്കൂ, 2 നിമിഷത്തേക്ക്. അത് കഴിഞ്ഞാൽ അടയും. ഒരമ്മയും കുഞ്ഞും വഴിതെറ്റി കാട്ടിൽ വന്നു. വന്നുപെട്ടതോ ആ ഗുഹയുടെ മുമ്പിലും. അമ്മ കുഞ്ഞിനെ അവിടെ നിർത്തി. കുടിക്കാൻ അല്പം വെള്ളം അന്വേഷിച്ചു പോയി. ആ അവസരത്തിൽ ഗുഹ തുറന്നു. ഗുഹയുടെ വാതിലും ചാരിയാണ് കുഞ്ഞ് ഇരുന്നിരുന്നത്. കുഞ്ഞ് ഗുഹയുടെ ഉള്ളിലായി പോയി. പെട്ടെന്ന് വാതിൽ അടയുകയും ചെയ്തു. അത് കണ്ടുകൊണ്ടാണ് അമ്മ വന്നത്. അമ്മ അലറിക്കരയാൻ തുടങ്ങി. തന്റെ കുഞ്ഞു തന്നിൽ നിന്ന് വേർപെട്ട് ഗുഹയ്ക്കുള്ളിലായില്ലേ? പെട്ടെന്ന് ഗുഹ വീണ്ടും തുറന്നു. തുറന്നപ്പോഴോ ഉള്ളിൽ നിറയെ സ്വർണ നാണയങ്ങൾ. അമ്മയെ കണ്ട് കുഞ്ഞ് ഓടി പുറത്തേക്ക് വന്നു. സ്വർണം കണ്ടു മോഹിച്ച് അമ്മ അകത്തേക്കും കയറി. ആ സ്ത്രീയെ തന്റെ ദുരാഗ്രഹമാണ് ചതിച്ചത്. അവൾ അതിനുള്ളിൽ തന്നെ കിടന്നു മരിച്ചു. കുഞ്ഞിനെ വനത്തിൽ വേട്ടയാടാൻ വന്ന രാജാവ് കണ്ടെത്തി. രാജാവ് ആ കുഞ്ഞിനെ കൊണ്ടുപോയി വളർത്തി. ഇത്രയും ഉള്ളൂ ഇന്നത്തെ ഈ കഥ കേട്ടോ. ഒരു കഥയാണല്ലേ. ആ സാറേല, നാളെ വേറെ ഒരു കഥയായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. പ്രണയഗാനം പാടുമ്പോൾ ശരിക്കും കാമുകനായി മാറും ഈണങ്ങളുടെ സംവിധായകൻ MG രാധാകൃഷ്ണൻ. മനസ്സുകൊണ്ട് മാത്രമല്ല, രൂപഭാവങ്ങൾ കൊണ്ടും. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, താങ്കൾ ഈണം നിർവഹിച്ച പാട്ടുകളിൽ ഏറ്റവും പ്രയാസമേറിയതായി തോന്നിയത് ഏത് ഗാനം ചിട്ടപ്പെടുത്തിയപ്പോഴാണ്? MG രാധാകൃഷ്ണൻ മനസ്സു തുറന്നു. ജാലകം എന്ന ചിത്രത്തിൽ യേശുദാസിന് വേണ്ടി താൻ സൃഷ്ടിച്ച ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു എന്ന മനോഹര ഗാനം. തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ, തഴുകാതെ ഞാൻ നോക്കി നിന്നു എന്ന വരിയെത്തുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകളടയും, MG പറയുന്നു. ഏതോ ആത്മനിർവൃതിയുടെ ലഹരി നുകർന്ന് പ്രണയിനിയെ ആരാധനയോടെ നോക്കി നിൽക്കുന്ന കൗമാര കാമുകനായി മാറും അപ്പോൾ ഞാൻ. മറക്കാനാവാത്ത നിമിഷങ്ങൾ, MG പ്രണയാതുരനാകുന്നു. ആ വരിയാണ് ആ പാട്ടിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു രാധാകൃഷ്ണൻ. എന്നെ ഏറ്റവുമധികം കുഴക്കിയതും ആ വരി തന്നെ. ട്രിവാൻഡ്രം ക്ലബിലെ കോട്ടേജിലിരുന്ന് ആ ഗാനമൊരുക്കുമ്പോൾ രചയിതാവായ ONV ഇല്ല ഒപ്പം. പക്ഷേ കവിതയുടെ കവിൾത്തടങ്ങൾ നുള്ളി നോവിക്കാതെ വേണം പാട്ട് ചിട്ടപ്പെടുത്താനെന്ന് പല്ലവിയിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട് കവി. അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയും. ഞാൻ ഏറ്റവുമധികം സമയമെടുത്ത് ചിട്ടപ്പെടുത്തിയ വരികളിലൊന്നായിരിക്കണം അത്, MG രാധാകൃഷ്ണൻ്റെ വാക്കുകൾ. ജീവിതത്തിൽ പരാജിതനാണ് പാട്ടിലെ കാമുകൻ, പ്രണയത്തിൽ ദുർബലനും. ഒന്ന് തഴുകിയാൽ പോലും കാമുകിക്ക് നോവുമോ എന്ന് സംശയിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ ഈണത്തിൽ കാമത്തിൻ്റെ അംശമേ പാടില്ല. പ്രണയം ഉള്ളിലൊതുക്കി വേണം പാടാൻ. മാത്രമല്ല, തീവ്ര പ്രണയത്തിൽ തുടങ്ങി പ്രണയനഷ്ടത്തിൽ എത്തിച്ചേരുന്ന പാട്ടാണ്. പലതവണ മാറി മാറി ഈണമിട്ട ശേഷമാണ് എനിക്ക് തൃപ്തിയായത്. ഇന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ അധ്വാനം വെറുതെ ആയില്ലല്ലോ എന്ന് തോന്നാറുണ്ട്, MG ഓർക്കുന്നു. ട്യൂൺ തയ്യാറായ ശേഷമാണ് ONV വിളിച്ചത്. ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നറിയില്ലല്ലോ. വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒട്ടും പ്രസാദാത്മകമല്ല കവിയുടെ മുഖം. പക്ഷേ പാട്ട് പാടി കേൾപ്പിച്ചപ്പോൾ മുഖത്തെ കാർമേഘം നീങ്ങി, പകരം സുന്ദരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവിടെ. തരള കപോലങ്ങൾക്ക് പോറലേൽക്കാതെ തൻ്റെ കവിതയെ സംഗീത സാന്ദ്രമാക്കിയതിലുള്ള സന്തോഷം മുഴുവൻ ഉണ്ടായിരുന്നു ആ ചിരിയിൽ. പാട്ടെഴുതിയ ONV ഈണമിട്ട MG രാധാകൃഷ്ണനും ചിത്രീകരിച്ച സംവിധായകൻ ഹരികുമാറുമൊക്കെ ഇന്ന് ഓർവ. എങ്കിലും ഒരു തലം മാത്രം വിടർന്ന ആ ചെമ്പനീർപ്പൂവിൻ്റെ സൗരഭ്യം ഇന്നും പഴയതുപോലെ നമുക്ക് ആസ്വദിക്കാം. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.

0: വിടർന്നൊരു ചെമ്പനി മുകുളമായി നിന്റെ മുന്നിൽ നിന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി എന്ന് തുടങ്ങുന്ന പൊന്മുടി പുഴയോരം എന്ന ചിത്രത്തിലെ ആ പാട്ട് പിറന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മികച്ച ഛായാഗ്രാഹകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ അഴകപ്പൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തെളിയുക മറ്റൊരു മുഖമാണ് ഇശയ്ഞാനി ഇളയരാജയുടെ പുഞ്ചിരിക്കുന്ന മുഖം. 2 ദശകം മുമ്പത്തെ കഥ. സംഗീത സർവഭൗമനായ ഇളയരാജയെ കാണാൻ പ്രസാദ് സ്റ്റുഡിയോയിൽ ചെന്നതാണ് അഴകപ്പൻ. കാണാൻ ചെല്ലുമ്പോൾ പുതിയ സിനിമയിലെ ഗാനസൃഷ്ടിയുടെ തിരക്കിലായിരുന്നു ഇളയരാജ. പാട്ടുകൾ എഴുതേണ്ട ഗിരീഷ് പുത്തഞ്ചേരി എത്തിയിട്ടില്ല. കാലത്ത് തുടങ്ങിയ കാത്തിരിപ്പ് നീണ്ടുപോകുന്നതിൻ്റെ ചെറിയൊരു അസ്വാസ്ഥ്യം രാജാസാറിൻ്റെ മുഖത്തുണ്ട്. അതിനിടയ്ക്കും ഹാർമോണിയത്തിൽ ഈണങ്ങൾ മാറി മാറി വരുന്നു. കേൾവിക്കാരനായി മുറിയുടെ ഒരു കോണിൽ അഴകപ്പൻ ഇരുന്നു. ട്യൂണിടുന്ന മുറിയിൽ ഒപ്പമിരിക്കാൻ അദ്ദേഹം സമ്മതിച്ചു എന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. അവിശ്വസനീയമായി തോന്നിയ അനുഭവം അഴകപ്പൻ്റെ ഓർമ്മ. 4 ഈണങ്ങൾ ഹാർമോണിയത്തിൽ വായിച്ച ശേഷം രാജാസാർ ചോദിക്കുന്നു, ഇതിൽ ഏത് ട്യൂണാണ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടത്? അപ്രതീക്ഷിതമായ ആ ചോദ്യത്തിനു മുൻപിൽ പകച്ചുപോയെന്ന് അഴകപ്പൻ. ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കുമെന്നല്ലാതെ സംഗീതത്തെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം പറയാനുള്ള അർഹതയൊന്നുമില്ലല്ലോ നമുക്ക്. കൂടുതൽ ഇഷ്ടപ്പെട്ടത് 2 വായിച്ച ട്യൂണാണെന്ന് പറഞ്ഞപ്പോൾ രാജാസാറിന് ആശയക്കുഴപ്പം. അതേത് ട്യൂൺ? ഓർമ്മയിൽ നിന്നു ഒന്ന് മൂളാമോ എന്നായി അദ്ദേഹം. സകല ദൈവങ്ങളെയും ധ്യാനിച്ച് എൻ്റെ മനസ്സിൽ വന്ന ഈണം ഞാനൊന്ന് മൂളി. അത്രയും മതിയായിരുന്നു രാജാസാറിന് അത് ഓർത്തെടുക്കാൻ. ഇന്നോർക്കുമ്പോൾ എല്ലാം സ്വപ്നം പോലെ. ഏറെ വൈകി. 12 മണിയോടെ ഗിരീഷ് പുത്തഞ്ചേരി സ്ഥലത്തെത്തുന്നു. പശ്ചാത്താപ വിവശനായാണ് വരവ്. രാജാസാറുടെ മുഖത്ത് ഭാവഭേദമൊന്നുമില്ല. അത്രയും നല്ല മൂടിലല്ല അദ്ദേഹം എന്ന് വ്യക്തം. ഇനി എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷയിലായിരുന്നു ഞാൻ അഴകപ്പൻ്റെ വാക്കുകൾ. സമയനിഷ്ഠയുടെ കാര്യത്തിൽ ട്യൂൺ തയ്യാറായ ശേഷമാണ് ONV വിളിച്ചത്. ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നറിയില്ലല്ലോ. വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒട്ടും പ്രസാദാത്മകമല്ല കവിയുടെ മുഖം. പക്ഷേ പാട്ട് പാടിക്കേൾപ്പിച്ചപ്പോൾ മുഖത്തെ കാർമേഘം നീങ്ങി. പകരം സുന്ദരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തരള കപോലങ്ങൾക്ക് പോറലേൽക്കാതെ തൻ്റെ കവിതയെ സംഗീതസാന്ദ്രമാക്കിയതിലുള്ള സന്തോഷം മുഴുവൻ ഉണ്ടായിരുന്നു ആ ചിരിയിൽ. നമുക്ക് ആസ്വദിക്കാം. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

സാന്ത്വനം 90.4 FM. വർഷം 1992. സംഗീതത്തിനും നൃത്തത്തിനും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സിബിമലയിൽ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു. ചിത്രത്തിൻ്റെ പേര് കമലദളം. തിരക്കഥ ലോഹിതദാസ്. കൈതപ്രം രവീന്ദ്രൻ മാസ്റ്റർ ഒന്നിക്കുന്ന അത്യുഗ്രൻ പാട്ടുകളുടെ റെക്കോർഡിംഗ് നടക്കുന്നു. ചെന്നൈയിലെ സ്റ്റുഡിയോവിൽ യേശുദാസ് പാടേണ്ട സോളോ സോങ്ങിൻ്റെ റെക്കോർഡിംഗ് രാവിലെയും ദാസേട്ടനും ചിത്രചേച്ചിയും പാടേണ്ട സോങ് ഉച്ചയ്ക്കുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷ് തന്നെയാണ് യേശുദാസിന് വേണ്ടി ട്രാക്ക് പാടുന്നത്. പക്ഷേ ഉച്ചയായിട്ടും രാവിലെ മുതൽ നടന്ന സോങ്ങിൻ്റെ ട്രാക്ക് റെക്കോർഡിംഗ് തീർന്നിട്ടില്ല. രവീന്ദ്രൻ മാഷ് ഒരുപാട് ടേക്കുകൾ എടുത്ത് ക്ഷീണിച്ചു. തൊണ്ടയിൽ നിന്നൊന്നും വരുന്നില്ല. അവസാനം അവശനായി കസേരയിൽ ഇരിപ്പായി. ഉച്ചയ്ക്ക് ശേഷം പാടാനെത്തിയ KS ചിത്ര രവീന്ദ്രൻ മാഷിൻ്റെ അവസ്ഥ കാണുന്നു. അങ്ങ് വിശ്രമിക്കുക, പകരം ഞാൻ പാടാമെന്ന് പറഞ്ഞ് ചിത്ര ട്രാക്ക് പാടുന്നു. അതൊരതിശയമാണ്. കാരണം ഒരു ഗായകനോ അല്ലെങ്കിൽ ഒരു ഗായികയോ ഒരു സിനിമയിലെങ്കിലും പാടിക്കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റൊരു ഗായകനോ ഗായികയ്ക്കോ വേണ്ടി ട്രാക്ക് പാടില്ല. അന്ന് തെന്നിന്ത്യ മുഴുവൻ തിരക്കുള്ള ഗായികയാണ് ചിത്ര. ചിത്ര ട്രാക്ക് പാടാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. രവീന്ദ്രൻ മാഷ് ഔട്ട്ലൈൻ പറഞ്ഞുകൊടുത്തു. ചിത്ര പാടിയ ആ പാട്ട് ഏതാണെന്നറിയാമോ? സായന്തനം ചന്ദ്രികാലോലമായി എന്ന് തുടങ്ങുന്ന ഗാനം. ഗംഭീരമായി ചിത്ര യേശുദാസിന് വേണ്ടി ട്രാക്ക് പാടുന്നു. റെക്കോർഡിംഗ് കഴിഞ്ഞ് ചിത്രയുടെ ആലാപനം കേട്ടപ്പോൾ സംവിധായകൻ അത് ട്രാക്കായി മാത്രം കാണാൻ ഒരു മടി. കാരണം ചിത്ര അതിമനോഹരമായാണ് അത് പാടിയത്. സിബിമലയിൽ ആ ഗാനം സിനിമയിലെ പല ഭാഗങ്ങളിലും ഉൾപ്പെടുത്തി. നമുക്ക് കേൾക്കാം സായന്തനം ചന്ദ്രികാലോലമായി എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

വീണ്ടും നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരേ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടിയേ അദ്ദേഹം പാട്ട് എഴുതിയിട്ടുള്ളൂ. ആ പാട്ട് സിനിമയേക്കാളേറെ പ്രശസ്തി നേടി. പാട്ടെഴുതിയ കവിയെ അക്കാലത്താരും തിരിച്ചറിഞ്ഞില്ല. ഇപ്പോഴും അദ്ദേഹത്തെ അറിയുന്നവർ ചുരുക്കമാണ്. കവിയുടെ പേര് കോട്ടയ്ക്കൽ കുഞ്ഞ് മൊയ്തീൻകുട്ടി. മലപ്പുറം ജില്ലക്കാരൻ, ബിസിനസ്സുകാരൻ, നാടകരചയിതാവ്. എന്നാൽ ഇദ്ദേഹം എഴുതിയ ഗാനം ഒരു കാലത്ത് മലയാള സിനിമാ രംഗത്തെ പ്രശസ്തമായ ഗാനമാണ്. പാട്ടേതാണെന്നറിയാമോ? ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി എന്ന് തുടങ്ങുന്ന ഗാനം 4 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. വർഷം 1987. സംവിധായകൻ മോഹൻ രൂപ്. വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രം സംവിധാനം ചെയ്യുന്നു. കൗമാരക്കാരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ വേദനയും വേർപാടുമൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പാട്ട് വേണം. സംവിധായകൻ മോഹൻ രൂപ് ഈണങ്ങളുടെ സംവിധായകൻ മോഹൻ സിതാരയെ വിളിക്കുന്നു. പഠിക്കുന്ന കാലത്ത് നന്നായി കവിതയും നാടകവും ഒക്കെ എഴുതുന്ന കൂട്ടുകാരൻ ഒരു കുഞ്ഞു മൊയ്തീൻകുട്ടിയെ മോഹൻ സിതാരയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ ആ കൂട്ടുകാരനെ വിളിക്കാൻ യാതൊരു നമ്പരോ അഡ്രസ്സോ കയ്യിലില്ല. അന്നൊന്നും മൊബൈൽ ഫോൺ പ്രചാരത്തിലില്ലാത്ത കാലമാണ്. അപ്പോഴാണ് ഒരു റംസാൻ കാലത്ത് ദൂരദർശനു വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ മോഹൻ സിതാരയ്ക്ക് അവസരം കിട്ടുന്നത്. അതിശയമെന്ന് പറയട്ടെ, ദൂരദർശനിൽ ചെന്ന മോഹൻ സിതാര കണ്ടത് ആ ഡോക്യുമെൻ്ററിക്ക് ഗാനരചന നിർവഹിക്കുന്ന താൻ തേടി നടന്ന കുഞ്ഞു മൊയ്തീൻകുട്ടിയെയാണ്. പിന്നെ പിറന്നത് സംഗീത സംഗമം. മോഹൻ സുതാരയും കോട്ടയ്ക്കൽ കുഞ്ഞു മൊയ്തീൻകുട്ടിയും ഒന്നിച്ച ആ ഗാനം സൂപ്പർ ഗാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി. ഒരു തലമുറയെ മുഴുവൻ വിരഹത്തിൻ്റെ വേദന ഉയർത്തിയ പാട്ട് യുവാക്കളുടെ ഇഷ്ടഗാനമായി മാറുകയും ചെയ്തു. നമുക്ക് കേൾക്കാം യേശുദാസിൻ്റെ സ്വരമാധുരിയിൽ ഇലപൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി.

ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കലാസാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558 7 8.

പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം അരങ്ങും ജീവിതവും. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമ പ്രവർത്തകനുമായ ഷാനവാസ് എച്ച്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM സ്വാഗതം. ഇന്ന് റേഡിയോ സാന്ത്വനത്തിൽ ശ്രോതാക്കൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് അരങ്ങും ജീവിതവും എന്ന നാടക സംബന്ധിയായ പരിപാടിയാണ്. നാടക കലാകാരന്മാരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും നാടക ചരിത്രം വ്യക്തമാക്കുന്നതുമായ പരിപാടിയാണ് അരങ്ങും ജീവിതവും. ഞാൻ ഷാനവാസ്, കൊല്ലം സിറ്റി പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്തു. കൊല്ലത്തെ സാംസ്കാരിക സംഘടനയായ മാർസ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡ് സേഫ്റ്റി കൗൺസിലിൻ്റെ എക്സ്പെർട്ട് മെമ്പറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ പ്രിയ കവി ONV നാമധേയത്തിലുള്ള ONV മലയാള പഠന കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. റോഡ്

0: സുരക്ഷയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 14 വർഷമായിട്ട് കൊല്ലത്ത് നിലനിൽക്കുന്ന ട്രാക്ക് എന്ന് പറയുന്ന സംഘടനയുടെ 2 വർഷക്കാലത്തെ സെക്രട്ടറിയായും ഇപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും പ്രവർത്തിച്ചു വരുന്നു. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്ന പരിപാടിയുടെ വോളണ്ടിയറായിട്ടും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രവുമല്ല റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏകദേശം 5000 ബോധവൽക്കരണ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇന്ന് അരങ്ങും ജീവിതം എന്ന പരിപാടിയിൽ എന്നോടൊപ്പം വർത്തമാനം പറയാനെത്തിയിട്ടുള്ളത് സച്ചിൻ കലാനിലയമാണ്. കലാനിലയം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. സ്ഥിരം നാടകവേദിയാണ്. സച്ചിൻ എന്ന് പറയുന്നത് തികച്ചും നാടകവുമായി ബന്ധപ്പെട്ട് നാടക ജീവിതമായി കൊണ്ടു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഏറെ നാളായിട്ട് പ്രവാസിയായിരുന്നു. ഒപ്പം ബാങ്കിൽ ജോലി ഉണ്ടായിട്ട് പോലും ആ ജോലിയോടൊപ്പം തന്നെ നാടക ജീവിതവും കൊണ്ടുപോയിട്ടുള്ള ഒരു കലാകാരനാണ്. ഏറെ നാളായി 2003 കാലഘട്ടം മുതൽ കലാനിലയത്തിൽ അതിൻ്റെ പിന്നണി പോരാളിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. കേരളത്തിലെ സ്ഥിരം നാടകവേദി എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടത് കലാനിലയം എന്ന് പറയുന്ന നാടക സമിതിയോടുകൂടിയാണ്. 1952 കൃഷ്ണനായർ എന്ന് പറയുന്ന ആ അപൂർവ കലാകാരൻ, അപൂർവം എന്ന് പറയുന്നത് വളരെ റിസ്ക് എടുത്ത് ആ കാലഘട്ടത്തിൽ ഒരു നാടക സമിതി രൂപീകരിക്കുകയും ഇവിടെ തിരുവിതാംകൂറിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന KPSCയുടെ നാടകം കളിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു നാടക സമിതി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ചേർന്ന് രൂപീകരിക്കുകയും അതിനെ 1963 ഒരു സ്ഥിരം നാടകവേദിയാക്കി മാറ്റുകയും തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് ആദ്യമായിട്ട് കാവാലം നാരായണപ്പണിക്കരുടെ കുരുക്ഷേത്ര എന്ന് പറയുന്ന നാടകത്തിൻ്റെ അവതരണത്തോടുകൂടി കേരളത്തിൻ്റെ നാടകരംഗത്ത് ഒരു സ്ഥിരം നാടകവേദി രൂപപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് കലാനിലയം കൃഷ്ണനായർ എന്ന് പറയുന്നത്. ആ നാടക പ്രസ്ഥാനത്തിലാണ് എന്നോട് ഇന്ന് വർത്തമാനം പറയുന്ന ശ്രീ സച്ചിൻ. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച് വരുന്നത് ഒട്ടനവധി നാടകങ്ങളാണ് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് കേരളത്തിലെ പ്രേക്ഷകർക്കായിട്ട് കലാനിലയം കൃഷ്ണനായർ ഒരുക്കിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ, നാരദൻ കേരളത്തിൽ, അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ, താജ്മഹൽ, അങ്ങനെയുള്ള നാടകങ്ങൾ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് മാസങ്ങളോളം അവതരിപ്പിക്കുന്ന, നാടക പ്രേക്ഷകർക്കായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സ്ഥിരം നാടകവേദി സംവിധാനമാണ് അദ്ദേഹം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 1979 പുത്തരിക്കണ്ടം മൈതാനത്ത് അവസാനമായിട്ട് കളിച്ച് ആ പ്രസ്ഥാനം സ്ഥിരം നാടകവേദി എന്ന് പറയുന്ന കലാനിലയം നാടകവേദിയുടെ ആദ്യ പകുതി അവസാനിക്കുകയായിരുന്നു. 1980 കലാനിലയം കൃഷ്ണനായർ മരണപ്പെടുകയുണ്ടായി. പിന്നീട് നിരന്തരമായിട്ട് ആദ്യ കാലഘട്ടത്തിൽ കാവാലം എഴുതിയ നാടകത്തോടുകൂടി തുടർന്നുവെങ്കിലും പിന്നീട് ജഗതി എൻ കെ ആചാര്യ എന്ന് പറയുന്ന നാടക രചയിതാവ് അദ്ദേഹം കലാനിലയത്തോട് ചേരുകയും പിന്നീടുള്ള നാടകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പേനത്തുമ്പിൽ നിന്നാണ് ഉതിർന്നു വീണിട്ടുള്ളത്. പിന്നീട് ഈ നാടക ഈ കലാനിലയത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി അദ്ദേഹത്തെ കലാനിലയം കൃഷ്ണനായരുടെ മകനായ അനന്തപത്മനാഭനും അതുപോലെ ജഗതി എൻ കെ ആചാര്യയുടെ മകനായ ജഗതി ശ്രീമാറും കഠിനമായി ശ്രമിക്കുകയും 2003 എറണാകുളത്തെ മണപ്പാട്ടിൽ പറമ്പിൽ വീണ്ടും കലാനിലയത്തിൻ്റെ നാടകം പുനരാവിഷ്കരിക്കുകയായിരുന്നു. അന്നു മുതലാണ് എന്നോട് വർത്തമാനം പറയാനെത്തിയ സച്ചിൻ കലാനിലയം ഈ കലാനിലയത്തിൻ്റെ നാടക പ്രസ്ഥാനവുമായിട്ട് ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയർ കമ്പനിയും അതുപോലെ ബാങ്കിൽ ഉദ്യോഗമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കലയെ സ്നേഹിച്ചുകൊണ്ട് നാടകത്തെ പ്രേമിച്ചുകൊണ്ട് അദ്ദേഹം ഈ കലാനിലയത്തിൽ അതിൻ്റെ പിന്നണിയിലേക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളതാണ്. വളരെ സ്നേഹത്തോടെയും വളരെ ആദരവോടെയും ഞാൻ സച്ചിൻ കലാനിലയത്തിനെ അരങ്ങും ജീവിതം എന്ന് പറയുന്ന റേഡിയോ സാന്ദനത്തിന്റെ നാടക സംബന്ധിയായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
1: നമസ്കാരം ചേട്ടാ, ഈ പരിപാടിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്യും. ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു.
0: ഒന്നാമതായിട്ട് എനിക്ക് സച്ചിനോട് ചോദിക്കാനുള്ളത് സച്ചിന്റെ പേരിനോടൊപ്പമുള്ള കലാനിലയം എന്ന് പറഞ്ഞ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ പ്രസ്ഥാനത്തിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഈ പേര് ചേർക്കാനുള്ള അല്ലെങ്കിൽ കലാനിലയത്തില് എന്ന് പറയുന്ന നാടക പ്രസ്ഥാനത്തിലേക്ക് എത്താനുള്ള വഴി എങ്ങനെയാണ് തെളിഞ്ഞത്? അല്ലെ, വളരെ വലിയ പ്രവാസ ജീവിതത്തിലും വിദേശത്തും ഒക്കെ ജോലി ചെയ്ത് ബാങ്കിലും ജോലി ചെയ്ത് നിന്നിരുന്ന താങ്കള് ഒരു നാടകത്തോടുള്ള ഭ്രമം കൊണ്ട് ഇവിടെ എത്തപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എത്താനുള്ള ഒരു സാഹചര്യം എന്താണ്?
1: അത് പറയുകയാണെങ്കിൽ കുറച്ച് പുറമോട്ടുള്ള ഒരു ചരിത്രം പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ അവിടെ പഠിച്ചത് ദേവമാത സ്കൂളിലായിരുന്നു എൻ്റെ ചെറിയ കാലഘട്ടമൊക്കെ ഞാൻ പഠിച്ചത്. അപ്പം അന്നേരം ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മുടെ അന്ന് പുത്തരിക്കണ്ടതല്ലോ നമ്മുടെ
0: ആദ്യം നാടകം അവതരിപ്പിക്കപ്പെട്ടത് നമ്മുടെ കൊല്ലത്തെ കണ്ടോൺമെന്റ് മൈതാനം.
1: അതെ അതെ, കണ്ടോൺമെന്റ്
0: മൈതാനം
1: അവിടുത്തെ കാര്യമായിരുന്നു. അപ്പോൾ അവിടെ നാടകം അവതരിപ്പിക്കാൻ ഈ കലാനില അന്ന് കലാനിലയമാണെന്നോ നാടകമാണെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിന്

0: വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ സെറ്റിങ്സ് ഉണ്ടാകുന്നു, കൊട്ടാരം ഉണ്ടാകുന്നു, രാജാവ് ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു വിസ്മയം കുട്ടികൾക്ക് വളരെ ഈ എന്തു പറയുന്നു പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ രക്തരക്ഷസ് പോലുള്ള നരതൻ കേരളത്തിൽ എന്ന് പറയുന്നത് ഒരു
1: ആക്ഷേപഹാസ്യമായ
0: നാടകമാണ്.
1: അതില് നമ്മള് ആദ്യം കാണുന്നത് ഈ ദേവലോകവും ദേവന്മാരും അതുമൊക്കെയാണ്. അത് കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ കാണുന്നത് ഇന്ന് നാട്ടിൽ നടക്കുന്ന പോലീസ് സ്റ്റേഷനും ട്രെയിൻ വരുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എന്നേത് എന്തോ ഏതോ ഒരു ഘടകം അന്ന് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മനസ്സിൽ കടന്നു. പിന്നീട് വർഷം കുറേ കഴിഞ്ഞു, നമ്മൾ ഈ കലാനിലയത്തിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് വലുതായി. ഇന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കലാനിലയത്തിൻ്റെ നാടകം ഇപ്പം എവിടെയാണ് അവതരിപ്പിക്കുന്നതെന്നോ ഒന്നും അറിയില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്ന അവർ സർക്കസ് ചെയ്യുന്നത് പോലെ ഒരു സ്ഥലത്ത് വന്ന് ഒന്നും ഒന്നരയും രണ്ട് മാസത്തോളം നാടകം അവതരിപ്പിച്ചിട്ട് വീണ്ടും വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് കലാനിലയത്തിൻ്റെ നാടകം എവിടെയാണ്. പക്ഷേ 1980 ആയപ്പോഴേക്കും അതിൻ്റെ സ്ഥാപകനും സംവിധായകനുമായ കലാനിലയം കൃഷ്ണൻ നായർ മരണപ്പെടുകയും ഇത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ പിന്നീടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മൾ വലുതായി, ബാങ്കിൽ ജോലിയൊക്കെ കിട്ടി. ഞാൻ ഒരു ദിവസം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് മാതൃഭൂമി പത്രത്തിൻ്റെ ബാക്കിൽ വലിയ സൺഡേ സപ്ലിമെൻറ്റിൽ കലാനിലയം വീണ്ടും വരുന്നു എന്നുള്ള വലിയൊരു വാർത്തയാണ് ഞാൻ കണ്ടത്. അപ്പം അതിൽ നിന്നാണ് കലൂർ മണപ്പാട്ടി പറമ്പിൽ വീണ്ടും നാടകം അവതരിപ്പിക്കാൻ തുടങ്ങുന്നു എന്നുള്ള വാർത്ത നമുക്ക് കിട്ടുന്നത്.
0: അല്ല, അവിടെ ഒരു സംഗതിയുണ്ട്. ഈ നാടകത്തിന്റെ എനിക്ക് തോന്നുന്നു ഏറെ നാൾ കൂടുതലായിട്ട് കളിച്ചത് ആ മൈതാനത്ത് ആയിരുന്നു. അനന്തപത്മനാഭൻ
1: മണപ്പാട്ടി പറമ്പിലല്ല, അത് മെറൈൻ ഡ്രൈവിലായിരുന്നു. അത് വർഷങ്ങളല്ല മാസങ്ങളോളം അവിടെ നാടകം കളിച്ചിരുന്നു. അത് വർഷത്തിൽ ഒരു പ്രാവശ്യം, അന്ന് ഓല തിയേറ്റർ ആയിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം നമ്മളെ നാടകം നിർത്തിവെക്കും. കാരണം ഓല പൊടിഞ്ഞു പോയതിനു ശേഷം പുതിയ ഓല മേയാനട്ട്, അന്ന് ഓല തിയേറ്റർ ആയിരുന്നല്ലോ, മേയാനട്ടുള്ള സമയത്ത് മാത്രമാണ് ഈ നാടകം നിർത്തി വെച്ചിരുന്നത്. അപ്പം കലൂർ നമ്മൾ നാടകം നടക്കുന്നതായിട്ടത് അറിഞ്ഞു. അപ്പം ഇതിൽ ആരാണ് എന്താണെന്നും അറിയത്തില്ല. നമുക്ക് പപ്പേട്ടനെ നമുക്ക് പരിചയമില്ല, ആരുമില്ല. പക്ഷേ പപ്പേട്ടൻ്റെ ഫോട്ടോ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നാടകത്തിൻ്റെ വിവരങ്ങളും അതും ഇതൊക്കെ അറിഞ്ഞ് അങ്ങനെ നാടകം കാണാനായിട്ട് ഫസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കയറാൻ പറ്റാത്ത അത്ര തിരക്ക്. ഐ മീൻസ് ടിക്കറ്റ് എടുക്കാൻ, നാടകം കാണാൻ ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള തിരക്കിൽ പോലെ ആദ്യത്തെ ദിവസം പോയിട്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. പിന്നെ അന്ന് അവിടെ നിന്നിട്ട് ടിക്കറ്റ് റിസർവ് ചെയ്ത്, അപ്പം അന്ന് ഞാൻ എറണാകുളത്ത് ബാങ്കിൽ ജോലി ചെയ്യുന്നു. അപ്പം ബാങ്കിൽ ഈ സമയം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ നാടകം കാണാനായിട്ട് പോകാൻ. ഞാനത് ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന 4-ാമത്തെ ദിവസമാണ് എനിക്ക് അതിൻ്റെ ടിക്കറ്റിൻ്റെ ഷോയ്ക്ക്, അതും മാറ്റിനി ഷോയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ഷോയ്ക്കും സെക്കൻഡ് ഷോയ്ക്കൊക്കെ ഫുള്ളാണ് അവിടെ. അപ്പം നാടകം കാണാനായിട്ട് ചെന്നു. അന്ന് കണ്ട അത്ഭുതത്തിനെയും കാട്ടി 4 ഇരട്ടി, എന്താ പറയുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി. അന്ന് ചെറിയ കുട്ടിയാണ് നമ്മൾ ആസ്വദിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ അന്ന് കാണുന്ന നാടകം രക്തരക്ഷസാണ്. അതും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തു. അപ്പം നമുക്ക് ഒരു നാടകത്തിനൊരു പാഷൻ എന്ന് പണ്ടേ രക്തത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള അനന്തപത്മനാൻ പപ്പേട്ടനെ കാണണം എന്നുള്ള, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. ഈ നാടകം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇന്ന് നമ്മൾ ഓരോ സൂപ്പർ സ്റ്റാർസിന് ആൾക്കാർ പൊതിയുന്നത് പോലെ പപ്പേട്ടൻ്റെ അടുത്ത് വന്ന് ഇന്ന് സംസാരിക്കുവാൻ ആൾക്കാർ. അപ്പോൾ ഒരാൾ സംസാരിച്ച് കഴിയുന്നു, അടുത്ത ആൾ വരുന്നു, നമുക്കങ്ങോട്ട് കയറാനേ പറ്റുന്നില്ല. പിന്നെ വളരെ ഭദഭാഗ്യനായി ഞാൻ തിരിച്ചു പോവുകയോ ചെയ്തു. വീണ്ടും നാടകം മാറി. അത് കഴിഞ്ഞിട്ട് അടുത്ത നാടകം വന്നു. നാരദൻ, അന്ന് നാരദൻ കേരളത്തിൽ അവിടെ കളിച്ചില്ലാന്ന് തോന്നുന്നു, കത്തനാരായിരുന്നു തോന്നുന്നു, കത്തനാരായിരുന്നു രണ്ടാമത് കളിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ നാടകം കലൂരിൽ നിന്ന് പോയി. എന്നിട്ടും പപ്പേട്ടൻ എനിക്ക് പരിചയപ്പെടാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നാടകം വീണ്ടും തൃപ്പൂണിത്തറ വന്നു. തൃപ്പൂണിത്തറയിൽ അന്ന് രക്തരക്ഷസും കളിക്കുന്നുണ്ടായിരുന്നു. രക്തരക്ഷസ് നാളെ ഞാൻ ഓൾറെഡി കണ്ടതുകൊണ്ട് അത് കണ്ടില്ല. രണ്ടാമത് നാരദൻ കേരളത്തിലാണ് അവിടെ വെച്ച് വീണ്ടും കണ്ടത്. അപ്പോൾ ആ നാടകം കാണാനായിട്ട് ഞാനും വൈഫും കൂടി ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് പപ്പേട്ടനോട്ട് ജസ്റ്റ് ഒരു രണ്ട് വാക്ക് നാടകം നന്നായിരുന്നു, ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിഞ്ഞു. അന്ന് ഫോൺ നമ്പർ ചോദിച്ചിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. വീണ്ടും അന്നത്തെ പോലെ നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി. പിന്നീട് ഞാനൊരു ദിവസം ബാങ്കിൻ്റെ ആവശ്യത്തിന് നമ്മൾ തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിലേക്ക് പോകുന്ന വഴിയാണ് ആറ്റിങ്ങൽ വെച്ച് അവിടെ അവിടുത്തെ ഗ്രൗണ്ടിൽ നാടകം നടക്കുന്നതായിട്ട് കണ്ടു. അവിടെ പോയിരുന്ന് പപ്പേട്ടനോട്ട് അന്ന് സംസാരിക്കാനായിട്ട് പറ്റി. ആ സംസാരത്തിലൂടെയാണ് നമ്മുടെ നാടകങ്ങളും ഞങ്ങളുടെ ചിന്തകളൊക്കെ ഏകദേശം ഒരേ രീതിയിലാണ് പോകുന്നതെന്നും മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ ഈ കലാനിലയത്തിലേക്ക് എൻ്റെ എൻട്രി എന്ന് പറയുന്നത് അവിടെ ഘട്ടത്തിൽ.
0: ഈ രണ്ടാമത്തെ പകുതിയിൽ നാടകത്തിൻ്റെ സംവിധാനവും ഒക്കെ ചെയ്തത് കലാനിലയം കൃഷ്ണൻ നായരുടെ മകനെന്ന് നമ്മൾ പപ്പേട്ടനെന്ന് വിളിക്കുന്ന അനന്ത പത്മനാഭനാണ്. ഈ കലാനിലയത്തിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അവിടെ എത്തപ്പെട്ടപ്പോൾ അതിനെ അതിലേക്കുള്ള ഈ വിസ്മയിപ്പിക്കുന്ന ആ തരത്തിലുള്ള ഈ സംഗതികളാണല്ലോ നാടകത്തിലുള്ളത്. അപ്പൊ അതിലേക്ക് എത്തപ്പെടുമ്പോൾ അത് ഉണ്ടായ ഒരു അനുഭവം എങ്ങനെയാണ്? താങ്കൾ അവിടെ എത്തി ആദ്യം നാടകം കാണുന്നു, പല സ്ഥലങ്ങളിലായിട്ട് പോയി, ഈ നാടകത്തിന്റെ പിന്നിലുള്ള സംഗതികളെ കുറിച്ച് മനസ്സിലാകുന്നത് അവിടെ എത്തപ്പെട്ടതിന് ശേഷമാണ്. അപ്പൊ

0: ആ എത്തപ്പെട്ട ശേഷം ഉണ്ടായ ആ അനുഭവം എങ്ങനെയാണെന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാം.
1: നമ്മൾ തീർച്ചയായിട്ടും ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഓരോ സീൻ മാറുന്നത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതേപോലെ നമ്മൾ കലാനിലത്തിൻ്റെ നാടകത്തിലെ ടെക്നിക്സിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്.
0: അത് അവിടെ അത് ടെക്നിക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് എനിക്ക് തോന്നുന്നു 1952 അദ്ദേഹം, അതായത് കലാനിലയം കൃഷ്ണനായർ എന്ന് പറയുന്ന ആ നാടകാചാര്യൻ, റഷ്യയുടെ സാങ്കേതിക വിദ്യയാണ് ഈ നാടകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പപ്പേറ്റനുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ നാടകത്തോടുള്ള ആ ആർജവം കൊണ്ട് അദ്ദേഹം അവിടെ പോയി അതിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കിയാണ് ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള ഒരു നാടക സംവിധാനം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, സച്ചിൻ ആ നാടകത്തിലേക്ക് എത്തുമ്പോൾ ഈ സ്റ്റേജിലുണ്ടാകുന്ന വിസ്മയങ്ങൾ, രക്തരക്ഷത്തിൻ്റെ ആയാലും നാരദൻ കേരളത്തിൻ്റെ ആയാലും അതുപോലെ തന്നെ കടമറ്റത്ത് കൊത്തനാരെന്ന് പറയുന്ന ആ മാന്ത്രിക സംഗതികളൊക്കെ തന്നെ സ്റ്റേജിൽ പലതരത്തിലുള്ള അത്ഭുതങ്ങളാണ് കാണി. ആ അത്ഭുതങ്ങൾ കാണിക്കുന്നതിൻ്റെ പിന്നിൽ വളരെ ഏറെ പ്രവർത്തനമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, മനസ്സിലായില്ല? അപ്പം അത് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കണ്ടതെന്നുള്ളതാണ്.
1: അതെ, ഈ കലാനിലയത്തിൻ്റെ പിന്നിൽ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അന്ന് മെയിനായിട്ട് തൃപ്പൂണിത്തുറ കുമാരൻ നായർ എന്ന് പറയുന്ന വളരെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ആളാണ് ഇതിൻ്റെ ടെക്നിക്സ് ഒക്കെ ഡയറക്റ്റ് ചെയ്തിരുന്നത്.
0: അപ്പം
1: ആദ്യകാലഘട്ടങ്ങളിൽ അദ്ദേഹമായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോഴും നമ്മളും ഏകദേശം അന്ന് പുള്ളി ചെയ്ത് വെച്ചതിൻ്റെ ആ ഒരു എന്താ പറയുന്ന പ്ലാറ്റ്ഫോം പാറ്റേൺ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ മോഡേൺ ടെക്നോളജീസ്, ഇപ്പം സൗണ്ടിലായാലും ലൈറ്റിങ്ങിലായാലും ഇതൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്ന കലാനിലത്തിൻ്റെ നാടകം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവിൽ ലോകത്തിൽ ആദ്യമായിട്ട് 5.1 നാടകം ചെയ്യുന്നത് കലാനിലയമാണ്. പിന്നെ പലരും ചോദിക്കുന്ന ഇതിൽ നമ്മൾ വിജയിക്കുന്ന, നമ്മൾ വിജയിച്ചു എന്ന് മനസ്സിലാക്കുന്നത് ആൾക്കാർ നാടകം കണ്ടു കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കും നിങ്ങൾ ഡയലോഗ് റെക്കോർഡഡ് ആണോ എന്ന് ചോദിക്കും. അപ്പം ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇന്റർവെൽ ആകുമ്പോൾ ഇത് അനൗൺസ് ചെയ്യാൻ തുടങ്ങി, ഇത് റെക്കോർഡഡ് അല്ല, ഇത് ലൈവായിട്ട് തന്നെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് അഭിമാനം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പ്രശസ്ത നാടകക്കാരനും സിനിമാ സംവിധാനമൊക്കെ ശ്രീ ജോസ് തോമസ് അദ്ദേഹം നാടകം കാണാൻ വന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റാണ്, ഇത്രയും കാലമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡയലോഗ് കേട്ടൊരു നാടകം ആസ്വദിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ ഇത് നമ്മൾ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെയും പുതിയ പുതിയ സാധനങ്ങൾ നാടകത്തിൽ വന്ന് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ നാടകം ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ള, ഇനി ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ബാക്കിയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഫ്രണ്ടിലിരുന്ന് കണ്ട് വിസ്മയിപ്പിച്ച അല്ലെങ്കിൽ ഭ്രമിപ്പിച്ച സാധനങ്ങൾ ഇതെങ്ങനെയാണ് അറിയുന്നതിനെന്ന് നമ്മൾ സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ അത് വലിയൊരു വിസ്മയം തന്നെയാണത്,
0: വലിയൊരു
1: ടാസ്ക്കാണത്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഫസ്റ്റ് ബെല്ല അടിച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും 120 ആൾക്കാരും ഇത് ഒരു ഷോ വിജയിപ്പിക്കണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ പിന്നിലുള്ള ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റ്, ഫ്രണ്ടിലിരിക്കുന്നവർ ഇതുമായിട്ട് ഇവരെല്ലാവരും ഒരേ മനസ്സോട് കൂടി വന്ന് ഒരു പോയിന്റിൽ ഇവരുടെ മനസ്സുകൊണ്ട് വരണം. ഈ ആ പോയിന്റിൽ വരുമ്പോഴാണ് അവിടെ ഒരു മാജിക് സംഭവിക്കുന്നത്. ഈ മാജിക്കാണ് പ്രേക്ഷകർക്ക് അത്ഭുതവും വിസ്മയവും ഒക്കെ ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഇത് നടപ്പാക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ എന്താ പറയുന്ന രാപ്പകൽ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ സെക്കൻഡ് ഷോ കഴിഞ്ഞ് അവർക്ക് പോവാം, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല, നമ്മൾ നാളത്തെ ഷോയ്ക്ക് വേണ്ടി വീണ്ടും പ്രിപ്പയർ ചെയ്യുകയാണ്.
0: മാത്രമല്ല ഇതിന്റെ സ്റ്റേജിന്റെ കാൽനാട്ട് കർമ്മം നടക്കുന്നത് മുതൽ ടെക്നിക്സ് അപ്ലൈ
1: ചെയ്തു,
0: അതിന്റെ സ്റ്റേജ് എത്ര വീതിക്ക് നീളത്തിൽ.
1: ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഇനിയിപ്പോ അടുത്ത ഷോ വരാൻ പോകുന്നത് കോട്ടക്കലാണ്, ഓണത്തിന് കോട്ടക്കലാണ്. ഇപ്പൊ ഒരു മാസം മുമ്പേ അതിന്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഒന്ന് ഇപ്പൊ 10-ാം തീയതി നാടകം അവതരിപ്പിക്കണമെങ്കിൽ കഴിഞ്ഞ മാസം 10-ാം തീയതി തൊട്ടേ ഇതിന്റെ പരിപാടി നടക്കുവാണ്. ഇതെല്ലാം നടന്ന് ഈ ഒരു 30 മുതൽ 45 ദിവസത്തേക്ക് നാടകം അവതരിപ്പിക്കാൻ വേണ്ടി ഒരു മാസം മുമ്പേ ഇത് തുടങ്ങുന്നു. അപ്പൊ അന്ന് മുതലേ ഇതിന്റെ ടെക്നിക്ക് തുടങ്ങുകയാണ്. നമ്മളെ സ്റ്റേജിന് ചേട്ടൻ പറഞ്ഞതുപോലെ സ്റ്റേജിന്റെ കാൽനാട്ട് കർമ്മം തൊട്ടേ അവിടെ അളവുകൾ, ഈ അളവുകൾ കൃത്യമായില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറിപ്പോകും.
0: അപ്പൊ
1: ഫൗണ്ടേഷൻ ഇടുന്നത് തൊട്ട് ഇതിന്റെ പരിപാടി തുടങ്ങുകയാണ്.
0: ചെറിയൊരു പാളിച്ച ഭയങ്കരമായിട്ട് ബാധിക്കും. ആൾക്കാർ ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ ടെക്നിക്സ് മനസ്സിലാക്കാൻ
1: വേണ്ടി.
0: അപ്പൊ അതിനകത്ത് ചെറിയൊരു കാറ് അതിലൂടെ സ്റ്റേജിലൂടെ ഓടി പോകുന്നു, അതുപോലെ തന്നെ പ്ലെയിൻ പറന്നു
1: പോകുന്നു, തലയ്ക്ക്
0: മുകളിൽ പോകുന്നു, പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യപ്പെടുന്നു, അതിന് ആൾക്കാർ ഇറങ്ങുന്നു. അപ്പൊ അത് ആ കാലഘട്ടത്തിൽ നമ്മൾ ഇത് നാടകം വന്ന 1952-63 അപ്പൊ 63 തൊട്ട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ജനങ്ങൾ അത്ഭുതപ്പെടുത്തിയ സംഗതിയാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരുമ്പോൾ ഇപ്പോഴും ടെക്നോളജി എന്ന് പറയുന്നത് വളരെ IT യുഗമാണ്, ഇൻഫർമേഷൻ ടെക്നോളജി, വിരൽത്തുമ്പിലാണ് വിജ്ഞാനം. അപ്പൊ ഈ വിരൽത്തുമ്പിൽ വിജ്ഞാനം ഇരിക്കുന്ന ഈ കാലഘട്ടത്തിലും അല്പം പോലും കോട്ടം തട്ടാതെ ഈ പ്രേക്ഷകർക്ക് നൽകുക എന്ന് പറയുന്നത് ഹൈലി

0: റിസ്ക് സംഗതിയാണ്. അവിടെയാണ് സച്ചിനെ പോലുള്ള പിന്നിലയിലുള്ള ആൾക്കാരുടെ ഒരു വലിയ പ്രയത്നം നമ്മൾ കാണേണ്ടത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്റ്റേജിൽ മാത്രം വെളിച്ചം ഉണ്ടാകുകയും സ്റ്റേജിലെ വെളിച്ചം നാടകത്തിന്റെ ചില നിമിഷങ്ങളിൽ അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ ആ സ്റ്റേജിന് പിന്നിൽ കൂരിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു വലിയ സ്റ്റേജാണ്. അപ്പൊ ഓരോ പാർട്ടിലും ഈ പറഞ്ഞ കൊട്ടാരത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക വാതിൽ, അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ അകത്തേക്ക് പോകണമെന്നെങ്കിൽ പ്രത്യേക വാതിൽ. അപ്പൊ ഈ വാതിലുകളിലൂടെ തന്നെ കഥാപാത്രങ്ങൾ സ്റ്റേജിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഇരട്ടത്ത് വരിക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു ടാസ്ക്കാണ്. അതിന് എന്ത് പരിശീലനമാണ് നിങ്ങൾ ആദ്യം അഭിനയിപ്പിക്കുകയല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അഭിനയത്തിന് മുമ്പ് ഈ സ്റ്റേജ് ബാലൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കലാനിലയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നടീ നടന്മാർക്ക് പകർന്നു കൊടുക്കുന്നത്, ടെക്നീഷ്യൻസിന് പകർന്നു കൊടുക്കുന്നത്?
1: ഇത് സ്റ്റേജിന്റെ അളവ് മണപ്പാടമാക്കുക എന്നതാണ് ആദ്യത്തെ ഒരു പരിപാടി. അപ്പൊ ഇത് നടന്ന് പരിശീലിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു ഒരടി മാറിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സാധനമുണ്ട്, മൂന്നാമത്തെ മൂന്നടി കാലു വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് ആദ്യം വരുന്ന ആളിനെ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റേജിൽ കയറ്റില്ല, അവര് ഫസ്റ്റ് നാടകം കാണാൻ പറയും. ഫസ്റ്റ് നാടകം കണ്ടു കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ സ്റ്റേജിൽ അവരെ സ്റ്റേജിൽ കയറ്റി കഴിഞ്ഞ് ഈ അളവുകൾ, കൃത്യമായ അളവുകൾ മനഃപ്പാടമാക്കുക. ഇത് നമ്മൾ മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ കറണ്ട് പോകും, അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാത്ത സമയത്തും ഇരുട്ടത്തും നമുക്ക് കൃത്യമായിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുവെക്കാനായിട്ട് നമുക്കത് പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കലാപ്രവർത്തനം എന്ന് പറയാൻ നമുക്കൊരു ജോലിയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല.
0: അതായത്
1: നമുക്ക് ഉള്ളിൽ ഇതിനായിട്ട് അങ്ങേയറ്റം ഒരു പാഷൻ ഉണ്ടാവണം, അർപ്പണബോധം ഇതിൻ്റെ അകത്ത് വളരെ വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, അങ്ങനെയല്ല. ഇതിപ്പം 6 മണിക്ക് ഒരു ഷോ കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സെക്കൻഡ് ഷോയും കഴിഞ്ഞ് ഏകദേശം കഴിയുമ്പോൾ 12 സമയമാവും. അപ്പം ഈ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയാൽ കിട്ടിയെന്നല്ല, നമുക്ക് പോയി കഴിക്കാനുള്ള സമയം കിട്ടില്ല നമുക്ക്. അപ്പം അതൊക്കെ എല്ലാം മാറ്റി വെച്ച് ഇതെല്ലാം നാടകം കഴിയുമ്പം ആൾക്കാരെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു ഒരു സമയമുണ്ട്. അത് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൈയടി, അതാണ് ഭക്ഷണം, നമ്മളുടെ ഭക്ഷണം.
0: നമുക്ക് ആ ഒരു ഊർജ്ജമാണ് നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി, നമ്മളെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനം.
1: ഇത് ഓരോ ദിവസം ഓരോ ഷോ കഴിയുമ്പോഴേ നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ.
0: അതെ അതെ.
1: അപ്പം ആ ഒരു കൈയടിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റും എല്ലാ ടെക്നീഷ്യൻസും കൂടെ നിൽക്കുന്നവരും ഒറ്റ മനസ്സോട് കൂടി പ്രവർത്തിക്കും.
0: അല്ല, ഇതിൻ്റെ ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, സച്ചിൻ പറഞ്ഞതുപോലെ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് സ്ഥാപിക്കുക എന്നുള്ളത് വളരെ വലിയ ടാസ്ക്കാണ്. ഇവിടൊക്കെ എന്ത് വെച്ചേക്കുന്നു, ഏതൊക്കെ സമയത്താണ് അത് പ്രവർത്തിക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് ഈ കർട്ടൻ മാറി മാറി വരേണ്ടത്. അപ്പൊ അതിന്റെ അരങ്ങിലേക്കാളും അരങ്ങിന് പിന്നിലാണ് ഈ വളരെ വലിയ പ്രയത്നം നടക്കുന്നത്. ഒരു നിമിഷം പോലും അതിനകത്തൊരു പാളീച്ച ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ കൊട്ടാരം വരേണ്ട സമയത്ത് വേറെ എന്തെങ്കിലും വന്നു പോയാൽ തീർന്നില്ലേ? അപ്പൊ അതിന് ഈ അരങ്ങിന്റെ പിന്നിലുള്ളവരുടെ ആ ഒരു പ്രയത്നം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റുന്ന സംഗതിയല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു 2 പതിറ്റാണ്ടോളം എനിക്ക് സച്ചിൻ ആ മേഖലയിൽ, കലാനിലയം എന്ന് പറയുന്ന ആ മേഖലയിൽ, അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരു ഊർജം എന്താണ്, ഈ അവിടെ നിന്ന് കിട്ടിയ ഈ ടെക്നിക്സുമായി ബന്ധപ്പെട്ട്. താങ്കളും ഒരു സോഫ്റ്റ്വെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് ആധുനിക സംവിധാനം ഈ ഇതിനകത്ത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, ടെക്നോളജി ഉപയോഗിക്കും? ഇപ്പൊ സൗണ്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു, സൗണ്ട് വളരെ നമുക്ക് ഇന്ന് ലഭിക്കാവുന്ന അത്രയും മനോഹരമായ ശബ്ദ ഗാംഭീര്യമാണ് അതിനകത്ത് ഉള്ളത്. മാത്രവുമല്ല, നാടകത്തിന്റെ തുടക്കം തന്നെ സൽക്കലാദേവി തൻ ചിത്രകൗരങ്ങൾ എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നത് ദക്ഷിണാമൂർത്തി അദ്ദേഹമാണ് സംഗീതം ചെയ്തത്. അതിന്റെ വരികൾ എന്ന് പറയുന്നത് പപ്പനം കൂടി പറഞ്ഞ ആ വരികളാണ്. ആ ഗാനം ഇപ്പോഴും ഇത്ര മനോഹരമായ ഗാനമാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു വലിയ അനുഭവം ഉണ്ടാകും. അപ്പൊ അത് കേട്ട് കഴിഞ്ഞ് അതിൽ തുടങ്ങി അവിടെ നിന്ന് കിട്ടിയ ആ ടെക്നിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികൾ ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്.
1: ഈ നാടകം ആൾക്കാര് പ്രേക്ഷകരിടുന്ന് കാണുന്നുണ്ടെങ്കിലും സ്റ്റേജിന്റെ പിന്നിൽ സത്യം പറഞ്ഞാൽ അതോടെ ഒരു യുദ്ധക്കളമാണ്. അപ്പൊ ഏത് നിമിഷവും നമുക്ക് എന്തും സംഭവിക്കാം. പ്രത്യേകിച്ച് ഒരു ലൈവ് ഷോയുടെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. പിന്നെ ഈ കലാനിലയത്തിന്റെ എന്താ പറയുന്നത്, ഇത്രയും ഭീമാകാരമായിട്ടുള്ള സെറ്റും ഇതൊക്കെ കൃത്യമായിട്ട് വരികയും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരികയും ഇതൊക്കെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ അവരുടെ മാജിക്ക് സംഭവിക്കണം, ഇതൊക്കെ സംഭവിക്കണം. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് പല ടെക്നിക്കലായിട്ട് എറേഴ്സ് വരാം, ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം വരാം, ഇതൊക്കെ വരാം. പക്ഷെ ഇതെല്ലാം നമ്മൾ ആ ഫസ്റ്റ് ചേട്ടൻ പറഞ്ഞതുപോലെ സൽക്കലാദേവതയെ കേട്ട് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം നമ്മൾ വന്നാലും ലൈവായിട്ട് നമ്മളപ്പോൾ അത് പരിഹരിക്കും. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഫ്രണ്ടിൽ പ്രേക്ഷകർ അറിയേയില്ല.
0: അപ്പൊ
1: ഈ ഒരു അടുക്കും ചിട്ടയും എന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ജീവിതത്തിലും കൊണ്ടുവരാൻ പറ്റും. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും

0: നമുക്ക് മനസാന്നിധ്യം കൈവിടാതെ നമുക്കത് പരിഹരിക്കാൻ പറ്റും. കാരണം നമുക്കൊരു നാടകം നടക്കുമ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ ഈ നമുക്ക് ആലോചിച്ച് നിൽക്കാനൊന്നും സമയം ഉണ്ടാവില്ല, എന്താണ് അതിന്റെ ഉത്തരം, അങ്ങനെ പോയി ഇങ്ങനെ കിട്ടും, നമുക്ക് അവിടെ അതിനുള്ള സാവകാശവും ഇല്ല സമയവും ഇല്ല. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ തീർത്തോളണം. കാരണം ഇപ്പൊ ഫസ്റ്റ് ഷോയ്ക്ക് നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഷോ നമുക്ക് 9 മണിക്ക് തുടങ്ങണം. അപ്പം ഈ 9 ഏകദേശം 8:30 8:55 ആകുമ്പോഴായിരിക്കും ഫസ്റ്റ് ഷോ കഴിയുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഷോ തുടങ്ങാനായിട്ട് ഏകദേശം നമുക്കൊരു 10-15 മിനിറ്റിന്റെ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ചിലപ്പം നമുക്ക് ലേറ്റ് ആവുന്ന വെച്ചാൽ ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പ്രേക്ഷകർ അവര് പോവില്ല, അവര് നമ്മളടുത്ത് നിന്നത് എങ്ങനെയാണ് നാടകം. അപ്പൊ നമ്മൾ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും, ചേട്ടാ അടുത്ത നാടകം തുടങ്ങാൻ സമയമായി, ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇത്രയും ടൈം ലിമിറ്റിന്റെ ഗ്യാപ്പിലാണ് നമ്മൾ അടുത്ത സാധനം അടുത്ത ഷോയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ചിലവർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് സിനിമയിലെ പോലെ നമ്മളൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് ശരിയാവും, അങ്ങനല്ല. ഇത് കഴിഞ്ഞിട്ട് ഈ സെറ്റ് ഈ സ്റ്റേജ് മുഴുവൻ നമ്മൾ റീസെറ്റ് ചെയ്യണം.
1: അതെ, നമ്മുടെ ആണെങ്കിൽ ഈ ലാസ്റ്റ്
0: ട്രപ്പീസിംഗ്
1: കളിയാണെങ്കിൽ അടുത്ത ഷോയിൽ ആദ്യം ട്രപ്പീസിംഗ് കളി എന്നാണ് തുടങ്ങുന്ന കാര്യം. അവരുടെ ഒരു അറേഞ്ച്മെന്റ്സ് സംവിധാനം സർക്കസും ഇപ്പോ അതിന്റെ അവസാന നാളുകളിലേക്ക് ഏറ്റവും വലിയ ഒരു കലാ പ്രസ്ഥാനമാണ് സർക്കസ്. ഈ ഓണക്കാലത്ത് കൊല്ലത്തിന്റെ മൈതാനത്ത് സർക്കസ് ഒരു കല ഉണ്ടായിട്ടില്ലെന്നുള്ളൂ. അതേപോലെ ഇത് ഈ നാടകത്തിൽ അങ്ങനെ പറ്റില്ലല്ലോ, അവസാന രംഗത്തിന്റെ തൊട്ട് ആദ്യം
0: ആരംഭിക്കുന്ന ആർട്ടിസ്റ്റിന്റെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം.
1: അതെ അതെ,
0: അങ്ങനെ എല്ലാം ഒന്നേന്ന് പറഞ്ഞ് റീസെറ്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള സമയം ഇത്രേ
1: ഉണ്ടാവുള്ളൂ,
0: ഷോർട്ട് ടൈമേ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഷോ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചാലും നമ്മൾ അത് പരിഹാരം നമ്മൾ കണ്ടിരിക്കണം. അപ്പൊ ഇതിനെല്ലാത്തിനും നമ്മൾ ബാക്കപ്പ് പ്ലാൻ വെക്കും. ചിലപ്പോൾ ഫസ്റ്റ് ഷോയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റ് ചിലപ്പോൾ സെക്കൻഡ് ഷോയ്ക്ക് സുഖമില്ലാതാകും. ഫസ്റ്റ് ഷോയ്ക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ, പിന്നെ ചിലപ്പോൾ ചെറിയ ആക്സിഡൻസ് പറ്റും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അടുത്ത ഷോയ്ക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതും ഇതൊക്കെ അതിന്റെ പാരലായിട്ട് നടക്കും. ഒരു സംവിധാനം അവിടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് എന്ത് സംഭവിച്ചാലും ഫ്രണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആസ്വാദനത്തിന് യാതൊരു കുറവോ ഒന്നും സംഭവിക്കില്ല.
1: സച്ചിൻ അവിടെ പറഞ്ഞു നിർത്തിയതടുത്താണ് എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാൻ തോന്നുന്നത്. ഇപ്പം ഈ 2 പതിറ്റാണ്ട് ഇങ്ങനെ നടന്നപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഗതികൾ സ്റ്റേജിൽ ഉണ്ടായി കാണും. ഈ പ്രസ്ഥാനത്തിൽ മനസ്സിലായില്ല കാര്യം, വളരെ ടെൻഷൻ സംഭവിച്ചതും അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും സച്ചിൻ തന്നെ പറഞ്ഞു ഇതുപോലെ ഒരു കഥാപാത്രം ഇല്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഷോ നടന്നേ പറ്റൂ, അതിനെ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങൾ എടുത്തു പറയാൻ പറ്റും.
0: സംഭവങ്ങൾ അങ്ങനെ മറക്കാൻ പറ്റാത്ത എല്ലാ ദിവസവും ഓരോന്നിങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഏതാണ് ഇപ്പൊ പറയാവുന്നുള്ളതാണത്.
1: അതെ,
0: നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ സംഭവിക്കും. ഈ ആർട്ടിസ്റ്റുകൾക്ക് സുഖമില്ലാതെ വരുന്ന കാര്യങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് ഈ മെയിൻ ആർട്ടിസ്റ്റിന് എന്താ പറയുന്ന, ചിലപ്പം അവർക്ക് സ്ത്രീകളായതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് കാരണം അവർക്ക് സ്റ്റേജിൽ കയറാൻ പറ്റാത്തതൊക്കെ ആയിട്ടൊക്കെ വരും. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് പോകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞ സമയത്തിന് ചിലപ്പോൾ തിരിച്ച് സ്റ്റേജിൽ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റാറായിട്ടുണ്ട്. ടെക്നിക്കലായിട്ടും ചില പ്രശ്നങ്ങൾ പറ്റാറുണ്ട്.
1: എറേഴ്സ് വരും.
0: പിന്നെ ഇനി ഇതിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാൽ നമ്മൾ നാടകം ഇതുവരെ നിർത്തിയിട്ടില്ല, അത് നടക്കും. അത് എല്ലാത്തിനും ബാക്കപ്പ് ഉണ്ട്. പിന്നെ നമ്മളിപ്പം ഈ മോഡേൺ കാലത്തിൽ നമ്മൾ ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ, നേരത്തെ നമുക്ക് അത്ര ഇലക്ട്രോണിക് സാധനങ്ങൾ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ എല്ലാത്തിനും ഇലക്ട്രോണിക് സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ എന്താ പറയാ ആശ്രയിക്കുന്നത് ഇത് വരുത്താനായിട്ട്. ശബ്ദത്തിന്റെ കേസിലൊക്കെ ആണെങ്കിലും, അപ്പൊ ചില കേസിൽ നമുക്ക് മൈക്ക് പണി വരും, ചിലപ്പോൾ ചില സമയത്ത് അത് വരും. അപ്പൊ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യും. ചില സമയത്ത് ചില കമ്പോണൻസ് കിട്ടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും. ഇതിനൊക്കെ നമുക്ക് ബാക്കപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ എത്രയും ബാക്കപ്പ് വെച്ചാലും എന്താ പറയാ, ചില സമയത്ത് നമ്മൾ വിയർത്തു പോകും. പക്ഷെ എല്ലാം നമ്മൾ മാനേജ് ചെയ്യും.
1: തുടങ്ങി അവസാനിക്കുന്നത് വരെ അതിന്റെ പിന്നിലുള്ളവരുടെ വളരെ എന്തോ പറയുന്നു, വളരെ
0: ജാഗ്രതയും
1: തയ്യാറെടുപ്പ് തയ്യാറായിരുന്നെങ്കിൽ മാത്രമേ. പക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകന് അവൻ മനസ്സിലേക്ക് ഈ നാടകം കൊണ്ടുവരുമ്പോൾ ഇതിന്റെ പിന്നിൽ ഇത്രയും ഒരു എഫർട്ട് ഉണ്ടോ, താങ്കളെ പോലുള്ള ലീഡിംഗ് ആയിട്ടുള്ള പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു പ്രയത്നം. അവര് ചിലപ്പോ രക്തരക്ഷസിനെ അഭിനന്ദിച്ചേക്കാം, അല്ലെങ്കിൽ മറ്റേ ഉണ്ണിത്താൻ സൂര്യകാലടി എന്ന് പറയുന്ന മന്ത്രവാദി അഭിനന്ദിച്ചേക്കാം അവരുടെ അഭിനയത്തെ. പക്ഷെ അവരുടെയൊക്കെ അരങ്ങിലേക്ക് കൊണ്ടുവരുന്നത് പിന്നണിയിൽ സച്ചിനെ പോലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും എന്ന റേഡിയോ സാന്ത്വനത്തിന്റെ നാടക സംബന്ധിയായ പരിപാടിയാണ്. എന്നോടൊപ്പം ഉള്ളത് സച്ചിനാണ്. സച്ചിന്റെ അനുഭവങ്ങളാണ് നാടകവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ അറിയാം. എ ഷോർട്ട് ബ്രേക്ക്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അരങ്ങും ജീവിതവും. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതം എന്ന നാടകസംബന്ധിയായ പരിപാടിയാണ്. നാടക കലാകാരന്മാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും നാടകത്തിൻ്റെ ചരിത്രം പങ്കുവയ്ക്കുന്നതുമായ പരിപാടിയാണ്. ഇന്ന് എന്നോടൊപ്പം ഈ വർത്തമാനം പറയുന്നത് കലാനിലയം സച്ചിനാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് കൂടുതൽ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ എനിക്ക് അടുത്തത് പറയാനുള്ളത് ഈ ഇത് ഒരു സ്ഥലത്താണല്ലോ ക്യാമ്പ് ചെയ്യുന്നത്. അപ്പം ആ ക്യാമ്പ് ചെയ്യുന്ന അവസരത്തിൽ ഒരു ദിവസം പോലും അവിടുന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. നമുക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അങ്ങനെ ഒരു വലിയ സെറ്റപ്പിലാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ കുടുംബത്തിനെയും ഈ നാടകത്തിനെയും കൂടെ എങ്ങനെയാണ് ഒരേ വലിയ വഴിയിൽ നയിച്ചു കൊണ്ടുപോകുന്നത്, ഒരു കേടുപാടും ഇല്ലാതെ രണ്ടിനെയും കൂടെ നയിച്ചു കൊണ്ടുപോകുന്നതിനുള്ള വലിയ ശ്രമമാണ് നാടകത്തിൽ പിന്നിൽ നടത്തുന്ന ശ്രമത്തിനേക്കാളും വലിയൊരു ശ്രമമാണ് കുടുംബം. ഞാനെപ്പോഴും പറയാറുണ്ട് ഈ സ്ത്രീകളെന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള വാഹനം ഓടിക്കുന്നവരെന്ന്. ഒന്ന് കുടുംബം എന്ന് പറയുന്ന വാഹനത്തിനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത് സ്ത്രീകളായിരിക്കുന്നു. അതിന് ആ ഡ്രൈവിങ്ങിൽ എന്തെങ്കിലും വാളിച്ച പറ്റിയാൽ കുടുംബം തകർത്തു പോകും. അതുപോലെ തന്നെ അവരുടെ സാധാരണഗതിയിലുള്ള വാഹനം ഓടിക്കൽ. അപ്പോൾ ഈ കുടുംബം എന്ന് പറയുന്ന വാഹനത്തിന് നാടകം എന്ന് പറയുന്ന വാഹനവും തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസാണ് താങ്കൾ കൈക്കൊള്ളുന്നത്?
2: അല്ല, തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ
1: പറ്റില്ല,
2: ഒരിക്കലും പറ്റില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ നല്ല ശീലങ്ങളും ദുശീലങ്ങളും ഒക്കെ ഉണ്ടാവും. എന്റെ നല്ല ശീലവും ദുശീലവും എന്ന് പറയുന്നത് ഈ ഒരു നാടകം
1: മാത്രമാണ്.
2: അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കുന്നവരാണ് എന്റെ കുടുംബത്തിലുള്ളവർ, പ്രത്യേകിച്ച് എന്റെ വൈഫും എന്റെ അമ്മയും എന്റെ അച്ഛനും പിന്നെ എന്റെ മകനുമാണ്. പിന്നെ അനിയനുണ്ട്.
1: ഒന്നുകൂടെ ഇടപെടുകയാണ് ഈ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അവരുടെ പേര് ഒക്കെ പറഞ്ഞാൽ.
2: അച്ഛന്റെ പേര് PJ ബാസി എന്നാണ്. അച്ഛനിപ്പം റിട്ടയർഡ് ലൈഫാണ്, വീട്ടിൽ തന്നെ ഉണ്ട്. അമ്മയുടെ പേര് ലളിത ബാസി. പിന്നെ വൈഫുണ്ട്, വൈഫിന്റെ പേര് പ്രിൻസി സച്ചിൻ എന്നാണ്. അപ്പൊ അവള് ഫാർമസിസ്റ്റ് ആയിട്ട്, ഐ മീൻ നമ്മുടെ സ്റ്റോർ മാനേജറായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുകയാണ്. പിന്നെ മകനുണ്ട്, മകനിപ്പം BTech പഠിക്കുകയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവനും എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ബ്രദറും, ബ്രദറിന്റെ കുടുംബമാണ്. അവർ മൈസൂരാണ്. അപ്പം അവർ
1: അവരുടേതായിട്ടുള്ള
2: ഞാൻ ജനിച്ചത് ഇവിടെ തന്നെയാണ്, കൊല്ലത്ത് തന്നെയാണ് ഞാൻ ജനിച്ചത്. പിന്നെ ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനും ജോലി എറണാകുളത്തായിരുന്നു. അപ്പം അത് സംബന്ധമായിട്ട് എറണാകുളത്തായിരുന്നു. പിന്നെ ഇപ്പം തിരിച്ച് വീണ്ടും ഇപ്പം കൊല്ലത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം 10 വർഷമായിട്ട് കൊല്ലത്ത് തന്നെയാണ് നമ്മുടെ വീടുള്ളത്.
1: തങ്കശ്ശേരി
2: തന്നെയാണ്, കാവല്ല തങ്കശ്ശേരിയിലാണ് നമ്മൾ താമസിക്കുന്നത്.
1: അപ്പം ഇതാണ് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് തങ്കശ്ശേരി.
2: പിന്നെ ഈ നാടകത്തിനോട് താല്പര്യം വന്നാൽ ചിലപ്പോൾ കൊല്ലത്ത് ജനിച്ചതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൂടുതൽ. കാരണം കൂടുതൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ നാടക പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൊല്ലമായിരുന്നല്ലോ.
1: അതെ അതെ അതെ. അപ്പം മാത്രമല്ല നാടകത്തിന്റെ ബുക്കിംഗ് സ്ഥലം അൻസാർ ലോഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ താലൂക്ക് ഓഫീസിന്റെ അവിടെ ജില്ലാ ആശുപത്രിയുടെ മുമ്പിലുള്ള ആ ലോഡ്ജിൽ ഉറങ്ങാത്ത ഒറ്റ നാടക കലാകാരനും കേരളത്തിൽ ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തോട്ടുവാസ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും ആ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം നാടകത്തിന്റെ ഈറ്റില്ലോ എന്ന് പറഞ്ഞത് ഏറ്റവും കൂടുതൽ നാടക സമിതികൾ ഉണ്ടായിരുന്നത് കൊല്ലത്തായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ അതുണ്ടോ ഇല്ലേ എന്നുള്ളത് സംശയമാണ്. എങ്കിലും ഇപ്പോഴും നാടകത്തിനൊട്ടും കുറവില്ല. കാര്യം ഏറ്റവും കൂടുതൽ ഫൈൻ ആർട്സ് സൊസൈറ്റികൾ ഇവിടെയാണ്. മാസ് ആർട്സ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് സാംസ്കാരികമായി ജനങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ്. മാസ് ആർട്സ് സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ നാടക കലാകാരന്മാരെ സഹായിക്കുന്നത്. കോവിഡ് സമയത്ത് നാടക കലാകാരന്മാരുടെ അവരുടെ വീടുകളിലെത്തി അവർക്ക് കൈനീട്ടം നൽകുകയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സംവിധാനം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് മാസ് ആർട്സ് സൊസൈറ്റി. ഞാൻ അതിനകത്തൊരു പ്രവർത്തകനാണ്. അതുകൊണ്ടാണ് എനിക്ക് ആധികാരികമായ അതിനെക്കുറിച്ച്. എല്ലാ മാസവും മാസ് ആർട്സ് സൊസൈറ്റി നാടകം നടത്തുന്നുണ്ട്. കല എന്ന് പറയുന്ന പ്രസ്ഥാനം, ഫൈൻ ആർട്സ് സൊസൈറ്റി, ബാങ്കിൻ്റെ ബീസ് ബാങ്ക് എംപ്ലോയീസ് സൊസൈറ്റി ഉണ്ടായിരുന്നു ബീസ്. അപ്പോൾ ഇതെല്ലാം തന്നെ വിവിധങ്ങളായ മാറി മാറി ഓരോ സ്ഥലത്തും. പിന്നെ മാത്രവുമല്ല കൊല്ലത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ സോഫാനം എന്ന് പറയുന്നത് നാടകത്തിൻ്റെ കേന്ദ്രമായിരുന്നു. പെർഫോമിംഗ് ആയിട്ട് നാടക പഠന കേന്ദ്രം ഉണ്ടായിരുന്നു നേരത്തെ. ഇവിടുത്തെ അച്ചാണി രവി എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ എല്ലാ മാസവും അവിടെ ഒന്നിൽ കൂടുതൽ തവണ നാടകങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലും ഒക്കെ നാടകമുണ്ട്. അപ്പോൾ നാടകത്തിൻ്റെ ഈറ്റില്ലമായതുകൊണ്ടായിരിക്കും നാടകത്തോടുള്ള ഒരു സ്നേഹം താങ്കളിൽ ഉണ്ടാകുകയും അത് വളർന്ന് വളർന്ന് തീർച്ചയായിട്ടും അങ്ങോട്ട് എത്താൻ. അപ്പം നമ്മൾ പറഞ്ഞു പോകുന്നത് കുടുംബവും ഇതും കൂടെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ്.
2: അതെ, കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും കൂടുതലായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അവരുടെ നിന്നുള്ള വളരെ വളരെ എന്താ പറയുക, എല്ലാവരും എന്നെ മനസ്സിലാക്കി എൻ്റെ ഒരു ഈ പാഷന് പിന്നാലെ നിൽക്കുന്ന ആൾക്കാരാണ് എൻ്റെ കുടുംബത്തിലുമുള്ളവർ. ഇനിയിപ്പം നമ്മൾ എൻ്റെ ഈ നാടകത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് കുറേ നാളായിട്ട് മാറി നിൽക്കേണ്ടതായിട്ട് വരും. അന്നേരം വീട്ടിൽ ഇനിയിപ്പം കോട്ടയ്ക്കലാണ് നമ്മുടെ നാടകം അടുത്തായിട്ട് വരാൻ പോകുന്നത്. അപ്പം ഞാൻ നാളെ മറ്റന്നാൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ട് നാടകം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു വരാനായിട്ട് പറ്റുള്ളൂ. അപ്പം വീട്ടിൽ ഇപ്പം നാളെ ഇനി അച്ഛനെ ഒന്നുകൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അച്ഛൻ വയസ്സായിരിക്കുകയാണ്, 83 വയസ്സുണ്ടായിട്ടുണ്ട്. ആരോഗ്യത്തിന് കുറവൊന്നുമില്ല, എന്നാലും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം അതിനിപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്ത് വെക്കും. കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനായിട്ട് നാടകത്തിനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ഈ കുടുംബത്തിൻ്റെ കാര്യം ചില സമയത്ത് നമ്മൾ മറന്നുപോകും. കാരണം അത്രയ്ക്കും നമ്മൾ നാടകത്തിൻ്റെ അകത്ത് നമ്മൾ എൻഗേജ്ഡ്
1: ആയിപ്പോകും.
2: സമയം കിട്ടുള്ളൂ. കാരണം നമ്മൾ രാവിലെ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രിയത്തെ സെക്കൻഡ് ഷോയും കഴിഞ്ഞ് നമ്മൾ റൂമിൽ ചെന്ന് എല്ലാം കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു 2 മണിയാകും, വെളുപ്പാങ്കാലത്ത് 2 മണിയാണ് നമ്മൾ കിടന്നുറങ്ങും. പക്ഷെ നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഇതേ ഊർജ്ജത്തോടു കൂടിയാണ് നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ SMS അല്ലെങ്കിൽ ഐ മീൻ നമ്മുടെ വാട്സപ്പിലെ ഫോണിലോ അവരും എന്നെ വിളിച്ച് ശല്യപ്പെടുത്താറില്ല. കാരണം അറിയാം അത്രയ്ക്ക് അവിടെ തിരക്കായിരിക്കും എന്നുള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ വിളിക്കുക എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പം വീട്ടിൽ നിന്ന് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ, അത് ശനി ഞായർ ദിവസങ്ങളിൽ വിളിക്കില്ല, മിക്കവാറും തിങ്കളാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ അവർ ഇത്രയും നാളത്തെ ഇതായിട്ട് അവരും യൂസ്ഡ് ആണ്.
1: അതെ അതെ, അവർ ആ തലത്തിലേക്ക് എത്തപ്പെട്ടു. മകൻ ഇങ്ങനെ ഒരു സംഗതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സാഹചര്യങ്ങൾ ഇന്നതൊക്കെ ആണ് എന്ന് അവർക്കറിയാം. അച്ഛനും അറിയാം, അമ്മയ്ക്കറിയാം, ഭാര്യക്കറിയാം, മകനറിയാം. തീർച്ചയായിട്ടും അവരുടെ ഒരു വലിയ പിന്തുണ തന്നെയാണ്
2: ഇതിനകത്ത് നിൽക്കുക. അവർക്കും അറിയാം. ഇപ്പം കലാനിലയം പോലൊരു വലിയൊരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പം, ഇപ്പം കലാനിലയത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും അവർ അഭിമാനത്തോടുകൂടി, ഇപ്പം അമ്മയൊക്കെ പല ആൾക്കാരടുത്തും അഭിമാനത്തോടു കൂടി, ഇപ്പം അമ്മ ഇപ്പം ലാസ്റ്റ് നാടകം കണ്ടത് ഇവിടെ ആശ്രമ മൈതാനത്ത് വന്നപ്പോഴായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം വിളിക്കുന്നിടത്ത് അമ്മ ഇങ്ങനെ ഭയങ്കര അഭിമാനത്തോടുകൂടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും നാടകം പോയി കാണണം, നല്ല അത് അടിപൊളി എന്നൊക്കെ പറയുമ്പം, കാരണം അമ്മ ഇപ്പം ഇത്രയും വയസ്സായി, അച്ഛനും അത് കണക്ക് തന്നെയാണ്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുന്നത്, നമ്മളുടെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്രയോ ആൾക്കാർ ഈ കലാനിലയത്തിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നു, ഒരു പ്രാവശ്യമെങ്കിലും ആ സ്റ്റേജ് ഒന്ന് കയറി കാണാൻ ആഗ്രഹിക്കാത്ത ഈ നാടകം കണ്ട ഒരാൾ പോലും ഉണ്ടാവില്ല.
1: അല്ല, അത് നിങ്ങളുടെ ഒരു രഹസ്യം തന്നെയാണ്, മനസ്സിലായില്ലേ? ആ സ്റ്റേജ് എന്ന് പറയുന്നത് അന്നു മുതൽ ഇന്ന് വരെ, അതായത് 63 തുടങ്ങി ഇപ്പോൾ വരെയും ആ സ്റ്റേജിന്റെ പിന്നിൽ പലപ്പോഴും ഒട്ടനവധി രഹസ്യങ്ങൾ ഒളിപ്പിച്ചു
2: വെച്ചിട്ടുണ്ട്.
1: അത് തന്നെയാണ് ആ പ്രസ്ഥാനത്തിന്റെ ഒരു കരുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ആധുനിക ടെക്നോളജികൾ നിങ്ങൾ അതിനകത്തേക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോൾ പുതിയ കാലഘട്ടത്തിന്റെ ടെക്നോളജീസ് ഈ സൗണ്ട് അല്ലാതെ മറ്റു തരത്തിൽ സ്റ്റേജിൽ ശബ്ദ സംവിധാനത്തിൽ അത് നേരത്തെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രകാശ സംവിധാനത്തിൽ. പിന്നെ അല്ലാതെ തന്നെ ഇപ്പോൾ നമ്മുടെ AI സംവിധാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കരമായ സംവിധാനങ്ങൾ ചെയ്യാൻ കഴിയും. ഇതൊക്കെ ചെയ്താലും ആ നാടകത്തിൻ്റെ പ്രധാന തന്തു എന്ന് പറയുന്നത് അതിൻ്റെ കഥയും അതിൻ്റെ ഒരു സാഹചര്യവും ഒരു പഴയ കാലഘട്ടമാണല്ലോ. പലപ്പോഴും രക്തരക്ഷിതം എന്ന് പറയുന്ന ഒരു പഴയ കാലഘട്ടമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ കടമറ്റത്ത് കത്തനാരായാലും അതുപോലെ നാരദൻ കേരളത്തിലായാലും പഴയ കാലഘട്ടത്തിലുള്ള സംഗതികളാണ്. പക്ഷേ അത് ഈ പഴയ കാലഘട്ടത്തിലുള്ള ആ നാടകത്തിൻ്റെ ഈ ദൈർഘ്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. 3.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. അതിനെ നിങ്ങൾ ഡ്രിം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് ചോരാതെ ഡ്രിം ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഒട്ടനവധി ഈ നാടകം കണ്ടിറങ്ങുന്നവർ അത്ഭുതത്തിൽ അപ്പുറത്തേക്ക് അതിൻ്റെ ഈ ആക്ഷേപ ഹാസ്യങ്ങൾ ഉണ്ടായിരുന്നു. നിലവിലുള്ള സാഹചര്യങ്ങൾ ഞാൻ പലപ്പോഴും ആ നാടകം പഴയ കാലത്ത് കണ്ടപ്പോൾ നാടകത്തിൽ ഈ നാടക രചയിതാവ് എഴുതാത്തത് തന്നെ അരങ്ങിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കും. ഒരു സ്ഥലപ്പേര് പറയാറുണ്ട്, പോലീസ് സ്റ്റേഷൻ, അത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കൊല്ലത്ത് അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ, എറണാകുളത്ത് അവതരിപ്പിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ, പാലക്കാട് വരുമ്പോൾ അങ്ങനെ. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള സ്ഥലത്തെയും സംഭവങ്ങളെയും ഈ നാടകത്തിൽ കോർത്തിണക്കാറുണ്ട് പഴയ കാലഘട്ടത്തിൽ. ഇപ്പോഴും അങ്ങനെ ഉണ്ടോ എന്നെനിക്ക് അറിയാൻ മേല. അപ്പോൾ അങ്ങനെയുള്ള ആ നാടകത്തിനെ ഡ്രിം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ എന്തൊക്കെയാണ് അത് ചോരാതെ അത് കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ആ ശ്രമങ്ങൾ എന്തൊക്കെയായിരുന്നു?
2: നമ്മുടെ രക്തരക്ഷസ് നാടകത്തിലെ പണ്ടൊരു സീനുണ്ടായിരുന്നു. രക്ഷസ് ഒരു സ്ഥലത്ത് സുന്ദരിയായിട്ടുള്ള പെണ്ണ് ആയിട്ട് നിൽക്കുകയും ഒരു പാലത്തിന്റെ അടിയിൽ വന്നിട്ട് ഒരാളിട്ട് സംസാരിച്ചിരിക്കാൻ അയാളെ കൊല്ലുകയും ചെയ്യുന്നൊരു സീനുണ്ട്. സീന്

0: എഴുതാനായിട്ട് പോലീസുകാരായിരുന്നു. അപ്പം ഇതിന് സാക്ഷിയായിട്ടുള്ള ഒരാളിനെ വിളിക്കും. അപ്പം ഇയാള് പോലീസിനെ കണ്ടിട്ട് പേടിച്ച് ഇയാള് മൂത്രം ഒഴിക്കും. മൂത്രം ഒഴിക്കുമ്പോൾ പോലീസ് ചോദിക്കുന്നത്, ഇപ്പൊ കൊല്ലത്താണ് ആ നാടൻ കളിക്കുന്നതെങ്കിൽ പോലീസ് സ്ഥലം തിരിച്ചു ചോദിക്കുന്നൊരു സീൻ, ഇതെന്താടോ അഷ്ടമുടി കായൽ ഇത് വഴിയാണോ ഒഴുകുന്നത്.
1: അപ്പൊ
0: ഇതേപോലത്തെ കുറെ സ്ഥലം അന്നുണ്ടായിരുന്നു.
1: അപ്പൊ
0: ഇപ്പത്തെ നാടകത്തില് നമ്മള് കുറച്ചുകൂടെ അത് ട്രിം ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള നാടകം ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് നാരദൻ കേരളത്തിൽ എന്ന് പറയുന്ന നാടകത്തിലായിരുന്നു ഇങ്ങനെയുള്ള ഡയലോഗുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. മെയിനായിട്ട് അന്ന് നടക്കുന്ന കാലിക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അന്നത്തെ പത്രത്തിൽ വരുന്ന മെയിൻ വാർത്തകൾ എന്തൊക്കെയാണോ
1: അത് വെച്ചിട്ട്
0: തനന്തരം കൃഷ്ണനായിരുന്നു കൂടെ ഒരു പേരുണ്ടായിരുന്നു. അപ്പൊ ആ അന്ന് വരുന്ന വാർത്തകൾ വെച്ചിട്ട് നമ്മൾ ഡയലോഗ് ഉണ്ടാക്കിയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്നിപ്പം അതിന് അത്രയ്ക്കൊരു പ്രാധാന്യം ഇല്ല, മാത്രമല്ല നമുക്ക് അതിനുള്ള സമയം അതിൻ്റെ അകത്ത് കിട്ടാറില്ല, കാരണം ഇത് ഒരുപാട് നീണ്ടുപോകും നാടകം അല്ലെങ്കിലും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സീനുകളൊന്നും ഇനി ഇല്ല. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ അതിനായിട്ടൊരു നാടകം എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് നമ്മളത്
1: ഇടയ്ക്ക് കലാനിലയം അനന്തപത്മാവിൻ്റെ മകളെ ചേർത്തുകൊണ്ട് ഒരു നാടകം,
0: നമ്മളൊരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹിഡിംബി എന്നായിരുന്നു ആ നാടകത്തിൻ്റെ. രണ്ട് നാടകങ്ങളുണ്ടായിരുന്നു, ഒന്ന് ഹിഡിംബി എന്ന് പറയുന്ന നാടകമായിരുന്നു, രണ്ടാമത് പിന്നെ ഞാൻ ഉടൽ മനസ്സ് എന്ന് പറയുന്ന നാടകം കൂടി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: അപ്പോൾ
0: ഈ ടെക്നോളജിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാം, പക്ഷേ ഇന്നിപ്പം നമ്മൾ ടെക്നോളജിയുടെ അതിപ്രസരമാകാൻ പാടില്ല. അപ്പം നമ്മൾ ഈ ഹിഡിംബി എന്ന് പറയുന്ന നാടകം നമ്മൾ അന്ന് ചെയ്യുമ്പോൾ അന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻ്ററാക്റ്റീവ് LED വെച്ചിട്ട് നാടകം ചെയ്യുന്നത് കലാനിലയമാണ്. കലാനിലയം കൃഷ്ണനായർ ഫൗണ്ടേഷൻ്റെ പേരിലായിരുന്നു നമ്മൾ അന്ന് ആ നാടകം ചെയ്തിരുന്നത്.
1: സോപാനത്തിലായിരുന്നു
0: അതിൻ്റെ ഇനോഗുറേഷനും അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ നാടകത്തിൽ നമ്മൾ ഈ സെറ്റിങ്സ് ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് LED വോളിൽ തന്നെയാണ് ആ നാടകം ചെയ്യുന്നത്. അന്നും ആ നാടകം ചെറിയൊരു അത്ഭുതമായിരുന്നു, കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. ആൾക്കാർക്ക് വലിയൊരു സിനിമ കാണുന്നൊരു വേറൊരു പ്രതീതിയായിരുന്നു അന്നത് ലഭിച്ചത്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ഒരു ഈ സമിതികളും ഒക്കെ LED വോളിൻ്റെ അത് ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷേ കലാനിലയം ഇപ്പം അത് ഉപയോഗപ്പെടുത്താറുണ്ട്, പക്ഷേ നമ്മളത് ഫുള്ളായിട്ട് LED വോളിൽ ഇപ്പം നമ്മളിപ്പോൾ നാടകം ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അതാണ്. അപ്പം കാരണം നമ്മൾ ഈ സെറ്റ് കൈകൊണ്ട് വരച്ച സെറ്റിൻ്റെ അത്രയും ഭംഗി നമുക്ക് LED വോളിൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് നാടകത്തിന് ഡെപ്ത് കാണിക്കാനും അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എന്ത് ടെക്നോളജി മാറി മാറി വന്നാലും നമ്മുടെ കഥയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിനും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ടെക്നോളജിയിൽ നമ്മൾ ഉൾപ്പെടുത്താവൂ. അതിപ്രസരം നമ്മൾ വരാനായിട്ട് പാടില്ല എൻ്റെ ഒരു പേഴ്സണൽ. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ലൈറ്റിൽ നമ്മളുടെ സെറ്റ് കാണുമ്പോഴാണ്, പിന്നെ നമ്മുടെ കലാനിലയത്തിൻ്റെ സെറ്റെല്ലാം 3D ഡൈമെൻഷനാണ് നമ്മൾ വരച്ചിരിക്കുന്നതല്ല. അപ്പം അതിൻ്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ അത് നമ്മൾ LED കാണിച്ചിട്ട് കാര്യമില്ല. LED നമുക്ക് 3D കാണിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ അതിന് ആവശ്യമായിട്ടുള്ള നാടകത്തിന് ആവശ്യമായിട്ട ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പം സൗണ്ടിന് നമ്മൾ അടുത്തൊരു അപ്ഗ്രേഡേഷൻ കൊണ്ടുവരുന്നുണ്ട്. അടുത്ത പ്രൊഡക്ഷൻ ഇപ്പം രണ്ടു മൂന്ന് പ്രൊഡക്ഷൻ നമ്മൾ പൈപ്പ് ലൈനിലുണ്ട് നമ്മുടെ. അതിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കടമറ്റത്ത് കത്തനാരി ചോദിക്കുന്നുണ്ട്, കത്തനാരി വരാം. പിന്നെ രണ്ട് മൂന്ന് ഉണ്ട്, അപ്പോൾ ഏതൊക്കെയാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എൻ്റെ വർക്ക് നടക്കുന്നതായിട്ടില്ല. ഇനി രക്ഷസിൻ്റെ സെക്കൻഡ് പാർട്ട് വരും. ഇപ്പം സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്ന ശബ്ദം ഇപ്പം കേട്ട ശബ്ദമായിരിക്കില്ല, അതിന് വേറെ അടുത്ത അപ്ഗ്രേഡേഷൻ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യം വരാൻ നേരത്ത് പുതിയ പുതിയ, അപ്പം ഇപ്രാവശ്യം രക്ഷസ് കണ്ട ആൾക്കാർ അടുത്ത പ്രാവശ്യം കാണുമ്പം കഴിഞ്ഞ പ്രാവശ്യം കണ്ട രക്ഷസായിരിക്കില്ല പുള്ളി അന്ന് കാണുന്നത്.
1: അതെ അതെ,
0: അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം.
1: അതെ അതെ, ഈ സിനിമയും ഡിജിറ്റൽ മീഡിയയും സജീവമായ ഈ കാലഘട്ടത്തിലും ഈ നാടകത്തോടുള്ള ജനങ്ങളുടെ സ്നേഹവും പ്രതികരണവും എങ്ങനെയാണെന്ന്, അതായത് നമ്മളിപ്പം സിനിമയിൽ തന്നെ ടെക്നോളജി വളരെയേറെയായി, നാടകവും അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തിൽ നിന്ന് വളരെ വലിയ മാറ്റങ്ങളിലേക്ക് വന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൽ കലാനിലയത്തിൻ്റെ ആ നാടകത്തിൻ്റെ പ്രസക്തി, ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് പുതിയ തലമുറയിലേക്ക്, ജനങ്ങളിലേക്ക്, ജെൻസി വിഭാഗമാണല്ലോ, അപ്പോൾ ജെൻസി വിഭാഗത്തിന് അവർ കൂടുതൽ നേരം ഇതിനെ ആസ്വദിക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള സംഗതികളാണ് ഈ മൊബൈലിൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ അവർ ഇത് എത്രത്തോളം എങ്ങനെയാണ് ആസ്വദിക്കുന്നത്, കാര്യം അതുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് അവരുടെ മനസ്സറിയാനും താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ജെൻസി വിഭാഗം, പുതിയ തലമുറ ഈ നാടകം കണ്ടിട്ട് അവർക്കുണ്ടായ അനുഭവം എങ്ങനെയാണ് പങ്കുവച്ചിട്ടുള്ളത്?
0: ഇത് കലാനിലയത്തിൻ്റെ നാടകമാണെങ്കിലും മറ്റുള്ള സമിതികളുടെ നാടകമാണെങ്കിലും അമച്ചർ നാടകമാണെങ്കിലും നാടകം അസ് എ ഹോൾ ഇന്നും കാണാൻ പ്രേക്ഷകരുണ്ട്. അത് വളരെ നഗ്നമായിട്ടുള്ളൊരു സത്യമാണ്, പരമാർത്ഥമാണത്. പിന്നെ ചില ആൾക്കാർ ഇപ്പോഴും ചില ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം ആ നാടകം മരിച്ചു, നാടകം തിരിച്ചു വന്നു, നാടകം തിരിച്ചു വരാനായിട്ട് നാടകം എങ്ങും പോയിട്ടില്ല, നാടകം ഇവിടെ തന്നെ ഉണ്ട്. അത് കൊടുക്കേണ്ട രീതിക്ക് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഉണ്ട്, അത് അന്നും ആൾക്കാരുണ്ട്, ഇന്നും പ്രേക്ഷകരുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് കേരളത്തിലുള്ള നാടക സമിതികൾക്കാണെങ്കിലും അവർക്ക് കൂടുതൽ ബുക്കിംഗ് കിട്ടും. നല്ല നല്ല നല്ല ഒത്തിരി നാടകങ്ങൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും നല്ല പ്രമേയവും അതുപോലെ തന്നെ നല്ല അവതരണ ശൈലിയും ഉള്ള ഒട്ടനവധി നാടക സമിതികൾ, പുതിയതും പഴയതുമായതുള്ള നാടക സമിതി, പഴയ കാലഘട്ട KPFC നിലനിൽക്കുന്നുണ്ട്, കാളിദാസ് കലാകേന്ദ്രം നിലനിൽക്കുന്നുണ്ട്, വൈക്കം മാളവിക, അങ്ങനെ പോലുള്ള പ്രഗത്ഭരായ നാടക സമിതികൾ നിലനിൽക്കുകയും പുതിയ പുതിയ നാടക സമിതികൾ
0: വരികയും
1: പുതിയ എഴുത്തുകാർ വരുന്നു, സംവിധായകർ
0: വരുന്നു, ഒരുപാട്
1: നടക്കുന്നുണ്ട്,
0: ഇതിനൊക്കെ ആൾക്കാരും കാണാനുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നു ഇപ്പോഴത്തെ ജെൻസി കുട്ടികൾ അവര് ഫോണിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് തെറ്റാണത്.
1: തീർച്ചയായിട്ടും
0: അത് അവരും മൊബൈലിൽ നോക്കുന്നുണ്ട്. അത് ഇപ്പം നമുക്ക് പണ്ട് അറിവ് കിട്ടാനായിട്ട് നമ്മൾ അന്ന് പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അറിവ് കിട്ടാൻ പുസ്തകമുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, മൊബൈൽ ഉണ്ട്, എന്തിനും. അപ്പൊ അത് അതിന് വേണ്ടിട്ട് അത് നോക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ
1: എന്റർടൈൻമെന്റ് കാലഘട്ടത്തിലുള്ളവരുടെ സംഗതിയിലുള്ളതല്ല മൊബൈൽ, പുതിയ കാലഘട്ടത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് അമ്മമാർ വരെ പഠനം കൊടുക്കാൻ ഈ സാധനങ്ങൾ കുട്ടികളെ കാണിച്ചുകൊണ്ട് ഇതിലെ റീൽസ് ഒക്കെ കാണിച്ച ഭക്ഷണവും കൊടുക്കുക. അപ്പൊ അവൻ കണ്ട് വളരുന്നത് ഇതില് ഈ മിന്നായം പായുന്ന സംഗതികളിലാണ്. അപ്പൊ അതിന്റെ അവന്റെ മനസ്സിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ വലിയ അളവിൽ ചെല്ലുകയും ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യാം. അപ്പൊ നമ്മളെ പോലുള്ള പഴയ തലമുറ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് ഈ നാടകം കാണുമ്പോൾ തന്നെ ഇതിനകത്ത് പുതുതായിട്ട് ഇന്നത് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായേന്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ പങ്കുവെച്ച് കാണുമല്ലോ പുതിയ ആൾക്കാർ. കുട്ടികള് വന്ന് കാണുമ്പോൾ അവർ തുറന്നു പറയുന്ന സമീപനമാണ് കുഞ്ഞുങ്ങളുടെ, നാടകമായാലും സിനിമയായാലും. സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് അതിനകത്ത് തുറന്ന എഴുത്തുകൾ, ഞാൻ പലപ്പോഴും നിങ്ങളുടെ പേജുകൾ പരിശോധിക്കപ്പെടുമ്പോൾ പലരുടെയും അഭിപ്രായം ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ തലമുറയെപ്പെട്ട സിനിമ മേഖലയിലുള്ളവർ, നാടക മേഖലയിലുള്ളവർ, പുതിയ തലമുറയെപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെയൊക്കെ അഭിപ്രായങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പുതിയ തലമുറയിലുള്ള ആൾക്കാർ ഈ നാടകത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അവരെന്ത് എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വളരെ വലിയ അനുഭവങ്ങൾ സച്ചിൻ ഉണ്ടാകും, അതൊന്ന് പറയുക.
0: നമ്മൾ രണ്ട് വർഷം മുമ്പ് രക്തരക്ഷസ് വീണ്ടും പുനർ ആവിഷ്കരിക്കാനായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ, അത് രണ്ടല്ല മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ്, രണ്ട് വർഷം മുമ്പാണ് വീണ്ടും അവതരിപ്പിച്ച് തുടങ്ങിയത്. അപ്പോൾ അന്ന് പലരുമായിട്ടും ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞ, തിരിച്ചിങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് നാടകമൊക്കെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാണാൻ ആൾക്കാരുണ്ടാകുമോ, പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾ കാണാൻ, അവർക്ക് ഇൻ്റർനെറ്റും മൊബൈലും സിനിമയും അതൊക്കെ അല്ലേ, റീൽസൊക്കെ അല്ലേ അവർക്ക് പ്രാധാന്യമുള്ളത് എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, കലാനിലയത്തിൻ്റെ അവതരണം എന്ന് പറയുന്നത്, കലാനിലയത്തിൻ്റെ അവതരണം പോട്ടെ, ഇനി എന്ത് സാങ്കേതിക വിദ്യ വന്നാലും ലൈവായിട്ട് നടക്കുന്ന ഒരു ഷോ, അതിനെ മറച്ചു വയ്ക്കാൻ ഒന്നിനും പറ്റില്ല.
1: തീർച്ചയായിട്ടും
0: നല്ല ലൈവ് പെർഫോമൻസ് സ്റ്റേജിൽ നമ്മൾ എവിടെ കണ്ടാലും അതിന് എല്ലാ കാലഘട്ടത്തിലും, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും അതിന് പ്രേക്ഷകരുണ്ട്. അപ്പം ഈ നാടകത്തിൻ്റെ കേസ് വന്നപ്പോൾ പലരും പറഞ്ഞു, ഇനിയിപ്പം ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഇത്രയും വലിയ ഇതിൽ ചെയ്ത് മാത്രമല്ല ഇത്രയും വലിയൊരു ടീമിനെയൊക്കെ കൊണ്ട് ഈ നാടകം ഓരോ സ്ഥലത്ത് പോയി അവതരിപ്പിക്കാൻ ആൾക്കാർ കുറവായിരിക്കും, ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ രണ്ടാമത് തുടങ്ങുമ്പം നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പും ആദ്യത്തെ അവതരണവും ഒക്കെ കൊടുങ്ങല്ലൂരായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം കൊടുങ്ങല്ലൂർ ആദ്യത്തെ ഷോ കാണാനായിട്ട് ആൾക്കാരിരിക്കുമ്പം ഇവർ ഈ പറഞ്ഞ ചോദ്യമായിരുന്നു നമ്മുടെ മനസ്സിലെടുത്തുണ്ടായിരുന്നത്, കുട്ടികൾക്ക്, ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് ഈ നാടകം ഇഷ്ടപ്പെടുമോ. കാരണം ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് നമ്മൾ ഏത് കാലഘട്ടത്തിലും ഏത് കല അവതരിപ്പിച്ചാലും അന്നത്തെ ആ പ്രായത്തിലുള്ള യുവജനങ്ങളെ ഇത് ആകർഷിക്കണം, ഇത് പാസ് ഓൺ ചെയ്ത് പോകില്ല. ഇപ്പം പഴയ ആൾക്കാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് കലാനിലയം എന്താണെന്നറിയാം, സ്വാഭാവികമായിട്ടും കലാനിലയത്തിന്റെ നാടകം ഉണ്ട് എന്നറിയുമ്പോൾ തന്നെ അവർ കാണാൻ വരും.
1: പക്ഷെ
0: പുതിയ കുട്ടികൾക്ക് ഇതറിയില്ല. അപ്പം ഇവരിത് മനസ്സിലാക്കി ഇത് കാണാൻ വന്ന് അവര് കണ്ട് 10 ആൾക്കാരടുത്ത് പറഞ്ഞ് എങ്ങനെ ഇത് പാസ് ഓൺ ചെയ്ത് പോവുള്ളൂ. അപ്പൊ ഈ ആദ്യത്തെ ഷോ നടക്കുമ്പം പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കുട്ടികളെയാണ് ശ്രദ്ധിച്ചിരുന്നത്. ഈ നാടകം തുടങ്ങി കഴിഞ്ഞാൽ, അതിപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മൊബൈലില് ഒന്ന് നോക്കുന്ന പരിപാടി അവർക്കില്ല. ഇവരെല്ലാം ഈ 2.5 മണിക്കൂറും ഈ നാടകത്തിൽ തന്നെ, നമ്മൾ അതിനകത്ത് CCTV വെച്ചിട്ടുണ്ട്, CCTV നമുക്ക് റെക്കോർഡിംഗ് ഉണ്ട്. ഇവർ അത്ഭുതത്തോടെ ഇരുന്ന് കൈയടിക്കേണ്ട സ്ഥലത്ത് കൈയടിക്കും, അത്ഭുതത്തോടെ ഇരുന്ന് നാടകം കാണും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ബാക്കി നേരത്തെ കണ്ട ആൾക്കാർ വന്നിട്ട് അഭിപ്രായം പറയും, പക്ഷേ കുട്ടികളാണ് വന്നിട്ട്, ഈ ഇന്നത്തെ ജെൻസി കുട്ടികളാണ്, ചേട്ടാ ഇത് വലിയൊരു ഗംഭീര സംഭവമാണ് കേട്ടോ, ഇത് നിങ്ങളെങ്ങനെയാ ചെയ്ത്. എൻ്റെ എറണാകുളത്തുള്ളൊരു ഫ്രണ്ട്, ആ മോള് അവളിപ്പം 9th ലാണ് പഠിക്കുന്നത്, അവൾ ജന്മത്ത് നാടകം കണ്ടിട്ടില്ല. തൃപ്പൂണിത്തുറ നാടകം കണ്ടപ്പോൾ നാടകം കാണാനായിട്ട് ഈ കുട്ടി വന്നിരുന്നു. ഈ കുട്ടി കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് മോളെന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അതിന് അത്ഭുതം

0: എന്നെ സംസാരിക്കാൻ വാക്കുകളില്ലായിരുന്നു. അത് കൊള്ളാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ മാത്രം പിടിച്ചു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ അമ്മ വിളിച്ചു, എനിക്ക് ഫോൺ തന്നു. ആ കുട്ടി വാതോരാതെയാണ് നാടകത്തിനെ കുറിച്ച് സംസാരിച്ചത്. എന്നിട്ട് 8 ദിവസം പറഞ്ഞു, ചേട്ടാ ഒന്നും പറയാനില്ല. എപ്പോഴും സാധാരണ നമുക്ക് എപ്പോഴും കേൾക്കുന്ന കുറേ വാക്കുകളാണ് നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താ ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ പ്രത്യേകിച്ച് ഈ പുതിയ കുട്ടികളിത് പറയുമ്പം നമുക്ക് ഇരട്ടി സന്തോഷമാണ്. ഇവരിലേക്ക് ഇത് നാടകം എത്തുന്നുണ്ട്, ഇവർക്ക് ഇത് കണക്റ്റ് ആകുന്നുണ്ട്, ഇവർക്ക് ഇത് എത്തുന്നുണ്ട്, ഇവർക്ക് ഇത് ആസ്വദിക്കാൻ
1: പറ്റുന്നുണ്ട്.
0: പിന്നെ ഈ നാടകമൊക്കെ ചെയ്തെന്ന് വെച്ചാൽ അത്രയും ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അന്നത് ചെയ്ത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇതിന്റെ സംവിധായകൻ കലാനിലൻ കൃഷ്ണൻ ആയിരുന്നു. അദ്ദേഹം വലിയൊരു പാഷനേറ്റ് ആയിരുന്നു നാടകത്തെ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ അന്ന് പുള്ളി മാറി ചിന്തിച്ചത് കൊണ്ടാണ് കലാനിലയം പോലെ ഒരു കലാപ്രസ്ഥാനം കേരളത്തിന് കിട്ടിയത്. ഇന്നിപ്പോ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇതേപോലൊരു സംഗതി അവതരിപ്പിക്കുന്ന വേറെ ഇല്ല.
1: ഇല്ല, മാത്രമല്ല അദ്ദേഹം ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചു.
0: അന്ന് നമ്മുടെ ഈ ട്രാവലിംഗ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് ഇന്ത്യ മുഴുവൻ ഈ പ്രസ്ഥാനം കൊണ്ട് ബോംബെയിലും ഡൽഹിയിലും അവിടെയൊക്കെ മാസങ്ങളോളം നാടകം കളിച്ചൊരു ആളാണ്. അപ്പം പാഷനേറ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഡിസൈൻ ചെയ്തത് കൊണ്ട് തന്നെ ഇത് അതിലെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. ഇപ്പം നമ്മളിതിൻ്റെ കലാനിലയത്തിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ അന്വേഷിച്ചു ഇതിൻ്റെ എഴുതാനായിട്ട്. നമ്മൾ സിനിമയിലും നാടകത്തിൽ എഴുതിയ പല പ്രഗത്ഭന്മാരടുത്തും സ്ക്രിപ്റ്റ് കാണിച്ചിട്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എഴുതാനായിട്ട് പറഞ്ഞു. ഇവർ പറഞ്ഞത് ജഗതി എൻ കെ ആചാര്യ പോലൊരു മഹാനായ എഴുത്തുകാരൻ ചെയ്ത സാധനത്തിന് കൈവയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല.
1: അതെ അതെ അതെ, വളരെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസായിട്ടുള്ള വർക്കുകളാണ്. ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഈ നമ്മുടെ കണ്ടോൺമെൻറ്റ് മൈതാനത്ത് രക്തരക്ഷസ് എന്ന് പറയുന്ന നാടകം എൻ്റെ അച്ഛനോടൊപ്പം വന്നിരുന്നതാണ് ഞാൻ കാര്യം. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു എന്താണെന്ന് കുഞ്ഞുനാളല്ലേ. അതിനുശേഷം ദിവസങ്ങളോളം എനിക്ക് ഇരുട്ടെന്ന് പറയുന്നത് രാത്രിയാകുമ്പോൾ പേടിയായി. ഞാൻ എൻ്റെ ഇളയ എൻ്റെ മക്കളുമായിട്ട് വന്ന് ഞാൻ രണ്ടാമത്തെ നമ്മുടെ ആശ്രാമ മൈതാനത്ത് രക്തരക്ഷസ് നാടകം നടക്കുമ്പോൾ കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ എൻ്റെ അനുഭവത്തിനേക്കാളും ഭയങ്കര അനുഭവമാണ് എൻ്റെ മക്കൾ ആ നാടകം പേടിയായിരുന്നു. കഥക് തുറന്ന് സന്ധി കഴിഞ്ഞ് തുറന്നിട്ടിരുന്ന് അടയ്ക്കാൻ പറയും, എച്ചി വരും എന്നുള്ള ആ ഒരു സങ്കല്പം. അപ്പോൾ അതിൻ്റെ അത്രത്തോളം ഫീലിങ്സ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റി. ഇപ്പം ഇതിനകത്തുള്ള ഏറ്റവും വലിയ നമ്മളിപ്പോഴത്തെ നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നടീ നടന്മാരുടെ ഒരു ക്ഷാമമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഈ പുതിയ തലമുറയിലുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഈ അഭിനയ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൂടി പുതിയ തലമുറയിലുള്ള ആൾക്കാർ അഭിനയ രംഗത്തേക്ക് അല്ലെങ്കിൽ നാടക രംഗത്തേക്ക്, ഈ നാടകം അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ പ്രേക്ഷകനുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒരു സംഗതിയാണ്. സിനിമയിലാണെങ്കിൽ റീടേക്ക് ഉണ്ട്, നാടകത്തിനതില്ല. അപ്പോൾ അങ്ങനെയില്ലാതെ ഇത്തരത്തിലുള്ള പുതിയ തലമുറയിലുള്ള ആൾക്കാരെ കണ്ടെത്തി അഭിനയിപ്പിച്ചെടുക്കാൻ എത്രത്തോളം പ്രയാസമാണ്, അല്ലെങ്കിൽ അവർ ഇതിനകത്ത് പെട്ടെന്ന് വഴങ്ങുന്ന സ്വഭാവക്കാരാണ്, അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആ പ്രയത്നം എന്തൊക്കെയാണ്?
0: ഇതെന്ന് പറഞ്ഞാലേ, നമുക്ക് ഈ ഇടയ്ക്ക് വെച്ച് നമുക്ക് ഈ നാടകം എന്നുള്ളത് കുറേ മുമ്പ് കാലഘട്ടങ്ങൾ മുമ്പ് തുടങ്ങിയതാണല്ലോ. നാടകത്തിലേക്ക് അഭിനയിക്കുന്നത് മോശമാണ്, അല്ലെങ്കിൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ
1: എന്താ പറയുക,
0: ഇതൊക്കെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനൊരു, ഇന്ത്യയിൽ പോലും ഇല്ല, കേരളത്തിൽ മാത്രമാണ് ഇതുള്ളത്. നമ്മൾ പുറത്തോട്ട് നമ്മൾ കൽക്കട്ടയിലോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയൊരു മാറ്റം നമുക്ക് കാണാം.
1: പിന്നെ വിദേശ രാജ്യങ്ങളിൽ സ്റ്റേജുകളും
0: ഉണ്ട്. അപ്പം അവിടെ സിനിമ നടനെയും കാട്ടി കിട്ടുന്ന റെസ്പെക്ട് ആണ് അവിടുത്തെ ആക്ടേഴ്സിന് കിട്ടുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ടിക്കറ്റ് മുഴുവൻ ബുക്ക് ചെയ്ത് പോകുന്നു, അങ്ങനെയൊക്കെയാണ് അവിടെയുള്ളത്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അപ്പം നമുക്ക് അതിനൊരു മാറ്റം വരുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഹിഡുമ്പിയിലെ നാടകത്തിലായാലും ഇതിലൊക്കെ ആയാലും നമ്മൾ പറഞ്ഞു തുടങ്ങി. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കിയൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കിട്ടുന്ന ഇന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വളരെ കുറവാണ്. ഫസ്റ്റ് നമ്മൾ അതിന് തന്നെ നമ്മൾ ഓരോരോ പൊളിച്ചെടുത്ത് നടത്താമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒരു IT കമ്പനിയിൽ എവിടെ വർക്ക് ചെയ്യുന്നതാണ്, ഞാൻ ഇന്ന് IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നു വയ്ക്കുമ്പോൾ ഞാൻ കലാനിലയത്തിൽ ഇന്ന ഇതിലെ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് അഭിമാനത്തോടു കൂടി പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവണം. അപ്പം നമ്മൾ ഫസ്റ്റ് തീരുമാനിച്ചു നല്ല സാലറി പാക്കേജ് നമ്മൾ വെക്കുക.
1: തീർച്ചയായിട്ടും
0: അത് വലിയൊരു അട്രാക്ഷൻ തന്നെ. അപ്പം എല്ലാവരും എൻഡ് ഓഫ് ദി ഡേ പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം ഒന്നത്, രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഈ അഭിനയം എന്ന് പറയുന്നത് നമുക്കൊരു ഒരു തൊഴിലല്ല, നമുക്കൊരു ഒരു കുറച്ച് പാഷനേറ്റ് ആയിരിക്കണം അതിൽ.
1: തൊഴിലുമാണ്, പക്ഷേ അതൊരു അതിനകത്തൊരു അർപ്പണബോധം, ആത്മാർത്ഥത.

0: അപ്പോൾ അത് ഇനി നമുക്ക് ഈ തൊഴിലെന്ന് പറയുന്നത് ഇത് ഈ ഈ നാടകത്തിലേക്ക് അഭിനയിക്കാൻ വരുന്നത് അവരുടെ എന്താ പറയുന്നത് ഒരു ഒരു മെയിൻ പാർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന പോലെ നാടകത്തിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റും എന്നൊരു സംഗതി നമ്മൾ കലാനിലയം അത് വഴി കാണിച്ചു കൊടുത്തു. നമ്മൾ തുടങ്ങിയപ്പം എല്ലാവർക്കും പലർക്കും ഇപ്പം നേരത്തെയുള്ള ആൾക്കാർക്ക് ഈവൻ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ കമ്പനിയായിട്ട് തന്നെ അവർക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്ത് കൊടുത്തു. അവർക്ക് വേണ്ടുന്ന ബാക്കി എന്താ കോർപ്പറേറ്റ് കമ്പനിയിൽ എന്തൊക്കെ കൊടുക്കുന്നു ആ ഫെസിലിറ്റീസൊക്കെ നമ്മൾ ഫസ്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്തു. പിന്നെ ഇപ്പോഴും എന്താ പറയുന്നത് ഒരുപാട് യുവതലമുറ നമ്മുടെ നാടകത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മളത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രീൻ ചെയ്യും.
1: എങ്ങനെയാണ്
0: ക്യാമ്പ്? നമ്മൾ കൊടുങ്ങല്ലൂർ വെച്ച് നമ്മൾ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം 600-700 ആപ്ലിക്കേഷൻ നമ്മൾ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ ക്യാമ്പ് നടത്തിയിരുന്നു. ക്യാമ്പ് നടത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാരും അതിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെയാണ് നമ്മൾ പിന്നെ സ്റ്റേജിലേക്ക് വരുന്നത്. പിന്നെ ഇപ്പം ആർക്കെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കും ആർക്കെങ്കിലും അഭിനയിക്കാനുള്ളതാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
1: ആ തീർച്ചയായിട്ടും അത് ഒന്നും കൂടെ നമുക്ക് പറയാം. അതായത് കലാനിലയം എന്ന് പറയുന്ന നാടക പ്രസ്ഥാനത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള കലാകാരന്മാർക്ക്
0: അഭിനയിക്കാൻ മാത്രമല്ല ടെക്നിക്കൽ ഉണ്ട്, ഓഫീസ് സ്റ്റാഫിനൊക്കെ ഇപ്പം ഏകദേശമായിട്ടുണ്ട് അഭിനയിക്കാനുള്ളവരും ടെക്നിക്കൽ സൈഡായിട്ടും ഇതിനൊക്കെ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പം കലാനിലയത്തിന്റെ കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന നാടകത്തിനെ കുറിച്ച് ഒരു പെൺകുട്ടി PhD ചെയ്ത് അത് ഡോക്ടറേറ്റ് നേടിയിട്ടു. കലാനിലയത്തിന്റെ നാടക അവതരണവും കടമറ്റത്ത് കത്തനാരൻ നാടകത്തിനും കുറിച്ച് അത് പഠിച്ച് അതിന് എന്റെ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫേസ്ബുക്കിൽ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞു. അപ്പം ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഇതിനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് അപ്പം അതിന് തോന്നാൻ കാരണം എന്തായിരിക്കും? അതിന് ഈ നാടകം ചെറുപ്പത്തിൽ എവിടെയെങ്കിലും
1: കണ്ടിട്ടുണ്ടോ?
0: അപ്പൊ സാധാരണ വ്യത്യസ്തമായിട്ടുള്ള അവതരണം. അപ്പൊ എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിനെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിക്കുന്നു. താൽക്കാലികമായിട്ട് നാടകം അവതരിപ്പിക്കാനാണെങ്കിലും ഇത്രയും വലിയൊരു സന്നാഹം, ഇതിന്റെ പറയാനുള്ള എഫേർട്ട്, ഇതിന്റെ വർക്ക് ഫോഴ്സ്, ഇതിന്റെ സ്ട്രാറ്റജി എന്താണ്, ഇതിന്റെ ബാക്കിലുള്ള ഇക്കോണമി എന്താണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതൊക്കെ അത് പഠിച്ചിട്ടാണ് PhD നേടിയിരിക്കുന്നത്.
1: നിങ്ങളോടൊപ്പം സഞ്ചരിച്ചായിരുന്നു, പല മേഖലകളിൽ സഞ്ചരിച്ചു നാടകത്തിന്റെ അത് മനസ്സിലാക്കി. അപ്പം PhD ചെയ്യണമെങ്കിൽ വളരെ ആധികാരികമായിട്ട്
0: പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ഉണ്ടാവും, ഡോക്യുമെന്റ് എവിഡൻസ് വേണം, ഇതൊക്കെ ചെയ്ത് അത് ചെയ്ത് അതിന് PhD നേടിയിട്ടുണ്ട്, ഡോക്ടറായിട്ടുണ്ട്.
1: അതെ അതെ. അപ്പൊ അത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഈ സാധനം. അതെ, കലാനിലയം ഒന്ന് സെർച്ച് ചെയ്യപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഗതിയും ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. കാര്യം അത് ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട, എന്തെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ തന്നെ അതിനെ വിളിച്ച്
0: അത് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് തൃശ്ശൂർ നാടകം നമ്മളെ നടക്കുമ്പോൾ അതിനെ വേദിയിൽ വിളിച്ച് അതിനെ ആദരിക്കുകയും
1: തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. അതിന്റെ ഒരു പ്രയത്നം എന്ന് പറയുന്നത് കലാനിലയം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എക്കാലത്ത് നിലനിൽക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ സ്റ്റഡിയാണ് അത് നടത്തിയിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്ന പുതിയ തലമുറയുടെ ഒരു ആർജവം തന്നെയാണ്. പുതിയ തലമുറ ഇതിനോട് കാണിക്കുന്ന ഒരു പ്രതിപത്തി, ഇത് ഇതിനോടുള്ള ഒരു താല്പര്യം, അതുകൊണ്ടാണല്ലോ ആ നാടകത്തിനെ കുറിച്ച് ആ കുട്ടി അങ്ങനെ എത്രയോ മേഖലകളിൽ പുസ്തകങ്ങളുണ്ട്. കാക്കനാടനെ കുറിച്ചായാലും MTയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ചോ ഒക്കെ പഠിക്കാം. അത് മാത്രമേ നാടകത്തിനെ കുറിച്ച് തന്നെ ചെയ്യും, എസ്പെഷ്യലി ഈ നാടകത്തിനെ കുറിച്ച്, കലാനിലയത്തിന്റെ ആ നാടകത്തിനെ കുറിച്ച്, ഒരു നാടകത്തിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഈ കാലഘട്ടത്തിലും ഈ കലാനിലയം എന്ന് പറയുന്ന പ്രസ്ഥാനം നിലനിൽക്കുന്നു. കാര്യം അത് നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്ന നിങ്ങൾ നൽകുന്ന റെമ്യൂണറേഷൻ, ജീവിക്കാൻ അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു വേതനം, പിന്നെ കലയോടുള്ള ഒരു പാഷൻ. അപ്പൊ ഇങ്ങനെ പുതിയ തലമുറ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് ഈ പ്രസ്ഥാനം വീണ്ടും വീണ്ടും ഉന്നതങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ച് നമ്മുടെ ഈ വർത്തമാനം തൽക്കാലത്തേക്ക് നിർത്താമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അനുഭവങ്ങൾ, അതായത് താങ്കൾക്ക് ഈ മേഖലയിൽ നിന്നുകൊണ്ട്, അതായത് ഈ നാടക മേഖലയിൽ നിൽക്കുന്ന ഈ താങ്കൾ, ഈ പുതിയ തലമുറയോട്, താങ്കൾക്ക് ഈ നാടകരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? മാത്രവുമല്ല, നിങ്ങളുടെ അഭിനയ താല്പര്യമുള്ളവർക്ക് ആ വെബ്സൈറ്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമായിരിക്കും. അവർക്ക് പലപ്പോഴും പല ആൾക്കാർക്ക് ഇത് അറിയാൻ കഴിയില്ല, ഏത് വഴി എത്തണം എന്നുള്ളത്. സച്ചിൻ തന്നെ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ആളിനെ എത്താൻ വളരെ വലിയ ബുദ്ധിമുട്ടി. അപ്പം പുതിയ തലമുറയിൽ നമുക്ക് വിരൽത്തുമ്പിൽ ഈ സാധനം കിട്ടും. അപ്പം അതെങ്ങനെ എത്താൻ പറ്റും? അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വന്നാൽ അതിനുള്ള അവസരങ്ങളുണ്ടോ? ടെക്നീഷ്യൻസിന് അവസരമുണ്ടോ? അതും കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്.
0: അതെ, നമ്മളുടെ പുതുതലമുറയിലും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവർക്കൊക്കെ, എല്ലാവരും പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പം ജോലി എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലികൾ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട്

0: അതേപോലെ തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അഭിനയം എന്ന് ഇപ്പോൾ പറയുന്നത്. പാഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല, നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വെബ്സൈറ്റിൽ aeriskalanilayam.com aeriskalanilayam.com ഈ വെബ്സൈറ്റ്
1: aeriskalanilayam.com
0: ഇതിൻ്റെ അകത്ത് തന്നെ നമ്മളെ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. ഇതിലൊക്കെ വഴി നമുക്ക് ബന്ധപ്പെടാം. ഞാൻ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ തന്നെ നല്ലതാണെന്ന് കാണുമ്പോൾ ഞാൻ തന്നെ തിരിച്ച് വിളിച്ച് നമ്മൾ ചെയ്യും, ആവശ്യത്തിനുള്ള ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് വരാനായിട്ട് വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പ്രശ്നമല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടുന്നത് നമുക്ക് ഉള്ളിൽ കല എന്ന് പറയുന്ന രണ്ടക്ഷരം മാത്രം മതി.
1: അതെ അതെ.
0: പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളത് തന്നെ എന്താ പറയുന്നത്, നല്ല വിദ്യാഭ്യാസം നേടിയ ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. ഇപ്പം നേരത്തെ മോഹൻലാൽ ഒരു അദ്ദേഹം ഒരു ഇതിൽ പറഞ്ഞതുപോലെ പുള്ളിയെടുത്ത് പണ്ട് ആൾക്കാർ പറയായിരുന്നു, മകന് പഠിത്തമൊക്കെ ആയി ഒന്നും ചെയ്യുന്നില്ല, വെറുതെ അവൻ കമ്പനി അടിച്ച് നടക്കുവാണ്. ഇപ്പം സിനിമയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം ഒരു സംഗതി പുള്ളി പറഞ്ഞു
1: ഓർക്കുവാണ്.
0: അതെ. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാടകത്തിലേക്ക് വരാനായിട്ട് വിദ്യാഭ്യാസമുള്ളവർക്കും വിദ്യാഭ്യാസമില്ലവർക്കും ഈ കല എന്നുള്ള രണ്ടക്ഷരം ഉള്ളവർക്ക് എല്ലാവർക്കും കലാനിലയത്തിൽ ഈ കലാനിലയം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, കലകളുടെ ഒരു നിലയം, അതാണ് കലാനിലയം.
1: അപ്പം
0: ഞാനിത് പറയാൻ നേരത്ത് ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ നമ്മളെ വളരെ പാഷനേറ്റ് ആയിരുന്നു, ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു, അപ്പം നല്ല ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. ഇപ്പം നമ്മളെ രക്ഷസായിട്ട് അഭിനയിക്കുന്ന കുട്ടി, അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, സെക്കൻഡ് ഹീറോനായിട്ട് അഭിനയിക്കുന്ന കുട്ടി, അതിന് നല്ല വിദ്യാഭ്യാസ യോഗ്യത, അങ്ങനെ എല്ലാം വിദ്യാഭ്യാസം. ഇപ്പം ഞാൻ പറയുന്നത് നല്ല വിദ്യാഭ്യാസ അല്ലെങ്കിൽ നാടകത്തിലേക്ക് ചെല്ലുന്നവർക്ക് അങ്ങനെ ഒരു രണ്ടാം കിട അങ്ങനെയൊന്നും ഇല്ല, ഇതെല്ലാം എല്ലാവർക്കും ഇതിലേക്ക് കടന്നു വരാം. പിന്നെ നമ്മൾ ഒരു സ്ഥിരം നാടകവേദിനെ കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ഇല്ലാത്തത് അതാണ്.
1: അപ്പം
0: ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ 365 ദിവസവും നാടകം കളിക്കാനായിട്ട് ഉള്ള ഒരു സംവിധാനത്തിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിലേക്കൊക്കെ നമുക്ക് ആൾക്കാർ വേണം. അപ്പം അതിനുള്ള ട്രെയിനിങ്ങൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.
1: അപ്പോൾ പുതിയ തലമുറയ്ക്ക് വളരെ വലിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കലാനിലയം വളർന്നിരിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അരങ്ങും ജീവിതവും എന്ന് പറയുന്ന റേഡിയോ സാന്ദനത്തിൻ്റെ ഈ പരിപാടിയിൽ കലാനിലയം എന്ന പ്രസ്ഥാനത്തിനെ കുറിച്ചും നാടകത്തിനെ കുറിച്ചും വളരെ ആഴത്തിൽ പറഞ്ഞ അങ്ങയുടെ ആ ഒരു അത് തുറന്ന മനസ്സിന് ഒരു നന്ദി പറയുകയാണ്. ഇനിയും നാടകവും അതുപോലെ നാടക സംബന്ധിയായ നാടക കലാകാരന്മാരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവച്ച് നാടകത്തിൻ്റെ ചരിത്രം പറയുന്ന ഒട്ടനവധി ആൾക്കാർ ഇനിയും ഇവിടേക്ക് വരാറുണ്ട്. വീണ്ടും അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഈ വീണ്ടും നമുക്ക് സംവദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വർത്തമാനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നേരം എന്നോടും ശ്രോതാക്കളോടും പങ്കുവച്ച താങ്കൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അനുഭവവുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അരങ്ങും ജീവിതവും, ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned. Radio Santhunam 90.4 FM il ippol kelkam paattum vartanum. Aashayam avadaranam Dr. Riji G. Nair. സാങ്കേതിക സഹായം ആദർശ് അജയ്.

റേഡിയോ സ്വന്തനം 90.4 FM. പാട്ടും വർത്താനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മളോടൊപ്പം ഇന്ന് പാട്ടും വർത്താനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നത് യുവ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ഭരത് കെ രാജേഷ്. എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആർ ജെ

0: മാരായ ആതിര അതുൽ, രജനി ഗിരീഷ്, ശ്രീലക്ഷ്മി ആർ, എല്ലാവർക്കും സ്വാഗതം. ഭരത് സ്വാഗതം.
1: നമസ്കാരം.
0: ഭരത് നാട്ടിലുണ്ടോ? ഇപ്പം കൊല്ലത്തൊക്കെ ഉണ്ടോ?
1: നാട്ടിൽ തന്നെ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ചെന്നൈയിലാണ് ഇപ്പൊ സെറ്റിൽഡ്.
0: ചെന്നൈയിലാണ് സെറ്റിൽഡ്. പഠനമായിട്ട് ബന്ധപ്പെട്ട്
1: പഠനവും പിന്നെ മ്യൂസിക്കിനും എല്ലാത്തിനുമായിട്ട് അവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്.
0: അല്ല, സംഗീതം പഠിച്ചത് ഓമനക്കുട്ടി ടീച്ചറല്ലേ ഗുരു?
1: അതെ, ടീച്ചറിന്റെ അടുത്ത് പഠിച്ചു. ഒരു
0: അതെവിടെ കൊല്ലത്തും തിരുവനന്തപുരത്ത് പോവാ?
1: ആ പോവും. ഞാനും അമ്മൂമ്മയും അപ്പൂപ്പനും കൂടെ കാറിലങ്ങ് പോവും. രാവിലെ അങ്ങ് പോവും, എന്നിട്ട് ക്ലാസ്സും കഴിഞ്ഞ് വൈകിട്ട്.
0: എത്ര വർഷം അങ്ങനെ പഠിച്ചു?
1: അങ്ങനെ ഒരു നാലഞ്ചു വർഷം. നാലഞ്ചു വർഷം പഠിച്ച്.
0: ഓക്കെ. ഭരതിനെ എല്ലാവർക്കും ഇപ്പൊ വലിയ ചലച്ചിത്ര പിന്നണി ഗായകനൊക്കെ ആയി, എന്നാലും എല്ലാവർക്കും മലയാളികൾക്കും എല്ലാവർക്കും കൂടുതൽ പരിചയം റിയാലിറ്റി ഷോയിൽ. തീരെ കൊച്ചിലോട്ടെ റിയാലിറ്റി ഷോയിൽ, പല റിയാലിറ്റി ഷോയിലും ഇല്ലേ? ആദ്യം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമൃത ടിവിയുടെ
1: സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫോർ,
0: അതിന്റെ ഒക്കെ വിശേഷങ്ങൾ നമുക്ക് പറയണം. അതിനുശേഷം പിന്നെ ഏതായിരുന്നു റിയാലിറ്റി ഷോ?
1: പിന്നെ തമിഴില് സൂപ്പർ സിംഗർ ജൂനിയർ ഫോർ.
0: അത് ശരി. പിന്നെ ഹിന്ദിയിൽ ഇല്ലായിരുന്നു?
1: ഹിന്ദിയിലും ഉണ്ടായിരുന്നു. അതിപ്പോ അത് ഞാൻ ഇപ്പോ പങ്കെടുത്ത് ജൂനിയർ സീസൺ കഴിഞ്ഞിട്ട് ഒരു 2018 സരിഗമപ്പ.
0: ഓക്കെ.
1: അത് ഹിന്ദിയില്. അതിനുശേഷം പിന്നെ സൂപ്പർ സിംഗർ എന്ന് പറഞ്ഞിട്ട് ഷോ ഉണ്ട് ഇവിടെ തമിഴ്നാട്ടില്. അതിപ്പോ 2021 അത്.
0: ഓക്കെ. ശ്രോതാക്കളുടെ അറിവിലേക്കാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായ യുവഗായകൻ ഭരത് കെ രാജേഷുമായിട്ടാണ്. രജനീകാന്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യൻ സിനിമയിൽ രജനീകാന്ത് തുല്യം മറ്റാരുമില്ല അല്ലേ? എത്ര വലിയ സൂപ്പർ സ്റ്റാറാണ്. അദ്ദേഹം അഭിനയിച്ച തെലുങ്ക് സിനിമ ലാൽ സലാം, ആ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എന്താണ്, ഒരു സംഗീത ലോകത്തെ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന എ ആർ റഹ്മാൻ സാറാണ്. ആ എ ആർ റഹ്മാൻ സാർ സംഗീത സംവിധാനം നൽകിയ ലാൽ സലാം എന്ന ചിത്രത്തിൽ ഏറ്റവും വലിയ, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഗായകരിലൊരാളായ ശങ്കർ മഹാദേവനോടൊപ്പം ഒരു ഗാനം ആലപിച്ച കൊല്ലം സ്വദേശിയെ, കൊല്ലത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അഭിമാനമായ ഭരത് കെ രാജേഷ് താങ്കൾക്ക് സാന്ത്വനം. 90.4 FM സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ആർ ജെ മാരിലേക്ക് നമുക്ക് പോകാം. ആതിര അതുൽ എന്ത് പറയുന്നു ഭരതിനോട്? എന്താണ് ചോദിക്കാനുള്ളത്?
1: ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ലേ?
0: ആ, ഒരു മുൻകൂട്ടി ഒരു കാര്യം പറയാം, നമുക്ക് സ്വാഭാവികമായിട്ടും ഭരതിനെ കൈ കിട്ടുമ്പോൾ രണ്ട് പാട്ട് പാടിക്കണം എന്നൊക്കെ തോന്നും. അപ്പൊ ഒരു മുൻകൂർ ജാമ്യം ഉണ്ട്, വലിയ തുമ്മലും ചുമയും എന്താണ് ജലദോഷവും ഏതാണ്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ കൈ കിട്ടിയ ആളിനെ അങ്ങ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച അന്വേഷിച്ചപ്പോൾ ഓസ്ട്രേലിയയിലാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ നിൽക്കുന്ന നീപ്പിനെ ചിലപ്പം സിംഗപ്പൂരിൽ പോകും, വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. അങ്ങനെ ലോകം മുഴുവൻ പറന്ന് പാടി നടക്കുന്ന നമ്മുടെ ഒരു അഭിമാനമാണ്. അപ്പം നമ്മുടെ കൈ കിട്ടിയ സ്ഥിതിക്ക് ചുമയും ജലദോഷവും ഒന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ധൈര്യമായിട്ട് പാട്ട് പാടാൻ പറയാം. അപ്പൊ ശ്രോതാക്കളോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞേക്കുന്നത്, എന്തെങ്കിലും ചെറിയ കുറവ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഭരതിന് പനിയായതുകൊണ്ടാണെന്ന് ചോദിച്ചു.
2: എനിക്ക് ചോദിക്കാനുള്ളത്, ഹോം ടൗൺ ഇവിടെ ആണെങ്കിൽ കൂടിയും ചെന്നൈ മണ്ണാണ് കൂടുതൽ ഇഷ്ടമല്ലേ? അപ്പോൾ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു കേരളത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കൾച്ചർ, ഇവിടുത്തെ പാട്ടുകൾ, അപ്പോൾ അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതോ ചെന്നൈ മണ്ണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റൈൽ, അതൊക്കെയാണോ കൂടുതൽ ഇഷ്ടം?
1: ആദ്യമേ പറയാം, ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇത് പക്ഷെ ഈസി കുഴപ്പമില്ല, അല്ലല്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അല്ല, ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ലെവല് കൂട്ട് കൂടുമോ എന്നൊരു പേടി.
0: അല്ലല്ല, അത് പറഞ്ഞു തുടങ്ങുന്ന എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കൊല്ലത്ത് കാവനാട് ചിന്നകളിലൊക്കെ പോയി നിന്നാൽ ഭരത് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ആരും ചോദിക്കത്തില്ല. അതേസമയം ചെന്നൈയിൽ ചെന്നിറങ്ങിയ വിമാനത്താവളം തൊട്ടേ ആൾക്കാർ പുതിയും. ഞാൻ അറിഞ്ഞത് ടോൾ ഗേറ്റിൽ കൂടെ ഒക്കെ ഭരത് കടന്നു പോയി കഴിഞ്ഞാൽ അവർ ടോൾ വാങ്ങിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കാതിരിക്കുന്ന ആൾ വന്ന് സെൽഫി എടുക്കും. ആ സമയത്ത് രണ്ട് മൂന്ന് വണ്ടി അതിലെ പാസ് ചെയ്ത് പോകുന്നു. ശരിയാണ്, ഇതൊക്കെ
1: അത്രയില്ല, കുറച്ച് തള്ളു.
0: ഫാൻ ബേസ് ഭയങ്കര കൂടെ തമിഴ്നാട്ടിലാണ്. അപ്പൊ ഇത്രയും വലിയ ഫാൻസ് അവിടെ നിൽക്കുമ്പം നാട്ടിലോട്ട് വരാൻ എങ്ങനെ
2: തോന്നും? ആൾക്കാർക്ക് റെക്കഗ്നിഷൻസ് ഉണ്ട്. പക്ഷെ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഹോം ടൗണിൽ എങ്ങനെയാണ് ആൾക്കാർ, അതിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്?
1: എനിക്ക് എന്താ പറയാ, എനിക്ക് ഇവിടുത്തെ മണ്ണ് തന്നെ ഇഷ്ടമുള്ള മണ്ണ്. അവിടുത്തെ മണ്ണ്
0: കുഴപ്പമുണ്ട്, പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്ത മണ്ണാണ്. അപ്പൊ ഇവിടെ ഇത്രയും വലിയൊരു ഗായകൻ കൊല്ലത്തുണ്ടെന്ന് വസതി ഭരതിന്റെ അടുത്ത വീട്ടിലുള്ളവർക്ക് പോലും അറിയത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്,
1: അങ്ങനെയല്ല. എനിക്ക് ഇവിടെ കൊറേ കൂടെ എന്താ പറയാ, മ്യൂസിക് ഇൻഡസ്ട്രിയിൽ കൊറേ കൂടെ ആദ്യമൊക്കെ അറിയണം എന്നുള്ള ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയണം എന്നുള്ള ആഗ്രഹം ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ അവസരം ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എനിക്ക് ദൈവാനുഗ്രഹിച്ച് എനിക്ക് അവിടെയാണ് കിട്ടിയത്. എനിക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ തുറന്നു പറയാം, എനിക്ക് സൂപ്പർ സ്റ്റാർ ജൂനിയർ ഞാൻ ഫസ്റ്റ് ചെയ്തത് അതെനിക്ക് എന്താ പറയാ, ഒരു ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പുഷും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രൊമോഷൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അന്ന് ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് ആ ഷോയ്ക്ക് അത്രയും ഒരു റീച്ച് ഇല്ലാത്തൊരു ടൈമായിരുന്നു. ഇപ്പോൾ അമൃത ടിവിയിൽ ശരത് സാറ് അങ്ങനെ കുറേ പേരുണ്ട്. അന്നേരം ഇപ്പോൾ അതിന് അത്രയും

റീച്ച് ആണ്. അന്നേരം ഞാൻ പിന്നെ അത് തമിഴിലേക്ക് അങ്ങനെ എത്തിപ്പെട്ടു പോയതാണ്. ഞാൻ ചുമ്മാതെ എന്താ പറയുക, അമ്മ ഇങ്ങനെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ചുമ്മാ സംസാരിക്കുമായിരുന്നു. അന്നേരം ഇങ്ങനെ പോലെ തമിഴിൽ ഇങ്ങനെ ഒരു ഓഡിഷൻ നടപ്പുണ്ട്, ചുമ്മാ ഒന്ന് ഒന്ന് പോയി നോക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചു നോക്കി, ഫൈനൽ ഓഡിഷൻ നാളെയാണ് ഇങ്ങനെ പറഞ്ഞു. അന്നേരം പെട്ടെന്ന് അമ്മ അമ്മയും അച്ഛനും കൂടെ വഴക്കുണ്ടാക്കി.

0: അത്ര വിലക്കുക. അന്നേരം ആകപ്പാടെ ഒരു പാട്ടോ രണ്ടു പാട്ടോ മാത്രം എനിക്കറിയാവും. അപ്പൊ പിന്നെ ഞാൻ ആകപ്പാടെ പറയാന്ന് ഒരു വാക്കെന്ന് വെച്ചാ തിരിയാത്, ഈ ഒരു ഇത് മാത്രമേ എനിക്കറിയാം, തിരിയാതെ.
1: ഇപ്പൊ ഒരു പകുതി തമിഴ് ആയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ സ്റ്റുഡിയോയിൽ നമസ്കാരം എന്റെ അടുത്ത് തിരിച്ച് വണക്കം.
0: എല്ലാവർക്കും വണക്കം.
1: പഠിച്ചത് തമിഴ്നാട്ടിലാണ്, കുറച്ച് ഹയർ സ്റ്റഡീസ് ഇല്ലേ?
0: ആ, ഞാൻ അവിടെ 9th and 10th ഞാൻ അവിടെ പഠിച്ച. അവിടുത്തെ
1: ഇതിനു വേണ്ടി പഠിച്ചാണല്ലേ ഈ റിയാലിറ്റി ഷോയുടെ സൗകര്യത്തിന് വേണ്ടി
0: ഇതിനു വേണ്ടി പഠിച്ച. അത് മാത്രമല്ല, ആ സമയത്ത് അവിടെ തമിഴ് കമ്പൽസറി ആയിരുന്നു സെക്കൻഡ് ലാംഗ്വേജ്. അങ്ങനെ ഞാൻ പെട്ടുപോയത് അവിടെ. അങ്ങനെ തമിഴ് പഠിച്ച് നേരം അങ്ങനെ ഇങ്ങനെ പോയി എത്തിപ്പെട്ട് അങ്ങനെ അവിടുത്തെ വേൾഡ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു. അത് ഭയങ്കര സന്തോഷം. പിന്നെ പയ്യെ അവിടെ അതൊക്കെ ആയി തുടങ്ങി. അതിനുശേഷമാണ് എനിക്ക് ഇവിടെ എന്താ പറയുക, ഇവിടെ എനിക്കിപ്പോൾ രാഘു ചേട്ടൻ്റെ കൂടെ നിറയെ എനിക്ക് പ്രോജക്ട്സ് ഇപ്പോൾ ചെയ്തായിരുന്നു. ചേട്ടൻ്റെ കോക്കോ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി അത് കഴിഞ്ഞു. ഞാൻ അപ്പോഴും ജൂനിയർ സീസണിലായിരുന്നു അപ്പോൾ പോയത്. അപ്പോൾ അതിന് ശേഷം എനിക്ക് നല്ലൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ എന്താണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് രാഘു ചേട്ടൻ എനിക്ക് കോക്കോയിൽ ഒരു പാട്ട് തരുന്നത്. എനിക്ക് ഒരു പ്ലേ ബാക്ക് മലയാളത്തിൽ ഞാൻ ഫസ്റ്റ് പാടിയ സോങ് അതായിരിക്കും കോക്കോ എന്ന് പറഞ്ഞ പാടത്തിൽ. അങ്ങനെ അത് പിന്നെ അതാണ് എനിക്ക് കിട്ടിയത്, അതൊരു മലയാളത്തിൽ. പിന്നെ അങ്ങോട്ട് ഇവിടെ ഇനിയും നിറയെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അതിപ്പോ ഇപ്പൊ ദൈവം അനുഗ്രഹിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് ഇതായിരുന്നു ചോദിച്ച ചോദ്യം.
2: അതെ, അതിൻ്റെ അത് നമ്മൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോയെന്നല്ലേ,
0: അതാ എന്റെ കുഴപ്പം.
1: ഞാൻ ഇടയ്ക്ക് എന്താ പറഞ്ഞു,
2: നമ്മള് ഹോം ടൗണിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിലേക്ക് വന്ന് കണക്ട് ചെയ്ത്. അപ്പോ കൂടുതലും എസ് പി ബി സാറിന്റെ പാട്ടുകളാണ് റിയാലിറ്റി ഷോസിൽ പാടിയിട്ടുള്ളത്. അപ്പൊ എസ് പി ബി സാറിന്റെ ഒരു പാട്ട് നമുക്ക്.
1: അയ്യോ, ആദ്ര എസ് പി ബി സാറിന്റെ എന്താണ്, ഭയങ്കര വലിയ പെറ്റാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടില്ലേ, എത്രയും വലിയ മഹാനായ ഗായകനിലെ എത്ര വലിയ പെറ്റാണെന്നറിയോ ഭരത്?
2: ആണല്ലേ, അതെ, അതാണ് കൂടുതൽ എസ് പി ബി സാറിന്റെ പാട്ടുകളാണ്.
1: പക്ഷെ ഭരതിന്റെ കേട്ടിട്ടുള്ള പാട്ട്, എനിക്ക് എസ് പി ബി സാറിന്റെ ഭരത് പാടി കേട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ട് മലരെ മൗനമാണ്.
0: മലരെ മൗനമാണ് സാറിന്റെ മുമ്പിൽ പാടാൻ
1: കഴിയും, സാറിന്റെ മുമ്പിൽ പാടി. അതിരിക്കും, അത് മതിയല്ലോ, ഞാൻ പറഞ്ഞോണ്ടല്ലോ.
2: അല്ല, അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാൻ പറയാം.
1: അല്ല, ജലദോഷം.
0: അതും ഇതൊരു ഡിവറ്റ് സോങ്ങാണ്, ഇപ്പൊ സോളോ ആയിട്ട് പാടണം.
1: അല്ല, ഞാൻ പാടണം, വേണ്ടല്ലോ.

0: ഓ ലയിച്ചിരുന്നു.
1: റിയാലിറ്റി ഷോസിൽ എസ് പി ബി സാറിന്റെ പാട്ട് പാടുമ്പോൾ പലരും പറഞ്ഞു ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എസ് പി ബി സാറിന്റെ സൗണ്ടുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ലിസൺ ചെയ്യായിരുന്നു. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ആ പാട്ട് തന്നെ പാടിയത്.
0: രജനി ഗിരീഷ്,
2: ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, കാരണം തുറന്നു പറയുന്നുണ്ടെന്നും തോന്നരുത്, എനിക്ക് ഒത്തിരി പുറകെ മാത്രമേ ഇങ്ങനെ ഒരു ഗായകനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞുള്ളൂ. അത് കുറച്ച് വൈകി പോയി എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാനിപ്പോ ഈ ഒരു വരികൾ ഇങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പൊ അത്രയും ഇത്രയും ആർദ്രവും മനോഹരവുമായി പാടുന്ന നമ്മുടെ കൊല്ലത്തിന്റെ അഭിമാനമായ ഒരു വ്യക്തിയെ ഇപ്പൊ അറിയാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പിറകോട്ട് പോയോ എന്ന് ചിന്തിച്ചു തോന്നുന്നു. അതുപോലെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു വേറെന്തോ ചെല്ല പേരുകൾ ഭാഗു അങ്ങനെ
1: അങ്ങനെ
2: വിളിക്കും.
3: അയ്യോ, അതൊക്കെ പണ്ടത്തെ സംഭവങ്ങളാണ്.
2: അങ്ങനെ എന്തോ പേരുകളില്
3: അത് ചുമ്മാതെ അത് ഞങ്ങളുടെ കസിൻസ് എങ്ങോട്ടോ ഇടയ്ക്ക് എങ്ങോട്ടോ ഒന്ന് ചുമ്മാ അങ്ങനെ വിളിച്ച ഒരു സംഭവമാണ്. അത് അത്രേ ഉള്ളു. അത് അപ്പോഴത്തെ ഒരു ഒരു തീപ്പൊരി. അതിനുശേഷം അത് പോയില്ല.
0: പിന്നെ തമിഴ് ഫാൻസ് എന്തെങ്കിലും ചെല്ലപ്പേരിട്ട് വിളിക്കുന്നുണ്ടോ?
3: ചെല്ലപ്പേര് എന്നെ ബട്ടുകുട്ടി എന്നാ വിളിക്കുന്നത്.
0: ബട്ടുകുട്ടി എന്താ?
3: അതൊരു വേറൊരു കെമിസ്ട്രി.
0: അത് നമ്മളെ റിയാലിറ്റി ഷോ ജഡ്ജസ് എല്ലാം പറഞ്ഞ പോലെ ആണോ? അങ്ങനെയല്ലോ.
3: അത് ഇത് സിംഗിങ്

0: ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമല്ല ഇത്. കുക്ക് വിത്ത് കോമാളി എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട്. അതില് ജഡ്ജായിട്ടുള്ള ആണ് ഷെഫാണ് വെങ്കടേഷ് ഭട്ട് എന്ന് പറഞ്ഞിട്ട്. അന്നേരം ഞാനും അദ്ദേഹവും തമ്മിൽ ഒരു ഒരു കണക്ഷൻ ഉണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്. അങ്ങനെ ഇവിടെ നമുക്ക് കുറെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കുട്ടി ഇന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ വിളിക്കുന്നത്. അന്നേരം പുള്ളിയുടെ ഉള്ളിൽ ഒരു കുട്ടിത്തുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഭട്ട് കുട്ടി എന്നങ്ങ് വിട്ട്. അത് അതൊരു റിയാലിറ്റി ഷോ ആണ്. സംഭവം കുക്കിംഗ് റിയാലിറ്റി ഷോ. ഇപ്പോ ചേച്ചി ഒരു കുക്കാണെങ്കിൽ കൂടെ ഒരാൾക്ക് കുക്കിംഗ് അറിഞ്ഞൂടാത്ത ഒരാൾ ആയിരിക്കും കൂടെ. സോ കുക്ക് വിത്ത് കോമാളി, നേരം അദ്ദേഹമായിരിക്കും കോമാളി എന്ന് പറഞ്ഞിട്ട്. നേരം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കുക്ക് ചെയ്ത് പ്രസന്റ് ചെയ്ത്, അതൊരു നല്ല റിയാലിറ്റി ഷോ,
1: നല്ലൊരു
0: എന്റർടൈൻമെന്റ് ആണ്, നല്ല ഇതാണ്.
2: താൻ സരിത്തിലെ അങ്ങനെ എന്തോ ഒരു ബ്രേക്ക് നൽകിയതുണ്ടല്ലോ, ഒരു ഹിപ് ഹോപ്പ് സംഗീതം ഉണ്ടല്ലോ.
0: അത് തമിഴില് ഞാൻ ആദ്യമായിട്ടും ഞാൻ ഇവിടുന്ന് എല്ലാം വിട്ട് ഞാൻ അവിടെ ചെന്നൈ പോയി എന്താ ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സമയത്ത് എനിക്ക് അവിടെ ഈ സൂപ്പർ സിംഗറിൽ തന്നെ ഞാൻ കോറസ് പാടുമായിരുന്നു ആ സമയത്ത്, കോറസ് പാടാനായിട്ട്. അങ്ങനെ കോറസ് പാടിയപ്പോൾ ആ കോറസ് ടീമിലുള്ള ഒരു ചേട്ടൻ മോസ്റ്റ്ലി റെക്കോർഡിങ്സ് ഒക്കെ പോകുമായിരുന്നു, അങ്ങനെ ആ ചേട്ടൻ എന്നെ വിളിച്ചോണ്ട് പോയതായിരുന്നു. ഹിപ്പ് ഹോപ്പ് തമിഴ ആദി എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന. അന്നേരം ആ ചേട്ടൻ്റെ ഒരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ടായിരുന്നു, ആ സോങ്ങിലാണ് ഞാൻ ഫസ്റ്റ് പാടുന്നത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു തമിഴില്.
3: ഭരത് റഹ്മാൻ സാറിൻ്റെ, റഹ്മാൻ സാറിന് ഏത് പാട്ട് പാടുന്ന ഏതൊരാളിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും റഹ്മാൻ സാറിനെ ഒന്ന് കാണുക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലൂടെ കയറി പോകാൻ ഒന്നും അറിയൊണ്ട് സാധിക്കത്തില്ല, അഥവാ കയറിയതെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ ഒക്കത്തില്ല, വീഡിയോ കണ്ട് തൃപ്തിപ്പെടാനേ ഒക്കൂ. അപ്പോൾ എങ്ങനെയാണ് റഹ്മാൻ സാറിൻ്റെ മനസ്സിനകത്ത് കയറി പറ്റിയത്?
0: അയ്യോ സാറിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പം തൊട്ടേയുള്ള സ്വപ്നമാണ് സംഭവം സാറിൻ്റെ സ്റ്റുഡിയോ. ഞാൻ ഇപ്പോ പറഞ്ഞ പോലെ കോറസ് ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ
3: ആട് ജീവിതത്തിന്റെ ആ പാട്ടിൽ കോറസിനകത്ത് പാടിന ലൈവ് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്.
0: മറ്റേ ആട് ജീവിതത്തിൽ ഒറിജിനൽ പാടിയിട്ടില്ല, അതിലുള്ള ആർ വർക്ക്സ് എന്ന് വെച്ചാൽ അതിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഫുൾ വോക്കൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ വരും.
3: പെരിയോനെ എന്നുള്ള പാട്ടിന്
0: പെരിയോനിൽ വരും, അന്നേരം അതിന്റെ ബാക്കിംഗ് വോക്കൽസിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, അതൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നേരം അത് അതിന്റെ റെക്കോർഡിംഗ് അങ്ങ് പോകും, ഒരു യാത്ര തുടങ്ങിയ വെളുപ്പാങ്കാലം വരെ
3: അറിഞ്ഞോണ്ടിരുന്ന കാര്യം പറഞ്ഞു.
0: എന്നെ പോലെ എന്താ പറയാ, ഞാൻ ഈ കോറസ് പാടിക്കുന്ന സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഗേറ്റ് ആണ് അവിടെ, ഞാൻ എപ്പോഴും പോകുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എന്നെങ്കിലും ഈ ഗേറ്റ് കടന്നൊന്ന് അകത്തൊന്ന് പോകാൻ പറ്റൂലേ, ഞാൻ അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ആയാലും അതൊരു വലിയൊരു ഭാഗ്യമായിരിക്കുമല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, എനിക്ക് അത്രയും ആഗ്രഹമായിരുന്നു. അന്നേരം അത് എൻ്റെ ഒരു ഞാൻ അത്രയും മാനിഫെസ്റ്റ് ചെയ്ത് നടക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന അതെല്ലാം ചെയ്ത് പിന്നെ ഈ സൂപ്പർ സിംഗർ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് അവിടുന്ന് കോള് വരുന്നത്. എന്നെ പോലെ എനിക്ക് അറിയില്ല, സാറിന് ആരോ റെഫറൻസ് ആയിട്ട് എന്റെ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും സാർ എന്നെ വിളിക്കാനായിട്ട് ഇങ്ങനെ. അവിടെ അരവിന്ദ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, അന്നേരം അവരൊക്കെ സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ്. അന്നേരം ആ ചേട്ടനാണ് ഓരോ സിംഗേഴ്സിനെ പിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം അങ്ങനെ ആണ് അത് സാറിനെ കേൾപ്പിച്ചു, സാറിന് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന സിംഗറിനെ വിളിച്ച് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറെ ട്രാക്സ് അങ്ങനെ പാടിയതും പിന്നെ ഓരോ ലാംഗ്വേജസ് പാടിയതും ഒക്കെ ചെയ്തത്.
3: ഇപ്പൊ
0: നേരിട്ട് സാറിന് അവിടെ സ്റ്റുഡിയോയിൽ തന്നെ കണ്ടത്. ആദ്യമായിട്ടും കാണുന്നത് സാറ് ഞാനിങ്ങനെ കയറി പോകുമ്പോൾ അവിടെ ഒരു സാറിൻ്റെ സ്റ്റുഡിയോ റൈറ്റ് സൈഡിലുണ്ട്, ഒരു സിറ്റ് ഔട്ട് പോലെ ഉണ്ട്. സാർ അവിടെ ഊനാലിരുന്ന് ഫോണൊക്കെ ഇടച്ചിങ്ങനെ ആടി ഇങ്ങനെ ഇരിപ്പുണ്ട്. സാർ ഞാനാണെങ്കിൽ ഒരു സെക്കൻഡ് അവിടെ തന്നെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അല്ലെ ഒരു ചേട്ടൻ മുതൽ ഇങ്ങനെ നോക്കാൻ പെട്ടെന്ന് പോയോ വെളി പോയോ റെക്കോർഡിംഗ് റെപ്പോ പോ അങ്ങനെ നോക്കിയിരിക്കില്ലേ, സാർ ഊനാലാടിക്കൊണ്ടിരിക്കുകയോ പോയോ അങ്ങനെ പോയി. അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടത് അതാ ആദ്യത്തെ ദർശനം. പിന്നെ അതിനുശേഷം ഞാൻ പാടി വെച്ചത് കൊണ്ടോ സാർ കേൾക്കാനായിട്ട് സാറിൻ്റെ വീടും സ്റ്റുഡിയോന്നും ഭയങ്കര അടുത്തെടുത്താണ്. അന്നേരം പാടിയിട്ട് ഞാൻ ഡോറ് പറഞ്ഞ് ഇറങ്ങുമായിരുന്നു, ഞാൻ ചെരുപ്പ് വിട്ടുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ സാറ് വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ പാടി ഇറങ്ങി. അന്നേരം സാറ് വീട്ട് വിട്ട് സ്റ്റുഡിയോയിൽ കയറുക, ഞാൻ പാടി വെച്ചത് കേൾക്കാനായിട്ടാണെന്ന് തോന്നുന്നത് അതിന്. അന്നേരം അങ്ങനെ പോയപ്പോഴത്തേക്ക് ഞാൻ ചെരുപ്പ് ഊരി ഇങ്ങനെ നിൽക്കുക, അന്നേരം സാറ് പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു എന്ത് പറ്റി എന്താ എന്ന് പറഞ്ഞു, ഞാൻ ഒരുപാട് ഫ്രീസായിട്ട് നിൽക്കുവരുന്നത് കണ്ടിട്ട്. അന്നേരം ഒന്നുമില്ല, ഞാനാണ് ഈ ചെരുപ്പും വെച്ചിട്ട് ഇങ്ങനെ സാറിന് തൊഴുതോണ്ടിരിക്കുന്നത്. എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂടാ. അന്നേരം സാറിന് മനസ്സിലായി, അന്നേരം ഇങ്ങനെ തോളത്തിട്ട് ഓക്കെ പൊയ്ക്കോ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി. സാറ് എന്താ പറയുക, സാറ് കൂടുതൽ അങ്ങനെ സംസാരവും അങ്ങനെ ഒന്നുമില്ല, പക്ഷെ സാർ ഭയങ്കര ഒന്ന് ഇടപഴകിയാൽ നമുക്ക് നല്ല ഒരു കമ്പനിയാവും.
3: ഷോയിൽ ഫിനാലേക്ക് മറ്റോ ഗസ്റ്റ് ആയിട്ട് വന്ന് പാടുന്നത് കേട്ടിട്ടില്ലേ, അങ്ങനെ ഉണ്ടോ?
0: ഞാൻ സാറിന് മുമ്പ് ഈ ഏതാ ഞാൻ ഒരു പാട്ട് പാടിയായിരുന്നു, ഞങ്ങളുടെ റിയാലിറ്റി ഷോയിൽ വന്നായിരുന്നു സൂപ്പർ സിംഗർ

0: വന്നായിരുന്നു. അത് ഏത് പാട്ടായിരുന്നു? അതിൽ മറ്റേ ദിൽസേ എന്ന് പറഞ്ഞിട്ട്,
1: രജനിക്ക് ആ പാട്ട് കേട്ടാ മതിയോ?
0: അയ്യോ,
2: അല്ല അത് സാരില്ല, നമുക്കൊന്ന് പിച്ച് കുറച്ച് പാടിയാ മതി.

0: போதும் புல்லொன்று புதுவேர்கள் போடும் நம் காதல் அது போல மேறும் கண்ணில் கண்ணில் கண்ணீர் இன்ப கண்ணீரே.
1: നമ്മളെ ഏതോ ഒരു ലോകത്തോട്ട് കൊണ്ടുപോകും അല്ലേ സാറേ, ഇത്ര അതിമനോഹരം.
2: നമ്മളാ തമിഴ് മണ്ണിലേക്ക് അല്ലെങ്കിൽ റഹ്മാൻ സാറിന്റെ ആ ഒരു സ്ഥലത്തെത്തിയ പോലെ ഒരു ഫീൽ ഉണ്ട്.
3: പിന്നെ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി ഗായികയാണ് കേട്ടോ, ഇവരെല്ലാം ഗായികമാരാണ്.
0: എന്നാലും നമുക്കൊരു ഗാനവേളം.
2: അപ്പോ ഒരുപാട് സന്തോഷം. നമ്മളിപ്പോ ശങ്കർ മഹാദേവൻ സാറുമായിട്ടും എ ആർ റഹ്മാൻ സാറുമായിട്ടും ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കലാകാരനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് കാണുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ റേഡിയോയിലോട്ട് വന്നതിലും ഒക്കെ. അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇപ്പൊ നമ്മുടെ മലയാളത്തില് ഖോഖോയില് പാടിയല്ലോ, അപ്പൊ നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ആണ് നമ്മളുടെ ശബ്ദം ആദ്യമായിട്ട് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവരെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനൊക്കെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ?
0: എനിക്ക് സിദ്ധാർത്ഥ പ്രദീപ് എന്ന് പറഞ്ഞിട്ടാണ് മ്യൂസിക് കമ്പോസർ, ആ ചേട്ടനാണ്, രാഘു ചേട്ടൻ്റെ ഫ്രണ്ടാണ് രാഹുൽ രജി. എനിക്ക് ഇപ്പോഴും അത് എന്താ പറയുക, എന്ത് ധൈര്യത്തിലാണ് എന്നെ പാട്ട് പാടാൻ വിളിച്ചത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ആ ഒരു എന്താ പറയുക, ഞാൻ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ കൂടുതൽ ഞാൻ എനിക്ക് അത്ര എക്സ്പീരിയൻസും ഇല്ല, അതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ്. സോ ആ ഒരു അറ്റംപ്റ്റ്, ആ അതിലേക്കുള്ള ഒരു അപ്രോച്ച്, എനിക്ക് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം എങ്ങനെയാവും എൻ്റെ ശബ്ദം വെളിയിൽ വരുമ്പോഴെങ്ങനെയായിരിക്കും എന്നുള്ളൊക്കെയുള്ള തോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിദ്ധാർത്ഥ ചേട്ടനും രാഘു ചേട്ടനും കൂടെ ആണ്, നീ അത് നല്ല സൂപ്പറായിട്ട് നീ പാടും, നിനക്ക് അതുകൊണ്ടാണ് നിനക്ക് ആ ഒരു കേപ്പബിൾ ആണ്, അതുകൊണ്ടാണ് നിനക്ക് ആ സോങ് തന്നത്, നീ നല്ലൊരു ചെയ്യും എന്ന് പറഞ്ഞിട്ടൊരു കോൺഫിഡൻസും ആ ഒരു പുഷും അവർ രണ്ടുപേരും തന്നു. നേരം പിന്നെ സ്റ്റുഡിയോ റെക്കോർഡിങ്ങും നല്ലപോലെ പോയി. നേരം അങ്ങനെ ഔട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഹാപ്പി ആയിരുന്നു.
2: അതിന്റെ എല്ലാവരും അത് ഏറ്റെടുത്തു, അല്ലെങ്കിൽ അവരൊക്കെ പാടുന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ?
0: അത് പിന്നെ തീർച്ചയായിട്ടും
2: ഒരു എക്സ്പീരിയൻസ്.
0: ഇല്ലില്ല, അത് നമുക്ക് അത് എങ്ങനെ പറയണ്ടത് എനിക്കറിയില്ല, അത് വലിയൊരു സന്തോഷം എനിക്ക്. അത് എപ്പോഴും നമുക്ക്, അതും ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എനിക്ക്. എന്നുവെച്ചാൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സോങ്, ആൾക്കാർ അതിൽ എനിക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ അത് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് എപ്പോഴും ലൈഫ് ലോങ് നമുക്ക്
3: ഫ്ലാസ്ക് മലയാള സിനിമയിൽ പാടിയില്ലേ, നത്തിങ് ഡൂയിങ് എന്നുള്ളത്,
0: നത്തിങ് ഡൂയിങ്
3: അറിയാമോ പാട്?
0: എനിക്ക് അതിന് അതൊരു സ്പെഷ്യൽ സോങ്. അതിന് ആ പാട്ട് എന്താ പറയാ, ഡി എസ് പി സാർ കേട്ടു, ദേവിശ്രീ പ്രസാദ് സാർ ആ പാട്ട്, അത് എന്ന് വെച്ചാൽ ഈ പാട്ട് റെഫറൻസ് ആയിട്ട് അയച്ചു കൊടുത്തു. ഈ പാട്ട് നല്ലപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു. അന്നേരം അത് ഒരു ഭയങ്കര സ്പെഷ്യൽ സോങ് ആണല്ലേ ഫ്ലാസ്കില്.
3: ബി കെ ഹരിനാരായണനാണ് അത് എഴുതിയിരിക്കുന്നത്.
0: സൂപ്പർ, ഒരു നല്ലൊരു സമാന്തരം.
2: അടുത്ത ഒരു മലയാളത്തിലോട്ടുള്ള തിരിച്ചുവരവ് എങ്ങനെയാണ്?
0: തിരിച്ചുവരവ് അങ്ങനല്ല, ഞാൻ ഒന്ന് ഫസ്റ്റ് അത് അത് അതൊന്ന് ഹാപ്പനിങ് ആയിട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അതെ, നമുക്കിപ്പോ അങ്ങനൊരു ഒരു സൂപ്പർ സിംഗർ പോലൊരു പ്ലാറ്റ്ഫോം നമുക്കിവിടെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ ഇതിൽ ഇവിടെ ഇതും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാമായിരുന്നു. ഇപ്പം ഞാൻ പയ്യെ പയ്യെ കയറിക്കൊണ്ടിരിക്കുക, അതുമാത്രമല്ല ഇപ്പൊ പയ്യെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കും അങ്ങനെയൊക്കെ അങ്ങ് പോകും, പിന്നെ ഇവിടെ അങ്ങ് വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് ഉറപ്പായിട്ടും.
2: എനിക്കിപ്പോ സംസാരം കേൾക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ടൊരു തമിഴ് ടച്ച് നല്ല പോലെ
0: തമിഴ് വരുന്നുണ്ട്.
2: ആ ഒരു
3: തമിഴിന്റെ എന്താണ്, തമിഴിന്റെ വളർത്ത് ദത്തുപുത്രൻ, തമിഴകത്തിന്റെ ദത്തുപുത്രൻ അങ്ങനെ
2: ഫ്ലുവൻസ്.
3: നിങ്ങള് പക്ഷെ കൊല്ലത്തുള്ളവരെ അംഗീകരിച്ചില്ല, പിന്നെ എന്ത് വേണം?
0: അങ്ങനല്ല സംഭവം, അത് ഞാൻ തമിഴ് പക്ഷെ അതെങ്ങനെ വരുന്ന ഇടയ്ക്ക് അങ്ങനെ വരാൻ വേണ്ടി ഞാൻ അവിടെ അവിടെ പോയാൽ ഫുൾ ടൈം തമിഴാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ ഇവിടെ വന്നാലേ ഉള്ളു അച്ഛനും അമ്മയും പിന്നെ എല്ലാവരും ഉള്ള, ഇവിടെ വന്നാലേ ഉള്ളു നമ്മൾ മലയാളം സംസാരിക്കുന്നത്, അവിടെ പോയാൽ പിന്നെ ഫുള്ളാണ് തമിഴ് തന്നെ.

0: ഓ, ഇനി മലയാളത്തിന് ഇങ്ങനെ കൂടുതൽ കൂടുതൽ അവസരങ്ങളൊക്കെ വരട്ടെ അല്ലേ. നമുക്ക് മലയാളികൾക്ക് കുറച്ചുകൂടെ
1: സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ തമിഴ് കയറി വരുന്നു. മലയാള പാട്ടുകളൊക്കെ നല്ല പോലെ പ്രൊണൗൺസിയേഷൻ വരുന്നുണ്ട്.
2: അത് വരണം, എന്നാലേ അവിടെയുള്ള ലാംഗ്വേജിൽ പാടാൻ വിളിക്കണ്ടേ. മലയാളമൊക്കെ പാടും.
1: ഇപ്പോൾ മലയാളം പാട്ട് പാടിയെങ്കിലും ഞാൻ എപ്പോഴും എന്താ ഇപ്പോഴും ആ എ റഹ്മാനിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. റഹ്മാൻ സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ പാട്ടുകളൊക്കെ. ഒരു ദിവസം എ റഹ്മാന്റെ പാട്ടുകൾ ഇല്ലാതെ ഇപ്പം മലയാളിയാണെങ്കിൽ കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം സാറിൻ്റെ ഒരു എന്താ അഭിനന്ദനമൊക്കെ എങ്ങനെയാണ് മുമ്പിൽ നിന്നൊന്ന് പാടുമ്പോഴൊക്കെ? സാർ ഓക്കെ എന്നാണോ അതോ ഒന്ന് ജസ്റ്റ് നോക്കത്തുള്ളൂ? എങ്ങനെയാണ് ഒരു റിയാക്ഷൻ, എങ്ങനെയാണ് ഒരു പാട്ടൊക്കെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ?
2: സാർ കൂടുതലൊന്നും പറയത്തില്ല. വെരി ഗുഡ്, ഒരു വാക്ക് കാണത്തോളൂ, നൈസ്, ഓക്കെ, വെരി ഗുഡ്, ഇത് മാത്രമേ ഉള്ളൂ. വേറെ അത് തന്നെ ഒരു വലിയ ഇതാണ് എല്ലാം ഉണ്ട്. സാർ വാവ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഭയങ്കര സംഭവമായിരിക്കും. ആ വാവിലെല്ലാം ഉണ്ട്, അത്രേ ഉള്ളു. ഒരു ആ ഒരു ഒരു വാക്കിലേ ഉള്ളു, അല്ലാതെ കൂടുതലൊന്നും സാർ സംസാരിക്കത്തില്ല. പിന്നെ ഇടയ്ക്ക് ചിരിക്കും, അത്രേ ഉള്ളു. അല്ലാതെ ഒരു കുറെ സംസാരിച്ച്
0: ഭയങ്കര സ്നേഹം വാത്സല്യം ഒക്കെ കാണിക്കുന്ന ആളായിരുന്നു.
2: ഭയങ്കര ഒരു
0: അങ്ങനത്തെ ഒരു അനുഭവം ഷെയർ ചെയ്യാമോ റിയാലിറ്റി ഷോ എസ് പി ബി സാറായിട്ട്?
2: സാർ എന്നെ വന്ന് ഞാൻ സാറിന് മുമ്പിൽ മലരെ മൗനമാണ് പാടിയത്. പിന്നെ നമ്മ ഊര് സിംഗാരി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. സാറ് പറഞ്ഞതെന്ന് വെച്ചാ ഒരു ഒരു കമന്റ് അതിൽ പറയും, ഇവളോ ബൈനോക്കുലേഴ്സ് എടുത്ത് പാത്താലോ ഇവളോ എടുത്ത് പാത്താലോ ശരി, ഒരു ചിന്ന തവർ കൂടെ എന്നാലും കണ്ടുപിടിക്കുമുള്ള എന്നിട്ട് പറയാം. എന്ന് വെച്ചാൽ അത്രയും സാർ ഡീപ്പായിട്ട് നോക്കിയാൽ പോലും എനിക്കൊരു ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാ നീ പാടിയെന്ന് പറയാം. അതും അത്രയും വലിയൊരു മഹാൻ ഒരു കേൾക്കുമ്പോൾ ഭയങ്കര നമ്മള് ഒരു സ്വർഗത്തിൽ നിന്ന ഒരു ഫീലായിരുന്നു ആ സമയത്ത് എനിക്ക് അത്. പിന്നെ സാറിൻ്റെ കൂടെ ലണ്ടനിലൊരു ടൂർ ഉണ്ടായിരുന്നു, അതൊക്കെ ബെസ്റ്റ് ബെസ്റ്റ് മൊമെന്റ്സ് മൈ ലൈഫ്.
0: അപ്പോൾ ഒരുപാട് പേഴ്സണലായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ സമയം കിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര പോകുമ്പോൾ.
2: യാത്ര പോകുമ്പോഴും സംസാരിക്കും. എനിക്ക് അപ്പോൾ തമിഴ് ഒട്ടും അങ്ങോട്ട് വരത്തില്ല. സാർ ഇങ്ങനെ ഒരുമാതിരി സാർ മലയാളത്തിൽ സംസാരിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ഒരു കളിയാക്കലും ഒരു തമാശ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സാറിൻ്റെ ഒരു ഇതിൽ.
1: നേരത്തെ ഞാൻ പറഞ്ഞപ്പോ രജിസ്ട്രർ സമ്മതിക്കാതാണ് മലരെ മൗനത്തിലോട്ട് പോയത്. ഈ സൂപ്പർ സിംഗറിന്റെ ഒരു പെർഫോമൻസിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയിട്ടുള്ളത് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് മുത്തു എന്ന ചിത്രത്തിലെ ഒരുവൻ ഒരുവൻ ആ ഒരു സോങ്ങിന് എസ് പി ബി സാർ ഭയങ്കരമായിട്ട് കയ്യടിക്കുകയും അങ്ങനെ ഒരുപാട് അപ്രീഷിയേറ്റ് കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ടൊന്ന് പാടാം, ഒരു ഫസ്റ്റ് നമ്പർ ആണ്.
2: അത് ഞാൻ സാറിന് പാടിയിട്ടില്ല,
1: ഇല്ല
2: പാടിയിട്ടില്ല. അല്ലാതെ ഞാൻ ഫിനാലെ സൂപ്പർ സിംഗർ ഫിനാലിൽ പാടി അങ്ങനെ ഒരു എല്ലാം ടഫ് സോങ്സ് ആണ്. ഒരുവൻ ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി വിധിയെ നിനയിപ്പവയേ മാളി അത് വെണ്ടു മുടിപ്പവൻ അരിവാളി ഭൂമിയവല്ല ആയുധം എതുക്ക് പൂപ്പരിക്ക കോടരി എതുക്ക് പൊന്നോ പൊരുളോ പോർക്കളം എതുക്ക് ആശി തുറന്താൽ അഖില മുനക്ക് ഒരുവൻ ഒരുവൻ മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി വിധിയെ നിനയിപ്പവയേ മാളി അത് വെണ്ടു മുടിപ്പവൻ അരിവാളി.
0: രജനി, എന്തോ നമ്മള് പാട്ട് കേട്ടോണ്ട് അടുത്ത ചോദ്യം ചോദിക്കാൻ നമ്മൾക്ക് മറന്നുപോയില്ലേ?
3: ഞാൻ ചോദിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ മലയാളത്തിൽ നിന്ന് മലയാളമാണല്ലോ ഒറിജിൻ,

0: അവിടുന്ന് നമ്മൾ തമിഴിലേക്ക് എത്തപ്പെട്ടപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മലയാളത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് തമിഴിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാനും പാടാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ?
1: തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, ഭയങ്കര പാടായിരുന്നു. ഒന്നും അറിയാണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്. രണ്ടേ രണ്ട് പാട്ട് മാത്രമേ അറിയാവുള്ളൂ. അന്നേരം ഷോയിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് നിറയെ സോങ്സ് അറിയാം. എനിക്ക് രണ്ട് സോങ് വെച്ച് മാത്രം പോയി. പിന്നെ ലാംഗ്വേജ് സംസാരിക്കാൻ പ്രശ്നമായിരുന്നു. പാട്ടുകൾ പഠിക്കാൻ ഭയങ്കര ടഫായിരുന്നു. പാട്ടിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാവത്തില്ല. നമ്മൾ അങ്ങനെയൊക്കെ ആയിരുന്നു അവിടുത്തെ ഒരു വല്ലാത്ത സ്ട്രഗിളായിരുന്നു അവിടുത്തെ. നമ്മൾ ഒരു ദിവസം മൂന്ന് പാട്ട് പാടുന്ന അവസ്ഥ, മൂന്ന് പാട്ടായിരിക്കും നമ്മൾ പാടേണ്ടത്. അങ്ങനെ ഭയങ്കര വല്ലാത്ത മൊമെന്റ്സ് നടന്നിട്ടുണ്ട് എനിക്ക് അവിടെ. എന്നുവെച്ചാ കയ്യിലൊക്കെ ലിറിക്സ് എഴുതും, കയ്യിൽ ലിറിക്സ് എഴുതി വെച്ചിട്ട് ബീജിഎം ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പാടിയടിക്കുകയൊക്കെ ചെയ്യും. എന്നുവെച്ചാ ആ സമയത്ത് നമുക്ക് സമയമേ ഇല്ല. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും നമുക്ക് അതിന്റെ ടെലികാസ്റ്റ് വരും. അന്നേരം നമ്മള് ഒരു വീക്കില് മൂന്ന് ഷൂട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരുന്നു.
2: പാട്ടും വർത്താനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയിൽ ഇനിയൊരു ഇടവേള ആവശ്യമായി വന്നിരിക്കുന്നു. ശ്രോതാക്കൾ എങ്ങോട്ടും പോകണ്ട, ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചു വരും.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാട്ടും വർത്താനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയിൽ പ്രശസ്ത യുവ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ഭരത് കെ രാജേഷുമായി നടത്തിയ സംഭാഷണം തുടരുന്നു.
2: ഒരു കലയുടെ ഒരു ഡെഡിക്കേഷനാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. ഒത്തിരി സ്ട്രഗിൾസിലൂടെ ഇങ്ങനെ കടന്നു വന്ന് ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അനുഭവിച്ചതൊക്കെ, അതായത് എന്തെങ്കിലും അങ്ങനെ നേരിട്ടതൊക്കെ ഈ വിജയത്തിൻ്റെ ഈ പടവുകളിൽ നിൽക്കുമ്പോൾ ഒത്തിരി മധുരിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ തന്നെ മലയാളം, നമ്മുടെ ഈ മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടാവുമല്ലോ, തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അതേതാണ്?
3: ഇഷ്ടപ്പെട്ടതെന്ന്

വെച്ചാൽ എനിക്ക് നിറയെ സോങ്സ് ഉണ്ട്. ഇപ്പം എനിക്ക് ഇത് ഞാൻ ഇത് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഒരു സോങ്ങാണ് എനിക്ക് ഭയങ്കര. എനിക്ക് ഈ സോങ് ശങ്കർ മാധവൻ സാറുമായിട്ട് ലൈവില് ഷെയർ ചെയ്യാൻ സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞ ഒരു സോങ്ങാണ് ഇത്. നേരം അത് വിശ്വരൂപം എന്ന് പറഞ്ഞ മൂവിയിൽ കമൽ സാറിൻ്റെ ഒരു പാട്ടാണ്. അത് പാടല്ലേ, ട്രൈ ചെയ്യാം.

0: ശങ്കർ മഹാദേശന്റെ കൂടെ പിന്നെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടോ? വലിയ കൺസേർട്സ് ഒക്കെ വിദേശത്തൊക്കെ ചെയ്തിട്ടുണ്ടോ?
1: ചെയ്തിട്ടുണ്ട്. ഞാൻ കാനഡ ചെയ്തിട്ടുണ്ട്, ശ്രീലങ്ക ചെയ്തിട്ടുണ്ട്, മലേഷ്യ, അതെ ചെയ്തിട്ടുണ്ട്.
0: അല്ല, ഞങ്ങൾക്ക് അറിയേണ്ടത് ശങ്കർ മഹാദേശ് സാർ എങ്ങനെയുണ്ട്,
1: എങ്ങനെയൊക്കെ
0: അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്.
1: അദ്ദേഹമൊക്കെ വെച്ചാൽ ലെജൻഡ്സ് എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു ഷോക്കാണ്. എന്നുവെച്ചാൽ വിജയപ്രകാശ് സാറും ശങ്കർ മാധവൻ സാറും കൂടെ ഒരു ഓം ശിവോഹം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടാൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് അവരവരുടെ ഫുഡ്വെയർ അവർ ഊരിയിട്ടാണ് അവർ സ്റ്റേജിൽ കയറുന്നത്. അന്നേരം അവരെ സ്റ്റേജിന് കൊടുക്കുന്ന ആ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ട് ഞെട്ടിപ്പോയി. നമ്മൾ അത് മാത്രമല്ല, ഓരോ ആർട്ടിസ്റ്റ് കൊടുക്കുന്ന ഒരു ഒരു വാല്യൂ ആവട്ടെ, ആ സ്നേഹം, അവർക്ക് കൊടുക്കുന്ന ഓരോരോ ടിപ്സ്, സജഷൻസ് എല്ലാം ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ഒരു പുണ്യം ഒരിതാണ് നമുക്ക് ശരിക്കും. അദ്ദേഹം ചിലപ്പോൾ നമ്മൾ പാടുന്നതിൻ്റെ ചിലപ്പോൾ പറയും പാടിക്കോ, ഇമ്പ്രോവൈസ് ചെയ്യും, നമുക്കൊരു ഫ്രീഡമാണ് അദ്ദേഹമൊക്കെ തരുന്നത്. അതുപോലെ സ്റ്റേജിൽ ഒരു രസമാണ്. ശങ്കർ സാറും ഒക്കെ ആയിട്ട് പാടുമ്പോഴത്തേക്ക് നമ്മൾ കളിച്ചും തിരിച്ചും ഒക്കെ നമുക്ക് ചെറുതായിട്ട് പെർഫോം ചെയ്യാം. സാർ ഫുൾ ഫ്രീഡം തരും നമുക്ക്, വേറെ എൻജോയ് ചെയ്യാൻ
0: പറ്റും.
1: അതെ അതെ അതെ, അദ്ദേഹമൊക്കെ ആ സ്റ്റേജ് ഫുള്ള് ഫയറാക്കി കളയും. അമ്മാരി എനർജിയാണ് അവർ അവർ പെർഫോം ചെയ്ത ഒരു ഭയങ്കര, അത് നമുക്ക് നേരിൽ കാണാൻ കഴിയുന്ന വെച്ചാൽ അത് നമുക്ക് ഇപ്പൊ പറയുമ്പോ പോലും എനിക്ക് ആ ഒരു എനർജി
0: കേട്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾക്കുണ്ട്.
1: ഭയങ്കര ഗൂസ് ബംസ് ആണ്.
0: ശങ്കർ മാധവ് സാറ് ജഡ്ജായിട്ടിരുന്നിട്ടുണ്ടോ റിയാലിറ്റി ഷോയിലും, ഭരത് പാടുന്ന റിയാലിറ്റി ഷോയില്?
1: ഈ ഞാൻ ഇപ്പൊ പാടിയ പാട്ടാണ് സാറിന് മുമ്പിൽ ഞാൻ പാടിയത്, അന്ന് പാടിയിട്ടുള്ളായിരുന്നു. പിന്നെ എൻ എസ് ഒല്ല പോകിറായി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് സാറിന് മുമ്പിൽ പാടിയായിരുന്നു. ആ രണ്ട് പാട്ട് പാടിയപ്പോഴത്തേക്കും സാർ എനിക്ക് ബാക്കിയുള്ള സ്റ്റാൻഡിങ് ഓവേഷനാ തന്നത്. സാർ എനിക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് സ്റ്റേജ് വന്ന് കെട്ടിപ്പിടിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത്. അതൊക്കെ ഒരു വലിയ ഒരു മൊമെന്റ്. നമ്മള് ഒരു ജന്മത്ത് പോലും നമുക്ക് അങ്ങനത്തെ ഒരു ഇത് നമുക്ക് കിട്ടത്തില്ല, ഒരു ഹാപ്പിനെസ് കിട്ടത്തില്ല. അത് അത് കഴിഞ്ഞ് സാറിന്റെ കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത് ഒരു സംഭവം.
0: അതൊക്കെ മേലെയല്ലേ അദ്ദേഹത്തിന്റെ കൂടെ സിനിമയില് പിന്നണി പാടിയത്.
1: അത് അത് എനിക്കിപ്പോഴും
0: അത് ഭയങ്കര സോങ്,
1: ഭയങ്കര ലെങ്തി ഒരു സോങ്, നല്ല ലെങ്തി സോങ്. അതും ഞാൻ തെലുഗു സോങ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു.
0: നമ്മുടെ മലയാളത്തിൽ അത് പടകാളി അങ്ങനത്തെ പാട്ടിനൊക്കെ
1: അതേ ഒരു ചെറിയ ചെറിയ ആ ഒരു സീക്വൻസും കാര്യങ്ങളും ഭയങ്കര ടഫായിരുന്നു എനിക്ക്. ഞാൻ സാറിന്റെ, റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിലാണ് ഫസ്റ്റ് തെലുഗു ട്രൈ ചെയ്യുന്നത്. അതും ഈ സാറിന്റെ സോങ്, സാറിന്റെ ഒപ്പമുള്ള സോങ്. തെലുഗു പാടായിരുന്നു ഭയങ്കര.
0: സിനിമയിൽ രജനി സാറാണോ?
1: അതെ അതെ,
0: ആ സീനില്
1: രജനി സാർ തന്നെ. രജനി സാർ അതൊരു സിറ്റുവേഷൻ കൈൻഡ് ഓഫ് സോങ് ആയിരുന്നു. ഒരു ഫെസ്റ്റിവൽ പോലെ എന്തോ ഒരു സീക്വൻസ് ആ മൂവിയിൽ വരും. അങ്ങനെ വന്ന ഒരു നല്ല പാട്ടാ. അല്ല,
0: കേട്ടിട്ടുണ്ട്. ശ്രീലക്ഷ്മി
1: ചേച്ചി, ചേച്ചി പാടണം കേട്ടാ,
2: ഞങ്ങള് പാടിപ്പിക്കാറേ ഉള്ളൂ.
1: എനിക്ക് പാട്ട് കേൾക്കുന്ന ഭയങ്കര ഇഷ്ടം.
2: അപ്പോ ഞാൻ നേരത്തെ മറ്റേ കോക്കോയിലൊരു പാട്ട് പാടിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ മറ്റേ വിശ്വരൂപത്തിന്റെ പാട്ട് കേട്ടപ്പോൾ ഞാനത് മാറ്റി. ഞാൻ ആഗ്രഹിക്കുന്നു മറ്റേ നമ്മുടെ യമുനയാട്ടുര് എന്നൊരു പാട്ടില്ലേ, ആ പാട്ടൊന്ന് പാടാവോ?

0: അതിനുശേഷം ഞാൻ ചോദിക്കാം.
1: അതാ ചോദിച്ചിട്ട് പാടണം.
0: ചോ പാടിയിട്ട് കേ,
1: പാടിയിട്ട് കേ,
2: പാടിയിട്ട് ആ പാട്ട്. എനിക്ക് നല്ല പാട്ടാ അത്, പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട്, എനിക്ക് അറിയാം ആ പാട്ട് കേട്ടിട്ടുണ്ട്. യമുനയാറ്റിലെ കണ്ണനോട്
0: കണ്ണനോട്
2: ഡ്യൂട്ടായിട്ട് പാടാം.

0: Hi. ആ ചിരിയോടുകൂടി നമ്മൾ ഒരു കാര്യം ഭരത് ഞാൻ ചോദിക്കാൻ വെച്ചത്, നേരത്തെ പാട്ട് അറിഞ്ഞുകൂടാതെ പാടി എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ കേട്ടുള്ള റിയാലിറ്റി ഷോയിലൊക്കെ ഗ്രൂമിംഗ് സെഷൻസ് ഉണ്ട്, ആ ഗ്രൂമേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഇല്ലേ? അവർ പാട്ട് പഠിപ്പിക്കും, അങ്ങനെ സംഭവം ഉണ്ടോ? അവർ അറിയാത്ത നമ്മൾ ഓരോ ദിവസം പാടേണ്ട പാട്ട് അവരാദ്യം പാടി കേട്ട് എല്ലാം ഇത് ചെയ്തു തരും. നമ്മളിപ്പം ടി വി കാണുമ്പം ഫൈനൽ ഔട്ട്പുട്ട് ആണോ കാണുന്നത്, അതോ ആദ്യം കയറി അങ്ങ് പാടുകയാണോ ചെയ്യുന്നത് റിയാലിറ്റി?
1: എന്ന് വെച്ചാൽ അത് ഗ്രൂമിംഗ് സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഫൈനൽ ഔട്ടാണ് തീർച്ചയായിട്ടും റിയാലിറ്റി ഷോയിൽ വരുന്നത്. അത് അതിന് മുമ്പ്
0: പക്ഷേ ഫസ്റ്റ് ആൻഡ് ഫൈനൽ അല്ല. അതായത് ഞാൻ ചോദിക്കുന്ന ഒരു പാട്ട് വേണമെങ്കിൽ നേരെ കയറി സ്റ്റേജ് കയറി പാടുമ്പോഴാണോ ജഡ്ജസ് അത് കേൾക്കുന്നത്?
1: ജഡ്ജസ് അപ്പോഴായിരിക്കും നമ്മളെ കേൾക്കുന്നത്.
0: പക്ഷേ ഗ്രൂമേഴ്സിനറിയാം,
1: ഗ്രൂമേഴ്സിനറിയാം. പിന്നെ ജഡ്ജസിന് കൂടുതൽ അറിയാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ അവർ ഏത് പാട്ടാ പാടാൻ പോകുന്നത്.
0: മുൻകൂട്ടി പറയുമോ അവർക്ക്?
1: ഗ്രൂമേഴ്സ് ആ ലിസ്റ്റ് അവർക്ക് കൊടുക്കും.
0: ജഡ്ജസ് പാടുന്ന
1: പാട്ട് ഇന്ന കണ്ടസ്റ്റൻസ് ഇന്ന സോങ്സ് ആയിരിക്കും പാടുന്നത്. പിന്നെ ഇപ്പൊ വന്ന് വന്ന് വന്ന് നമുക്കിപ്പോ ജഡ്ജസുമായിട്ട് ഭയങ്കര ഇപ്പോ ഓരോ ടീംസായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തും അങ്ങനെയൊക്കെ വരും. അന്നേരം ഞാൻ ബെന്നി ഡയാൽ സാറിന്റെ ടീമിലായിരുന്നു. അന്നേരം സാറിന്റെ അടുത്ത് കറക്ഷൻസിന് വേണ്ടി സാറിന് ഞാൻ പാടിയത് റിഹേഴ്സൽ ഓഡിയോ ഒക്കെ ഞാൻ അയച്ചു കൊടുക്കും, സാറ് കറക്ഷൻസ് പറയും. അങ്ങനെയായിരുന്നു. അങ്ങനെ എനിക്ക് ഗ്രൂമർ ഇല്ലായിരുന്നു ഞാനുള്ള സമയത്ത് സൂപ്പർ സിംഗറിൽ. അത് കോവിഡ് സംഭവം ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഗ്രൂമേഴ്സായിട്ടായിരിക്കും കൂടുതൽ കണക്ഷനും. ഗ്രൂമേഴ്സ് നമുക്ക് ട്രെയിൻ ചെയ്യും. അവർക്ക് പാട്ട് നല്ലപോലെ അറിയായിരിക്കും. അവർ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ഈ സംഗതി ഇത് എന്നൊക്കെ അവരെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിരുന്ന് പറഞ്ഞു തരികയൊക്കെ അവരാ ചെയ്യുന്നത്.
0: അങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ്
1: റിഹേഴ്സലൊക്കെ എടുത്തത്. പിന്നെ ചിലതൊക്കെ നമുക്ക് റിഹേഴ്സൽ ചെയ്തിട്ടും എന്താ പറയാ സ്റ്റേജിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഡേ അനുസരിച്ചിരിക്കും. ചിലപ്പോ ആ ഡേ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പോവും, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം. ഞാൻ എനിക്ക് ഏതൊരു സമയം ബാക്ക് ടു ബാക്ക് ഷൂട്ട് ചെയ്തു വെക്കണം അവർക്ക്. സംഭവം കോവിഡ് ചിലപ്പോൾ ലോക്ക്ഡൗൺ പിന്നെയും വരുമെന്ന് പറഞ്ഞിട്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിത്രാമ്മയായിട്ടാണ് റൗണ്ട് അടുത്തത് എന്ന് പറഞ്ഞ ഡിവറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് സോങ് സെലക്ട് ചെയ്യുന്നത് നാളെ പാടുന്നത് എനിക്ക് സോങ് കേട്ടിട്ട് പോലും ഇല്ല. ഞാൻ അന്നേരം റിഹേഴ്സലിന് തന്നെ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാതെ പാടി. പിന്നെ നാളെ ശരി ദൈവത്തിന് വിട്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ചിത്രാമ്മ ഭയങ്കര സ്വീറ്റായിട്ടൊരു പേഴ്സൺ. എന്ന് വെച്ചാൽ ചിത്രാമ്മ ലിറിക്സ് സ്റ്റാൻഡ് വെച്ചേക്കും. അതിനടുത്ത് ചിത്രാമ്മ പറയും, മോനെ ലിറിക്സ് സമയമൊന്നും കിട്ടില്ലല്ലോ, മോനൊരു കാര്യം ചെയ്യും, ഈ ലിറിക്സ് ഇവിടെ പയ്യെ അങ്ങ് എഴുതി വെച്ചു, ആരും നോക്കത്തൊന്നുമില്ല, നമ്മൾക്ക് ആരും അറിയണമെന്ന് പാടാം. നമ്മുടെ ചിത്രാമ്മ ഇത്രയും ക്യാമറ ഇരിക്കുന്നു ചിത്രാമ്മ, ഇതൊക്കെ എങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എത്ര വലിയ മണ്ടനാന്ന് വെച്ചാൽ ഭൂലോക മണ്ടനാണ് ആ സമയത്ത്. എഴുതി വെച്ചിട്ട് പോലും ആ ഭാഗത്തേക്ക് ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല, നോക്കാതെ നിന്ന് അവസാനം വായില് എന്തൊക്കെയോ ലിറിക്സ് ഒക്കെ ഇട്ട് ഓൺ ദ സ്പോട്ട് വേറൊരു ലിറിസിസ്റ്റായി മാറുമായിരുന്നു ആ നിമിഷം. ഞാൻ അങ്ങനെ എഴുതി അങ്ങനെ പാടി അത്. പക്ഷെ ഭയങ്കര റീച്ച് പോയി ആ പാട്ട്, ഭയങ്കര റീച്ച്. അതിപ്പോ എവിടെ പോയാലും ആ പാട്ട് അത് ഇത് പാടും ഇത് പാടും എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് ചോദിക്കും. അങ്ങനെ അത് നടക്കേണ്ടത് അങ്ങ് നല്ലപോലെ അങ്ങ് നടന്നു. അതൊക്കെ ഒരു ഇത് അത് അതെ. ചില സമയത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് അധികം സമയം കിട്ടത്തില്ല. പിന്നെ ടേക്ക് പറഞ്ഞാൽ ടേക്കാണ് അവിടെ. ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് വിഴുങ്ങുന്നു എന്ന് വെച്ചാൽ ഇതേപോലെ തൂപ്പല ഇറക്കുന്ന പാടുന്ന ഇടയ്ക്ക് നമ്മളല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പാട്ട് നിന്ന് പോകുന്നു, അതെല്ലാം അതേപടി എടുത്ത് അവർ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യും. ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ആ നിമിഷം എന്ത് നടക്കുന്നോ അതാണ് സംഭവം.
0: പിന്നെ എഡിറ്റിംഗോ മറ്റേ
1: കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ അത് ഇവർക്ക് ടി വിക്കാർക്ക് ഇതായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് എനിക്ക് അവർ പണി എന്താണെന്ന് വെച്ചാൽ എനിക്കിതേപോലെ ഓം ശിവോഹം പാടുമായിരുന്നു, അണ്ട ബ്രഹ്മാണ്ട കോടി ആ ചരണമായിരുന്നു അത്. എനിക്ക് ആ പോഷം വന്നപ്പോൾ ഞാൻ ബ്ലാങ്കായി, എനിക്കൊന്നും ഓർമ്മയില്ല. വിജയപ്രകാശ് സാറായിരുന്നു കൂടെ, സാറിനുമായിട്ട് ഡ്യുവറ്റ്. ഞാൻ എന്തൊക്കെയോ പാടുമായിരുന്നു ആ നിമിഷം, എല്ലാം തെറ്റായിരുന്നു. വിജയപ്രകാശ് സാർ പറഞ്ഞു, നിർത്തു, ഇത് പാടുന്ന ഫുള്ള് ലിറിക്സ് എല്ലാം മറന്നു തോന്നും ഭരത്ത്, നിർത്തു നിർത്തു എന്നൊക്കെ പറയാം. ഇതെല്ലാം നിർത്തു എന്ന് പറയുന്നതും എല്ലാം അതേപടി എടുത്ത് ടി വിയിൽ, എന്നിട്ട് ഒരു പ്രോമോയും, ഭരത്ത് കെണ്ണാച്ചു, ഭരത്ത് എന്നാ എന്നാച്ചു ഭരത്ക്ക് ലിറിക്സ് മറന്നു വിട്ടാനാ ഇല്ല ഭരത്ത് എലിമിനേറ്റ് ആവാ
2: പോറായിരുന്നു.
1: അതിന് എന്നെയാണോ വേണ്ടത് വെച്ചിട്ട് അവര് നല്ല പണി. ഇതാണ് സംഭവം. നേരം ഇങ്ങനെ ഒരു അവർക്കൊരു നല്ല പ്ലസ് ഉണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ നമുക്കത് മൈനസ് ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ് സംഭവം. അവിടെ എന്ത് നടക്കുന്നു അതാണ് സംഭവം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാട്ടും വർത്താനവും. ആശയം അവതരണം ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഫോർ എഫ് എം ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.